ആകാശവാണി കോഴിക്കോട്. സമയം 5:58:22. ഇന്ന് ശകവർഷം 1948 ആഷാഢം 7, കൊല്ലവർഷം 1201 മിഥുനം 14, 2026 ജൂൺ 28 ഞായറാഴ്ച. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ ഇന്നത്തെ പ്രക്ഷേപണം തുടങ്ങുന്നു.

0: ആകാശവാണി കോഴിക്കോട്.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് KF ജോർജ്.
2: അടുത്തയിടെ തൃപ്പൂണിത്തുറയിൽ ഒരു സ്ത്രീ വാഹനാപകടത്തിൽപ്പെട്ടു. ബസ് തട്ടി വീണ സ്ത്രീയെ കുറച്ചു ദൂരം റോഡിലൂടെ വലിച്ചിഴച്ച ശേഷമാണ് ബസ് നിന്നത്. അതിനിടെ അവരുടെ വസ്ത്രങ്ങളെല്ലാം കീറിപ്പറിഞ്ഞിരുന്നു. ഓടിക്കൂടിയവർ എന്തു ചെയ്യണമെന്നറിയാതെ പരിഭ്രമിച്ചു നിന്നപ്പോൾ കടകളിൽ ചായ നൽകാൻ സൈക്കിളിലെത്തിയ ഒരു യുവാവ് സ്വന്തം ഉടുമുണ്ട് പറിച്ച് സ്ത്രീയെ ഉടുപ്പിച്ച ശേഷം മറ്റുള്ളവരുടെ സഹായത്തോടെ അവരെ വാഹനത്തിൽ കയറ്റി ആശുപത്രിയിലേക്ക് എത്തിച്ചു. പിന്നീട് സമീപത്തെ കടയിൽ നിന്ന് ഒരു മുണ്ട് വാങ്ങി അദ്ദേഹം ധരിച്ചു. ഉടുമുണ്ട് ഉരിഞ്ഞു നൽകി അണ്ടർവെയർ മാത്രം ധരിച്ച് നിൽക്കാൻ നാണം തോന്നിയില്ലേ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ, അവരൊരു സ്ത്രീയല്ലേ, അരയ്ക്ക് താഴെ ഏതാണ്ട് നഗ്നയായി നിൽക്കുന്നത് അവരെ കണ്ടപ്പോൾ മറ്റൊന്നും ചിന്തിക്കാതെ മുണ്ടുരിഞ്ഞു നൽകാനാണ് തനിക്ക് തോന്നിയതെന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ട കരുതലും സ്നേഹവും നൽകുമ്പോഴാണ് ഒരാൾ യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത്. അത് സ്വീകരിക്കുന്നവർ കൊടുക്കുന്നവനെ മറക്കില്ല. ഒരിക്കൽ കിട്ടിയ മനുഷ്യപ്പറ്റുള്ള അലിവിൻ്റെയും കരുതലിൻ്റെയും കുളിർമ മരണം വരെ മനസ്സിൽ മായാതെ കിടക്കും. മറ്റുള്ളവർ നമ്മോട് അലിവും കരുതലും കാണിക്കണമെന്ന് ആഗ്രഹിക്കുമെങ്കിലും ഇത് മറ്റുള്ളവർക്ക് തിരിച്ചു നൽകുന്നുണ്ടോ എന്ന കാര്യത്തിൽ നമ്മൾ ആത്മപരിശോധന നടത്തേണ്ടിയിരിക്കുന്നു. പലപ്പോഴും വലിയവരല്ല, കൊച്ചു മനുഷ്യരാണ് നമ്മുടെ ജീവിതത്തിന് ശോഭ കൂട്ടിയതെന്ന് കാണാം. അലിവുള്ളവരോട് കൂടെയായിരിക്കാൻ നമ്മൾ കൊതിക്കും. അവരുമായുള്ള സമ്പർക്കം നമ്മളെ ശുദ്ധീകരിച്ച് നമ്മുടെ മനുഷ്യത്വത്തിന് മാറ്റുകൂട്ടും. സംസാരം മാത്രമല്ല, അലിവുള്ള സ്പർശമോ നോട്ടമോ ആയാലും അതൊരാളെ അടിമുടി മാറ്റും. തോൽവിയിലും മരണവാർത്തകളിലും തകർന്നിരിക്കുന്നവർക്ക് മറ്റുള്ളവരുടെ കാരുണ്യസ്പർശം ആശ്വാസമാണ്. അലിവുള്ള നോട്ടം മുറിവുകളിൽ ഔഷധമായി ഇറ്റുവീഴും. കട്ടിയായിരിക്കുന്നത് ദ്രവമായി തീരാൻ എന്നാണ് ശബ്ദധാരാവലി അലിവിന് കൊടുത്തിരിക്കുന്ന അർത്ഥം. കടുപ്പം വെടിഞ്ഞാലേ അലിവിൻ്റെ ഈർപ്പം കിനിഞ്ഞിറങ്ങും. കടുപ്പമുള്ള കല്ലുകൾ പൊടിഞ്ഞാണ് മണ്ണുണ്ടായത്. മണ്ണിൽ വിളയുന്ന ധാന്യം പൊടിച്ച് അപ്പമുണ്ടാക്കുന്നു. അങ്ങനെ അപ്പം കല്ലിൻ്റെ മറുരൂപമായി തീരുന്നു. കഠിനഹൃദയൻ അലിവുള്ളവനായി പൊടിയാൻ മനസ്സ് വയ്ക്കുമ്പോൾ മാത്രമേ എന്തെങ്കിലും പ്രയോജനമുണ്ടാവൂ. നിലം ഉഴുതുമറിക്കുന്ന കാളകളെ പണി കഴിയുമ്പോൾ കർഷകൻ കുളിപ്പിച്ച് വയറു നിറയെ ഭക്ഷണം കൊടുത്ത് താലോലിക്കും. നിലനിൽപ്പിന് നാളെയും അവൻ്റെ സഹകരണം ആവശ്യമുണ്ടല്ലോ. കാളകൾക്ക് പകരം ട്രാക്ടറുകളും മറ്റ് യന്ത്രങ്ങളും വന്നപ്പോൾ ഈ താലോലിക്കൽ ആവശ്യമില്ലാതായി.

യന്ത്രങ്ങളുടെ ആധിപത്യം കൂടിയതോടെ കാളകൾക്ക് സംഭവിച്ചത് എല്ലാ തൊഴിൽ ഇടങ്ങളിലുമുണ്ടായി. കമ്പ്യൂട്ടറും സോഷ്യൽ മീഡിയയും നിർമ്മിത ബുദ്ധിയുമെല്ലാമായപ്പോൾ നിലനിൽപ്പിനായെങ്കിലും അലിവ് കാണിക്കേണ്ട ഇടങ്ങൾ വരണ്ടു. എങ്ങനെയെങ്കിലും കാര്യങ്ങൾ നടന്നു കിട്ടിയാൽ മതിയെന്നായി കമ്പോളത്തിൻ്റെ നീതിശാസ്ത്രം. സാങ്കേതിക വിദ്യകൾ നൽകുന്ന കരുത്ത് മനുഷ്യബന്ധങ്ങൾക്ക് പകരമാകുമെന്ന മിഥ്യാധാരണ നമ്മുടെ ഉള്ളിൽ ഉറച്ചു പോകുന്നുണ്ടോ? ഇടയ്ക്കിടെ കല്ലുകടി ഉണ്ടാകാമെങ്കിലും മനുഷ്യബന്ധങ്ങളും കുടുംബ കൂട്ടായ്മകളും സൗഹൃദങ്ങളും നൽകുന്ന ജൈവകരുത്ത് പോലെയൊന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു യന്ത്രാധിഷ്ഠിത കൂട്ടായ്മയ്ക്ക് നൽകാനാവില്ല. അലിവും മറ്റുള്ളവരോടുള്ള കരുതലും ജീവിതത്തിൽ ആഡംബരമല്ല.

0: മിഥ്യാധാരണ നമ്മുടെ ഉള്ളിൽ ഉറച്ചു പോകുന്നുണ്ടോ? ഇടയ്ക്കിടെ കല്ലുകടി ഉണ്ടാകാമെങ്കിലും മനുഷ്യബന്ധങ്ങളും കുടുംബ കൂട്ടായ്മകളും സൗഹൃദങ്ങളും നൽകുന്ന ജൈവകരുത്ത് പോലെയൊന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒരു യന്ത്രാധിഷ്ഠിത കൂട്ടായ്മയ്ക്ക് നൽകാനാവില്ല. അലിവും മറ്റുള്ളവരോടുള്ള കരുതലും ജീവിതത്തിൽ ആഡംബരമല്ല, മനുഷ്യരാശി നിലനിൽക്കാൻ അത്യന്താപേക്ഷിതമാണെന്ന് ദലൈലാമ നിരീക്ഷിക്കുന്നു. മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ മാത്രമല്ല, സ്വയം സന്തോഷിക്കാനും അലിവുള്ള ഹൃദയം വളർത്തിയെടുക്കേണ്ടിയിരിക്കുന്നു.
1: വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് KF ജോർജ്.

0: Delhi government will soon introduce a robust regulatory law to ensure stricter oversight, greater accountability and enhanced student safety. Maharashtra Chief Minister Devendra Fadnavis has ordered the formation of a special investigation team to be headed by Thane Joint Commissioner of Police Punjab Rao Ugle to investigate the Maharashtra Teacher Eligibility Test or TET paper leak case. The move comes after Bhiwandi Police foiled a major paper leak a day before the scheduled TET examination by arresting three alleged members of the racket. Following the incident, the Maharashtra State Council of Examination postponed today's TET examination. A revised date for the test will be announced later. The death toll in Venezuela's earthquakes has risen to 1,430. The latest figures were released as rescuers continued the search for survivors of the 1-2 punch of 7.2 and 7.5 magnitude earthquakes that devastated the South American nation on Wednesday. Families have reported at least 68,900 people missing. Goa's 14-year-old international master, Ethan Vaz, has become India's 96th chess grandmaster after securing his third and final grandmaster nom at the Sarajevo GM mixed tournament in Bosnia and Herzegovina. In the FIFA World Cup, England defeated Panama 2-0 in their Group L match at New Jersey Stadium in the United States this morning. Jude Bellingham and Harry Kane scored a goal each as England secured the top spot of Group L. And that is the end of this news bulletin.
1: ആകാശവാണി കോഴിക്കോട് അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികളെക്കുറിച്ച് അറിയിപ്പുകളെ തുടർന്ന് കാവ്യാഞ്ജലിയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കുണ്ടലിനിപ്പാട്ട്, കാവാലം ശ്രീകുമാർ ആലപിച്ചത്. തുടർന്ന് പ്രഭാതഗീതം, യേശുദാസ്, സുജാത, കെസ്റ്റർ എന്നിവർ പാടിയ ഗാനങ്ങൾ. തുടർന്ന് ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറത്തിൽ വഴികൾ യാത്രികർ. തുടർന്ന് ആരോഗ്യം അമൂല്യം. ഈ പരിപാടിയിൽ ഡോക്ടർ സ്നിഗ്ധ ഒ പങ്കെടുക്കുന്നു. പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം. അടിയാളപ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 7:45 മെയിൽബോക്സ്. 7:55 ഇളയ നില. 8:30 കഥാനേരം, ബെന്യാമിൻ്റെ കഥ, അച്ഛൻ. 8:45 സുവർണമലരുകൾ, പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ പരിപാടി. 9:00 റിയൽ എഫ് എം പോഡ്കാസ്റ്റ്, സാമൂഹ്യ പ്രവർത്തകൻ പി വി രാജഗോപാലുമായി അഭിമുഖം, ഒന്നാം ഭാഗം. 9:30 ഓർമ്മകളുടെ സംഗീതം. 10:15 അഡീഷണൽ ന്യൂസ് ബുള്ളറ്റിൻ. 10:55 മൻ കി ബാത്, പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രക്ഷേപണം, ഡൽഹി റിലേ. തുടർന്ന് മൻ കി ബാത്തിൻ്റെ മലയാള പരിഭാഷ. ഉച്ചയ്ക്ക് 12:10, 12:40 എവർ ഗ്രീൻ ഡ്വെറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 ചലച്ചിത്ര ഗാനങ്ങൾ. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം, ഫിഫ ലോകകപ്പ് 2026 പ്രതിദിനാവലോകനം. 5 മണിക്ക് കോൽക്കളി, കെ വി ഖാലിദ് ഗുരുക്കളും സംഘവും അവതരിപ്പിച്ചത്. 5:30 ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ഹിന്ദി പാഠം, പഠിപ്പിക്കുന്നത് ഷനോജ് കുമാർ എൻ കെ. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:15 അറിയിപ്പുകൾ. 6:40 മൻ കി ബാത്തിനെ കുറിച്ചുള്ള പ്രത്യേക പരിപാടി. 6:50, 7:35, 8:40, 9:15 ഐ സി സി വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ച് നടക്കുന്ന മത്സരത്തിൻ്റെ തത്സമയ പ്രക്ഷേപണം. 8 മണിക്ക് മൻ കി ബാത്തിൻ്റെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം.

0: 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 10:45 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ലളിത ഗാനം. ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് കേട്ടത്.
1: കാവ്യാഞ്ജലി.
2: ഇന്ന് ശ്രീനാരായണ ഗുരു രചിച്ച കുണ്ടലിനി പാട്ട്, ആലപിച്ചത് കാവാലം ശ്രീകുമാർ.

0: എന്ന കവിതയാണ് ഇതുവരെ കേട്ടത്. ആലപിച്ചത് കാവാലം ശ്രീകുമാർ.
1: കാവ്യാഞ്ജലി.
2: ആകാശവാണി കോഴിക്കോട്. പ്രഭാതഗീതം. ഇന്ന് യേശുദാസ്, സുജാത, കെസ്റ്റർ എന്നിവർ പാടിയ ഗാനങ്ങളാണ്. ആദ്യം സ്വർഗസ്ഥനാം എന്ന് തുടങ്ങുന്ന ഗാനം യേശുദാസ് പാടിയത്.

0: പ്രഭാത ഗീതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കോഴിക്കോട്. ശ്രദ്ധ,
1: പതിനഞ്ച് വർഷങ്ങൾക്കിപ്പുറം രാജ്യം വീണ്ടും സെൻസസ് പ്രക്രിയയിലേക്ക് കടക്കുന്നു. 2011 രാജ്യത്ത് അവസാനമായി സെൻസസ് നടന്നത്. 10 വർഷത്തിനുശേഷം 2021 കണക്കെടുപ്പ് നടക്കേണ്ടിയിരുന്നെങ്കിലും കോവിഡ് കാരണം മുടങ്ങുകയുണ്ടായി. സെൻസസ് 2027 രണ്ട് ഘട്ടങ്ങളിലായാണ് നടക്കുക. ഇപ്പോൾ നടക്കുന്നത് സെൻസസിന്റെ 1ാം ഘട്ടമാണ്. 2ാം ഘട്ടത്തിലാണ് ജനസംഖ്യാ കണക്കെടുപ്പ്. ഇത് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ സെൻസസിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ ഡിജിറ്റൽ സെൻസസ് ആണിത്. ജൂൺ 16 മുതൽ ഡിജിറ്റൽ സെൻസസ് ആരംഭിച്ചിട്ടുണ്ട്. സെൽഫ് എന്യൂമറേഷൻ ചെയ്യാനുള്ള അവസരം 30 അതായത് ഈ വരുന്ന ചൊവ്വാഴ്ച അവസാനിക്കും. ഈ വിഷയത്തിൽ ശ്രദ്ധയിൽ നിന്ന് ആദ്യം കേരള ഡയറക്ടറേറ്റ് ഓഫ് സെൻസസ് ഓപ്പറേഷൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഹാരിസ് കെ എം.
2: സെൻസസ് 2027 എന്നറിയപ്പെടുന്ന ഭാരതത്തിന്റെ ജനസംഖ്യ

0: ജനസംഖ്യാകണക്കെടുപ്പിന് കേരളത്തിൽ തുടക്കം കുറിച്ചിരിക്കുകയാണെന്ന വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. ഇന്ത്യയുടെ സെൻസസ് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണപരവും സ്ഥിതിവിവര സംബന്ധിയുമായ പ്രക്രിയയാണ്. ഇത് രണ്ട് ഘട്ടങ്ങളിലായാണ് നടത്തപ്പെടുന്നത്. ആദ്യഘട്ടം വീടുകളുടെ പട്ടികപ്പെടുത്തലും കണക്കെടുപ്പുമാണ്. രണ്ടാം ഘട്ടം വ്യക്തിഗത വിവരശേഖരണം നടത്തുന്ന പോപ്പുലേഷൻ എന്യൂമറേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന യഥാർത്ഥ ജനസംഖ്യ കണക്കെടുപ്പാണ്. ഈ വരുന്ന ജൂലൈ 1 മുതൽ 31 വരെ എന്യൂമറേറ്റർമാരായി നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥർ നിങ്ങൾ ഓരോരുത്തരുടെയും വീടുകളിൽ കണക്കെടുപ്പിന് ആദ്യഘട്ടത്തിനായി എത്തിച്ചേരുകയും ആ സമയത്ത് കൃത്യവും സത്യസന്ധവുമായ വിവരങ്ങൾ നൽകി സഹകരിക്കുമല്ലോ എല്ലാവരും. രണ്ടാം ഘട്ടം കണക്കെടുപ്പ് 2027 ഫെബ്രുവരിയിലാണ് നടക്കുക. ഈ സെൻസസിന്റെ ഏറ്റവും വലിയ സവിശേഷത അത് ഡിജിറ്റലായി നടത്തപ്പെടുന്നു എന്നുള്ളതാണ്. ആദ്യഘട്ടത്തിൽ എന്യൂമറേറ്റർമാർ വീടുകളെയും ജനങ്ങൾക്ക് ലഭ്യമായ സൗകര്യങ്ങളെക്കുറിച്ചും 33 വിവരങ്ങൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് മൊബൈലിലെ ആപ്പ് ഉപയോഗിച്ച് ശേഖരിക്കും. ഇതിനു മുന്നോടിയായി വ്യക്തികൾക്ക് അവരുടെ വീടുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ഓൺലൈനായി സ്വയം സമർപ്പിക്കാനുള്ള സജ്ജീകരണവും ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇതിന് സെൽഫ് എന്യൂമറേഷൻ എന്നാണ് പറയുന്നത്. www.sc.census.gov.in എന്നാണ് ഈ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ട വെബ്സൈറ്റിന്റെ അഡ്രസ്. ആ വെബ്സൈറ്റിൽ പോവുകയും സംസ്ഥാനം തിരഞ്ഞെടുക്കുകയും ക്യാപ്ച എൻ്റർ ചെയ്യുകയും തുടർന്ന് മുന്നോട്ട് പോയതിനു ശേഷം ഒരു കുടുംബനാഥന്റെ പേര് കൊടുത്ത് മൊബൈൽ നമ്പർ കൊടുത്തതിന് ശേഷം ഒതന്റിഫിക്കേഷൻ, അതായത് OTP ഉപയോഗിച്ച് ഒതന്റിഫിക്കേഷൻ ചെയ്യേണ്ടതാണ്. അതിനുശേഷം മുന്നോട്ട് പോയി നമ്മുടെ വീടിരിക്കുന്ന സ്ഥലത്തെ ജിയോഗ്രഫിക്കൽ ലൊക്കേഷൻ ഈ പറയുന്ന പോർട്ടലിൽ മാർക്ക് ചെയ്തതിനു ശേഷം അടുത്ത വിൻഡോയിൽ ഡാറ്റ റെക്കോർഡ് ചെയ്ത് തുടങ്ങുകയും വേണ്ടതാണ്. ഈ പറയുന്ന സെൻസസിൽ ഉൾപ്പെടുത്തപ്പെട്ടിട്ടുള്ള മുഴുവൻ ചോദ്യങ്ങൾക്കും ആദ്യത്തെ ഏതാനും നമ്പറുകളോ ഒഴികെ ബാക്കി എല്ലാത്തിനും ഓൺലൈനായിട്ട് തന്നെ ഓരോ വ്യക്തിക്കും മറുപടി കൊടുക്കാവുന്നതാണ്. ഒരു കുടുംബത്തിലെ ഒരു സെറ്റ് ഇൻഫർമേഷൻ ആണ് ഇതിനു വേണ്ടി കൊടുക്കേണ്ടത്. അങ്ങനെ ഏറ്റവും അവസാനം എല്ലാ വിവരങ്ങളും രേഖപ്പെടുത്തിയതിനു ശേഷം അത് സബ്മിറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു സെൽഫ് എന്യൂമറേഷൻ ID, അതൊരു 11 അക്ക നമ്പറാണ്, HL സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെൽഫ് എന്യൂമറേഷൻ ID ലഭിക്കും. ആ സെൽഫ് എന്യൂമറേഷൻ ID നമ്മൾ എഴുതി സൂക്ഷിക്കുകയോ മെസ്സേജിൽ വന്നിട്ടുള്ളത് സൂക്ഷിച്ചു വെക്കുകയോ ചെയ്തതിനു ശേഷം ജൂലൈ 1 മുതൽ 30 വരെ എന്യൂമറേറ്റേഴ്സ്, പ്രധാനമായും സ്കൂൾ ടീച്ചേഴ്സും മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന എന്യൂമറേറ്റേഴ്സ് വീട്ടിൽ വരുന്ന മുറയ്ക്ക് ഈ നമ്പർ അവർക്ക് കൈമാറുന്നാൽ അവർക്ക് ആപ്പിൽ ഈ സെൽഫ് എന്യൂമറേഷൻ ID അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ സിങ്ക് ചെയ്തിട്ടുള്ള ഡാറ്റ ലഭിക്കുന്നതാണ്. ആ ഡാറ്റയിൽ ആ ഘട്ടത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടി വന്നാൽ അത് ചെയ്യാൻ സാധിക്കും. ഇനി മാറ്റങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്യൂമറേറ്റർ നിങ്ങളുടെ സമ്മതത്തോടുകൂടെ നേരത്തെ കൊടുത്തിട്ടുള്ള ഡാറ്റ ഫൈനലി സെർവറിലേക്ക് അയക്കും. അതോടുകൂടെയാണ് ഈ സെൻസസിന്റെ എന്യൂമറേഷൻ പൂർത്തിയാവുന്നത്. ഇനി എന്തെങ്കിലും കാരണവശാൽ സെൽഫ് എന്യൂമറേഷൻ ചെയ്യാൻ സാധിക്കാത്ത വരുന്ന ആളുകൾക്ക് സാധാരണ പോലെ തന്നെ നേരത്തെ സെൻസസുകൾ ചെയ്തതുപോലെ തന്നെ ജൂലൈ 1 മുതൽ 30 വരെ എന്യൂമറേറ്റർ വീട് വിസിറ്റ് ചെയ്യുമ്പോൾ വിവരങ്ങൾ ശേഖരിക്കും. സെൽഫ് എന്യൂമറേഷൻ എന്നത് നമ്മുടെ രാജ്യം ഇപ്പോൾ ഉള്ള എല്ലാ ഡിജിറ്റൽ ഇനീഷ്യേറ്റീവ്സും പോലെ ഒരു പുതിയ സംരംഭമാണ്. അത് വിജയിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. അതിനുവേണ്ടി എല്ലാവരോടും ഈ സെൽഫ് എന്യൂമറേഷനിൽ ഭാഗമാവുകയും അതോടൊപ്പം തന്നെ സെൻസസിന്റെ മുഴുവൻ പ്രവർത്തനങ്ങളോടും സഹകരിച്ച് തങ്ങളുടെ വിശ്വാസത്തിൽപ്പെട്ട സത്യസന്ധമായ മറുപടികൾ നൽകി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക.
1: ഓൺലൈനിൽ സെൽഫ് എന്യൂമറേഷൻ ചെയ്യേണ്ടത് എങ്ങനെയെന്ന് ഫീൽഡ് ലെവൽ ട്രെയിനറും നൊച്ചാട് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനുമായ യൂനുസ് PM.
2: ഇന്ത്യയുടെ 16-ാമത്തെ സെൻസസിലേക്കാണ് രാജ്യം പ്രവേശിക്കുന്നത്. 16-ാമത്തെ സെൻസസിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് സെൽഫ് എന്യൂമറേഷൻ എന്ന് പറയുന്നത്. വ്യക്തികൾക്ക് തങ്ങളുടെ കുടുംബത്തിന്റെയും സെൻസസ് വീടിന്റെയും വിവരങ്ങൾ സ്വയം സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഇതിനുവേണ്ടി sc.census.gov.in എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഓൺലൈനായിട്ടാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഇങ്ങനെ ഓൺലൈനായിട്ട് വിവരങ്ങൾ സമർപ്പിക്കുന്ന സന്ദർഭത്തിൽ ആദ്യമായി നമ്മൾ നമ്മുടെ സംസ്ഥാനം, അതുപോലെ കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ പേര്, മൊബൈൽ നമ്പർ, മെയിൽ ID തുടങ്ങിയവ നൽകിക്കൊണ്ടാണ് പോർട്ടലിലേക്ക് പ്രവേശിക്കുന്നത്. ഈ ഘട്ടത്തിൽ നമുക്ക് ഉചിതമായ ഭാഷയും തിരഞ്ഞെടുക്കാം. മലയാളം, ഇംഗ്ലീഷ് പോലെയുള്ള ഭാഷകൾ ലഭ്യമാണ്. പിന്നീട് നമ്മൾ ജില്ലയുടെ പേര്, പിൻകോഡ്, അതുപോലെ നമ്മുടെ സെൻസസ് വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണോ ആ സ്ഥലത്തിന്റെ പിൻകോഡ് നൽകേണ്ടതാണ്. കൂടാതെ ഒരു ജിയോ മാപ്പിംഗ് കൂടെ ഇവിടെ നൽകേണ്ടതായിട്ടുണ്ട്. നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് അടുത്തുള്ള പ്രധാനപ്പെട്ട ഓഫീസോ കെട്ടിടങ്ങളോ ഒക്കെ സ്ഥല സൂചകങ്ങളായി നൽകിക്കൊണ്ട് മാപ്പിൽ നമ്മുടെ വീട് അല്ലെങ്കിൽ വീടിനടുത്ത് ചുവന്ന ലൊക്കേഷൻ മാർക്കർ ഉപയോഗിച്ചുകൊണ്ട് അടയാളപ്പെടുത്തണം. ഈ സന്ദർഭത്തിൽ നമ്മുടെ വീടിന് മുകളിൽ തന്നെ എത്തണമെന്നില്ല, നമ്മുടെ വീടിന്റെ ഏകദേശം അടുത്ത് നമ്മൾ മാർക്ക് ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ സ്ഥിതീകരിച്ച് മുന്നോട്ടേക്ക് പോകുമ്പോൾ സെൻസസ് വീടിന്റെ വിശദാംശങ്ങൾ ചോദിക്കുന്നതാണ്. ഈ ഘട്ടത്തിൽ

0: നമ്മുടെ വീടിന്റെ നിലം, ഭിത്തി, മേൽക്കൂര എന്നിവയ്ക്ക് ഉപയോഗിച്ചിട്ടുള്ള പ്രധാന സാമഗ്രികളെ പറ്റി ചോദിക്കുന്നു. ലഭ്യമായ ഓപ്ഷനുകളിൽ നിന്നും നിങ്ങളുടെ നമ്മുടെ വീടിന് നൽകിയിട്ടുള്ള സാമഗ്രി സെലക്ട് ചെയ്യേണ്ടതാണ്. പിന്നീട് കുടുംബവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്നു. കുടുംബവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് പതിവായി താമസിക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്ന ഒരു ചോദ്യമുണ്ട്. ഇതിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ പതിവായി താമസിക്കുന്നവരുടെ എണ്ണമാണ് രേഖപ്പെടുത്തേണ്ടത്. വിദേശങ്ങളിലും മറ്റും ജോലി ആവശ്യാർത്ഥം പോയിട്ടുള്ള ആളുകൾ, അവർ നമ്മുടെ നാട്ടിലല്ലല്ലോ പതിവായി താമസിക്കുന്നത്. അവരുടെ എണ്ണം ഈ ഘട്ടത്തിൽ നമ്മൾ നൽകേണ്ടതില്ല. അതോടൊപ്പം വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ പോയി താമസിച്ച് പഠിക്കുന്ന കുട്ടികൾ, അവരെയും നമ്മൾ ഈ ഘട്ടത്തിൽ പതിവായി താമസിക്കുന്ന അവരുടെ എണ്ണത്തിൽ കൂട്ടേണ്ടതില്ല. നമ്മുടെ വീട്ടിൽ പതിവായി താമസിക്കുന്ന, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന പുറത്തു നിന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ എണ്ണത്തിൽ കൂട്ടുകയും ചെയ്യേണ്ടതാണ്. കുടുംബനാഥന്റെ, നാഥയുടെ പേര് രേഖപ്പെടുത്തേണ്ടതാണ്. കുടുംബനാഥന്റെ അല്ലെങ്കിൽ നാഥയുടെ ജെൻഡർ ചോദിക്കുന്നുണ്ട്, അതും കൃത്യമായി രേഖപ്പെടുത്തുക. പിന്നീട് വീടിന്റെ ഉടമസ്ഥത വരുന്ന ഒരു ചോദ്യം ഉണ്ട്, അതിൽ ഉചിതമായ ഉത്തരങ്ങൾ നൽകി മുന്നോട്ടേക്ക് പോകേണ്ടതാണ്. വീട്ടിലെ മുറികളുടെ എണ്ണം ചോദിക്കുന്നുണ്ട്. മുറികളുടെ എണ്ണം രേഖപ്പെടുത്തുന്ന സമയത്ത് അടുക്കള, സ്റ്റോർ റൂം, കക്കൂസ്, വരാന്ത എന്നിവ ഒഴിവാക്കി ബെഡ്റൂം, ഡൈനിങ് ഹാൾ, ലിവിംഗ് റൂം തുടങ്ങിയവ ഉൾപ്പെടുത്തി വേണം നൽകാൻ. ദമ്പതികളുടെ എണ്ണം എന്ന് പറയുന്ന ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ ഘട്ടത്തിൽ വീട്ടിൽ സ്ഥിരമായി താമസിക്കുന്ന ദമ്പതികളുടെ എണ്ണമാണ് നൽകേണ്ടത്. കുടിവെള്ള സ്രോതസ് ഏതാണെന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അതിന്റെ ലഭ്യത, വെളിച്ചം, വെളിച്ചത്തിന്റെ സ്രോതസ് എന്താണ്, കക്കൂസിന്റെ ലഭ്യത, LPG ഉണ്ടോ, അതുപോലെ വിവിധ ആസ്തികൾ, റേഡിയോ, TV, മോട്ടോർ സൈക്കിൾ, ജീപ്പ്, വാൻ, കാർ എന്നീ ആസ്തികൾ ഉണ്ടോ എന്നുള്ള ചോദ്യമുണ്ട്. അതൊക്കെ ഉചിതമായ ഉത്തരം നൽകേണ്ടതാണ്. വീട്ടിൽ ഉപയോഗിക്കുന്ന പ്രധാന ധാന്യം ഏതാണെന്നുള്ള ഒരു ചോദ്യം വരുന്നുണ്ട്. അതിലും ഉചിതമായ ഉത്തരം നൽകേണ്ടതാണ്. ഇങ്ങനെ ഉള്ള ഉത്തരങ്ങൾ നൽകി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ തുടക്കത്തിൽ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ അവസാന ചോദ്യമായി വരികയും അതിൽ ഉത്തരമായിട്ട് നേരത്തെ നൽകിയിട്ടുള്ള മൊബൈൽ നമ്പർ വരികയും സ്ഥിരീകരിച്ച് ഒരു SC ID, റെഫറൻസ് ID ജനറേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഈ SC ID വീട്ടിൽ വരുന്ന എന്യൂമറേറ്റർക്ക് നൽകേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ ആരും തന്നെ സെൽഫ് എന്യൂമറേഷൻ നടത്തുന്ന സമയത്ത് പരിഭ്രാന്തരാകേണ്ടതില്ല. സെൽഫ് എന്യൂമറേറ്റ് ചെയ്തിട്ടുള്ള വിവരങ്ങളെല്ലാം തന്നെ വീട്ടിൽ വരുന്ന എന്യൂമറേറ്റർ ഒന്നുകൂടി പരിശോധിച്ച് ഉറപ്പാക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് വിവരങ്ങൾ നൽകുമ്പോൾ തെറ്റിപ്പോകും എന്ന കാരണത്താൽ നമ്മൾ വിവരങ്ങൾ നൽകാൻ മടിക്കേണ്ടതില്ല.
1: സെൻസസ് പ്രവർത്തികൾ കുറച്ചുകൂടി സുഗമമാക്കുന്നതിനായാണ് സെൽഫ് എന്യൂമറേഷൻ എന്ന പ്രക്രിയ. ഇനി നിങ്ങൾക്കത് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ആശങ്കപ്പെടേണ്ടതില്ല, കാരണം എല്ലാ വീടുകളിലേക്കും എന്യൂമറേറ്റർ എത്തുകയും ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യും. എന്നാൽ ഈ ലിറ്ററസി അത്രയധികമുള്ള ഒരു സംസ്ഥാനത്ത് ഓൺലൈൻ വഴി സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കുന്നത് കൂടുതൽ അഭികാമ്യമായിരിക്കും. ശ്രദ്ധ, ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് അനശ്വര, ആശയം നിർവഹണം ഫഹദ് റാസ.

0: ചുറ്റുവട്ടം.
1: പുതിയറ എസ് കെ പൊറ്റക്കാട്ട് ഓഡിറ്റോറിയത്തിൽ കേരള ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡും കോർപ്പറേഷൻ സമന്വയ പ്രൊജക്റ്റും ചേർന്ന് സംഘടിപ്പിക്കുന്ന ഹെലൻ കെല്ലർ ദിനാചരണം സിനിമാ ഗാനങ്ങളെ അധികരിച്ച പ്രശ്നോത്തരി മത്സരം രാവിലെ 10 മണിക്ക്, സമാപന സമ്മേളനം 11:30. ബാലുശ്ശേരി പറമ്പിൻ മുകളിൽ എക്സ് BSF പേഴ്സണൽ വെൽഫെയർ അസോസിയേഷൻ കോഴിക്കോട് താൽക്കാലിക ഓഫീസ് ഉദ്ഘാടനവും ജനറൽ ബോഡി യോഗവും 10:30. മായനാട് ആനന്ദദായിനി വായനശാലയ്ക്ക് സമീപത്തെ ഭിന്നശേഷി മന്ദിരത്തിൽ ആനന്ദദായിനി വായനശാലയുടെ വാർഷിക പൊതുയോഗവും SSLC +2 പരീക്ഷകളിലെ ഉന്നത വിജയികളെ അനുമോദിക്കലും ഉച്ചതിരിഞ്ഞ് 3 മണിക്ക്.
0: ചുറ്റുവട്ടം.
1: ട്രെയിൻ സമയം രാവിലെ 9 മണി വരെ ഉള്ളത്. 7:37 കോഴിക്കോട്ട് എത്തേണ്ട യശ്വന്ത്പൂരിൽ നിന്നും കണ്ണൂരിലേക്കുള്ള എക്സ്പ്രസ് ഇപ്പോൾ 21 മിനിറ്റ് വൈകി ഓടുന്നു. മറ്റെല്ലാ ട്രെയിനുകളും ഇപ്പോൾ കൃത്യസമയം പാലിക്കുന്നു. ആകാശവാണി കോഴിക്കോട്. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ. ഈ നിലയിൽ നിന്നും തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: കൃഷിക്കാലമായി സമ്പൂർണ്ണ കൃഷി അറിവുകളുമായി മനോരമ കർഷകശ്രീ. ഇപ്പോൾ കർഷകശ്രീ വരിക്കാരാകുന്നവർക്ക് ഹൈബ്രിഡ് പച്ചക്കറി വിത്തുകൾ സൗജന്യം. കർഷകശ്രീ, കർഷകർക്കും കൃഷിയെ സ്നേഹിക്കുന്നവർക്കും.
2: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
3: ഓ ലവ്ലി, വെൽ ഡൺ.
2: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാറ് വാങ്ങിക്കാം അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ, ക്രെഡിറ്റ് സ്കോർ ഉയർത്തു, അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
4: RBI പറയുന്നു,
2: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
5: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയെ രാജ്യരക്ഷാ മന്ത്രാലയം അപലപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം July 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചു എന്ന വാർത്തയാണ് സാമൂഹ്യ മാധ്യമത്തിൽ പ്രചരിച്ചത്. 100 തീവ്രവാദികളെയും പാകിസ്ഥാനിലെ നിരവധി തീവ്രവാദ കേന്ദ്രങ്ങളെയും ഇല്ലാതാക്കിയ ഓപ്പറേഷൻ സിന്ദൂറിനെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രിയും മന്ത്രാലയവും ഒരുപോലെ അഭിമാനം കൊള്ളുന്നുവെന്ന് രാജ്യത്തിനുവേണ്ടി ജീവൻ ത്യജിച്ച ഓരോരുത്തരെയും രാജ്യം അങ്ങേയറ്റം ആദരവോടെയാണ് കാണുന്നതെന്നും രാജ്യരക്ഷാ മന്ത്രാലയം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് രാവിലെ 11. പരിപാടിയുടെ 135 പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെ മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത്ത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത്ത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
6: സംസ്ഥാനത്ത് 5 പ്രായക്കാരായ 1980,224 കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിലെത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം രാവിലെ കണ്ണൂർ

0: ജില്ലാ ആശുപത്രിയിൽ മന്ത്രി സണ്ണി ജോസഫ് നിർവഹിക്കും. ജില്ലയിലെ 141,810 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 1573 ബൂത്തുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 46 ട്രാൻസിറ്റ് ബൂത്തുകളും 60 മൊബൈൽ ബൂത്തുകളും ഇതിൽപ്പെടും. കോഴിക്കോട് ജില്ലയിൽ 189,345 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ജില്ലാതല ഉദ്ഘാടനം രാവിലെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA നിർവഹിക്കും. 54 ട്രാൻസിറ്റ് ബൂത്തുകളും 50 മൊബൈൽ ബൂത്തുകളും ജില്ലയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്.
1: പത്തനംതിട്ട ജില്ലാതല ഉദ്ഘാടനം രാവിലെ അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് നിർവഹിക്കും. ജില്ലയിൽ 47,739 കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകും. ഇതിനായി 967 ബൂത്തുകൾ സജ്ജമാക്കിയിട്ടുണ്ട്. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന ലോകത്തിലെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതികളിൽ ഒന്നാണെന്നും 62 കോടി ജനങ്ങളെ ഉൾക്കൊള്ളുന്ന പദ്ധതി കുടുംബങ്ങൾക്ക് സാമ്പത്തിക പരിരക്ഷയോടെ ചികിത്സ ലഭ്യമാക്കുന്നുണ്ടെന്നും കേന്ദ്ര സഹമന്ത്രി പറഞ്ഞു. കഴിഞ്ഞ 7 മാസമായി ഒഴിഞ്ഞുകിടക്കുന്നതുൾപ്പെടെ സംസ്ഥാനത്ത് 5 ജില്ലകളിൽ ജില്ലാ മെഡിക്കൽ ഓഫീസർമാരെ നിയമിച്ച് ഉത്തരവായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. മലപ്പുറം, ഇടുക്കി, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് DMO ഒഴിവുണ്ടായിരുന്നത്. ഇതോടെ എല്ലാ ജില്ലകളിലും മെഡിക്കൽ ഓഫീസർമാരായി. മലപ്പുറത്ത് ഡോക്ടർ വി വിനോദും, ഇടുക്കിയിൽ ഡോക്ടർ ഐപ്പ് ജോസഫും, കോഴിക്കോട്ട് ഡോക്ടർ LT സരിതാകുമാരിയും, കണ്ണൂരിൽ ഡോക്ടർ R വിവേക് കുമാറും, കാസർഗോഡ് ഡോക്ടർ KT രേഖയുമാണ് മെഡിക്കൽ ഓഫീസർമാർ. സംസ്ഥാനത്ത് 10 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ 1 ഇന്നലെ രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ വർഷം ഇതുവരെ 266 പേർക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്ക പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 2 പേരെ കൂടി ക്വാറന്റൈനിൽ നിന്നും ഒഴിവാക്കി. നിപ രോഗബാധിതന്റെ സമ്പർക്ക പട്ടികയിലെ ആരെയും പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടില്ല. രോഗനിരീക്ഷണത്തിന്റെ ഭാഗമായി നിപ സമാന ലക്ഷണങ്ങൾ ഉള്ളവരുടെ ഇടയിൽ ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 55 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സ തുടരുന്നു. രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരോടും സ്നേഹവും സൌഹൃദവും കാത്തുസൂക്ഷിക്കുന്ന ഗോവ മുൻ ഗവർണർ PS ശ്രീധരൻപിള്ള പൊതുപ്രവർത്തകർക്ക് അനുഗ്രഹീത മാതൃകയാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല ചെങ്ങന്നൂരിൽ പറഞ്ഞു. PS ശ്രീധരൻപിള്ളയുടെ കുടുംബം വെൺമണി മാർത്തോമ സ്കൂൾ ലൈബ്രറിക്ക് ഗ്രന്ഥശേഖരം നൽകിയതിന്റെയും അദ്ദേഹത്തിന്റെ 2 പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു രമേശ് ചെന്നിത്തല. വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗം ഏകജാലക പ്രവേശനത്തിന്റെ 3-ഘട്ട അലോട്ട്മെന്റ് പട്ടിക ഇന്ന് പ്രസിദ്ധീകരിക്കും. ലിസ്റ്റിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികൾ 4 മുതൽ July 2 സ്കൂളുകൾ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് L മത്സരത്തിൽ ഇംഗ്ലണ്ട് പനാമയെ എതിരില്ലാത്ത 2 തോൽപ്പിച്ച് ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 1-2 തോൽപ്പിച്ചു. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ലോകകപ്പിന്റെ ഗ്രൂപ്പ് എല്ലിൽ ഇന്നലെ രാത്രി നടന്ന ആവേശപ്പോരിൽ പനാമയെ മറുപടിയില്ലാത്ത 2 വീഴ്ത്തി ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇംഗ്ലണ്ടിന്റെ നോക്കൌട്ട് പ്രവേശം. കരുത്തരായ എതിരാളികളെ പിടിച്ചുകെട്ടാൻ ശ്രമിച്ച പനാമയുടെ വലയിൽ 2 ബെല്ലിംഗ്ഹാമും ക്യാപ്റ്റൻ ഹാരി കെയ്നും പന്തെത്തിച്ചത്. 62-67 മിനിറ്റുകളിലായിരുന്നു ഇംഗ്ലണ്ടിന്റെ ഗോളുകൾ. ഗ്രൂപ്പിലെ മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യക്കെതിരെ പൊരുതിക്കളിച്ചിട്ടും ഖാനയ്ക്ക് വിജയം തൊടാനായില്ല. 31 മിനിറ്റിൽ ലീഡ് പിടിച്ച ക്രൊയേഷ്യക്കെതിരെ 73 മിനിറ്റിൽ ഖാന തിരിച്ചടിച്ചെങ്കിലും 10 ക്രൊയേഷ്യ വിജയഗോൾ കണ്ടെത്തുകയായിരുന്നു. പരാജയപ്പെട്ടെങ്കിലും ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്ക് പിന്നാലെ ഘാനയും 4 നോക്കൌട്ട് യോഗ്യത നേടി. ഇന്നത്തോടെ 48 ടീമുകളുടെയും ഗ്രൂപ്പ് തല മത്സരങ്ങൾ പൂർത്തിയായി. നോക്കൌട്ട് പോരാട്ട ചിത്രം വ്യക്തമാകും. ഇന്ന് രാത്രി 12:30 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും.
1: ഗ്രൂപ്പ് കെ മത്സരങ്ങളിൽ കൊളംബിയ, പോർച്ചുഗൽ, കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ഗ്രൂപ്പ് ജെ മത്സരങ്ങളിൽ രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ബോസ്നിയയിൽ അന്താരാഷ്ട്ര സാറാജവോ GM മിക്സ് ചെസ് ടൂർണമെന്റിൽ ഇന്ത്യയുടെ മാസ്റ്റർ ഈതൻ വാസ് 3 നേടി. ഒപ്പം മത്സരിച്ച 10 പിന്നിലാക്കിയാണ് 14-കാരനായ ഈതൻ ഈ നേട്ടം സ്വന്തമാക്കിയത്. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന ഇന്റർ പോളിടെക്നിക് കലോത്സവത്തിൽ കൊട്ടിയം ശ്രീനാരായണ പോളിടെക്നിക് 334

0: പോയിന്റോടെ കിരീടം നേടി. 275 പോയിന്റുമായി തൃപ്രയാർ ശ്രീരാമ ഗവൺമെന്റ് പോളിടെക്നിക് രണ്ടാം സ്ഥാനവും 193 പോയിന്റോടെ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക് മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനം മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. എല്ലാ ജില്ലകളിലും പോലീസുമായി ചേർന്നായിരിക്കും വ്യാപാരികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. കോതമംഗലത്ത് വനം വകുപ്പ് കഴിഞ്ഞ ദിവസം റേഡിയോ കോളർ പിടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട കാട്ടാന ചരിഞ്ഞു. വ്യാഴാഴ്ചയാണ് കാട്ടാനയെ മയക്കുവെടി വെച്ച് ചികിത്സ നൽകിയ ശേഷം കരിമ്പാനി വനമേഖലയിലേക്ക് തിരിച്ചുവിട്ടിരുന്നത്. കാട്ടിലേക്ക് തുറന്നുവിട്ട ശേഷം ആനയുടെ ചലനങ്ങൾ വനം വകുപ്പ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം റേഡിയോ കോളറിൽ നിന്ന് സിഗ്നലുകൾ ലഭിക്കാത്തതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ആനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തിയത്. ക്ഷയരോഗ നിവാരണം ലക്ഷ്യമിട്ട് നടപ്പാക്കുന്ന ടിബി മുക്ത് ഭാരത് ക്ഷയരോഗ മുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന 2025 ക്ഷയരോഗ മുക്ത് പഞ്ചായത്ത് പുരസ്കാരങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ വിതരണം ചെയ്തു. SNDP യോഗം വടകര യൂണിയൻ സെക്രട്ടറിയും വടകര ശ്രീനാരായണ കോളേജ് മാനേജറും SN ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് അംഗവുമായ PM രവീന്ദ്രൻ അന്തരിച്ചു. 67 വയസ്സായിരുന്നു. KK രമ MLA മുൻ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രനും അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ അനുശോചിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. പ്രധാനമന്ത്രിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് രാവിലെ 11. രാജ്യവ്യാപക പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിനും ക്രൊയേഷ്യയ്ക്കും ജയം. രാവിലെ 7:30 അൾജീരിയ ഓസ്ട്രിയയെയും ജോർദാൻ അർജന്റീനയെയും നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
1: प्रधानमन्त्री नरेन्द्रमोदी अद्य प्रातः 11 आकाशवाणीतः मन की बात इति कार्यक्रमे स्वीयं मनोगतं प्रकटयिष्यति. मासिकस्यास्य आकाशवाणी कार्यक्रमस्य एतत् 35-तमं संस्करणं भविष्यति. आकाशवाण्याः दूरदर्शनस्य च सर्वाभिः वाहिनीभिः अस्य कार्यक्रमस्य प्रसारणं भविष्यति. अयं हि कार्यक्रमः आकाशवाणी वार्ता विभागस्य अन्तर्जालपटले www.newsonair.gov.in इत्यत्र अपि च newsonair इति चलदूरभाषीये तन्त्रांशे अपि उपलब्धो भविष्यति. आकाशवाणी दूरदर्शन वार्ता प्रधानमन्त्री कार्यालय सूचना प्रसारण कार्यालयानां यूट्यूब वाहिनीभिः अपि अस्य कार्यक्रमस्य साक्षात् प्रसारणं भविष्यति. हिंदी भाषायां प्रसारणस्य पश्चात् अस्य प्रसारणं आकाशवाण्या क्षेत्रीय भाषासु अपि भविष्यति. प्रधानमंत्री नरेन्द्र मोदी अद्य सेशेल्स देशस्य राष्ट्रपतिना पैट्रिक हर्मिनी इत्यनेन सह वार्तालापं करिष्यति. उभौ नेतारौ द्वैपाक्षिक सहयोगस्य पूर्णव्याप्तेः समीक्षां करिष्यतः तथा च परस्परस्य क्षेत्रीयान्तराष्ट्रिय विषयेषु मतानां आदान प्रदानं करिष्यतः. अद्य प्रधानमंत्री श्रीमोदी सेशेल्स देशस्य राष्ट्रीय सभां संबोधयिष्यति. भारतीय प्रवासी सदस्यैः सह संवादमपि विधास्यति. पश्चात् प्रधानमंत्री रोष कैमन इत्यत्र राष्ट्रीय दिवस समारोहे भागं भजिष्यति. मन्त्रालयेन उक्तं यत् भारतीय रक्षाबलानां एकेन दलेन सह भारतीय नौसेनायाः द्वाभ्यां नौकाभ्यां सह श्रीमोदी उत्सवे भागं ग्रहीष्यति. प्रधानमंत्री श्रीमोदी ह्यः सेशेल्स देशस्य त्रिदिवसीय यात्रायां विक्टोरिया नगरं सम्प्राप्तवान्. विमानस्थानके सेशेल्स देशस्य राष्ट्रपतिना डॉक्टर पैट्रिक हर्मिनी इत्यनेन तस्य भव्यं स्वागतं विहितम्. केन्द्रीय वाणिज्य उद्योग मंत्री पीयूष गोयलः भारतीय समवाय विशेषान् भारत यूके व्यापक आर्थिक व्यापार संधेः CETA इत्यस्यान्तर्गतम् उदयोन्मुखावसरान् सुस्थिर व्यापार वृद्धौ परिवर्तयितुं यूके देशस्य समकक्षैः सह सम्पर्कं सुदृढं कर्तुं प्रार्थयत्. लंदन नगरे भारत यूके प्रगति व्यापार पूर्ण सम्मेलने सहभागिनां नेतृत्वावधौ मंत्रिणा इदमुक्तम्. दिल्ल्याः मुख्यमंत्री रेखा गुप्तावर्या सावधानं कृतवती यत् यानि कोचिंग इति प्रशिक्षण केन्द्राणि अनिवार्य सुरक्षा मानदंडानां पालनं न करिष्यन्ति तानि दिल्ल्यां कार्यं

0: വഴികൾ യാത്രികർ പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. യാത്രയിലെ തിരിച്ചറിവുകൾ. യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്.
1: അലഞ്ഞു നടക്കുന്ന നൊമാഡുകളായ മനുഷ്യ സമൂഹങ്ങൾ, സമുദായങ്ങൾ എന്താണ് മനുഷ്യ സംസ്കാരത്തിന് നൽകുന്നത്? അവരുടെ സംഭാവനകൾ എന്താണ്? നാം പൊതുവിൽ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. സഞ്ചാരികൾ അവരെക്കുറിച്ച് അധികമായി എഴുതുകയോ പറയുകയോ ചെയ്യാറില്ല. ഞാൻ എൻ്റെ യാത്രാ ജീവിതത്തിനിടയിൽ ഇത്തരത്തിൽ അലഞ്ഞു നടക്കുന്ന മൂന്ന് സമൂഹങ്ങൾക്കിടയിൽ എത്തുകയുണ്ടായി. അതിലാദ്യത്തേത് അറേബ്യൻ മരുഭൂമിയിലെ പതുക്കളാണ്. രണ്ടാമത്തേത് ബംഗാളിലെ ബാവുൽ ഗായകരാണ്. മൂന്നാമത്തേത് യൂറോപ്പിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് എനിക്ക് കണ്ടുമുട്ടാനും സഹവസിക്കാനും കഴിഞ്ഞ നൊമാഡുകളായ ജിപ്സികളാണ്. ഈ മൂന്ന് വിഭാഗങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അവരെ പോലെ അലഞ്ഞു നടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇല്ല എന്ന തിരിച്ചറിവും എനിക്ക് ഈ യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട്. ബതുക്കൾക്കിടയിലേക്ക് ഞാൻ എത്തുന്നത് 13 വർഷക്കാലം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജോലി ചെയ്ത് ജീവിക്കുന്ന കാലത്താണ്. മരുഭൂമി യാത്രകൾക്കിടയിലാണ് ഇത്തരം ബതുക്കളെ കാണാനും അവരുമായി സംസാരിക്കാനും അവരുടെ ജീവിത രീതികൾ കണ്ട് മനസ്സിലാക്കാനും ചില ദിവസങ്ങൾ അവർക്കൊപ്പം ജീവിക്കാനുമുള്ള അവസരങ്ങൾ എനിക്കുണ്ടായത്. അവർക്ക് അവരുടെ പ്രകൃതിയെക്കുറിച്ച്, മരുഭൂമിയെക്കുറിച്ചുള്ള അറിവ് അപാരമാണ്. അവരുടെ ജ്ഞാനം നമ്മെ അതിശയപ്പെടുത്തും. അവർ വളരെ ലളിതമായി ഒരു സാധാരണ രീതിയിൽ വളരെ ജൈവികമായാണ് നമ്മളോട് ഇടപെടുന്നത്. മരുഭൂമിയിൽ എവിടെയാണ് വെള്ളമുള്ളത്? മരുഭൂമിയിൽ എവിടെയാണ് അപകടകാരികളായ പാമ്പുകളുള്ളത്? മഴ ലഭിക്കാത്ത മരുഭൂമിയിൽ എങ്ങനെയാണ് വളരെ വർഷങ്ങൾ മണൽത്തട്ടിനടിയിൽ തപസ്സിരിക്കും പോലെ ഇരുന്ന് ഗാഫ് മരത്തിൻ്റെ വിത്തുകൾ ഒരു മഴയിൽ മുകളിലേക്ക് ഉയർന്നു വന്ന് മാസങ്ങൾ കൊണ്ട് ഒരു വൃക്ഷമായി മാറുന്നത്? അങ്ങനെ ജീവന്റെ തന്നെ രഹസ്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ നമ്മെ പഠിപ്പിക്കാൻ കഴിയുന്നവരാണ് ബതുക്കൾ. അവരുടെ അറിവ്, അവരുടെ കല, അവരുടെ വാചിക കവിത, ഇതെല്ലാം തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തും. ഇത്തരം കാര്യങ്ങൾ അടുത്തറിയാൻ എനിക്ക് പലപ്പോഴും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ കൽക്കത്തയിലേക്കും ബംഗാളിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുകയുണ്ടായി. കെന്തുളി എന്ന സ്ഥലത്ത്, ബംഗാളിലെ

ഇന്ദുളി എന്ന സ്ഥലത്ത് നടക്കുന്ന ബൗൽ ഗായകരുടെ വലിയ ഉത്സവത്തിലേക്കും അത് കാണാനും ഞാൻ പോവുകയുണ്ടായി. അവിടെ വെച്ചാണ് ബൗലുകൾ ബതുക്കളെപ്പോലെ അലഞ്ഞു നടക്കുന്ന ഒരു സമൂഹമാണെന്നും ആ അലഞ്ഞു നടപ്പിനിടെ അവർ സംഗീതം പോലെ അതിമധുരമായ ഒരു കാര്യം നമുക്ക് തരുന്നുണ്ടെന്നും അതിനൊപ്പം തന്നെ നാട്ടുജ്ഞാന വ്യവസ്ഥയുടെ പല കാര്യങ്ങളും പ്രത്യേകിച്ച് വിത്തുകളുടെ കൈമാറ്റം, ബൗലുകൾ സംഗീതത്തിനോടൊപ്പം വിത്തുകളും കൊണ്ടു നടക്കുന്നു, അവർ പലപ്പോഴും വിത്തുകൾ കൈമാറുന്നവരാണ് എന്നും അങ്ങനെ ഒരു കാർഷിക സംസ്കാരത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് ബൗൽ ഗാനങ്ങളുടെ തന്നെ പിറവിയെന്നും എനിക്ക് മനസ്സിലാക്കി തന്ന യാത്രയായിരുന്നു അത്. ആ യാത്രയിൽ വിഖ്യാതനായ

സ്വീകരിക്കുകയുണ്ടായി. ഞങ്ങളോട് വലിയ സ്നേഹത്തോടെ പെരുമാറുകയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മുന്നിൽ അവർ ബൗൽഗാനങ്ങൾ പാടുകയും ചെയ്തു. കെന്തുള്ളിയിലാകട്ടെ ഞങ്ങളെ സ്വീകരിച്ചത് സത്യാനന്ദോ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു ബൗൽ ഗായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആണ് ഞങ്ങൾ ആ ദിവസങ്ങളിൽ കെന്തുള്ളിയിൽ താമസിച്ചത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇണ ഹൊരിയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും രാത്രി മുഴുവൻ എന്ന പോലെ നേരം വിളക്കുന്നത് വരെയും ഞങ്ങൾക്ക് വേണ്ടി ബൗൽ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. മലയാളത്തിൽ എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ കഴിയും? ബംഗാളിയിലാണ് അവർ ഈ കവിതകളെല്ലാം ഈ പാട്ടുകളെല്ലാം ചൊല്ലുന്നത് എന്ന് നമുക്കറിയാം. അതിന് ഞങ്ങളെ ആ യാത്രയിൽ സഹായിച്ചത് ബംഗാളിലെ യുവകവി അതീന്ദ്രിയോ ചക്രവർത്തി ആയിരുന്നു. അദ്ദേഹം ഈ കവിതകൾ ഈ പാട്ടുകളെല്ലാം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി തന്നു. അത്തരത്തിൽ വളരെ സജീവമായി എന്തുകൊണ്ട് ഒരു ജനവിഭാഗം ബാവലുകൾ അലഞ്ഞു നടക്കുന്നു. കൽക്കത്തയിൽ യാത്ര ചെയ്യുമ്പോൾ നാം പാടിക്കൊണ്ടിരിക്കുന്ന ബാവലുകൾ ട്രെയിനുകളിലും ട്രാമുകളിലും ഒക്കെ കാണുന്നു. തെരുവുകളിൽ നാം അവരെ കാണുന്നു. എന്തിനാണ് അവർ ഇങ്ങനെ അലഞ്ഞ് നടക്കുന്നത്? അവർ അലഞ്ഞു നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു രഹസ്യം തൊമാർ ദിൽകെ ദയ ഹൊയ്ന എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ബാവൽ ഗാനത്തിലെ ഒരു വരിയാണത്. തൊമാർ ദിൽകോ ദോയ ഹൊയ്ന, നിന്റെ മനസ്സിൽ കരുണയില്ലേ എന്നാണ് ആ വരിയുടെ അർത്ഥം. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ദൈവമേ, അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഏറ്റവും വിശിഷ്ടനായ ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, നിന്റെ മനസ്സിൽ കരുണയില്ലേ. ആ വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബാവൽ ഗായകർ അലഞ്ഞു നടക്കുന്നത് മനുഷ്യരുടെ കരുണയെക്കുറിച്ച് അറിയാനും അളക്കാനും അത് പിന്നീട് മനുഷ്യ സംസ്കാരത്തിലേക്ക് തിരിച്ച് കൊടുക്കാനുമാണ്. ഇത്തരത്തിൽ ഉള്ള ഒരു യാത്ര, വളരെ സജീവമായ ഒരു യാത്ര, നമുക്ക് എല്ലാവർക്കും അറിയാം. രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പിന്തുണച്ച ഒരു കലാകാരരുടെ വിഭാഗം ഈ ബാവലുകളായിരുന്നു എന്ന് നമുക്കറിയാം. ഇനി ജിപ്സികൾ എന്നറിയപ്പെടുന്ന യൂറോപ്പിലേക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും എന്തിനേറെ നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് പോലും സംഗീതവുമായും കലയുടെ മറ്റു രൂപവുമായും അലഞ്ഞ് നടന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിയവരാണ് ജിപ്സികൾ. ഈ ജിപ്സികളുടെ ഒരു സംഘത്തെ റോമിൽ വെച്ച് ഒരിക്കൽ ഞാൻ കാണുകയുണ്ടായി. റോമിലെ തെരുവിൽ പാടുകയായിരുന്നു അവർ. പക്ഷേ അവർ സാധാരണഗതിയിൽ യൂറോപ്യൻ തെരുവുകളിൽ പാടുന്ന ഭാഷകളിലായിരുന്നില്ല അവരുടെ പാട്ട്. അവർ 8 പേരുള്ള ഒരു സംഘമായിരുന്നു. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പുരുഷന്മാരുണ്ട്. അങ്ങനെ അവരുടെ ആ പാട്ട് ആ തെരുവിൽ നടക്കുന്ന സമയത്ത് ഞാനത് കേൾക്കുകയും അത് കഴിഞ്ഞ് ഈ പരിപാടിക്ക് ശേഷം ഞാൻ അവരെ പോയി പരിചയപ്പെടാൻ ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ജിപ്സികളാണ്, ഞങ്ങളിങ്ങനെ ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ പാട്ടും കലയുമായി ചിലപ്പോൾ വലിയ തോതിൽ ക്രാഫ്റ്റ്സ് ഉള്ള ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അത്തരം ജോലികൾ, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിറ്റും അവരിങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. അവരോടും ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ സ്ഥിരമായി ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് അലയുകയല്ല, മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സാംസ്കാരിക ചക്രം ഞങ്ങളിലൂടെ പൂർത്തിയാവുകയാണ്. മനുഷ്യർ അലഞ്ഞലഞ്ഞാണ് മനുഷ്യ സമൂഹം ഉണ്ടായത് എന്നും ഓർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ജിപ്സികൾ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നവർ പറയുകയുണ്ടായി. തിരിച്ച് ഞാൻ മുൻപ് നടത്തിയ യാത്രകളിൽ അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് ഒരു ബദു പറഞ്ഞത്, അത് ഒരു പുസ്തകത്തിലും നമുക്ക് പിന്നീട് കാണാം. ആ ബദു പറഞ്ഞത് ഇങ്ങനെയാണ്, എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, വെള്ളം കെട്ടിക്കിടന്നാൽ മലിനമായി പോകും, വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം, ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ശുദ്ധമായ ജലം, ശുദ്ധമായ ജലം തേടിക്കൊണ്ട് ഞങ്ങൾ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ആ ബദു പറഞ്ഞത്. ഒരു മരുഭൂമി വാസിയായ ബദുവിനെ സംബന്ധിച്ച് വെള്ളം അത്രയും വിശിഷ്ടമായ അമൂല്യമായ ഒരു വസ്തുവാണ്. അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, ഒഴുകുന്ന വെള്ളം, ഏറ്റവും ശുദ്ധമായ ജലം തേടി അവർ മരുഭൂമിയുടെ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് നിരന്തരമായി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം അലയുന്ന ബദുക്കളുടെ എണ്ണം ഇപ്പോൾ തീർത്തും കുറവായിട്ടുണ്ട്. ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കും. ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ബദുക്കളെ നമുക്ക് കാണാൻ കഴിയില്ല. ഇത് ലോകത്തിൻ്റെയും കാലത്തിൻ്റെയും മാറ്റമാണ്. പക്ഷേ അലയുന്ന മനുഷ്യൻ, സഞ്ചാരിയായ മനുഷ്യൻ അവസാനിക്കുന്നില്ല. അത് പല രൂപത്തിൽ വീണ്ടും വീണ്ടും തുടരുന്ന

0: കാഴ്ചയാണ് നാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി കാണുന്നത്. യാത്രകളിൽ ഇത്തരത്തിൽ അലഞ്ഞു നടക്കുന്ന ആളുകൾ, ഞാൻ അത്തരം ചില സൂഫികളെ ഇന്ത്യൻ യാത്രകളിൽ കണ്ടിട്ടുണ്ട്. നടന്ന് നടന്ന് കാലിൻ്റെ മടമ്പ് തേഞ്ഞുപോയ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഏതോ ഒരർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ അർത്ഥം, ഈ ജീവിതത്തിൻ്റെ അർത്ഥം, ഈ പ്രപഞ്ചരഹസ്യങ്ങളുടെ ഉള്ളറകൾ തേടി യാത്ര ചെയ്യുകയാണ്. അത്തരമൊരു വിധാനത്തിലേക്ക് ഒരു സഞ്ചാരി എത്തുമ്പോഴാണ് അയാളെ സഞ്ചാരി എന്ന് വിളിക്കാൻ, അലഞ്ഞു നടക്കുന്നവൻ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുക.
1: യാത്രയിലെ തിരിച്ചറിവുകൾ. യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ

0: ആരോഗ്യം അമൂല്യം.
1: മുടികൊഴിച്ചിൽ, ഇതേക്കുറിച്ച് സംസാരിക്കുന്നു കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ സ്നിഗ്ധ ഓ.
2: മനുഷ്യന്റെ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന ഒരു ഘടകമാണ് മുടി. ഇതു കാരണം കൊണ്ട് തന്നെ മുടികൊഴിച്ചിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്നു. നമ്മുടെ തലയിൽ 100,000+ രോമകൂപങ്ങളുണ്ട്. ഇതിൽ ദിവസവും 100 മുടിയിഴകൾ വരെ കൊഴിയുന്നത് സാധാരണമാണ്. ഇതിലും അമിതമായാലാണ് നമ്മൾ മുടികൊഴിച്ചിൽ എന്നു വിശേഷിപ്പിക്കുന്നത്. മുടി ചീകുമ്പോൾ അമിതമായി ഊരിപ്പോരുക, കിടന്ന തലയിണയിൽ ധാരാളം മുടി കാണുക, കുളിമുറിയിലെ ഡ്രെയിനിൽ മുടി അധികം തങ്ങി നിൽക്കുക, ഇങ്ങനെയെല്ലാം ഉണ്ടാകുമ്പോഴാണ് നമ്മളിത് ശ്രദ്ധിക്കുന്നത്. സാധാരണ അളവിൽ കൊഴിയുന്ന മുടി തിരിച്ചു വളരാതെ ഇരിക്കുന്നത് വഴി മുടിയുടെ കട്ടി കുറഞ്ഞു വരുന്നതും മുടികൊഴിച്ചിലായി തന്നെയാണ് ചികിത്സിക്കേണ്ടത്. മുടികൊഴിച്ചിലിന്റെ കാരണങ്ങൾ പലതാണ്. ഇതിൽ ഏറ്റവും കൂടുതലായി കണ്ടുവരുന്ന കാരണമാണ് കഷണ്ടി. സ്ത്രീകളെയും പുരുഷന്മാരെയും ഒരുപോലെ ബാധിക്കുന്ന ഇത് 20-കളിലും 30-കളിലും ഉള്ളവരിലാണ് തുടങ്ങുന്നത്. ഇതിൽ മുടിയിഴകളുടെ കട്ടി കുറഞ്ഞു വരികയും കാലക്രമേണ നീളം കുറയുകയും പിന്നീട് ചില ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മുൻഭാഗത്തും മൂർധാവിലും, പറ്റി മുടിയില്ലാതായി തീരുകയും ചെയ്യുന്നു. മറ്റൊരു തരത്തിലുള്ള അസുഖമാണ് മുടി വട്ടത്തിൽ കൊഴിയുന്ന എലോപീഷ്യ ഏരിയേറ്റ എന്നത്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ അസുഖമായാണ് കണക്കാക്കുന്നത്. ഈ അസുഖം തലമുടി കൂടാതെ പുരികം, താടി, കൺപീലി തുടങ്ങിയ മറ്റു ശരീരഭാഗങ്ങളിലെ രോമങ്ങളെ വരെ ബാധിക്കാം. തലമുടി കൊഴിയുന്നത് ചിലപ്പോൾ ഉള്ളിലുള്ള അസുഖങ്ങളിലെ ലക്ഷണമായിരിക്കാം. ഇവയിൽ ചിലതാണ് രക്തക്കുറവ്, തൈറോയ്ഡ് ഗ്രന്ഥിയുടെ അസുഖങ്ങൾ, വാദസംബന്ധമായ അസുഖങ്ങൾ, ദീർഘകാലം നിലനിൽക്കുന്ന അസുഖങ്ങൾ, ഉദാഹരണത്തിന് കരളിനെയും വൃക്കയെയും ബാധിക്കുന്ന അസുഖങ്ങൾ എന്നിവ, ശസ്ത്രക്രിയ, പ്രസവം, വൈറൽ പനി, ചില മരുന്നുകൾ, തീവ്രമായ ഭക്ഷണ ക്രമീകരണം എന്നിവ നടക്കുമ്പോൾ 1-2 മാസങ്ങൾക്കു ശേഷം നല്ല മുടികൊഴിച്ചിൽ വന്നേക്കാം. ചർമ്മത്തെ ബാധിക്കുന്ന പ്രത്യേക അസുഖങ്ങളും മുടികൊഴിച്ചിലിന് കാരണമാണ്. ഏതു തരത്തിലുള്ള കൊഴിച്ചിലാണെങ്കിലും അതിന്റെ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണ് വേണ്ടത്. മുടി വളരാൻ സഹായിക്കുന്ന പുറമേ പുരട്ടുന്ന മരുന്നുകളും കഴിക്കാനുള്ള ഗുളികകളും ഉണ്ട്. മുൻപേ പറഞ്ഞതുപോലെ അസുഖങ്ങളുടെ ഭാഗമായി വരുന്ന കൊഴിച്ചിലാണെങ്കിൽ അസുഖം ഭേദമായതിനുശേഷം 3 മുതൽ 6 മാസം വരെ എടുക്കാം കൊഴിച്ചിൽ കുറയാൻ. കഷണ്ടി അല്ലെങ്കിൽ പാറ്റേൺ ഹെയർ ലോസ് ഉള്ളവരിലാണെങ്കിൽ മരുന്നുകൾ കൂടാതെ PRP, ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ തുടങ്ങിയ ചികിത്സകളും സഹായിക്കും. ഇനി മുടിയുടെ സംരക്ഷണത്തിന് ശ്രദ്ധിക്കേണ്ട കുറച്ചു കാര്യങ്ങൾ പറയാം. ആഴ്ചയിൽ 1-2 തവണ അഴുക്കു പോവാൻ ഷാമ്പു ഉപയോഗിച്ച് കഴുകുക. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ തലയോട്ടിയിൽ മാത്രം പുരട്ടുക. ഷാമ്പു ഉപയോഗിച്ചതിനു ശേഷം ശിരോചർമ്മം ഒഴിവാക്കി മുടിയിൽ മാത്രം കണ്ടീഷണർ പുരട്ടി 5 മിനിറ്റിനു ശേഷം കഴുകുക. കുളിച്ചു കഴിഞ്ഞ് ടവൽ വെച്ച് മൃദുവായി പൊതിഞ്ഞ് ഒപ്പിയെടുക്കാം. മുടി ഉണങ്ങിയതിനു ശേഷം നല്ല ഇഴയുള്ള ചീർപ്പ് ഉപയോഗിച്ച് മൃദുവായി ചീകുക. നനഞ്ഞ മുടി കെട്ടിവെക്കാതെ ശ്രദ്ധിക്കാം. മുടി വലിച്ചു കെട്ടുന്നത് നെറ്റിക്കയറാൻ കാരണമാകാം. ഇതൊഴിവാക്കുക.
1: മുടികൊഴിച്ചിൽ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൺസൾട്ടന്റ് ഡെർമറ്റോളജിസ്റ്റ് ഡോക്ടർ സ്നിഗ്ധ ഓ.

0: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
1: കവിയൂർ രേവമ്മ പാടിയ ഒരു ഗ്രാമഫോൺ ഗാനം.

0: കൃഷിദീപം.
1: കേരളത്തിലെ കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു വൈറസ് രോഗമാണ് കുളമ്പു രോഗം. ചികിത്സിച്ചു ഭേദമാക്കാനാകാത്ത ഈ രോഗത്തെ ചെറുക്കുന്നതിനുള്ള ഏകമാർഗം കാലികൾക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പാണ്. കുളമ്പു രോഗ പ്രതിരോധ കുത്തിവയ്പ്പ് തീവ്രയജ്ഞത്തിന്റെ 8-ാം ഘട്ടം 19 മുതൽ 18 പ്രവൃത്തി ദിവസങ്ങളിലായി സംസ്ഥാനത്തൊട്ടാകെ നടപ്പിലാക്കുകയാണ്. കർഷകർ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്തി തങ്ങളുടെ ഉരുക്കളെ പ്രതിരോധ കുത്തിവയ്പ്പിന് വിധേയമാക്കേണ്ടതാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠന കേന്ദ്രം സെന്റർ ഫോർ ഇ ലേണിംഗ് പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC അല്ലെങ്കിൽ തത്തുല്യ വിഭാഗമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഇ കൃഷി പാഠശാല

മുഖേന രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. കോഴ്സ് ആരംഭിക്കുന്ന തീയതി 2026 ജൂലൈ 15. 2026 ഓഗസ്റ്റ് 15 ശേഷം പുതിയ രജിസ്ട്രേഷനുകൾ സ്വീകരിക്കുന്നതല്ല. കൂടുതൽ വിവരങ്ങൾക്ക് clkau@gmail.com ഇമെയിലായോ 0487-2438-5567 അല്ലെങ്കിൽ 8547-8372-5256 എന്നീ ഫോൺ നമ്പറുകളിലോ വിളിക്കാവുന്നതാണ്.

0: കൃഷിദീപം. റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: നിങ്ങളുടെ പഴയ സ്വർണം ഏത് ജ്വല്ലറിയിൽ നിന്ന് വാങ്ങിയതായാലും കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഗ്രൂപ്പായ റീഗൽ ജ്വല്ലേഴ്സിൽ നിന്നും ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങളാക്കി മാറ്റാം.
3: റീഗൽ ജ്വല്ലേഴ്സ്, പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, ഹോൾസെയിലേഴ്സ് ആൻഡ് മാനുഫാക്ചറേഴ്സ്,
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: മലപ്പുറം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഹൈസ്കൂൾ ടീച്ചർ മാത്തമാറ്റിക്സ് കാറ്റഗറി നമ്പർ 599/2024 തസ്തികയിലേക്കുള്ള അഭിമുഖം July 1, 2, 3, 22, 23, 24 എന്നീ തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ മലപ്പുറം ജില്ലാ ഓഫീസിൽ വെച്ചും July 1, 2, 3, 29, 30, 31 എന്നീ തീയതികളിൽ പബ്ലിക് സർവീസ് കമ്മീഷന്റെ കോഴിക്കോട് മേഖലാ ഓഫീസിൽ വെച്ചും നടക്കും. അർഹരായ ഉദ്യോഗാർത്ഥികൾക്ക് SMS, പ്രൊഫൈൽ എന്നിവ വഴി അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉദ്യോഗാർത്ഥികൾ തങ്ങളുടെ പ്രൊഫൈലിൽ ലഭ്യമാക്കിയിട്ടുള്ള ഇന്റർവ്യൂ മെമ്മോ ഡൗൺലോഡ് ചെയ്ത് അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ 04832734308. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമ അംഗ തൊഴിലാളികളുടെ മക്കൾക്ക് നൽകി വരുന്ന SSLC പഠന സഹായത്തിനുള്ള അപേക്ഷകൾ July 1 മുതൽ August 1 വരെ ജില്ലാ ഓഫീസിൽ സ്വീകരിക്കും. മറ്റ് വിവിധ കോഴ്സുകൾക്ക് നൽകി വരുന്ന സ്കോളർഷിപ്പിനുള്ള അപേക്ഷ ഈ വർഷത്തെ ക്ലാസ് തുടങ്ങിയ ദിവസം മുതൽ 45 ദിവസത്തിനകം ഓഫീസിൽ ലഭ്യമാക്കണം. സർക്കാർ അംഗീകരിച്ചിട്ടുള്ള ബോർഡ് അംഗീകൃത കോഴ്സുകൾ സ്വാശ്രയ കോളേജുകളിൽ പഠിക്കുന്നവർക്ക് മെറിറ്റ് സീറ്റിലാണ് അഡ്മിഷൻ ലഭിച്ചിട്ടുള്ളത് എന്നതിനുള്ള രേഖകൾ ഹാജരാക്കണം. പാരലൽ കോളേജിൽ പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പിന് അർഹതയില്ല. ഫോൺ 04832734852. നല്ലൂർ നാട് ഗവൺമെന്റ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ മൾട്ടിപർപ്പസ് ജോലികൾ ഔട്ട്സോഴ്സ് ചെയ്യുന്നതിന് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലുള്ള കുടുംബശ്രീ തസ്തികയിലേക്ക് 7ാം ക്ലാസ് യോഗ്യതയും പ്രവൃത്തി പരിചയവുമാണ് യോഗ്യത പറഞ്ഞിട്ടുള്ളത്. 2ാമത്തെ തസ്തികയിലേക്ക് കമ്പ്യൂട്ടർ പരിജ്ഞാനവും പ്രവൃത്തി പരിചയവുമാണ് വേണ്ടത്. താൽപ്പര്യമുള്ളവർ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പും മാനന്തവാടി ബ്ലോക്ക് പരിധിയിലുള്ള CDS സാക്ഷ്യപ്പെടുത്തിയ കത്തും സഹിതം July 4 രാവിലെ 10:30 സൂപ്രണ്ട് ഓഫീസിൽ കൂടിക്കാഴ്ചയ്ക്ക് എത്തണം. ഫോൺ 8821212702. വയനാട് മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ ലാബ് ടെക്നീഷ്യൻ, ഡ്രൈവർ, ഡാറ്റാ എൻട്രി ഓപ്പറേറ്റർ, സെക്യൂരിറ്റി, മൾട്ടിപർപ്പസ് വർക്കർ, ക്ലീനിംഗ് സ്റ്റാഫ് എന്നീ തസ്തികകളിൽ താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. ലാബ് ടെക്നീഷ്യൻ തസ്തികയിലേക്ക് BSc MLT അല്ലെങ്കിൽ DMLTയും പാരാമെഡിക്കൽ കൗൺസിൽ രജിസ്ട്രേഷനുമാണ് യോഗ്യത. ഡ്രൈവർ തസ്തികയിൽ ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസും 5 വർഷത്തെ പ്രവൃത്തി പരിചയവും വേണം. ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലേക്ക് അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും DCA വേണം. സെക്യൂരിറ്റി തസ്തികയിൽ ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മികച്ച ശാരീരിക ക്ഷമതയും ഉണ്ടായിരിക്കണം. വിമുക്ത ഭടന്മാർക്ക് മുൻഗണന. മൾട്ടിപർപ്പസ് വർക്കർക്ക് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും മികച്ച ശാരീരിക ക്ഷമതയുമാണ് വേണ്ടത്. എല്ലാ രേഖകളും സഹിതം മറ്റന്നാൾ June 30 രാവിലെ 9 മണിക്ക് മീനങ്ങാടി സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൽ അപേക്ഷകർ നേരിട്ടെത്തണം. ഫോൺ 04936247290.
0: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. സേവന വാർത്തകൾ
1: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
5: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ

0: സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
1: Regal Jewelers manufactures and wholesalers. Regal Jewelers, Thrissur, Edappal, Kootanad, Kochi, Thiruvananthapuram, Kozhikode and Kannur.
2: Man Ki Baat. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
3: ആകാശവാണി കോഴിക്കോട്. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലക്ഷ്മി ശ്രീ വിജയ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. സെയ്ഷൽസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം വിലയിരുത്തുകയും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. ഒരു റിപ്പോർട്ട്.
1: 3 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം മുഖ്യാതിഥിയായി പങ്കെടുക്കും. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. പ്രവാസി ഇന്ത്യക്കാരുമായും അദ്ദേഹം ആശയവിനിമയം നടത്തും. തുടർന്ന് റോച്ചേ കൈമാനിൽ നടക്കുന്ന ദേശീയ ദിനാഘോഷങ്ങളിൽ ശ്രീ നരേന്ദ്രമോദി പങ്കെടുക്കും. 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകൾക്കൊപ്പം ഇന്ത്യൻ പ്രതിരോധ സേനയുടെ ഒരു വിഭാഗവും ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഇന്ന് രാവിലെ 11 മണിക്ക്. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകൾക്ക് പുറമെ AIR ന്യൂസ് വെബ്സൈറ്റ്, ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലും പരിപാടി തത്സമയം ലഭ്യമാകും. AIR ന്യൂസ്, DD ന്യൂസ്, PMO എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് ലഭിക്കും. സ്വകാര്യ ടൂർ ഓപ്പറേറ്റർമാർ മുഖേന കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി വിദേശകാര്യ മന്ത്രാലയം മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. വിസയും പ്രവേശനാനുമതിയും ഇല്ലാതെ നേപ്പാളിലൂടെ യാത്ര തിരിച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ പൌരന്മാർ കുടുങ്ങിയതിനെ തുടർന്നാണ് മുന്നറിയിപ്പ്. യാത്രയ്ക്കാവശ്യമായ എല്ലാ രേഖകളും ലഭിച്ച ശേഷമേ യാത്ര ആരംഭിക്കാവൂ എന്ന് മന്ത്രാലയം വ്യക്തമാക്കി. രേഖകൾ പിന്നീട് ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ യാത്ര തുടങ്ങുന്നത് വിദേശത്ത് കുടുങ്ങാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. തീർത്ഥയാത്രയ്ക്ക് പോയ 52 ഇന്ത്യൻ പൌരന്മാർ കാഠ്മണ്ഡുവിൽ കുടുങ്ങിയതായും തുടർയാത്ര നടത്താൻ അടിയന്തര സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്നും മന്ത്രാലയം അറിയിച്ചു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് 2025 ജൂലൈ 28 പാർലമെന്റിൽ നടത്തിയ പ്രസംഗം ചില സമൂഹ മാധ്യമങ്ങൾ തെറ്റായി വ്യാഖ്യാനിച്ചതായി പ്രതിരോധ മന്ത്രാലയം. ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് സൈനിക മരണം ഉണ്ടായില്ലെന്ന് മന്ത്രി പറഞ്ഞതായി വരുത്തി തീർക്കാൻ പ്രസംഗത്തിന്റെ ഒരു ഭാഗം മാത്രം അടർത്തിയെടുത്ത് പ്രചരിപ്പിക്കുന്നത് തികച്ചും തെറ്റിദ്ധരിപ്പിക്കുന്നതും വസ്തുതാവിരുദ്ധവുമാണെന്ന് മന്ത്രാലയം പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യരക്ഷയ്ക്കായി ജീവൻ ബലിയർപ്പിച്ച പ്രതിരോധ സേനയിലെ ഓരോ അംഗത്തിന്റെ പരമോന്നത ത്യാഗത്തെ എക്കാലവും രാജ്യം അനുസ്മരിക്കുമെന്നും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കി. രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ തിരുവനന്തപുരത്ത്

0: ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പോളിയോ തുള്ളിമരുന്ന് നൽകും. ഇതിനായി 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി വീടുകളിലെത്തി വാക്സിൻ നൽകും. ലക്ഷദ്വീപിൽ തീരസംരക്ഷണ സേനയുടെ നേതൃത്വത്തിൽ നടത്തിയ മെഡിക്കൽ രക്ഷാദൌത്യം വിജയകരം. കോസ്റ്റ്ഗാർഡും കവരത്തി ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സും കൊച്ചിയിലെ സിജി എയർ എൻക്ലേവും ലക്ഷദ്വീപ് ഭരണകൂടവുമായി ചേർന്നാണ് ദൌത്യം നിർവഹിച്ചത്. അഗത്തിയിൽ നിന്ന് 60ഉം 66ഉം വയസ്സുള്ള ഗുരുതരാവസ്ഥയിലായ 2 രോഗികളെ സുരക്ഷിതമായി കൊച്ചിയിലെത്തിക്കാൻ സാധിച്ചു. പ്രതികൂല കാലാവസ്ഥയെയും അവഗണിച്ചുകൊണ്ടായിരുന്നു ദൌത്യം. പ്രശസ്ത സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായ കെ ഭാഗ്യരാജന്റെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് ചെന്നൈയിൽ നടക്കും. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്നലെ രാവിലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം. 25-ലധികം ചിത്രങ്ങൾ സംവിധാനം ചെയ്യുകയും 75-ഓളം സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട്. നിരവധി പേർ അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിച്ചു. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ ആരോഗ്യമേഖലയിൽ ഗണ്യമായ പുരോഗതി ഇന്ത്യ കൈവരിച്ചതായി കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ. എല്ലാ പൌരന്മാർക്കും കുറഞ്ഞ ചെലവിൽ ഗുണമേന്മയുള്ള ആരോഗ്യ പരിരക്ഷ ലഭ്യമാക്കിക്കൊണ്ട് സാർവത്രിക ആരോഗ്യ പരിരക്ഷ എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം മുന്നേറുന്നതെന്നും മന്ത്രി പറഞ്ഞു. സ്വകാര്യ മാധ്യമം സംഘടിപ്പിച്ച 9th ഡോക്ടേഴ്സ് ഡേ കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി.
2: We have a new national health policy in place. It brings a transformative shift from sick care to wellness and a shift from curative health care to comprehensive health care where prevention remains at the heart of our approach. There are several schemes that Government of India has rolled out in these 12 years and one of the most transformative one is our flagship initiative of Ayushman Bharat Pradhan Mantri Jan Arogya Yojana. It's lauded as the world's biggest health assurance program which brings in its ambit as many as 62 crore individuals.
0: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. എതിരില്ലാത്ത 2 ഗോളിനാണ് ഇംഗ്ലണ്ട് പനാമയെ പരാജയപ്പെടുത്തിയത്. മറ്റൊരു മത്സരത്തിൽ ക്രൊയേഷ്യ ഖാനയെ 2-1 പരാജയപ്പെടുത്തി. ഇന്ന് പുലർച്ചെ നടന്ന കൊളംബിയ പോർച്ചുഗൽ മത്സരം സമനിലയിൽ കലാശിച്ചു. മറ്റൊരു മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ കോംഗോ 3-1 വിജയിച്ചു. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ, അർജന്റീന മത്സരങ്ങൾ പുരോഗമിക്കുകയാണ്. ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് ഇന്ന് തുടക്കമാകും. ലോങ് ജമ്പിൽ 22 വർഷം മുൻപ് അഞ്ജു ബോബി ജോർജ് കുറിച്ച റെക്കോർഡ് തിരുത്തി തൃശൂർ സ്വദേശിനി ആൻസി സോജൻ. 2004 ഏഥൻസ് ഒളിമ്പിക്സിൽ അഞ്ജു ബോബി ജോർജ് കുറിച്ച 6.83 മീറ്ററിന്റെ റെക്കോർഡ് 6.88 മീറ്റർ ദൂരത്തിൽ ചാടിയാണ് ആൻസിയുടെ പുതിയ റെക്കോർഡ്. ഭുവനേശ്വറിൽ നടക്കുന്ന ഇന്റർ സ്റ്റേറ്റ് സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഏഷ്യൻ അത്ലറ്റിക്സ് ചരിത്രത്തിലെ 8th മികച്ച ദൂരവും സ്വന്തം പേരിൽ കുറിക്കാൻ ആൻസിക്ക് സാധിച്ചു. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഇറാനെതിരെ വീണ്ടും ആക്രമണം നടത്തിയതായി അമേരിക്കൻ സൈന്യം. ഇറാനിലെ സൈനിക നിരീക്ഷണ കേന്ദ്രങ്ങൾ, വ്യോമ പ്രതിരോധ കേന്ദ്രങ്ങൾ, ഡ്രോൺ സൂക്ഷിപ്പ് കേന്ദ്രങ്ങൾ എന്നിവയ്ക്ക് നേരെയാണ് ആക്രമണമുണ്ടായതെന്ന് US സെൻട്രൽ കമാൻഡ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. അതേസമയം കിക്ക് എന്ന ഓയിൽ ടാങ്കറിന് നേരെയുണ്ടായ ആക്രമണമാണ് US തിരിച്ചടിക്കാൻ പ്രേരിപ്പിച്ചത്. വെടിനിർത്തൽ കരാറിനെ ഇറാൻ വകവയ്ക്കുന്നില്ലെന്ന് US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും.

0: പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മൂന്നാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധം പ്രസിദ്ധീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ ഇന്ന് അഭിസംബോധന ചെയ്യും. മൻ കി ബാത്തിന്റെ 135-ാം പതിപ്പിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കും. പരിപാടി രാവിലെ 11 മണിക്ക് ആകാശവാണിയിലും ദൂരദർശനിലും തത്സമയം. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ഇന്ന്. 5 വയസ്സുവരെയുള്ള 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകും. കൈലാസ് മാനസ സരോവർ തീർത്ഥയാത്രയ്ക്ക് പോകുന്ന ഇന്ത്യൻ പൌരന്മാർക്കായി മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി വിദേശകാര്യ മന്ത്രാലയം. കേരളത്തിൽ ഇന്ന് ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ പനാമയ്ക്കെതിരെ ഇംഗ്ലണ്ടിന് തകർപ്പൻ ജയം. നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30.
1: ആകാശവാണി കോഴിക്കോട്.
2: ഇംഗ്ലീഷ് മാറ്റേഴ്സ്.
3: ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയുമാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന്. ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കണം, പരത്തണം, ചുട്ടെടുക്കണം. കറിക്ക് കടുക് പൊട്ടിച്ച് അരിഞ്ഞ ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം വഴറ്റണം. ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ച് ചേർത്തിളക്കണം. ഉരുളക്കിഴങ്ങ് കറിയിൽ തന്നെ തുടങ്ങാം. ചേരുവകളെല്ലാം പറഞ്ഞു കഴിഞ്ഞു. I have already mentioned all the ingredients. Cheruva. Ingredient. INGREDIENT. Ingredient. Cheruvagal. Ingredients. INGREDIENTS. Ingredients. ഉരുളക്കിഴങ്ങ് തിളപ്പിച്ച് വേവിച്ച് തൊലി കളഞ്ഞ് ഉടയ്ക്കുക. Boil, peel and mash the potatoes. Boil, B-O-I-L, boil. തിളയ്ക്കുക, തിളപ്പിക്കുക. ഇവിടെ തിളപ്പിച്ച് വേവിക്കുക. Boil and cook എന്ന അർത്ഥത്തിലാണ് boil എന്ന പദം പ്രയോഗിച്ചിട്ടുള്ളത്. Boil water, വെള്ളം തിളപ്പിക്കുക. Boil milk, പാല് തിളപ്പിക്കുക. Mash, M-A-S-H, mash, ഉടയ്ക്കുക. Mash potatoes, ഉരുളക്കിഴങ്ങ് ഉടയ്ക്കുക. ഉടയ്ക്കുക എന്ന അതേ അർത്ഥത്തിൽ സ്മാഷ് എന്നും പറയാം. S-M-A-S-H, smash. Our cooked, peeled and mashed potatoes are set aside. നമ്മുടെ വേവിച്ച് തൊലി കളഞ്ഞ് ഉടച്ച ഉരുളക്കിഴങ്ങ് മാറ്റിവെച്ചിട്ടുണ്ട്. ഇനി എണ്ണയിൽ കടുകുവറ, കടുകുവറ, കടുകുവറ. സ്പ്ലട്ടർ മസ്റ്റർഡ് സീഡ്സ് ഇൻ ഓയിൽ. എണ്ണയിൽ കടുക് പൊട്ടിക്കുക. സ്പ്ലട്ടർ മസ്റ്റർഡ് സീഡ്സ് ഇൻ ഓയിൽ. സ്പ്ലട്ടർ, SPLUTTER. സ്പ്ലട്ടർ. എണ്ണയിൽ കടുക് പൊട്ടിക്കുന്നതിന് സ്പ്ലട്ടർ എന്നാണ് പറയുക. സ്പ്ലട്ടർ മസ്റ്റർഡ് സീഡ്സ്. അരിഞ്ഞുവെച്ച ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില എല്ലാം ചേർത്ത് വെളിച്ചെണ്ണയിൽ വഴറ്റാം. സോട്ടേ ദ ചോപ്ഡ് അനിയൻ, ജിഞ്ചർ, ഗ്രീൻ ചില്ലി ആൻഡ് കറി ലീവ്സ് ഇൻ കോക്കനട്ട് ഓയിൽ. വഴറ്റുക. സോട്ടേ, SAUTE, saute, വഴറ്റുക. സോട്ടേഡ് അണിയൻ, വഴറ്റിയ ഉള്ളി. വഴറ്റിയ, സോട്ടേഡ്, SAUTEED, സോട്ടേഡ്. നമ്മുടെ ഉരുളക്കിഴങ്ങ് കറി പൂർത്തിയാക്കണ്ടേ? ലെറ്റ് അസ് കംപ്ലീറ്റ് ആ കറി പ്രിപ്പറേഷൻ. വേവിച്ച് ഉടച്ച ഉരുളക്കിഴങ്ങ് ചേർക്കുക, നന്നായി ഇളക്കുക. ആഡ് ദ കുക്ഡ് ആൻഡ് മാഷ്ഡ് പൊട്ടേറ്റോസ്,

0: Mix and stir well. Stir. S-T-I-R. Stir. ഇളക്കുക. ഇനി അല്പം വെള്ളം ചേർക്കുക. ആഡ് സം വാട്ടർ. ഉപ്പ് പാകത്തിന് അഥവാ സ്വാദനുസരിച്ച്. ആഡ് സോൾട്ട് ടു ടേസ്റ്റ്. കൂട്ടാൻ അങ്ങനെ തിളക്കട്ടെ. ലെറ്റ് ദ കറി ബോയിൽ.
1: English Matters, presented by Smita Manikoth.
2: മൻ കി ബാത്ത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
3: ആകാശവാണി കോഴിക്കോട്.
4: നോവൽ ടൈം. അടിയാള പ്രേതം, P.F. മാത്യൂസ് എഴുതിയ നോവൽ.
5: അപ്പോ കുഞ്ഞിന്റെ ബോഡി ബെഞ്ചമിന് ചോദിക്കാതിരിക്കാനായില്ല. കർമ്മലി ഒന്നും മിണ്ടിയില്ല. അവളുടെ തല താണു. അയാൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കണ്ട് നെടുവേർപ്പെട്ട് അവൾ തുടർന്നു.
6: അവിടെ നിന്ന് വിളിച്ചാള് അതൊന്നും പറഞ്ഞില്ല. സേവിച്ചേട്ടൻ തനിച്ചാണ്. മഞ്ഞുള്ള സ്ഥലത്ത് വീണ് കിടക്കണ കണ്ടതാണ്.
5: കുറച്ചുനേരം ആലോചിച്ചിരുന്നിട്ട് അവൾ തുടർന്നു.
6: സാറേ, ഇനി നിങ്ങയും കൂടി അങ്ങേരെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയ ആകെ കഷ്ടമാകും. അല്ലെങ്കിലേ മനസ്സിന് സുഖമില്ലാത്ത ആളാ. പോണേനു മുമ്പ് ചികിത്സയിലായിരുന്നു. ദൈവത്തെ ഓർത്ത് വെറുതെ വിടണം.
5: കാർമലി കൈകൂപ്പി നിൽക്കുന്നത് കണ്ട് ബെഞ്ചമിൻ വിഷമിച്ചുപോയി. തീർത്തും മനോരോഗിയായി മാറിക്കഴിഞ്ഞ ഒരാളെ ചോദ്യം ചെയ്തിട്ട് എന്തിനാണ്? അയാളുടെ ക്രമബദ്ധമല്ലാത്ത മനസ്സഞ്ചാരങ്ങൾ കൂടി കേട്ടിട്ട് ആർക്കെന്ത് സമാധാനമുണ്ടാകാനാണ്? അല്ലെങ്കിൽ തന്നെ എല്ലാം യുക്തി കൊണ്ട് വിശദമാക്കാമെന്ന ആത്മവിശ്വാസം അയാൾക്ക് തീർത്തും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. അതിലുപരി എല്ലാം അറിയണമെന്ന ആഗ്രഹത്തിന്റെ അർത്ഥമില്ലായ്മയെക്കുറിച്ചാണ് അയാൾ ആ നേരത്ത് ആലോചിച്ചത്.
6: ഞാനായിട്ടൊന്നും ചെയ്യില്ല. എനിക്ക് സസ്പെൻഷനാണ്. വീട്ടിലോട്ട് പോണേനു മുമ്പ് ഒന്ന് ഇവിടം വരെ വരണമെന്ന് തോന്നി. അത്രേ ഉള്ളൂ. കുറച്ചു കാലം കൊണ്ട് എന്തൊക്കെയാണ് ഞാൻ അനുഭവിച്ചു കൂട്ടിയെന്നറിയാമോ? പറഞ്ഞാരിക്കും മനസ്സിലാവൂല.
5: കാർമലിയുടെ സ്വരത്തിൽ വാക്കുകൊണ്ട് വിവരിക്കാനാകാത്ത വ്യഥ നിറഞ്ഞിരുന്നു. ബെഞ്ചമിൻ കാരുണ്യത്തോടെ കാതോർത്തു.
6: ദൈവവും പിശാചും കുറെ മനുഷ്യന്മാരും കൂടി എന്റെ ജീവിതമാണ് കുട്ടിച്ചുറാക്കിയത്. ഇനി അങ്ങോട്ട് വരാൻ പോണത് ഏതവസ്ഥയിലാണെന്ന് ഒരു പിടിയുമില്ല.
5: ആ നേരത്താണ് ബെഞ്ചമിൻ വളരെ നിർണായകമായ തീരുമാനത്തോടടുത്തത്. ആകാംക്ഷകൾ വെടിഞ്ഞ് മനസ്സിനെ തുടച്ചു മിനുക്കിയ ഒരാളെ ഓർമ്മ വന്നു. ഫാദർ വില്യം നെല്ലിപ്പറമ്പിൽ. അദ്ദേഹം അവിടെ എത്തിയത് എത്ര ദൂരം യാത്ര ചെയ്തിട്ടാണെന്ന് ബെഞ്ചമിൻ അപ്പോഴാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്.
6: ഞാനിറങ്ങിയാണ്. ഇനി ഈ വഴി വരാണ്ട് നോക്കിക്കോളാം. അത്രയും ബാക്കി എനിക്ക് തരാൻ പറ്റും.
5: കർമ്മലി തലയാട്ടി. ബെഞ്ചമിൻ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ പുറത്ത് കൊർണേലിയും ഏലിക്കുട്ടിയും അതിരിലെ വേലിപ്പടർപ്പിനോട് ചേർന്ന് ആകാംക്ഷയോടെ നിൽക്കുന്നുണ്ടായിരുന്നു. ബെഞ്ചമിൻ അവരെ നോക്കി ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചിട്ട് അവിടുന്ന് കടന്നുപോയി. മരണത്തിന്റെ കൈവരിയിൽ ഇടിച്ചിട്ട് മടങ്ങി വന്ന കാറിൽ അതേ ഹാർബർ പാലത്തിലൂടെ മിതമായ വേഗതയിൽ ബെഞ്ചമിൻ യാത്ര ചെയ്യുമ്പോൾ സമാന്തരമായൊരു പാതയിലൂടെ ഉണ്ണിച്ചക്കനും അതേ വേഗതയിൽ അയാളോടൊപ്പം സഞ്ചരിക്കുന്നുണ്ട്. ഉണ്ണിച്ചക്കനെ ഒരു വട്ടം കൂടി കാണണമെന്ന ആകാംക്ഷ അയാൾക്കുണ്ടായില്ല. അതിന്റെയെല്ലാം പൊള്ളത്തരത്തെക്കുറിച്ച് അയാൾ തിരിച്ചറിഞ്ഞ ദിവസം കൂടിയായിരുന്നല്ലോ. കുറച്ചുകാലം യാഥാർത്ഥ്യത്തിന്റേതായ നിയമങ്ങളെല്ലാം അനുസരിച്ച് ജീവിക്കുകയും കുറെ പേരുടെ ജീവിതത്തിൽ സമാന്തരമായ ഒരു വഴി തുറന്നിടുകയും ചെയ്തിട്ട് മടങ്ങിപ്പോയ ഒരാളായി ഉണ്ണിച്ചക്കനെ കാണാനയാൾ തുടങ്ങുകയാണ്. പെട്ടെന്ന് ജലം മുഴുവൻ വലിഞ്ഞുപോയ സമുദ്രത്തിലെ മൺതിട്ടയിൽ ഉറച്ചുപോയ കപ്പലിനെ പോലെ ജീവിച്ചു വരികയായിരുന്നു ഇത്രയും കാലം. ഭൗതിക ജീവിതം മറ്റെന്തിനേക്കാളും സത്യാത്മകമാണെന്ന് നമ്മൾ ചിന്തിക്കാൻ കാരണമെന്താകും? ശരീരം പോലെ സകല ഭൗതിക സാമഗ്രികളും മണ്ണോട് ചേർന്നില്ലാതാകുമെന്ന് ആർക്കാണ് അറിയാത്തത്? എന്നിട്ടും നമ്മൾ ശേഖരിക്കുന്ന സാമഗ്രികളെല്ലാം നമ്മളെയും അതിജീവിക്കുമെന്നും ഏറെക്കാലമൊന്നും അവ നമ്മോടൊപ്പം ഉണ്ടാകില്ലെന്നുമുള്ള തിരിച്ചറിവുണ്ടായിട്ടും നമ്മൾ ജീവിതം മുഴുവനും അവ ശേഖരിക്കാനും കൂട്ടിവയ്ക്കാനുമാണ് ഉപയോഗിക്കുന്നത്. പ്രസംഗപീഠത്തിൽ നിന്നുകൊണ്ട് പഠിച്ചത് പാടുന്ന ചില

0: പാതിരിമാരെപ്പോലെയാണല്ലോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോർത്തപ്പോൾ ബെഞ്ചമിന് പൊട്ടിച്ചിരിക്കണമെന്ന് തോന്നി.
1: നോവൽ ടൈം, അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ, കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: ആകാശവാണി കോഴിക്കോട്.
6: മെയിൽബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
7: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
8: ഏവരെയും ഒരിക്കൽ കൂടി ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. 19-ാം തീയതി ഗാന്ധിമാർഗത്തിൽ തൻ്റെ ജീവിതത്തിൽ ഈശ്വര സാന്നിധ്യം എത്ര അത്യാവശ്യമായിരുന്നു എന്ന അനുഭവ സത്യത്തെ നമ്മൾക്ക് പറഞ്ഞു തന്ന ഗാന്ധിജിയെ നമിക്കുന്നു. ഏത് പ്രതിസന്ധിയിലും നമ്മളെ വഴി നടത്തുന്നവൻ ഈശ്വരനാണ്. കണ്ണ്, മൂക്ക്, കാത് ഏത് നഷ്ടപ്പെട്ടാലും ഈശ്വര വിശ്വാസം നഷ്ടപ്പെടരുത് എന്ന ഗാന്ധിജിയുടെ സന്ദേശം വിലപ്പെട്ടതാണ്. രാജൻ എസ് കെ, തുവക്കോട്.
7: കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിന്നും ഗീതയാണ് കത്ത് അയച്ചിരിക്കുന്നത്. ഈയിടെ ആരംഭിച്ച ഇംഗ്ലീഷ് മാറ്റേഴ്സ് എന്ന പരിപാടി രസകരവും വിജ്ഞാനപ്രദവുമാണ്. നന്ദി. 24-ന് ഗാനോത്സവത്തിന്റെ അവസാനം. സുഖമില്ലാത്ത മകൾക്ക് വേണ്ടി ഗാനം ആവശ്യപ്പെട്ട ഒരമ്മ. മകളെ ചേർത്തു പിടിച്ചുകൊണ്ടുള്ള അമ്മയുടെ വാക്കുകൾ, മകളുടെ പുഞ്ചിരി എല്ലാം മനസ്സിൽ കൊണ്ടു. ഒരു കാര്യം ഖേദപൂർവം അറിയിക്കട്ടെ, നോവൽ ടൈമിനായി എപ്പോഴും കൊതിയോടെ കാത്തിരുന്ന ഒരാളായിരുന്നു ഞാൻ. പുതിയ നോവൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെ വളരെ സങ്കീർണമായി തോന്നുന്നു എന്നൊരു അഭിപ്രായം കൂടി ഗീത അറിയിച്ചിരിക്കുന്നു.
8: എന്തായാലും പരിപാടിയെ സശ്രദ്ധം ശ്രദ്ധിച്ചുകൊണ്ട് അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിൽ നന്ദി. അടുത്തയാഴ്ച നോവൽ ടൈമിൽ പുതിയ നോവൽ തുടങ്ങാനിരിക്കുകയാണ്. ഫോണിൻ പരിപാടിയെക്കുറിച്ച് പാലക്കാട്ടെ ഗിരിജ പെരുവെമ്പ് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ഇന്നലെ പാട്ട് കിട്ടിയതുകൊണ്ട് ഇനി കുറച്ച് ദിവസത്തേക്ക് പാട്ട് ചോദിക്കാൻ നിർവാഹമില്ല എന്നറിയാം. ആർട്ട് കഫേ നല്ല സൂപ്പർ പരിപാടിയാണ്. ഗിരിജ ഈ കാണിക്കുന്ന ആത്മസംയമനം നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. തത്സമയ ഫോണിൻ പരിപാടികൾ ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും അറിയാം, വർഷങ്ങളായി കാത്തിരിക്കുന്നവർക്കാണ് ഇപ്പോൾ കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നത്. അതിൻ്റെ കാരണം സ്ഥിരമായി പരിപാടിയിൽ പങ്കെടുക്കുന്ന പ്രിയ ശ്രോതാക്കൾ മാറി നിന്ന് പുതിയവർക്ക് അവസരം നൽകുന്നത് തന്നെയാണ്. ഗിരിജയെപ്പോലെ പ്രിയ ശ്രോതാക്കൾ മറ്റുള്ളവർക്കായി അവസരമൊരുക്കണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
7: എന്നെ ഒന്ന് വിളിക്കാമോ, പരിപാടി കേട്ടിട്ട് കൊതിയാവുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുധീർ വി നമുക്കൊരു സന്ദേശം അയച്ചിട്ടുണ്ട്.
8: സുധീറിനെ പോലെ എത്രയോ പ്രിയ ശ്രോതാക്കൾ നിത്യേന പരിപാടിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ടുകൂടിയാണ് നേരത്തെ പറഞ്ഞ അഭിപ്രായം നിങ്ങളുമായി പങ്കുവച്ചത്.
7: മലയാള സിനിമ എക്കാലത്തും സ്മരിക്കുന്ന പ്രശസ്ത തിരക്കഥാകൃത്തിന്റെ ജീവിതാനുഭവങ്ങൾ മകൾ ജിഷ ഓർത്തത് ഏറെ ശ്രദ്ധേയമായിരുന്നു. ജോൺ പോളിന്റെ ശബ്ദവും അദ്ദേഹത്തിന്റെ സിനിമയിലെ ഗാനങ്ങളും ശ്രദ്ധേയമായി. പിതാവിന്റെ ഓർമ്മകൾ പങ്കുവച്ചത് അദ്ദേഹത്തിന്റെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ വഴിയൊരുക്കി. എം ജി ധരൻ, തൃക്കരിപ്പൂരാണ് സന്ദേശമയച്ചത്.
8: അരനൂറ്റാണ്ടിലേറെയായി കോഴിക്കോട് ജീവിക്കുന്ന കവിയും സാംസ്കാരിക പ്രവർത്തകനുമായ ആർ മോഹൻ ഓർമ്മകളിൽ ചിതറിക്കിടക്കുന്ന കോഴിക്കോടിന്റെ പഴയകാല രാഷ്ട്രീയ സാംസ്കാരിക അടയാളങ്ങൾ പങ്കുവച്ച 23-ാം തീയതിയിലെ കയ്യൊപ്പ് പരിപാടി ശ്രദ്ധേയമായി എന്നാണ് പി എം മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയുടെ അഭിപ്രായം.
7: 24-ാം തീയതിയിലെ ആർട്ട് കഫേ കുറിച്ചുകൂടെ മൊയ്തീൻ കുഞ്ഞ് സൂചിപ്പിക്കുന്നു. പ്രശസ്ത നാടക സംഗീത കലാകാരൻ എസ് എസ് ശരീരനായ പാപ്പുക്കുട്ടി ഭാഗവതർ തന്റെ ത്യാഗപൂർണമായ ജീവിതാനുഭവങ്ങൾ കെ വി ശരചന്ദ്രനുമായി നടത്തിയ അഭിമുഖത്തിലൂടെ പങ്കുവച്ചത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്.
8: ബൈജു നടാലിന്റെ അഭിപ്രായമാണ്, AM ചാനലിൽ ചലച്ചിത്ര ഗാനങ്ങൾ പൊതുവെ കുറവാണ്, ഉച്ചയ്ക്ക് 2:30 മലയാള ചലച്ചിത്ര ഗാനങ്ങൾ കൊടുത്താൽ നന്നായിരുന്നു, ബൈജു ശ്രദ്ധിക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഉച്ചയ്ക്കുള്ള കോഴിക്കോട് നിലയത്തിന്റെ പ്രക്ഷേപണം റിയൽ FM പോകുന്ന പരിപാടികൾ തന്നെയാണ്. അവിടെ 1 മണി മുതൽ 2 മണി വരെ തത്സമയ ഫോണിൻ പരിപാടിയും 2:30 ഗസലുമാണ്. AM നിലയത്തിന് മാത്രമായി ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുക പ്രായോഗികമല്ലല്ലോ.
7: സത്യൻ നായർ കരുവള്ളിക്കുന്നന്റെ കത്ത്. മലയാള സിനിമയിലെ കരുത്തിന്റെയും പൗരുഷത്തിന്റെയും പ്രതീകമായിരുന്ന MG സോമനെ കുറിച്ചുള്ള ജൂൺ 12

0: ലെ ആർട്ട് കഫേ ശ്രദ്ധേയമായി. അന്നത്തെ സുവർണമലരുകൾ കേട്ടപ്പോൾ പ്രേംനസീർ, ജയൻ എന്നിവരുടെ കാലഘട്ടത്തെക്കുറിച്ചും ഓർത്തുപോയി. മറ്റൊരു പരിപാടിയെക്കുറിച്ചുകൂടെ സൂചിപ്പിക്കുന്നു, ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഓർമ്മകളുടെ സംഗീതം എന്ന പരിപാടിയിൽ പൂവച്ചൽ ഖദറിനെക്കുറിച്ചുള്ള പ്രത്യേക പരിപാടിയും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടു.
1: ഈ ആഴ്ച ആ പരിപാടിയുടെ രണ്ടാം ഭാഗവും സത്യൻ കേട്ടുകാണും എന്ന് വിചാരിക്കുന്നു. എം കെ രാധാകൃഷ്ണൻ കാക്കൂരിന്റെ കത്താണ് ജൂൺ 19 തീയതിയിലെ വയനാ ദിനത്തിലെ വചനാമൃതവും ശ്രദ്ധയും വളരെ ശ്രദ്ധേയം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ പിതാവും സാരഥിയുമായ പി എൻ പണിക്കരുടെ കൈനഖേന്ദു കാൽനഖേന്ദു മരീചികകൾ പിന്തുടരുവാൻ മലയാളികൾക്ക് കഴിയട്ടെ. കടലാസിലെ വായന ഇന്ന് മുമ്പത്തെ അപേക്ഷിച്ച് കുറവാണ്. ഓൺലൈൻ വായനയാണ് കൂടുതലും. പുസ്തകത്തിലെ പേജുകളിലുള്ള അക്ഷരജാല വാക്കുകളും വാക്യങ്ങളും ഒരു കാലത്ത് വായനക്കാരുടെ ജീവിതങ്ങളെ ധന്യമാക്കിയിരുന്നുവല്ലോ. അക്ഷരമൊരു ഹിമബിന്ദു, അതിലുണ്ടാകാശം, അറിവിൽ ഉദയമനോഹര സൂര്യൻ എന്ന് ജ്ഞാനപീഠ ജേതാവ് സാക്ഷാൽ ഒ എൻ വി കുറുപ്പ് ഒരു ഗാനത്തിലൂടെ പറഞ്ഞത് എത്ര വാസ്തവം.
0: എം കെ രാധാകൃഷ്ണൻ കാക്കൂർ മറ്റൊരു കത്തുകൂടെ അയച്ചിട്ടുണ്ട്. ജൂൺ 22 തിങ്കളാഴ്ച കാവ്യാഞ്ജലിയിൽ എം എൻ പാലൂരിന്റെ പ്രഭാതവന്ദനം എന്ന കവിത നല്ല ഈണത്തോടും ഭാവത്തോടും ആലപിച്ചത് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. ദിവസേന AM-ലും FM-ലും ഇംഗ്ലീഷ് മാറ്റേഴ്സ് വളരെ ഗുണപ്രദമായി മാറുന്നു.
1: KRK നായറാണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്. പൊതുവിൽ ആകാശവാണി കോഴിക്കോട് നിലയം പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളുടെ നിലവാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് പരസ്യങ്ങൾ അതിനിടയിൽ കടന്നു വരുന്നതിലെ അസ്വാരസ്യം അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പരസ്യപ്രക്ഷേപണം ആകാശവാണിയുടെ പരിപാടികളോടൊപ്പം തുടർന്നു പോകേണ്ടതുണ്ട് എന്ന് പ്രിയ ശ്രോതാവിന് അറിയാമല്ലോ.
0: മിനി VS വാളവയലിന്റെ കത്ത്. 20 രാവിലെ 5:55 പ്രക്ഷേപണം ചെയ്ത പ്രേമദാസ് ഇരുവള്ളൂരിന്റെ വചനാമൃതം ഏറെ ഉപകാരപ്രദവും ചിന്തോദ്ദീപകവുമായിരുന്നു. ആകാശവാണിയുടെ പ്രഭാത പ്രക്ഷേപണത്തിലെ എല്ലാ പരിപാടികളും വീണ്ടും വീണ്ടും കേട്ടാൽ പോലും മനസ്സിൽ മടുപ്പുളവാകില്ല. അത്രയേറെ ഉപകാരപ്രദമാണ് ശ്രോതാക്കൾക്ക് സമ്മാനിക്കുന്ന ഓരോ വിഭവങ്ങളും. പ്രസ്തുത ദിവസം രാവിലെ പ്രക്ഷേപണം ചെയ്ത MS വാസുദേവൻ രചിച്ച കിഞ്ചന വർത്തമാനം, ചിന്തോദ്ദീപകമായ രസമുകുളങ്ങൾ ചാലിച്ച അർത്ഥവത്തായ അറിവിന്റെ നിറകുടമായിരുന്നു അത്. രചയിതാവിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ശബ്ദത്തിലൂടെ അവതരണം മികച്ചതാക്കിയ പ്രിയപ്പെട്ട അവതാരകർക്കും 1000 അഭിനന്ദനങ്ങൾ.
1: മിനി മറ്റൊരു കത്തിൽ സൂചിപ്പിക്കുന്നത് 21 രാവിലെ കേട്ട കഥാനേരത്തിലെ NP മുഹമ്മദ് രചിച്ച 42 വീട്ടിൽ ചെകുത്താൻ എന്ന കഥയെക്കുറിച്ചാണ്. ഗ്രാമീണ ശൈലിയുടെ തിളക്കത്തിൽ ചെറുകഥകളും നാടകങ്ങളും ഏറെ ഇഷ്ടപ്പെടുന്ന ഞാൻ ആ കഥയുടെ അവസാനം ഏറെ പ്രതീക്ഷയോടെയാണ് ശ്രദ്ധിച്ചത്. പക്ഷേ എന്റെ അറിവില്ലായ്മയോ അതോ കഥാകൃത്തിന്റെ കുസൃതിയോ ഒരിടത്തും എത്താത്ത ഒരു ചെറുകഥ. വായിച്ചു കേൾപ്പിച്ച പ്രിയ അവതാരക ശബ്ദം കൊണ്ട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. കുറച്ചുകൂടി നല്ല ചെറുകഥകൾ കഥാനേരത്തിൽ പ്രതീക്ഷിക്കുന്നു. വിമർശനമായതിനാൽ കത്തിന്റെ അവസ്ഥ മെയിൽബോക്സിന് പുറത്താകുമോ എന്നെനിക്ക് സംശയമുണ്ട് എന്നും മിനി എഴുതുന്നു. വിമർശനങ്ങളെ പഠിക്കു പുറത്തു നിർത്തുക നമ്മുടെ രീതിയല്ല എന്നും എനിക്ക് അറിയാമല്ലോ. കഥയും സാഹിത്യവും സർഗസൃഷ്ടികളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ വ്യക്തിനിഷ്ഠമാകുന്നതുകൊണ്ട് അതിൽ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാതിരിക്കേണ്ട കാര്യമില്ല. ആർട്ട് കഫേയിൽ അനശ്വര നടൻ MG സോമനെ ഓർമ്മിച്ചത് ഹൃദ്യമായി. ഏത് ഭാവവും മുഖത്ത് പ്രകടിപ്പിക്കാൻ കഴിവുള്ള നടനാണ്. നീളമേറിയ സംഭാഷണങ്ങൾ പറയാനുള്ള അദ്ദേഹത്തിന്റെ കഴിവ്, അതിലുമുപരി നിരവധി ഗാനരംഗങ്ങളിൽ തിളക്കമാർന്ന പ്രകടനം അദ്ദേഹം നടത്തിയത്, ഇതെല്ലാം ഓർമ്മയിൽ എത്തിച്ചു ആ പരിപാടി സത്യൻ മാനിപുരം.
0: 16 രാവിലെ 9:30 ഡോക്ടർ കെ രാമചന്ദ്ര ഭട്ടിന്റെ അഭിമുഖ സംഭാഷണം കയ്യൊപ്പിൽ കേട്ടത് ഏറെ വിജ്ഞാനപ്രദമായി. 60 നീണ്ട തന്റെ നേത്ര ചികിത്സയെ സംബന്ധിച്ചും ലളിതമായ വ്യായാമം, ഭക്ഷണക്രമം, കോഴിക്കോട്ടെ സാമൂഹ്യ വ്യവസ്ഥകൾ ഇവയെല്ലാത്തിനെയും കുറിച്ചുള്ള സംഭാഷണം ഏറെ ഹൃദ്യമായി. ആകാശവാണിക്കും ഡോക്ടറിനും ആശംസകൾ. കത്ത് അയച്ചിരിക്കുന്നത് പുന്നശ്ശേരി നിന്നും CV ചന്ദ്രൻ.
1: RK ഇരവിലിന്റെ കത്താണ്. 15 ഞാനെന്റെ വായനയിൽ ശിഹാബുദ്ദീൻ പൊയ്ത്തുംകൊടവ് സംസാരിച്ചത് കേട്ടു. ആലോചനാമൃതവും ഹൃദ്യവുമായിരുന്നു ആ ഭാഷണം. ആകാശവാണി പരിപാടി പുനർശ്രവണ പ്രേരണയേകുമ്പോൾ ശ്രേഷ്ഠമായ കൃതികൾ പുനർവായനയ്ക്ക് ചോദനയുളവാക്കുന്നു. ഇങ്ങനെ സമൂഹത്തിലെ വിഭിന്ന തലങ്ങളിലുള്ളവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് നിലയം അവതരിപ്പിക്കുന്ന ഞാനെന്റെ വായന പരമ്പര അഭംഗുരം തുടരട്ടെ. മറ്റൊരു കാര്യം കൂടി അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. നിത്യേന പത്രദൃശ്യ മാധ്യമങ്ങളിൽ മനസ്സിനെ മരവിപ്പിക്കുന്ന ദുഃഖ ക്രൂര വാർത്തകൾ വായിച്ചും ഗ്രഹിച്ചും കണ്ടും മടുക്കുന്ന സമൂഹത്തിന് കൊടും വേനൽക്കാലത്ത് പൊടുന്നനവേ പെയ്യുന്ന കുളിർമഴ പോലെ ആകാശവാണി നിലയം കഴിഞ്ഞ വർഷം തുടങ്ങിവെച്ച വൈകിട്ടുള്ള നല്ല വാർത്ത ഭൂരിഭാഗം ശ്രോതാക്കൾക്കും കേൾക്കാൻ കഴിയുന്നില്ല. പ്രഭാത പ്രക്ഷേപണത്തിന്റെ ഭാഗമായി ഈ വാർത്താ അവതരണം മാറ്റിയാൽ കൂടുതൽ പേർക്ക് കേൾക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. പരിപാടി തയ്യാറാക്കുന്നത് തിരുവനന്തപുരം നിലയമാണ്.

0: നഗരത്തിലെ എല്ലാ നിലയങ്ങളും റിലേ ചെയ്യുന്ന പരിപാടിയാണ്. സമയമാറ്റം നിശ്ചയിക്കേണ്ടത് തിരുവനന്തപുരം നിലയമാണ്.
1: സസ്നേഹം പരിപാടിയിൽ മുഹമ്മദ് സാബിർ ബാബു എന്ന എം എസ് ബാബുക്കയുടെ മകൾ എം എസ് സാബിറയുമായി ഫഹദറാസ നടത്തിയ അഭിമുഖം വേറിട്ട അനുഭവമായി. ഒരിക്കലും വഴക്ക് പറയാത്ത ഉപ്പയുടെ പുന്നാരം വാത്സല്യം എത്രത്തോളം! ആ അഭിമുഖം ശരിക്കും ശ്രോതാക്കളെ സന്തോഷത്തിന്റെ കണ്ണീരണിയിച്ചു. അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുന്നത് നഫീസ കുഞ്ഞിപ്പ, പന്തവൂർ.
0: തുടർന്നും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ കാത്തിരിക്കുകയാണ്. കത്തുകൾ അയക്കേണ്ട വിലാസം അറിയാലോ? മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, കോഴിക്കോട്, പിൻകോഡ് 673032.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
0: മെയിൽ ബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.

0: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
1: ചെന്നൈ സാലിഗ്രാമത്തിലെ പ്രസാദ് സ്റ്റുഡിയോ വളപ്പിലെ വിശാലമായ രാജാംഗണം, ഇവിടെയാണ് അധികം പാട്ടുകളും രൂപപ്പെട്ടത്. രമണ മഹർഷിയുടെ പിന്നാലെയുള്ള രാജയുടെ ആത്മീയ യാത്രക്കിടെ താനെഴുതിയ വരികൾ ഒരു സൗമ്യതയുടെ താഴ്വരയിലൂടെ ഒഴുകിയെന്ന ഗാനരചയിതാവ് വയലാർ ശരത്ചന്ദ്രവർമ്മയുടെ സാക്ഷ്യം. ഏതൊരു രചയിതാവിനെയും എന്ന പോലെ തന്റെയും പുണ്യമാണ് ആ ഗാനങ്ങളെന്നും. ചിത്രം വിനോദയാത്ര. പാടിയത് മധു ബാലകൃഷ്ണൻ, ശ്വേതാ മോഹൻ.

0: രചന എൻ അജിത്.
1: ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം.
2: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: ആകാശവാണി കോഴിക്കോട്, ഇനി 8 മണിക്ക് സമാചാര പ്രഭാത്, തുടർന്ന് മോർണിംഗ് ന്യൂസ്.

0: കഥാനേരത്തിൽ ഇന്ന് കേൾക്കാം ബെന്യാമിൻ എഴുതിയ കഥ അച്ഛൻ.
1: ഇടവഴി വളവ് തിരിഞ്ഞപ്പോഴേ ശ്രദ്ധിച്ചു, ആരോ മുറ്റത്ത് ലൈറ്റിട്ടിരിക്കുന്നു. അയലത്തെ കുട്ടികൾ ആരെങ്കിലുമായിരിക്കണം. അത്രയും ആശ്വാസം. പുറത്ത് സ്വിച്ചുള്ളത് നന്നായി. ഇല്ലെങ്കിൽ തനിക്ക് കനത്ത ഇരുട്ടിലേക്കായിരിക്കണം ചെന്നു കയറേണ്ടി വരുന്നത്. ഒരുപക്ഷേ മകളോ മറ്റോ കുട്ടികളെയും കൂട്ടി, അയാൾ ആശിച്ചു. ഏയ്, വരാൻ സാധ്യതയില്ല. വന്നിരുന്നെങ്കിൽ കടയിൽ തൻ്റെ അടുത്ത് വന്ന് താക്കോൽ വാങ്ങുമായിരുന്നല്ലോ. ഇനി കഴിഞ്ഞ തവണ വന്നപ്പോൾ വീട്ടിൽ കിടന്ന താക്കോൽ എടുത്തുകൊണ്ടു പോയെങ്കിലോ? സാധ്യതയുടെ എല്ലാ വശങ്ങളെപ്പറ്റിയും അയാൾ വെറുതെ മോഹിച്ചുപോയി. നേരം അത്രയൊന്നും ഇരുട്ടിയിട്ടില്ല. എന്നിട്ടും ഇടവഴിയിലാകെ ഇരുട്ട് തിങ്ങിക്കൂടി നിൽക്കുന്നു. പണ്ടായിരുന്നെങ്കിൽ ആ തിണ്ണയ്ക്ക് ഒരു നിലവിളക്ക് കത്തി നിൽക്കുമായിരുന്നു. അടഞ്ഞ വാതിലിനു പിന്നിൽ തന്റെ വരവും കാത്ത് സ്നേഹമൂറുന്ന രണ്ട് കണ്ണുകളും. പടിക്കെട്ടുകൾ കയറുമ്പോൾ കാലിടറുന്നതായി അയാൾക്ക് തോന്നി. കാൽമുട്ടിൽ അസഹ്യമായ വേദന. വാദമായിരിക്കണം. മുക്കൂട്ട് ചൂടാക്കി പുരട്ടിയാൽ അല്പം ആശ്വാസം കിട്ടിയേക്കും. താങ്ങിന് കയ്യിലൊരു വടി കരുതേണ്ട പ്രായമായിരിക്കുന്നു. പക്ഷേ ആ കുറവ് പഴയ വളഞ്ഞ പിടിയുള്ള കാലൻകുട നികത്തുന്നു. ചാരിയ ഇരുമ്പുകേറ്റ് തുറന്നപ്പോൾ അതിൻ്റെ തുരുമ്പിച്ച ശബ്ദം രാത്രിയുടെ ആ ഏകാന്തതയിൽ ഒരു നിലവിളിയായി അയാൾക്ക് തോന്നി. പേടിച്ചിട്ടെന്നോണം ചീവീടുകൾ ഒരു നിമിഷം കരച്ചിൽ നിർത്തി. പിന്നെ പതിവ് രോദനം തുടർന്നു. മുറ്റത്തെ ചരലിലൂടെ നടക്കുമ്പോൾ കണ്ടു, ആരോ മുറ്റമടിച്ചിരിക്കുന്നു. വല്ലപ്പോഴും വരുന്ന വൃദ്ധയായിരിക്കണം. ആളനക്കം കേട്ട് ആരെങ്കിലും ഇപ്പോൾ വാതിൽ തുറന്നിരുന്നെങ്കിലെന്ന് അയാൾ ശരിക്കും ആശിച്ചുപോയി. കനത്ത നിശബ്ദതയിലേക്ക് അയാൾ വാതിൽ തുറന്നു. എടിയേ, ഞാൻ വന്നു എന്ന് വിളിച്ചു പറയാൻ തോന്നി. ഞാൻ വരുന്നു, കുളിക്കാൻ വെള്ളം ചൂടാക്കുവാ എന്നൊരു മറുപടി ഉള്ളിൽ നിന്ന് അലയടിച്ചെത്തിയതുപോലെ. ഇല്ല, പതിവായിരുന്ന ആ ശബ്ദത്തിന്റെ മാറ്റുലികൾ എന്നേക്കുമായി നിലച്ചുപോയിരിക്കുന്നല്ലോ. ഉള്ളിലെ ലൈറ്റ് തെളിച്ച് അകത്തുകടന്നപ്പോൾ അയാളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടെന്നോണം ഒരു എട്ടുകാലി ഭിത്തിയിലൂടെ ഓടി ഏതോ മൂലയിൽ ഒളിച്ചു. ഇപ്പോൾ അവളുണ്ടായിരുന്നെങ്കിൽ അടുക്കളപ്പണിക്കിടയിൽ കയ്യിലെ വെള്ളം തുണിത്തുമ്പിൽ തുടച്ച് ഓടിവന്ന് ഓരോന്നും ഏറ്റുവാങ്ങുമായിരുന്നു. വെള്ളം ചൂടായി, എടുത്തുവയ്ക്കട്ടെ എന്ന സ്നേഹസ്വരവും. രാത്രി എത്ര വൈകിയാലും ചൂടുവെള്ളത്തിൽ കുളി പതിവാണ്. കിടപ്പുമുറിയിലേക്ക് പോയി അലമാര തുറന്ന് കയ്യിലെടുത്ത് വസ്ത്രം മാറി. ഒന്നിനും താൽപര്യം തോന്നുന്നില്ല. എന്നിട്ടും വേദന അസഹ്യമായിരുന്നതുകൊണ്ട് അല്പം മുക്കൂട്ടെടുത്ത് കയ്യിലൊഴിച്ചു തിരുമി ചൂടാക്കി കാലിൽ തേച്ചു പിടിപ്പിച്ചു. പിന്നെ അടുക്കളയിലേക്ക് പോയി. ഇനി ഭക്ഷണം പാകം ചെയ്ത് വേണം കഴിക്കാൻ. വീട്ടിൽ വയ്ക്കുന്ന ചോറിന് മുളക് മാത്രം കൂട്ടിയാണെങ്കിലും അതാണ് രുചി. എന്നിട്ടും നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഉച്ചഭക്ഷണം ഹോട്ടലിൽ നിന്നു തന്നെ. അതും അടുത്തു. അരി കഴുകി അടുപ്പത്തിട്ടു. എന്തെങ്കിലും കൂട്ടാൻ വയ്ക്കാൻ വേണ്ടി പച്ചക്കറിയുടെയും പലവ്യഞ്ജനത്തിന്റെയും കൂടകൾ തപ്പി. ഒന്നും കൈപ്പിടിയിലെത്തുന്നില്ല. അതൊക്കെ എവിടെ വച്ചിരിക്കുന്നു ആവോ? ഇതൊക്കെ എന്നാണ് എന്റെ പരിധിയിലാവുക? തുടക്കത്തിൽ പണ്ടെങ്ങോ ശീലിച്ചതിന്റെ ഒരു ധൈര്യമുണ്ടായിരുന്നു. പക്ഷേ എല്ലാം മറന്നുപോയിരിക്കുന്നു. ഒന്നിനും കൈവഴങ്ങുന്നില്ല. ഇടയ്ക്ക് മകൾ വരാറുള്ളപ്പോൾ പറയാറുണ്ട്, എന്തെങ്കിലും ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വയ്ക്കാമെന്ന്. തണുത്തു വിറങ്ങലിച്ച് ആഹാരം ചൂടാക്കി പിന്നെയും തണുപ്പിച്ച് എങ്ങനെ കഴിക്കാൻ? വേണ്ട,

എനിക്കാരുടെയും സഹായം വേണ്ട. എന്തൊക്കെയോ ചെയ്തു എന്നു വരുത്തി തലയിൽ അല്പം എണ്ണ പുരട്ടി ചൂടാക്കിയ വെള്ളം കുളിക്കാനായി കൊണ്ടുവച്ചു. അപ്പോഴേക്കും നിയന്ത്രണം വിട്ട് അയാൾ കരച്ചിലിന്റെ വക്കോളമെത്തിയിരുന്നു. ഏകാന്തതയെ മറികടക്കാൻ മൂളിപ്പാട്ടുപാടി നോക്കി. ഒന്നും ഫലിക്കുന്നില്ല. ദുഃഖം അതിന്റെ എല്ലാ തീവ്രതയോടും കൂടി മനസ്സിലേക്ക് കടന്നുവരികയാണ്. അവളുടെ ഓർമ്മകൾ, സ്നേഹസ്വരം, സാന്ത്വനം, സാമീപ്യം, കൈത്താങ്ങ്, എല്ലാം എല്ലാം ഒഴുകി ഒഴുകി എത്തുകയാണ്. പിടിച്ചുനിൽപ്പിന്റെ എല്ലാ വരമ്പുകളെയും കീറിമുറിച്ചുകൊണ്ട്. കുളിച്ചപ്പോൾ നല്ല വിശപ്പ്, ചെന്നിരുന്നപ്പോൾ ഒന്നും കഴിക്കണമെന്നില്ല. എന്നിട്ടും അല്പം കഴിച്ചു എന്ന് വരുത്താൻ ശ്രമിച്ചു. അന്നു രാത്രിയും തന്റെ തൊട്ടരികിലിരുന്ന് ഭക്ഷണം വിളമ്പിത്തന്ന് മുറ്റത്ത് നട്ട കോവലിൽ കായ്കൾ ഉണ്ടായി വരുന്നതിനെപ്പറ്റി സംസാരിച്ച് അല്പം കൂടി കഴിക്കാൻ നിർബന്ധിച്ച് രാത്രി വൈകി ഉറങ്ങുമ്പോഴോ രാവിലെ യാത്ര പറഞ്ഞിറങ്ങുമ്പോഴോ എന്തെങ്കിലും അസുഖമുള്ളതായി പറഞ്ഞിരുന്നില്ല. പിന്നെ ഇടയ്ക്കെപ്പോഴോ കടയിലേക്ക് അയൽക്കാരിൽ ആരോ ഒരാൾ ഓടിവന്ന് എന്തൊക്കെയോ പറയുന്നത് കേട്ടു. എന്താണ് സംഭവിച്ചതെന്ന് പൂർണമായും മനസ്സിലാകും മുമ്പ് ഇറങ്ങി ഓടി. ഇവിടെ എത്തിയപ്പോഴേക്കും 3 ദശാബ്ദക്കാലം തന്റെ വരവുമാത്രം കാത്തിരുന്ന ആമിഴികൾ എന്നേക്കുമായി. നേരം ഇപ്പോൾ ഏറെ വൈകിയിരിക്കുന്നു. എന്നിട്ടും കിടക്കാൻ തോന്നുന്നില്ല. കിടക്കയിലാണ് വല്ലാത്തൊരു ശൂന്യത തനിക്ക് അനുഭവപ്പെടുക. ഒരു നല്ല സാമീപ്യത്തിന്റെ ശൂന്യത. അതികാലത്തുപോയി കട തുറക്കുന്ന പതിവൊക്കെ നിർത്തിയിരിക്കുന്നു. കച്ചവടം ഉപേക്ഷിക്കാൻ പലരും ഉപദേശിച്ചതാണ്. അച്ഛന്റെ ആവശ്യങ്ങൾക്ക് പണം എത്ര വേണമെങ്കിലും ഞാൻ അയച്ചു തരുന്നില്ലേ? മകന്റെ ചോദ്യം. പിന്നെ ഞാൻ എന്തു ചെയ്യണം? ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് എത്ര നേരം? ടിവിയുടെയും മറ്റും മുമ്പിൽ കുത്തിയിരുന്ന് ശീലമില്ല. പറമ്പിൽ കാര്യമായി ഒന്നും ചെയ്യാനുമില്ല. അല്ലെങ്കിൽ തന്നെ അതിനുള്ള ആരോഗ്യവുമില്ല. കടയിലാണെങ്കിൽ 4 നാട്ടുകാരെ കണ്ട് വർത്തമാനം പറഞ്ഞിരിക്കുന്ന നേരമെങ്കിലും ദുഃഖങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറാം. എല്ലാം ഒതുക്കിപ്പെറുക്കി വെച്ച് പോയി കിടന്നു. ലൈറ്റണയ്ക്കാൻ എന്തോ അപരിചിതമായ ഒരു ഭയം തോന്നി. ഇന്നലകളിലെ തന്റെ ധൈര്യവും തന്റെയിടവുമൊക്കെ എവിടെയോ ചോർന്നു പോയതുപോലെ. ജീവിതം ഒരു നിമിഷം കൊണ്ട് ഇത്രയും നിസ്സഹായമായി തീർന്നതെന്തേ എന്നയാൾ ആലോചിച്ചു നോക്കി. ഒരിക്കലും ചിന്തിക്കുക പോലും ചെയ്യേണ്ടി വന്നിട്ടില്ലാത്ത നിമിഷങ്ങളെയാണ് ഇപ്പോൾ അതിജീവിക്കേണ്ടി വന്നിരിക്കുന്നത്. ആദ്യത്തെ കുറച്ചു ദിവസം എല്ലാവരുമുണ്ടായിരുന്നു. സാന്ത്വനിപ്പിക്കാനും മത്സരിച്ച് തന്റെ കാര്യങ്ങൾ നോക്കാനും പിന്നെ പിന്നെ എല്ലാവർക്കും തിരക്കുകൾ. സ്കൂൾ, കുട്ടികൾ, ബിസിനസ്, ജോലി. ആരെയാണ് നിർബന്ധിച്ച് എന്നോടൊപ്പം നിർത്തുക? മകന് ഗൾഫിൽ നല്ല ജോലി, അതുപേക്ഷിക്കുന്നതെങ്ങനെ? അല്ല, അങ്ങനെ പറഞ്ഞാലും താൻ സമ്മതിക്കില്ല. താൻ കാരണം അവന്റെ നല്ല ഭാവി പോയെന്ന് പിന്നെ ഒരിക്കൽ ചിന്തിക്കാനിടവരരുത്. നല്ലൊരു വേലക്കാരൻ പയ്യന് ഏർപ്പാട് ചെയ്യേ. ശമ്പളവും ഞാൻ കൊടുത്തോളാം എന്നു പറഞ്ഞ് അവൻ പോയി. ഇക്കാലത്ത് എവിടെ കിട്ടാൻ? കിട്ടിയാൽ തന്നെ ആരെ വിശ്വസിക്കാൻ പറ്റും? മകൾക്ക് അവളുടെ വീട്ടുകാര്യങ്ങൾ നോക്കി നടത്താൻ തന്നെ സമയമില്ല. വല്ലപ്പോഴും ഓടിവരും. ധൃതിയിൽ എന്തൊക്കെയോ കാട്ടിക്കൂട്ടും. പിന്നെ സ്കൂൾ വിട്ട് കുട്ടികൾ വരാൻ നേരമായി. ഇന്നും കൊയ്ത്തിനാളുണ്ട്. അവിടെ വല്യമ്മയ്ക്കത്ര സുഖമില്ല. എന്നിങ്ങനെ ഓരോന്ന് പറഞ്ഞ് അച്ഛനോട് സ്നേഹം അഭിനയിച്ച് അമ്മയുടെ മരണത്തെ ഓർത്ത് വിതുമ്പി വന്ന വേഗത്തിൽ അവൾ മടങ്ങും. പലരും പറഞ്ഞതാണ്, താനിനിയും ഈ വയസ്സുകാലത്ത്. ആൾക്കാർ കേട്ടാൽ എന്തു പറയും? മക്കൾക്കുണ്ടാകുന്ന ദുഃഖം. ആദ്യം ഇങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നു. പക്ഷേ ദിവസങ്ങൾ പിന്നിടുന്തോറും അറിയാതെ തന്നെ അത്തരമൊരു തീരുമാനത്തിലേക്ക് സ്വയം നടന്നെടുക്കുന്നതുപോലെ. തനിക്കും ഒരു കൈത്താങ് വേണം. പരിപാലിക്കാൻ ഒരാൾ വേണം. പരിഹസിക്കുന്നവർക്കും പരാതി പറയുന്നവർക്കും അറിയില്ലല്ലോ തന്റെ വിഷമങ്ങൾ. ഒരാൾ തനിയെ ഒരു വീട്ടിൽ, അതിന്റെ ഭീകരത ആർക്കാണ് ബോധ്യപ്പെടുക? അനുഭവിച്ചവർക്കല്ലാതെ. ന്യായങ്ങൾ നിരത്താനല്ലാതെ തനിക്കൊരു തുണയായിരിക്കാൻ ആർക്കും കഴിയുന്നില്ല. പറയുന്നവർ എന്തു വേണമെങ്കിലും പറഞ്ഞോട്ടെ, എന്നാലും എന്റെ മക്കളെ, നിങ്ങൾ താനെന്തോ ചില കടുത്ത തീരുമാനങ്ങളിലേക്ക് നീങ്ങുന്നു എന്ന് എവിടെ നിന്നോ അറിഞ്ഞ് മകൾ വന്നു.
ഒത്തിരി കരഞ്ഞു വഴ

0: കണക്കുകൂടി. അച്ഛനെ വയസ്സുകാലത്ത് ആരോ കുടുക്കാൻ ശ്രമിക്കുകയാണെന്ന് കണ്ണീരിനൊടുവിൽ അവളുടെ വിലയിരുത്തൽ. പിന്നെ ഈ അച്ഛനെന്തു വേണം എന്ന ചോദ്യത്തിന് ഉത്തരം തരാതെ അവൾ പോയി. ഇന്ന് മകന്റെ ഫോണുണ്ടായിരുന്നു കടയിലേക്ക്. അവൻ നാട്ടിൽ നിന്ന് ചില വർത്തമാനങ്ങൾ കേട്ടത്രേ. കേട്ടതത്രയും ശരിയാണ് എന്നു മാത്രം പറഞ്ഞു. അവനത് അപമാനമാണത്രേ. വയസ്സാങ്കാലത്ത് അച്ഛൻ അടങ്ങിയിരുന്നോളണമെന്നാണ് ശാസന. അത്രത്തോളം അവൻ വളർന്നുപോയിരിക്കുന്നു. എന്നാലും എന്റെ മോനെ, നീ ഈ അച്ഛനെ മനസ്സിലാക്കുന്നില്ലല്ലോ. നീ അറിയുന്നില്ലല്ലോ ഈ വൃദ്ധന്റെ നിസ്സഹായാവസ്ഥകൾ.
1: അച്ഛൻ വേണ്ടാത്തതിനൊക്കെ മുതിർന്നാൽ തനിക്കിങ്ങനെ ഒരു അച്ഛനില്ലെന്നു കരുതേണ്ടി വരുമെന്ന് മകന്റെ അവസാനത്താക്കിയത്.
0: പുറമേ കാണിക്കുന്ന കരുത്തിന്റെ എല്ലാ മൂടുപടങ്ങളും കിടക്കയിലെ ഏകാന്തതയിൽ അഴിഞ്ഞുവീണു. ഉള്ളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന എല്ലാ കരച്ചിലും വിങ്ങി പുറത്തു വന്നുകൊണ്ടിരുന്നു. കരച്ചിലൊതുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പാഴായിപ്പോയതേയുള്ളൂ. അയാളുടെ തേങ്ങൽ കനത്ത ഏകാന്തതയിൽ അനാഥമായി അലയടിച്ചുകൊണ്ടിരുന്നു.
2: കഥാനേരത്തിൽ ഇതുവരെ കേട്ടത് ബെന്യാമിൻ എഴുതിയ കഥ അച്ഛൻ, അവതരണം ബീന എം നാരായണൻ.
3: കഥാനേരം.

0: സുവർണ മലരുകൾ.
1: പഴയ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ ഉൾപ്പെടുത്തിയ സുവർണ മലരുകൾ പി ഭാസ്കരൻ എഴുതി, ജെറി അമൽദേവ് സംഗീതം പകർന്ന് യേശുദാസ് പഠിയ ഗാനത്തോടു കൂടി തുടങ്ങുന്നു ചിത്രം കാട്ടുപോത്ത്.

0: ഹലോ,
1: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
0: വീണ്ടും
1: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
2: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
0: സർ, ഇത്രയും രൂപ.
2: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
0: 2 ലക്ഷം
3: എന്ത് പറ്റി അച്ഛാ?
0: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
1: അയ്യോ,
0: കട്ട് ചെയ്തു.
3: പേടിക്കാതിരിക്ക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
0: തട്ടിപ്പോ?
3: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
0: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
3: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ചിത്രം കഥയറിയാതെ. ലതാരാജ് പാടിയ ഗാനം. രചന MD രാജേന്ദ്രൻ. സംഗീതം ജി ദേവരാജൻ.

0: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
1: യേശുദാസ് മിസ്റ്റാനിക്കും പാടിയ ഗാനമാണിത്. ചിത്രം ഇതാ ഒരു ധിക്കാരി. രചന പൂവച്ചൽ ഖാദർ. സംഗീതം എ ടി ഉമ്മർ.

0: സുവർണ മലരുകൾ.
1: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
2: ആകാശവാണി കോഴിക്കോട്.

0: റിയൽ എഫ് എം പോഡ്കാസ്റ്റ്.
1: റിയൽ വോയ്സസ്, റിയൽ സ്റ്റോറീസ്.
2: അഹിംസയെ ഒരു ആശയമായി മാത്രമല്ല ജീവിതത്തിന്റെ പ്രായോഗിക രാഷ്ട്രീയമായി മാറ്റിയ വ്യക്തിത്വമാണ് പി വി രാജഗോപാൽ. കേരളത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നിന്ന് ലോകം ശ്രദ്ധിച്ച സാമൂഹിക പ്രവർത്തകനായി ഉയർന്ന അദ്ദേഹത്തിന്റെ ജീവിതം അനേകം സമരങ്ങളുടെ ചരിത്രമാണ്. ഭൂമിയില്ലാത്തവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്കും വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ഇന്ത്യയിലെ ജനകീയ പ്രസ്ഥാനങ്ങൾക്ക് പുതിയ ദിശ നൽകി. ഗാന്ധിയൻ ചിന്തയുടെ അടിസ്ഥാനത്തിൽ അഹിംസയും സംവാദവും സാമൂഹിക മാറ്റത്തിനുള്ള ശക്തമായ ഉപാധികളാണെന്ന് അദ്ദേഹം തെളിയിച്ചു. സംഭവ ബഹുലമായ തന്റെ ജീവിതാനുഭവങ്ങൾ ഗാന്ധിയനും സാമൂഹ്യ പ്രവർത്തകനുമായ പി വി രാജഗോപാൽ ബോബി സി മാത്യുവുമായി പങ്കുവയ്ക്കുന്നു.
3: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമ്മളോടൊപ്പം അതിഥിയായി എത്തുന്നത് പി വി രാജഗോപാൽ. അദ്ദേഹത്തിന്റെ ജീവിതവും ദർശനവും പ്രവർത്തനവും എല്ലാം മനസ്സിലാക്കുമ്പോൾ അത് നൽകുന്ന ആവേശവും മാർഗവും ലക്ഷ്യബോധവും വളരെ വലുതായിരിക്കും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒരു സാമൂഹ്യ പ്രവർത്തകൻ എന്ന നിലയിൽ, പ്രശസ്തനായ ഗാന്ധിയൻ എന്ന നിലയിൽ, നീതി സമത്വം എന്നിവയ്ക്കായുള്ള അഹിംസാത്മക പോരാട്ടങ്ങൾക്ക് വേണ്ടി തൻ്റെ ജീവിതം സമർപ്പിച്ച വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ചില നവീനമായ ചിന്തകളും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള ദർശനങ്ങളും ഒക്കെയാണ് നമ്മൾ ഇന്ന് ചോദിച്ച് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നത്. ആദ്യമായി ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, ഈ ഗാന്ധിയൻ ആശയങ്ങളുമായി അങ്ങ് പരിചയപ്പെടാനിടയാവുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ്?
4: ഞാൻ ജനിച്ചത് 48 പറയാലോ, സ്വാതന്ത്ര്യം കിട്ടിയ ഇന്ത്യയിലാണ് ജനിച്ചത്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ സ്വാതന്ത്ര്യസമരത്തിൻ്റെ പോരാടിയിരുന്നു ആ കാലത്ത്. അപ്പോൾ വീട്ടിൽ ഒരു സ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യസമരം, സ്വാതന്ത്ര്യസമരത്തിൽ ഗാന്ധിയുടെ റോൾ, അങ്ങനെ പല ചർച്ചകളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഒരു ഗാന്ധി ഞങ്ങളുടെ വീട്ടിൽ ചെറുപ്പത്തിലേ ജീവിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ രാമനാട്ടുകരയിലേക്ക് വന്നത്, കോഴിക്കോടേക്ക് വന്നത്. അപ്പോൾ അന്നിവിടെ നമ്മുടെ വളരെ ഫേമസായൊരു ഗാന്ധിയൻ വർക്കറായിരുന്നു കെ രാധാകൃഷ്ണൻ മേനോൻ. അദ്ദേഹമാണ് ഇവിടെ സേവാമന്ദിരം, സ്കൂളും കാര്യങ്ങളൊക്കെ തുടങ്ങിയത്. അദ്ദേഹം സേവാഗ്രാമിൽ ആശാദേവി ആര്യരത്നം എന്നൊരു കൂടെ താമസിച്ച് നൈ താലിം എന്നൊരു എഡ്യൂക്കേഷണൽ സിസ്റ്റത്തെക്കുറിച്ച് മനസ്സിലാക്കി. കാരണം മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത് സ്വതന്ത്ര ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ നടത്തിയ എഡ്യൂക്കേഷൻ നടത്തിയിട്ട് കാര്യമില്ല. കാരണം ബ്രിട്ടീഷുകാർ നടത്തിയത് ഇൻഡസ്ട്രിയൽ സൊസൈറ്റിക്ക് വേണ്ടിയായിരുന്നു. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ കുറച്ച് വക്കീൽ വേണം, കുറച്ച് ഡോക്ടർ വേണം, കുറച്ച് മെക്കാനിക് വേണം, അങ്ങനെയാണ് ആളുകളെ തയ്യാറാക്കിയത്. എന്നാൽ സമൂഹത്തെ നന്നാക്കാനുള്ള മനുഷ്യനെ തയ്യാറാക്കൽ വേറെ വിധത്തിലായിരിക്കും. അതായിരുന്നു നൈതാലിം എഡ്യൂക്കേഷൻ്റെ ഒരു ആവശ്യം. ആ നൈതാലിം എഡ്യൂക്കേഷനാണ് രാധാകൃഷ്ണൻ അന്ന് ഇവിടെ തുടങ്ങിയത്. അപ്പോൾ കുറച്ചു കാലം ആ നൈതാലിം സ്കൂളുമായിട്ടും നൈതാലിം എഡ്യൂക്കേഷനുമായിട്ടും പരിചയപ്പെടാനും അവിടെ പഠിക്കാനും ഒക്കെ സാധിച്ചു. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ അവിടെ നിന്ന് നേരെ സേവാഗ്രാമിലേക്ക് പോയി. ഗാന്ധിയുടെ ശരിയായ എക്സ്പെരിമെൻ്റ് എവിടെയാണല്ലോ നടന്നത്? സേവാഗ്രാം, വാർധ, മഹാരാഷ്ട്രയിൽ. അപ്പോൾ 3 വർഷം അഗ്രികൾച്ചർ എഞ്ചിനീയറിംഗ് പഠിക്കാനാണ് പോയതെങ്കിലും അഗ്രികൾച്ചർ

ജനേക്കാളധികം ആശ്രമത്തിൻ്റെ ലൈഫാണ് പഠിച്ചത്. അന്ന് മഹാത്മാഗാന്ധി സിസ്റ്റമാറ്റിക്കലി ദിവസവും രാവിലെയും വൈകുന്നേരവും ആശ്രമത്തിൽ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കാൻ വേണ്ടി സർവധർമ്മ പ്രാർത്ഥന നടത്തിയിരുന്നു. അതുപോലെ ശ്രമദാനം വളരെ ആവശ്യമായിരുന്നു. എല്ലാവരും അഗ്രികൾച്ചറിൽ പണിയെടുത്തിരിക്കണം, എല്ലാവരും നെയ്യണം. കാരണം ഗാന്ധിജി ആഗ്രഹിച്ചത് ഒരു ഡിപ്പെൻഡൻറ്റ് സൊസൈറ്റി അല്ല, എല്ലാം ഗവൺമെൻറ് ചെയ്യും, ഞങ്ങളിങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതെ എന്നാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു സൊസൈറ്റിക്ക് പകരം നമ്മളെല്ലാം സ്വയം പര്യാപ്തരായി സ്വന്തം കാലിൽ നിൽക്കുന്ന ഒരു സമൂഹത്തെക്കുറിച്ചാണ് ഗാന്ധി അന്ന് വിവാഹം ചെയ്തത്. അപ്പോൾ ഈ വീട്ടിലെ അറ്റ്മോസ്ഫിയറും സേവാമന്ദിരത്തിലെ കോഴിക്കോട്ടെ വിദ്യാഭ്യാസവും പിന്നെ അതിനുശേഷം സേവാഗ്രാമിലുള്ള വിദ്യാഭ്യാസം എല്ലാം കൂടെ അതിനൊരു ഗാന്ധിനെ അങ്ങ് മാറ്റി, അങ്ങനെ ഉണ്ടായത്. അപ്പോൾ ഗാന്ധിജി ഇൻസ്പിറേഷനായി. സി ഗാന്ധിജി പറയുന്നതും ഗാന്ധിജി ചെയ്യുന്നതും വളരെ ഇൻസ്പിറേഷനായി മാറി. അതുകൊണ്ടാണ് 1969 മഹാത്മാഗാന്ധിയുടെ ജീവിതം യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു മൊബൈൽ എക്സിബിഷൻ ട്രെയിൻ തയ്യാറാക്കിയപ്പോൾ അതിൽ വളണ്ടിയറായിട്ട് പോകാൻ തീരുമാനിച്ചത്. രാത്രി മുഴുവൻ യാത്ര ചെയ്യണം, പകൽ മുഴുവൻ വളണ്ടിയറായി

0: ഗാന്ധിജി ചെയ്യുന്നതും വളരെ ഇൻസ്പിറേഷനായി മാറി. അതുകൊണ്ടാണ് 1969 മഹാത്മാഗാന്ധിയുടെ ജീവിതം യുവാക്കൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഒരു മൊബൈൽ എക്സിബിഷൻ ട്രെയിൻ തയ്യാറാക്കിയപ്പോൾ അതിൽ വളണ്ടിയറായിട്ട് പോകാൻ തീരുമാനിച്ചത്. രാത്രി മുഴുവൻ യാത്ര ചെയ്യണം, പകൽ മുഴുവൻ വളണ്ടിയറായി വർക്ക് ചെയ്യണം. അങ്ങനെ ഒരു വർഷം മുഴുവൻ ഇന്ത്യയിലെ ലക്ഷക്കണക്കിന് യുവാക്കളോട് സംസാരിക്കാൻ കഴിഞ്ഞു. ഗാന്ധിയെക്കുറിച്ചും ഗാന്ധിയുടെ ഐഡിയാസിനെ കുറിച്ചും, എങ്ങനെയാണ് ഈ സാധാരണ കുട്ടി, അങ്ങനെ ഒരു സാധാരണക്കാരന് മഹാത്മാവാമെങ്കിൽ നമ്മളിലൊക്കെ ഇല്ലേ അത്? എല്ലാ മനുഷ്യനും ഒരു മഹാത്മാവുണ്ട്, എങ്ങനെ വളർത്തിയെടുക്കുന്നു എന്നതാണ് എൻ്റെ പ്രശ്നം. അപ്പോൾ ഞങ്ങൾ ആഗ്രഹിച്ചത് ഈ യുവാക്കളെ ഗാന്ധിയുടെ കഥയിൽ കൂടി ഇൻസ്പയർ ചെയ്യുക എന്നാണ്. അപ്പോൾ എൻ്റെ മുഴുവൻ വഴിയും ഗാന്ധിയെ മനസ്സിലാക്കൽ മാത്രമല്ല, ഗാന്ധിയെ അപ്ലൈ ചെയ്യരുത്. സയൻസിൽ പറയുന്നില്ല നമ്മൾ അപ്ലൈഡ് സയൻസ്, വെറുതെ സയൻസ് പഠിച്ചുകൊണ്ടൊരു കാര്യമില്ല, സയൻസിൻ്റെ അപ്ലിക്കേഷൻ വേണം, എന്നാലേ അത് ശരിയാണോ തെറ്റാണോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ഞാൻ ചമ്പൽ ഘാട്ടിയിലും കഴിഞ്ഞ കുറേ വർഷങ്ങൾ ചെയ്തത് ഈ ഗാന്ധിയൻ ഫിലോസഫിയെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും, അത് ഇന്ത്യയിലായാലും പുറത്തായാലും. ഇപ്പോൾ ഞാൻ സ്വിറ്റ്സർലൻഡിലെ ഒരു ഗ്രൂപ്പിനെ പീസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. എന്നാൽ ഈ അപ്ലിക്കേഷൻ ഓഫ് നോൺ വയലൻസ് എന്ന് പറയും, അഹിംസയെ അപ്ലൈ ചെയ്യുക, ഈ പ്രായോഗികമായി ഉപയോഗിക്കുക, അപ്പോഴാണ് മനസ്സിലാവുക അതിൻ്റെ ശക്തി എന്താണെന്ന്. മഹാത്മാഗാന്ധിയുടെ കഥയുണ്ടല്ലോ, മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റുവിൻ്റെ പിതാവിനോട് പറയുന്നു ഉപ്പ് സത്യാഗ്രഹം ചെയ്യൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഉപ്പ് സത്യാഗ്രഹം ചെയ്തിട്ട് എന്ത് നേടാനാണ് മഹാത്മാവേ, അതുകൊണ്ടൊന്നും വലിയ എഫക്റ്റ് ഉണ്ടാവാൻ പോകുന്നില്ല. ഗാന്ധി പറഞ്ഞു ചെയ്തു നോക്കൂ, എന്നിട്ടല്ലേ നിശ്ചയിക്കുക. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മെസ്സേജ് അയച്ചു, അപ്ലൈ ചെയ്തു, മനസ്സിലായി സത്യാഗ്രഹത്തിൻ്റെ ശക്തി എന്താണെന്ന് മനസ്സിലായിരുന്നു. അതുപോലെ അപ്ലിക്കേഷനിലാണ് ഇരിക്കുന്നത്. ഇന്നിപ്പോൾ ലോകത്തിൽ നടക്കുന്ന വലിയ ഡിബേറ്റ് ഉണ്ടല്ലോ, ഹിംസ അഹിംസ, ഹിംസയിൽ ശക്തിയുണ്ടെന്നും അഹിംസയിൽ ശക്തി കുറവാണെന്നും. ഇപ്പോൾ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് അഹിംസയിലുള്ള ശക്തിയാണ്, അതാണ് ഒരു ആവശ്യമെന്ന് ഞാൻ കരുതുന്നു.
1: അങ്ങ് ഇപ്പോൾ പറയുന്നുണ്ട് നമ്മുടെ ആശ്രമത്തിലെ ചിട്ടകളെ കുറിച്ച്, ഇപ്പോൾ നൂൽ നിൽക്കുക പോലുള്ള കാര്യങ്ങൾ. അപ്പം അത്തരം ഒരു ഇപ്പം നമ്മൾ ഹാൻഡ് ഐ കോർഡിനേഷൻ എന്നൊക്കെ നമ്മൾ ഇന്ന് സയൻസ് വേറെ രൂപത്തിൽ പറയുന്നത് പോലെ, അതൊരു ആന്തരിക പരിവർത്തനത്തിലേക്ക് അത് കാര്യമായി സഹായിച്ചിട്ടില്ലേ അങ്ങേക്ക്? നല്ല അതൊരു വാസ്തവമല്ലേ? അതിൻ്റെ
0: സഹായിക്കും. എഡ്യൂക്കേഷനിൽ ഇപ്പം മിസ് ചെയ്യുന്നൊരു കാര്യം അതാണ്. കാരണം എഡ്യൂക്കേഷൻ വളരെ തിയറിറ്റിക്കലായി, മെക്കാനിക്കലായി നമ്മൾ ഫിക്സ് ചെയ്യാണ് കുട്ടികളെ. കുട്ടികളുടെ ഓവറോൾ പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റിനെ കുറിച്ചിട്ട് ചിന്തിക്കുന്നില്ല. ഇപ്പോൾ ബ്രെയിൻ മാത്രമാണ് നമ്മുടെ അറ്റൻഷൻ, അവരുടെ പേഴ്സണാലിറ്റിയും അവരുടെ ഹൃദയവും. പണ്ട് നമ്മൾ പറഞ്ഞില്ലേ 3H, ഹെഡ് ഹാർട്ട് ഹാൻഡ്, കൈകൊണ്ട് പ്രവർത്തിക്കണം, ഹാർട്ട് കൊണ്ട് ഫീൽ ചെയ്യണം, ഹെഡ് കൊണ്ട് ചിന്തിക്കണം എന്ന് പറയുന്നില്ലേ. ഇന്ന് ഹെഡ് മാത്രമാണ് ചിന്തിക്കുന്നത് മാത്രമേ ഉള്ളൂ, ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല. കാരണം പലപ്പോഴും നമ്മുടെ എല്ലാ സ്ഥലങ്ങളിലും നോക്കുമ്പോൾ ഈ പാവപ്പെട്ടവരെ പ്രശ്നങ്ങൾ എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? കഷ്ടപ്പെടുന്ന ആദിവാസികളുടെയും കഷ്ടപ്പെടുന്ന മത്സ്യത്തൊഴിലാളിയും കഷ്ടപ്പെടുന്ന കർഷകരുടെയും കാര്യം ഓഫീസുകളിൽ ഇരിക്കുന്നവർക്ക് മനസ്സിലാവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബ്രെയിൻ വർക്ക് ചെയ്യുന്നു സിസ്റ്റമാറ്റിക്കലി, ഹാർട്ട് വർക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാവുന്നേ ഉള്ളൂ. പരിഹരിക്കണമെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ ഹാർട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങണം. അതാണ് പലപ്പോഴും മിസ് ചെയ്യുന്നത്. അതിനെ ശക്തിപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷേ ഈ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ കൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. അതാണ് ഗാന്ധി പറഞ്ഞത്. നൈതാലിം എഡ്യൂക്കേഷൻ കൊണ്ട് അദ്ദേഹം ആഗ്രഹിച്ചത് ഹാൻഡിനെ ശക്തിപ്പെടുത്തുക, ചൂലെടുക്കാനും മടിച്ചു വാരാനും കൈക്കോട്ട് കൊത്താനും ഒക്കെ പഠിക്കുക, അതൊക്കെ ചെയ്യുക. എന്ന് വെച്ചാൽ സ്വന്തം ഭക്ഷണം സ്വന്തം ഉത്പാദിപ്പിക്കാൻ ശ്രമിക്കുക, സ്വന്തം വസ്ത്രം സ്വന്തം ഉണ്ടാക്കാൻ ശ്രമിക്കുക, സ്വയം പര്യാപ്തരാകുന്ന ഒരു ലോകത്തെക്കുറിച്ചാണ് അദ്ദേഹം വിഭാവനം ചെയ്തത്. അതിനാണ് നൈതാലിം എഡ്യൂക്കേഷൻ ഉണ്ടാക്കിയത്.
1: ഇപ്പോൾ അങ്ങ് ഈ അങ്ങയുടെ 22-ാമത്തെ വയസ്സിൽ മഹാത്മാഗാന്ധിയുടെ സേവാശ്രമത്തിൻ്റെ സെക്രട്ടറിയായ മനുഷ്യനാണ്.
0: അതെ,
1: കുട്ടിയായിരിക്കുമ്പോൾ മുതലേ ഈ ഒരു ആശയ ലോകവുമായി പരിചിതനാണെങ്കിലും അവിടെ കടന്നു ചെല്ലുമ്പോൾ അങ്ങയുടെ മനസ്സിലുണ്ടാവുന്ന ഒരു സ്വപ്നമുണ്ട്, ഒപ്പം ഒരു ആശങ്കയും ഉണ്ടാവാം. അപ്പോൾ ആ ഒരു 22-ാം വയസ്സിലേക്ക് നമ്മൾ മടങ്ങി പോവാണെങ്കിൽ എങ്ങനെയാണ്?
0: 22-ാം വയസ്സിൽ അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. ഗ്രാമത്തിൽ നിന്ന് വളരെ ദൂരെ ഒരു പൊട്ടിക്കിടക്കുന്ന ഒരു വീടിൽ ഒരു ആശ്രമം ഉണ്ടാക്കുന്നു, അതാണ് ഉണ്ടായതാണ്. അപ്പോൾ എല്ലാവരും ഉപദേശിച്ചു ഇത് കൊള്ളക്കാരുടെ ഏരിയയാണേ, അവിടെ തനിച്ച് താമസിച്ചാൽ വിഷമം ഉണ്ടാവും, ആ യുവത്വമല്ലേ, അപ്പോൾ എന്തും ചെയ്യാം എന്ന ഭാവമാണ്. ഇപ്പം ഞങ്ങൾ അവിടെ താമസിക്കുന്നു, അവിടെ പ്രവർത്തനം തുടങ്ങുന്നു, ഗ്രാമങ്ങളിൽ പോകുന്നു, കുട്ടികളെ ഗെയിംസിൽ പെടുത്താൻ ആഗ്രഹിക്കുന്നു, സ്കൂളിൽ പോയി പാട്ട് പഠിച്ചു കൊടുക്കുന്നു. അപ്പോൾ കൊള്ളക്കാർക്കത് മനസ്സിലായി ഇവിടെ എന്തോ ചലനങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഗ്രാമത്തിന് പുറത്ത്. അപ്പോൾ ഒരു ദിവസം രാത്രി കൊള്ളക്കാർ വന്നു, പിടിച്ചു, കൈയൊക്കെ കെട്ടി, നല്ലവണ്ണം പഠിച്ചു എന്നിട്ട് പറഞ്ഞു ഓടിക്കോളാൻ പറഞ്ഞു. അവർ കരുതി ഞങ്ങൾ ഏതോ ഗവൺമെൻറ് സ്പൈ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തി വിഷമിച്ചിട്ട് എല്ലാം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നതെന്ന്. തുടക്കത്തിൽ തന്നെ വലിയ വിഷമമുള്ള അനുഭവങ്ങളായിരുന്നു. പിന്നെ എന്താ, പണമില്ല. അപ്പോൾ ഞങ്ങളൊരു ചെറിയൊരു എരുമയെ വാങ്ങി ഉള്ള പണമൊക്കെ വെച്ചിട്ട് പാല് വിറ്റുകൊണ്ട് ആശ്രമം നടത്താൻ ശ്രമിച്ചു. പിന്നെ ഒരു ചെറിയൊരു ഒരു ഗ്രൈൻഡിങ് മെഷീൻ വാങ്ങി, ഫ്ലവർ മിൽ പോലെ ഗോതമ്പം പൊടിച്ചിട്ട് അവർക്ക് അതിൽ നിന്ന് വരുമാനം കൊണ്ട് അങ്ങനെ വളരെ കഷ്ടപ്പെട്ട് ആശ്രമത്തെ വളർത്തിയെടുക്കുകയായിരുന്നു. ആളുകൾക്ക് തോന്നുന്നു ഇതെന്ത് പരിപാടി, നമ്മുടെ

0: പുറത്തുനിന്ന് വന്ന കുറച്ച് കുട്ടികൾ ഒരു കഷ്ടപ്പെട്ട് ജീവിക്കുന്നു. അപ്പോൾ എല്ലാവരും കൂടി എല്ലാ വീട്ടിലും ഓരോ പാത്രങ്ങൾ വയ്ക്കാൻ തുടങ്ങി. ഓരോ ദിവസവും ആ പാത്രത്തിൽ ഓരോ പിടി അരിയിടാൻ തുടങ്ങി. ഭക്ഷണത്തിന് വിഷമമില്ലാണ്ടായി. അപ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മൾ കഷ്ടപ്പെട്ട് സാക്രിഫൈസ് ചെയ്ത് പ്രവർത്തിക്കുകയാണെങ്കിൽ ഗ്രാമത്തിലെ ആളുകളുടെ ഹൃദയത്തിലും മാറ്റങ്ങൾ വരുത്താൻ കഴിയും. ഈ സോഷ്യൽ വർക്കിൻ്റെ ഒരു ഇന്നുള്ള പുതിയ മുഖമുണ്ടല്ലോ, ഞങ്ങളൊരു ഓഫീസ് തുടങ്ങുന്നു, പിന്നെ കുറേ ടെലിഫോൺ ഉണ്ടാക്കും, ആ അതില്ലാതെ റിയൽ ലൈഫിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ ഇന്നും ജനങ്ങളെ ആകർഷിക്കാൻ കഴിയും. അതാണ് സോഷ്യൽ വർക്കിൻ്റെ സ്റ്റൈലിന് വന്നൊരു മാറ്റം, ഇന്ന് വന്നൊരു മാറ്റം. അന്ന് നോക്കൂ, സോഷ്യൽ വർക്കിന് വലിയ വിലയായിരുന്നു. നമ്മുടെ വിനോബ ഭാവേ 14 വർഷം പദയാത്ര നടത്തിയപ്പോൾ എന്താ ഉണ്ടായത്? 42 ലക്ഷം ഏക്കർ ഭൂമിയാണ് അദ്ദേഹത്തിന് കിട്ടിയത്. നക്സലിസം വളരുന്നത് കാലത്ത്, അപ്പോൾ ആ സമയത്താണ് വിനോബ ഭാവേ പറയുന്നത്, ഞാൻ നടന്നുകൊണ്ട് ഈ പ്രശ്നത്തെ പരിഹരിക്കാൻ പോകുന്നു. അപ്പോൾ നടക്കുന്ന ത്യാഗമുണ്ടല്ലോ, അപ്പോൾ ത്യാഗം കൊണ്ട് മാറ്റം വരുത്താൻ കഴിയുമെന്ന് വിനോബയാണ് കാണിച്ചു തന്നത്. ഞങ്ങളതിനോട് പ്രയോഗിച്ച് നോക്കി, അത്രയേ ഉള്ളൂ. ഗാന്ധിയും കാണിച്ചു തന്നു ത്യാഗം കൊണ്ട് മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നു. അപ്പോൾ ത്യാഗത്തിൽ അധിഷ്ഠിതമായ സമൂഹ പ്രവർത്തനത്തിൽ കൂടെ കുറേ മാറ്റങ്ങൾ വരുത്താൻ കഴിയുന്നു മനസ്സിലാകുന്നത് 22-23 വയസ്സുകളിലാണ്. അത് പിന്നീട് പ്രവർത്തിക്കാൻ സഹായിച്ചു മുന്നോട്ട്.
1: അപ്പോൾ അങ്ങ് പറഞ്ഞല്ലോ, ഒരു സത്യാഗ്രഹം അതുപോലെ ത്യാഗം പോലെയുള്ള ഒരു മനുഷ്യൻ്റെ മനസ്സിലുള്ള ആ ഒരു സമർപ്പണമാണ് ഏറ്റവും വലിയ ഒരു തിരമാലയായി പിന്നീട് ഒരു സമൂഹത്തെ മാറ്റിമറിക്കുന്നതെന്നുള്ള നേർസാക്ഷ്യം തന്നെയാണ് ഇപ്പോൾ അങ്ങയിലൂടെയും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്.
0: അപ്പോൾ അതിൻ്റെ വലിയൊരു കാര്യം, അന്ന് നമ്മുടെ കൊള്ളക്കാർ കീഴടങ്ങിയ ശേഷം, ചമ്പൽകാട്ടിയിലെ കൊള്ളക്കാർ കീഴടങ്ങിയല്ലോ, ഒരു 600-ഓളം കൊള്ളക്കാർ കീഴടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഹിംസയുടെ ഒരു ഭാഗമാണ് അവസാനിച്ചത്. ഇതിന് ലേയേഴ്സ് ഓഫ് വയലൻസ് എന്ന് പറയും. നമ്മൾ ഉള്ളി പൊളിക്കുന്നത് പോലെ വയലൻസിനെ നിങ്ങൾ പൊളിക്കുകയാണെങ്കിൽ ഓരോ തട്ടായിട്ട് കാണാൻ കഴിയും. അപ്പോൾ ഒരു തട്ടാണ് തോക്കെടുത്തിട്ടുള്ള വയലൻസ്. പക്ഷേ പാവപ്പെട്ടവരെ ചൂഷണം ചെയ്യുന്നു, ഓഫീസിൽ പോയാൽ പണം കൊടുക്കാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ എക്സ്പ്ലോയിറ്റേഷൻ, കറപ്ഷൻ, ഇൻജസ്റ്റിസ് ഒക്കെ വയലൻസിൻ്റെ ഫോംസാണ്, വേറെ ഫോംസാണെന്ന് മാത്രം. അതിലാരും തോക്കും കത്തിയൊന്നും എടുക്കുന്നില്ല, പക്ഷേ വയലൻസ് തന്നെയാണത്. പ്രത്യേകിച്ചും പാവപ്പെട്ട വീട്ടിൽ നോക്കൂ, ഒരാൾ കള്ളു കുടിച്ച് ദരിദ്രനാവുന്ന ഒരു വയലൻസിൻ്റെ ഒരു ഭാഗമാണെങ്കിലും കള്ളു കുടിച്ചവനവരെ വൈഫിനെ മർദ്ദിക്കുന്നത് വയലൻസിൻ്റെ വേറൊരു ഭാഗമാണ് അല്ലേ. അപ്പോൾ എത്രമാത്രം താഴെ പോകുന്നു അത്രയും മനസ്സിലാകും വയലൻസിൻ്റെ വളരെ വളരെ ഫോംസ് ഉണ്ടെന്ന്. അതുകൊണ്ടാണ് കൊള്ളക്കാർ കീഴടങ്ങിയ ശേഷം ഞങ്ങൾ നേരെ ആദിവാസികളുടെ അടുത്തേക്ക് പോയത്. അപ്പോൾ ആദിവാസി പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, അവരൊരു കാലത്ത് ഈ കാടും മലയും ഒക്കെ നമ്മളതാണ് എന്ന് കരുതി ജീവിച്ചവരാണ്. നമ്മുടെ മാതാപിതാക്കൾ ഞങ്ങൾക്ക് തന്നുപോയി, ഇനി ഞങ്ങൾ വരുന്ന തലമുറയ്ക്ക് കൊടുക്കണമെന്നേ കരുതിയുള്ളൂ. അവർക്ക് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടിയുടെ കൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല. പെട്ടെന്നാണ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി കൺസെപ്റ്റ് വരുന്നത്. അവർക്കത് മനസ്സിലായില്ല. അവരുടെ കയ്യിൽ ആരുടെ കയ്യിലും കടലാസ് ഇല്ല, അതുകൊണ്ട് അവരോട് പറഞ്ഞു കാട് വിട്ടു പോയിക്കോളൂ. അപ്പോഴാണ് അവർ ഭൂമിയില്ലാത്തവരായി മാറിയത്. ഒരു കാലത്ത് അവരെല്ലാം ഭൂമി ഉള്ളവരായിരുന്നു, പെട്ടെന്ന് ഭൂമിയില്ലാത്തവരായി മാറി. അങ്ങനെയാണ് ഞാൻ ഇന്ത്യയിൽ മുഴുവൻ ആദിവാസികളെ സംഘടിപ്പിക്കാൻ തുടങ്ങിയത്. അതിനുശേഷമാണ് ഇവരുടെ പദയാത്രകൾ നടത്താൻ തുടങ്ങിയത്. ആദ്യത്തെ പദയാത്ര 1999-2000 3500 കിലോമീറ്റർ 6.5 മാസം. എന്നിട്ട് ഈ ആദിവാസികളുടെ പ്രശ്നങ്ങൾ പഠിക്കുക, അവരുടെ മേലുണ്ടാകുന്ന വയലൻസിനെ മനസ്സിലാക്കുക, അങ്ങനെയാണ് വലിയ വലിയ സമരങ്ങളുണ്ടായത്. 2007 25,000 പേർ 350 കിലോമീറ്റർ ഗ്വാളിയറിൽ നിന്ന് ഡൽഹിയിലേക്ക് നടന്നു. അതിലാണ് ജനങ്ങൾക്ക് മനസ്സിലായത് അഹിംസ അത്രയും വലിയ സ്കെയിൽ ഉപയോഗിക്കാൻ കഴിയുന്നു. കാരണം 25,000 പേർ നാഷണൽ ഹൈവേയിൽ 1 മാസം നടക്കുന്നു, ഒരു വിഷമവുമില്ലാതെ, ആരും ഉപദ്രവിക്കാതെ. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ ഗവൺമെൻറ് ഒരൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് കൊണ്ടുവരേണ്ടി വന്നു, വനാവകാശ നിയമം അന്നാണ് ഉണ്ടായത്. അത് പോരാ എന്നുകൊണ്ടാണ് 2012 100,000 പേർ നടന്നത്. 100,000 പേരെ ഡൽഹി വരെ നടക്കാൻ ഗവൺമെൻറ് അനുവദിച്ചില്ല. അവിടുന്ന് ജയറാം രമേശ് ഓടി വന്നു, ആഗ്രയിൽ തന്നെ അഗ്രിമെൻ്റ് ഉണ്ടായി. അപ്പോൾ നോൺ വയലൻസിനെ ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ചെറിയ കഥകളുണ്ടാവാം, പക്ഷേ നോൺ വയലൻസ് ഉപയോഗിച്ചുകൊണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന വലിയ കഥകളും ഉണ്ടാവാം. അപ്പോൾ ഞാൻ ജീവിതം മുഴുവൻ ചെയ്തുകൊണ്ടിരുന്നത് സ്കെയിലപ്പ് ചെയ്യാന്ന് പറയും. ചെറിയ വിധത്തിൽ നോൺ വയലൻസ് എങ്ങനെ ചെയ്യാൻ കഴിയും, അഹിംസയെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും, വലിയ വിധത്തിൽ നോൺ വയലൻസിനെ എങ്ങനെ അപ്ലൈ ചെയ്യാൻ കഴിയും. അങ്ങനെയാണ് 2019 ഡൽഹിയിൽ നിന്ന് ജനീവ വരെ നടക്കാൻ തീരുമാനിച്ചത്. കാരണം ഇന്ത്യ മാത്രം നോൺ വയലൻസ് കൂടെ മാറ്റിയാൽ പോരാ, ലോകത്തെ മാറ്റിയെടുക്കണം. അപ്പോൾ എൻ്റെ ജീവിത കഥ മുഴുവൻ അതാണ്, നോൺ വയലൻസിനെ മനസ്സിലാക്കുക, അതിനെ അപ്ലൈ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അപ്ലിക്കേഷൻ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക. അതാണ് വയലൻസ് ഉപയോഗിക്കുന്നവർക്കുള്ള ആൻസർ.
1: അപ്പം അതിൽ അങ്ങക്ക് ഒരു പ്രകാശ സ്രോതസ്സായിട്ട് വർത്തിച്ചിട്ടുള്ളത് ഗാന്ധിയൻ ആദർശങ്ങളും ഗാന്ധി എന്ന് പറയുന്ന മഹാത്മാവുമാണ്, ഒപ്പം വിനോബ ഭാവേ കൂടിയാണ്. താങ്കളുമായിട്ടൊരു വളരെ വ്യക്തിബന്ധം ഉണ്ടായിരുന്ന മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തിൽ നിന്ന് ഉൾക്കൊണ്ട ജീവിത പാഠങ്ങൾ അങ്ങയുടെ ജീവിതത്തെ ഈ പറഞ്ഞ പോലെ രൂപാന്തരപ്പെടുത്തിയിട്ടുണ്ട്. ആ ഒരു അനുഭവത്തിലേക്കും അതിൻ്റെ ഒരു സാക്ഷ്യത്തിലേക്കും കൂടി നമുക്കൊന്ന് കടന്നു പോകാമെന്ന് വിചാരിക്കുന്നു.
0: അതെ, വിനോബ ഭാവേ എവിടെയാണ് എന്നെ വളരെയധികം ആകർഷിക്കുന്നത്? ഒന്ന്, വിനോബയുടെ സിംപ്ലിസിറ്റിയാണ്. അദ്ദേഹം സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് ഇറങ്ങുന്നു. സേവഗ്രാമിൽ ഇരുന്നാൽ മതി, എല്ലാവരും വന്ന് പൂജിച്ചോളൂ,

0: എല്ലാവരും ഒന്ന് കൺസൾട്ട് ചെയ്തോളും. കാരണം നെഹ്റുവും കൂടി വരും അദ്ദേഹത്തെ കാണാൻ, ഇന്ദിരാഗാന്ധി വരും അദ്ദേഹത്തെ കാണാൻ, അദ്ദേഹത്തിന് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത്ര വലിയൊരു മഹാത്മാവ് മഹാത്മാഗാന്ധി പറഞ്ഞുവല്ലോ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ആ അവസാനത്തെ മനുഷ്യനെ മനസ്സിൽ കണ്ടുകൊണ്ട് ചെയ്യണമെന്ന്. അതാണ് വിനോബ പിടിച്ചത്. വിനോബ മറ്റെല്ലാ കാര്യങ്ങളും വിട്ട് ഭൂമിയില്ലാത്തവരുടെ ഭൂമി പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി പോച്ചമ്പള്ളി എന്ന ഗ്രാമത്തിൽ നിന്ന്, ആന്ധ്രാപ്രദേശിൽ നിന്ന് പുറപ്പെടുന്നു. അദ്ദേഹത്തിന് തന്നെ ആശ്ചര്യമായിരുന്നു. അദ്ദേഹം ഒരു ദിവസം പ്രാർത്ഥന കഴിഞ്ഞ ശേഷം ചോദിക്കുന്നു, ഈ 100 പേർക്ക് ഭൂമിയില്ല ഈ ഗ്രാമത്തിൽ, എല്ലാവരും കഷ്ടപ്പെടുന്നു, അവർക്ക് ഓരോ ഏക്കർ ഭൂമി വേണം. അപ്പോൾ റെഡ്ഡി എഴുന്നേറ്റ് പറയുന്നു, ഇതാ ഞാൻ 100 ഏക്കർ ഭൂമി തരുന്നു. അദ്ദേഹത്തിന് തോന്നി ഈശ്വരനെ വിളിച്ചിരിക്കുന്നു ഈ പ്രവർത്തനത്തിന് വേണ്ടിയെന്ന്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി മനുഷ്യൻ്റെ ഹൃദയം മാറ്റാൻ കഴിയും, എല്ലാ മനുഷ്യൻ്റെ കയ്യിലും ഒരു ഹൃദയമുണ്ട്, ആ ഹൃദയത്തിൽ നിന്ന് ടച്ച് ചെയ്യാൻ കഴിയും തോന്നി. അങ്ങനെയാണ് അദ്ദേഹം യാത്ര തുടങ്ങുന്നത്. അപ്പോൾ അതാണ് എന്നെ ടച്ച് ചെയ്തത്. ഒരു മഹാനായ വ്യക്തി ഒരാശ്രമത്തിൽ അടങ്ങിയിരുന്ന നേതാവാവാതെ, ഭക്തി മാർഗത്തിൽ കൂടെ പോവാതെ, സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നടക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് വിനോബയുടെ ഇൻഫ്ലുവൻസ്. എൻ്റെ വിനോബ ചെയ്ത പ്രവർത്തനത്തെ മുഴുമിക്കലായിരുന്നു എൻ്റെ പണി. അദ്ദേഹം ഭൂദാനത്തിൽ കൂടെ ഭൂമി വാങ്ങിക്കൊടുക്കാൻ ശ്രമിച്ചു. ഞാൻ ഭൂമി സമരങ്ങളിൽ കൂടെ നിയമം മാറ്റി ജനങ്ങൾക്ക് ഭൂമി നേടിക്കൊടുക്കാൻ ശ്രമിച്ചു. ആ പരമ്പര എന്ന് പറയും, ഗാന്ധി വിനോബ കഴിഞ്ഞാൽ ആ വഴിക്ക് പോകുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ആ സിസ്റ്റം വർക്ക് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. അതിനിപ്പം തോക്കും ഗണ്ണും ഒന്നും ആവശ്യമില്ല, ഇത് സത്യാഗ്രഹത്തിൽ കൂടെ കാര്യങ്ങൾ നടത്താമെന്ന് ചെയ്തു മനസ്സിലാക്കി. അതാണ് ഇന്ന് ഞാൻ യുവാക്കളെ പഠിപ്പിക്കുന്നത് ലോകം മുഴുവൻ. ഇപ്പം ഞാൻ ആഫ്രിക്കയിലേക്ക് പോകുന്നത് എന്താ പഠിപ്പിക്കാനാണ്? ആഫ്രിക്കൻകാർ ഞങ്ങളുടെ ഫിലിം കണ്ടിട്ട് പറയുന്നു, ഓ ഇതാണ് ആഫ്രിക്കയിലെ ആവശ്യം, ഇങ്ങനെയൊന്നും ചെയ്യാൻ പഠിപ്പിച്ചു തരൂ. നോൺ വയലൻസിൽ കൂടെ സമൂഹത്തിലെ പ്രശ്നങ്ങൾ മാറ്റാൻ കഴിയുന്ന ഒരു മെത്തേഡിനെയാണ് ഇന്ന് പ്രചരിപ്പിക്കേണ്ടത്. ഞാൻ കേരള ഗവൺമെൻറ്റിനോടും പറഞ്ഞു, നിങ്ങൾക്കൊരു പോലീസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഒരു ഡിഫൻസ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, അഹിംസ ഡിപ്പാർട്ട്മെൻറ്റ് എന്തുകൊണ്ടില്ല? ഈ അഹിംസയ്ക്ക് പണം ചെലവഴിക്കില്ല, തോക്കിൽ കൂടെ ശാന്തി വരുത്തുന്നുണ്ടാ വിശ്വസിക്കാൻ കാരണം. അപ്പോൾ എല്ലാവർക്കും തോന്നണം.
1: നമ്മുടെ ഇപ്പോൾ ലോകക്രമത്തിൽ നമ്മൾ നോക്കുമ്പോൾ അങ്ങ് പറയുന്നത് പോലെ ഹിംസയ്ക്ക് വേണ്ടുന്ന ഇൻഫ്രാസ്ട്രക്ചറുകളുടെ ബിൽറ്റപ്പിന് വേണ്ടിയാണ് ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ലോകം മുഴുവൻ നടക്കുന്നത്.
0: സ്കൂളുകളിൽ പോയി കുട്ടികളെ പഠിപ്പിക്കുന്നത് എന്താ? മക്കളെ ഇത് മനസ്സിലാക്കൂ, ഈ വാർ ഇൻഡസ്ട്രി ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്തിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ടോയ് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഏത് കളിപ്പാട്ടത്തിൽ നോക്കിയിട്ട് തോക്കുകൂടെ ഒക്കെ തോക്കിൻ്റെ ഷേപ്പിലാണ്. എന്തിനാത് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കുട്ടികൾക്ക് ത്രില് ഉണ്ടാക്കാനാണ്. ത്രില് ഓഫ് വയലൻസ് എന്ന് പറയും. ഈ ഹിംസയിൽ ഒരു ത്രില് വരണം, അതാണ്. പിന്നെ നോക്കൂ സോഷ്യൽ മീഡിയ, 80% സോഷ്യൽ മീഡിയ ഉള്ളതൊക്കെ ഓൺലൈൻ ഗെയിംസും അതും ഇതൊക്കെ വാർ വയലൻസാണ്. പിന്നെ ഫിലിം ഇൻഡസ്ട്രി, അതിലും വയലൻസ് വളരെയധികമാണ്. അപ്പോൾ വയലൻസിന് വേണ്ടി ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നു, അത്രമാത്രം ഇൻവെസ്റ്റ്മെൻറ്റ് നോൺ വയലൻസിന് വേണ്ടി നടക്കുന്നില്ല, അതാ കഷ്ടം. അപ്പോൾ ഇന്ന് കുറേ പേർ ചെയ്യേണ്ടത് നോൺ വയലൻസിന് വേണ്ടി റിസർച്ച് ചെയ്യണം, ഇന്നൊവേഷൻ ചെയ്യണം, ഇൻവെസ്റ്റ് ചെയ്യണം. അങ്ങനെയാണ് നമ്മൾ നോൺ വയലൻസിന് വളർത്തെടുക്കാൻ കഴിയുക. ലോകത്തിൻ്റെ എക്സ്പെക്ടേഷൻ, ഇപ്പോൾ ഞാൻ നമ്മുടെ സെൻട്രൽ ആഫ്രിക്കൻ റിപ്പബ്ലിക്കിലെ പഴയ ഡിഫൻസ് മിനിസ്റ്റർ കണ്ടപ്പോൾ അവർ പറയുന്നു, ഞങ്ങൾക്ക് അമേരിക്കയും റഷ്യയും ഒന്നല്ല വേണ്ടത്, ഞങ്ങൾക്ക് ഇന്ത്യയും മഹാത്മാഗാന്ധിയാണ് വേണ്ടത്. ആഫ്രിക്കയിലെ പ്രശ്നങ്ങളൊന്നും അമേരിക്കയ്ക്ക് തീർക്കാൻ കഴിയില്ല, കാരണം അവർക്ക് അവിടുത്തെ മിനറൽസാണ് വേണ്ടത്. റഷ്യക്കും തീർക്കാൻ കഴിയില്ല. തീർക്കാൻ കഴിയുമെങ്കിൽ ഇന്ത്യക്കും മഹാത്മാഗാന്ധിക്കും തീർക്കാൻ കഴിയും, അതുകൊണ്ട് ഞങ്ങളൊന്ന് സഹായിക്കുമെന്ന് ഈ പഴയ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇതിൻ്റെ ശക്തി ആളുകൾക്ക് മനസ്സിലാവുന്നു, അതിനെ അപ്ലൈ ചെയ്യാൻ പഠിക്കാനാണ് ആഗ്രഹിക്കുന്നത്, അതിലാണ് നമ്മൾ സഹായിക്കേണ്ടത്. കാരണം ഇന്ത്യയിൽ നമ്മളുടെ DNA ഉണ്ടല്ലോ. ഇതിൽ ഭഗവാൻ ബുദ്ധനും മഹാവീർ സ്വാമിയും മഹാത്മാഗാന്ധിയും വിനോബ ഭാവേ ഒക്കെ ഉണ്ട് ഈ DNAയിൽ. മറ്റു രാജ്യത്തൊന്നും ഇത്രയധികം അഹിംസയിൽ വിശ്വസിക്കുന്ന മഹാന്മാർ ജനിച്ചിട്ടില്ല, ഇവിടെയാണ് ജനിച്ചത്. അപ്പോൾ ഇത്രയൊക്കെ മഹാന്മാർ ജനിച്ചൊരു രാജ്യത്ത് നമ്മൾ കമ്പ്യൂട്ടർ ടെക്നോളജിയെക്കുറിച്ചല്ല ചർച്ച ചെയ്യേണ്ടത്, നമ്മൾ അഹിംസ ടെക്നോളജിയെക്കുറിച്ചാണ് ചർച്ച ചെയ്യേണ്ടത്. അതെങ്ങനെ എത്തിച്ചു കൊടുക്കാൻ കഴിയും, അതിനെക്കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. അതാണ് ഇന്നത്തെ ആവശ്യം എന്ന് ഞാൻ കരുതുന്നു.
1: ഇപ്പോൾ പറഞ്ഞ ഈ അഹിംസ തത്വങ്ങൾ വളരെ പ്രയോഗവൽക്കരിച്ചിട്ടുള്ള ഒരു ജീവിത സാക്ഷ്യം അങ്ങേക്കുണ്ട് ചമ്പൽ മേഖലയിൽ.
0: അതെ,
1: അവിടെയുള്ള ഇപ്പോൾ അസാധ്യമെന്ന് കരുതുന്ന ചമ്പൽ കൊള്ളക്കാരുടെ ഇടയിൽ ഉള്ള പ്രവർത്തനങ്ങൾ, ഒരു ഒരു ഗ്രാമത്തിലെ ഒരു ഇടിഞ്ഞു പൊളിഞ്ഞ ഒരു ചെറിയ കെട്ടിടത്തിൽ തുടങ്ങിയ ഒരു ആശ്രമം ഒരു വലിയ പ്രസ്ഥാനമായി മാറുകയും അനേകരുടെ സമർപ്പണത്തിലേക്ക് നയിക്കുകയും 600 കൊള്ളക്കാരെ സ്വാധീനിക്കുകയും അവരിൽ ഈ പറയുന്നത് പോലെ മറ്റൊന്നും വിജയിക്കാതിരുന്നിടത്ത് അങ്ങ് പറഞ്ഞ ഈ അഹിംസയുടെ വലിയ ഒരു തത്വം വിജയിക്കുകയൊക്കെ ചെയ്തൊരു അനുഭവം ഉണ്ട്. നമുക്ക് അതിലേക്ക് കൂടി ഒന്ന് കടന്നു വരേണ്ടതുണ്ട്. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം ഉണ്ടാകുന്നത്?
0: ഒന്ന് ആലോചിച്ച് നോക്കൂ, ചമ്പൽ ഘാട്ടി എന്ന് പറയുമ്പോൾ കുറേ ജില്ലകളാണ്. മധ്യപ്രദേശിലെ കുറേ ജില്ലകൾ, ഉത്തർപ്രദേശിലെ കുറേ ജില്ലകൾ, രാജസ്ഥാനിലെ കുറേ ജില്ലകൾ. എത്ര പണം ചെലവഴിച്ച് കാണും അവർ പോലീസ് സ്റ്റേഷനുകളിൽ കൂടെ ഈ കൊള്ളസംഘത്തെ കീഴടക്കാൻ വേണ്ടി, കൊള്ളസംഘത്തെ അവസാനിപ്പിക്കാൻ വേണ്ടി. ഡെക്കായിട്ട് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ഓപ്പറേഷനായിരുന്നു, ഒരു പടി പണം ചെലവഴിച്ച് ചെയ്യുന്നൊരു പ്രവർത്തനമായിരുന്നു. അപ്പോഴാണ് ഞങ്ങൾ പോയി അവരോട് പറഞ്ഞു, ഇത്രയൊക്കെ പണം ചെലവഴിക്കണോ ഈ കാര്യത്തിന് വേണ്ടി? കാരണം ഹിംസ തുടങ്ങിയാൽ അതിനെ അവസാനിപ്പിക്കാൻ കഴിയില്ല, അതാണ് കഷ്ടം. കാരണം ചെയിൻ ഓഫ് റിവെഞ്ച് എന്ന് പറയും, ഒരു പോലീസുകാരൻ ഒരു കൊള്ളക്കാരനെ കൊന്നു, അപ്പോൾ ഒരു കൊള്ളക്കാർ 4 പോലീസുകാരെ കൊന്നു, ഒരിക്കലും തീരാതെ ഈ ചെയിനെ അവസാനിപ്പിക്കേണ്ടി എവിടെയെങ്കിലും. അപ്പൊ തുടക്കത്തിൽ

0: പോലീസുകാർക്ക് അത് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഓ ഇതെന്ത് ഈ സർവോദയ പ്രവർത്തകരാണോ ലോകത്തിലെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്നത്? അപ്പം ഞങ്ങൾ പറഞ്ഞു ഭൂമി പ്രശ്നം അവസാനിപ്പിക്കാമെന്ന് കൊള്ളക്കാർ പ്രശ്നം അവസാനിപ്പിക്കാൻ കഴിയും. അപ്പം അങ്ങനെയാണ് ചർച്ച തുടങ്ങിയത്. ആ ഭൂഭാഗത്തൊന്നും സംഭവിക്കുന്നില്ല. കൃഷി ചെയ്യാൻ വയ്യ, സ്കൂളുകൾ നടത്താൻ വയ്യ, ഫാക്ടറികൾ വരാൻ വയ്യ, റോഡ് ഉണ്ടാക്കാൻ വയ്യ, ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം അവിടെ കൊള്ളസംഘം വാഴുന്നു. അപ്പോൾ അതിൽ നിന്ന് ഏരിയ മോചിപ്പിച്ചില്ലെങ്കിൽ അവിടെ ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാവാൻ പോകുന്നില്ല, ഞങ്ങൾക്ക് മനസ്സിലായി. അതുമല്ല, ഇങ്ങനെ ഭയത്തിൽ ജീവിക്കുന്നൊരു സമൂഹം എത്ര കാലം ജീവിക്കുക? 5 മണിയായാൽ വാതിലടയ്ക്കുന്നു, എല്ലാ ബസ്സുകളും നിർത്തുന്നു, രാത്രി പുറത്തിറങ്ങുന്ന സംഭവമേ ഇല്ല. അപ്പോൾ അത് മാറ്റിയെടുക്കണമെന്ന് തോന്നിയതുകൊണ്ടാണ് ജനങ്ങൾ പ്രവർത്തനം തുടങ്ങിയത്. ആ ഭാഗത്ത് ഈ ചമ്പൽ ഘാട്ടിലെ കൊള്ള സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ അവസാനിപ്പിക്കണം. പക്ഷെ അത് തോക്കിൽ കൂടി ആവില്ല എന്ന് ഞങ്ങൾക്കറിയാം, സംസാരത്തിൽ കൂടിയാവുള്ളൂ. അങ്ങനെയാണ് ഇന്ത്യയിലെ എല്ലാ സർവോദയ വർക്കേഴ്സും അവിടത്തേക്ക് വന്നത്. കാരണം അതൊരു ഇൻറ്റൻസീവ് ഏരിയ ആയി. എല്ലാവരും വരും, എല്ലാവരും കൂടെ ശ്രമിക്കാമല്ലോ. അതാണ് ഇപ്പോഴും ചെയ്യേണ്ടത്. നമ്മൾ വയലൻസ് ഉള്ള സ്ഥലത്ത് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. അതുകൊണ്ട് എല്ലാ സർവോദയ വർക്കേഴ്സും വന്നു. അവർക്ക് ലീഡർഷിപ്പ് കൊടുത്തത് അന്ന് ഇതൊക്കെയാണ്. നാരായണൻ ദേശായി, ജയപ്രകാശ് നാരായണൻ വലുതായിരുന്നു, വിനോബ ഭാവയുടെ എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടായിരുന്നു, ഠാക്കൂർ ദാസ് ബംഗ് ഉണ്ടായിരുന്നു, സിദ്ധരായ ജഡ്ഡേ ഉണ്ടായിരുന്നു, എസ് എൻ സുബ്രാവ് ഉണ്ടായിരുന്നു. ഈ ഇന്ത്യയിലുള്ള എല്ലാ വലിയ പേരുകളും അന്ന് ആ പ്രവർത്തനത്തിൽ പെട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ഇൻറ്റൻസീവ് വർക്ക് ഏരിയ ആക്കി മാറ്റുകയാണെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയാണ് ഈ ഡയലോഗ് തുടങ്ങുന്നത്. ഇവരാരും ഡയലോഗിന് ആദ്യം തയ്യാറായിരുന്നില്ല, പിന്നെ പതുക്കെ പതുക്കെ തയ്യാറാവുന്നു. ഡയലോഗ് നടത്തണം, എന്ത് വേണം, രാത്രി 3 മണിക്കേ ഡയലോഗിന് ആളെ കിട്ടുള്ളൂ, പകലൊന്നും അവരെ കിട്ടുകയില്ല. അത് നടത്തുന്നത് കാട്ടിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആയിരിക്കണം, രാത്രി കാത്തിരിക്കണം പോയിട്ട് അവരെ സംസാരിക്കാനായിട്ട്. നമ്മൾ നദിയുടെ ഇങ്ങേ ഭാഗത്തിരിക്കുന്നു, അവർ അങ്ങേ ഭാഗത്ത് നിന്ന് തോണിയിൽ അവിടെ വരെ വരുന്നു, സംസാരിച്ച് തിരിച്ചു പോകുന്നു. ആ സമയത്ത് പോലീസുകാരും വരാതിരിക്കാൻ വേണ്ടി കൊള്ള സംഘങ്ങൾ 4 ഭാഗത്തും വളയുന്നു, ഒക്കെ ചെയ്യണം. ഇതൊക്കെ ഈ ഡ്രാമയൊക്കെ ചെയ്തെങ്കിൽ മാത്രമേ ഡയലോഗ് തുടങ്ങാൻ കഴിയുള്ളൂ. അപ്പോൾ ഡയലോഗിൽ പലപ്പോഴും റെസിസ്റ്റൻസ് ഉണ്ടാവും. ഞങ്ങൾക്ക് വേറെ പണിയൊന്നും അറിയില്ല, തോക്കേ അറിയുള്ളൂ. അപ്പോൾ കൃഷിയിലേക്ക് തിരിച്ചു പോകാൻ ആഗ്രഹിച്ചിരുന്നില്ല, മിലിറ്ററിയിലേക്ക് പോകാൻ ആഗ്രഹിച്ച പലരും ഉണ്ടായിരുന്നു, തോക്കുള്ളവർ. അപ്പോൾ പതുക്കെ പതുക്കെ ചർച്ചയിൽ കൂടെ ജീവിതത്തിൻ്റെ ഉദ്ദേശം എന്താണ്, ഇങ്ങനെ കൊള്ളക്കാരായി മരിക്കലാണോ അല്ല ഫാമിലിയോടുകൂടി ജീവിക്കലാണോ, ഈ ഏരിയ മുഴുവൻ നിങ്ങൾ കാരണം നശിക്കുന്നു, ഭയം ഉണ്ടാവുന്നു, ഇതൊക്കെ മാറ്റിയെടുക്കണ്ടേ. അങ്ങനെ ഒരു നീണ്ട ഡയലോഗിൽ കൂടെ ആണ് പിന്നെ അവരെല്ലാം കീഴടങ്ങാമെന്ന് തീരുമാനിച്ചത്. അവസാന നിമിഷം വരെ അവിടുത്തെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ മോർസി, അദ്ദേഹം കീഴടങ്ങുമോ എന്ന് വിശ്വാസം ഉണ്ടായിരുന്നില്ല. മാധവ് സിംഗ് തയ്യാറായി, രണ്ടാമത്തെ കൊള്ളക്കാരൻ, രണ്ടാമത്തെ വലിയ നേതാവ്. അപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞു, എന്നാൽ മാധവ് സിംഗ് 16-ാം തീയതി കീഴടങ്ങിയാൽ മതി, 14-ാം തീയതി മോർസിംഗ് ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മോർസിംഗ് തന്നെ തയ്യാറായി വന്നു. അപ്പോൾ പല ഡയലോഗും ആങ്സൈറ്റി ഉണ്ടല്ലോ, എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഞങ്ങൾ അവരുമായി സംസാരിക്കുന്ന സമയത്ത് ഏതെങ്കിലും പോലീസുകാർ വന്നു കഴിഞ്ഞാൽ എൻകൗണ്ടർ ഉണ്ടാവില്ലേ, അതെങ്ങനെ അവോയ്ഡ് ചെയ്യുക? അപ്പോൾ വളരെ റെസ്പോൺസിബിലിറ്റി ഒരു റോളായിരുന്നു ഈ 600 പേരെ ഡയലോഗ് ചെയ്യുക, അവരെ മുഖ്യധാരയിലേക്ക് എന്ന് പറയില്ല ഇപ്പോഴും, അതിലേക്ക് കൊണ്ടുവരിക, എന്നിട്ട് അവരെ ജീവിതം മാറ്റിയെടുക്കുക എന്ന വലിയൊരു കാര്യമായിരുന്നു. അപ്പോൾ അത് എക്സാമ്പിളായിട്ട് കാണണം, അതിനെ വെറും ഒരു 1 ഇൻസിഡൻ്റായിട്ട് കാണാതെ. നമ്മളെല്ലാം പുറപ്പെട്ടിറങ്ങുകയാണെങ്കിൽ ഒരുപക്ഷെ വയലൻസ് ഉള്ള സ്ഥലത്തെല്ലാം നോൺ വയലൻസിലേക്ക് മാറ്റം വരുത്താൻ കഴിയും. അതാണിപ്പം ഞങ്ങൾ മണിപ്പൂരിനെക്കുറിച്ച് ഗവൺമെൻറ്റിനോട് സംസാരിക്കുന്നത്. മണിപ്പൂരിൽ വലിയ വയലൻസ് നടന്നുകൊണ്ടിരിക്കുന്നു, അത് മാറ്റാൻ എല്ലാ സർവോദയ ഗാന്ധിയൻ വർക്കേഴ്സിനും അങ്ങോട്ട് അയക്കണം, അവരെ വിശ്വാസത്തിലെടുക്കണം, കാശ്മീർ പ്രോബ്ലം അവിടെ പോകണം. അപ്പോൾ ഈ സമൂഹ പ്രവർത്തനത്തിൽ പെട്ടവരെ ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുക, മിലിറ്ററി ഉപയോഗിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എല്ലാവരുടെയും ചെയ്യുന്നതിന് പകരം സമൂഹ പ്രവർത്തനത്തിൽ ഉൾപ്പെട്ടവരെ കൂടി ഉപയോഗിച്ച് അഹിംസാ വഴിയിൽ കൂടെ പ്രവർത്തനം ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും, എന്തുകൊണ്ട് ചെയ്യേണ്ട? അപ്പോൾ അതാണ് ഒരു വലിയൊരു ചാലഞ്ച്. ഇപ്പോഴും ഈ ഹിംസയിലുള്ള വിശ്വാസത്തെ അഹിംസയിലുള്ള വിശ്വാസമാക്കി മാറ്റുന്നത് എങ്ങനെ എന്ന ചാലഞ്ചാണ് ഇപ്പോൾ നമ്മളെല്ലാം മുന്നിലുള്ളത്.
1: ഇപ്പോൾ അങ്ങയുടെ ഒരു പ്രവർത്തന ജീവിതത്തെ നോക്കുമ്പോൾ അങ്ങയുടെ മുമ്പിൽ അങ്ങ് ചെറുപ്പമായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന മാതൃകകൾ, ഇപ്പോൾ അങ്ങ് തൊട്ടറിഞ്ഞ മഹാത്മാക്കൾ, അങ്ങ് ഒരുമിച്ച് ജീവിച്ച മനുഷ്യർ, അത്തരം മനുഷ്യരുടെ ഒരു പ്രഭാവലയം അങ്ങേപോലുള്ള മനുഷ്യരെ ആകർഷിക്കുകയും ആ ആകർഷണീയതയിൽപ്പെട്ട് അതിൻ്റെ സത്ത മനസ്സിലാക്കി സ്വയം പരിവർത്തനപ്പെടുകയും സമൂഹത്തിന് വേണ്ടി സ്വയം ജീവിതത്തെ സമർപ്പിക്കുകയൊക്കെ ചെയ്ത ഒരു വലിയ ഒരു നേതൃശേഷി അങ്ങേപോലുള്ള മനുഷ്യർക്ക് ഉണ്ടാവുകയും അതിൻ്റെ തുടർ പ്രവർത്തനം അങ്ങ് നേരത്തെ പറഞ്ഞ ആ പരമ്പരയുടെ തുടർച്ച, ആ തുടർച്ചയെക്കുറിച്ച് അങ്ങ് എന്താണ് പറയുക?
0: ഇപ്പം എന്താ ചെയ്യുന്നത്? യുവാക്കളെ ഈ വഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരുടെ ട്രെയിനിങ് പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പൂനെയിൽ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അവരൊരു 10,000 പേരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നു. കാനഡയിൽ ഞങ്ങളൊരു കൗണ്ടർ പാർട്ടി ഉണ്ട്, അവർ 5,000 പേരെ ട്രെയിൻ ചെയ്യാൻ വേണ്ടത്. സി, അഹിംസയിൽ വിശ്വസിക്കുന്ന കുറേ യുവാക്കൾ വേണം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം ഈ ട്രെയിനിങ്ങിനാണ് ചെലവഴിച്ചത്. അപ്പോൾ 1,000,000 യുവാക്കൾ തയ്യാറായി. ആ 1,000,000 യുവാക്കളുടെ തയ്യാറെടുപ്പ് കൊണ്ടാണ് 25,000 പേരെ കൊണ്ട് 1 മാസം ഡൽഹിയിലേക്ക് നടക്കാൻ കഴിയുന്നതും, 100,000 പേരെ കൊണ്ട് ഡൽഹിയിലേക്ക് നടക്കാൻ കഴിയുന്നതും, 10,000 കിലോമീറ്റർ ഡൽഹിയിൽ നിന്ന് ജനീവയിലേക്ക് നടക്കാൻ കഴിയുന്നതൊക്കെ ഈ യുവാക്കളുടെ ശക്തിയിലാണ്. അപ്പോൾ ആ യുവാക്കളുടെ ശക്തി വർദ്ധിക്കുകയാണ്.

0: ഇന്നത്തെ ആവശ്യം. അപ്പോൾ പുതിയ പുതിയ തലമുറയെ കണ്ടുപിടിക്കുക, അവരെ ട്രെയിനിങ് കൊടുക്കുക, അവരിൽ ഈ വിശ്വാസം വളർത്തിയെടുക്കുക എന്നതാണ് ഒരു വലിയ ജോലി നമ്മളൊക്കെ ചെയ്യേണ്ടത്. അത് വേണ്ടത്ര നടക്കുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം വാർ ഇൻഡസ്ട്രിയും യുദ്ധം വിൽക്കുന്നവർ ചെയ്യുന്നത് പോലെ അത്ര ശക്തിയായിട്ട് അഹിംസ വിൽക്കുന്നവർക്ക് അഹിംസ പ്രചരിപ്പിക്കുന്നവർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. ആ മിസ് മാച്ചാണ് ഇന്ന് നമ്മൾ കാണുന്നത്. നമ്മളെ മിസ് മാച്ച് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഹിംസയിൽ വിശ്വസിക്കുന്നവർ വർദ്ധിക്കും, അവരെല്ലാ പ്രശ്നങ്ങളുടെയും പരിഹാരം ഹിംസയായിട്ട് കാണും. അതുകൊണ്ട് ഇപ്പോൾ ക്ലാസ് റൂമുകളിൽ പോലും, ഇപ്പോൾ ഞാൻ സ്വിറ്റ്സർലൻഡിൽ തന്നെ പോയാൽ അവിടുത്തെ ടീച്ചേഴ്സ് ക്ലാസ്സിൽ പോകാൻ പേടിക്കുന്നു, കുട്ടികൾ ബുള്ളി ചെയ്യുന്നു എന്ന് പറയും. കുട്ടികൾ പേടിച്ചിട്ട് ടീച്ചർക്ക് സ്കൂളിൽ പോകാൻ വയ്യാതെ സ്ഥിതി വന്നാൽ എന്തായില്ലേ? അപ്പോൾ ഈ കയ്യൂക്കുള്ളവൻ എന്ന് പറയുന്നില്ലേ, ഈ കയ്യൂക്കുള്ളവരാണ് ശക്തിക്കാരൻ എന്ന് മനസ്സിലാക്കുന്ന ലോകത്ത് കയ്യൂക്കല്ല ആവശ്യം. ഡയലോഗിൽ കൂടെയും ചർച്ചയിൽ കൂടിയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയണം എന്ന് പഠിക്കണം. അത് വെറും ഗവൺമെൻറ് എംപ്ലോയീസ് മാത്രം പോരാ, നമ്മളെപ്പോലെ ഇവിടെ ഉണ്ടായിരിക്കണം, എവിടെയും പോയി ചർച്ച ചെയ്യാൻ കഴിയുന്നവരിപ്പോൾ നമ്മുടെ ഫിലിപ്പീൻസിലെ മിൻഡനാവോയിൽ ആളുകൾ തോക്കെടുത്തു, മിൻഡനാവോ എന്ന റീജിയണിൽ. അവരെ തമ്മിൽ സംസാരിപ്പിക്കുന്നത് ഗവൺമെൻറ് അല്ല, ഒരു വോളണ്ടറി ഓർഗനൈസേഷനാണ്. അവരാണ് ആ സമയം കണ്ടുപിടിച്ച് ആ കാര്യം ചെയ്യുന്നത്. അതുപോലെ കഴിവുള്ള കുറേ സോഷ്യൽ വർക്കേഴ്സ് അഹിംസയിൽ വിശ്വസിക്കുകയും ഡിപ്ലോമസിയിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവരുണ്ടായാൽ ലോകത്തിലെ കുറേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും ഞാൻ വിശ്വസിക്കുന്നത്. അതാണ് ഇപ്പോഴത്തെ ശ്രമം. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നതിന് P7 എന്ന് പറയും. G7 ഇല്ലേ? G7 പോലെ തന്നെ ഒരു പാരൽ ഓർഗനൈസേഷൻ ഞങ്ങൾ ഗ്ലോബലി ഉണ്ടാക്കിയിരിക്കുന്നത് P7 ആണ്.
1: P7
0: പീസിന് വേണ്ടി പ്രവർത്തിക്കുന്ന 7 രാജ്യങ്ങൾ ഒരുമിച്ച് കൂടുന്നു. അവിടെ കൂടുന്നത് ഗവൺമെൻ്റ് ആയിരിക്കും G7-ൽ. സമൂഹ പ്രവർത്തകർ ഒന്നിച്ചു ചേർന്നതിനാണ് P7 എന്ന് പറയുക. അതിൽ ജാപ്പാനുണ്ട്, ഇന്ത്യയുണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്, കാനഡയുണ്ട്, സൗത്ത് ആഫ്രിക്കയുണ്ട്. അവരെല്ലാം ചേർത്തുകൊണ്ടൊരു 7 രാജ്യങ്ങൾ ചേർത്തുകൊണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നത് ലോകത്തിലെ അശാന്തിയെയും ഹിംസയെയും അവസാനിപ്പിക്കാൻ നമ്മളെല്ലാവരും ചേർന്നുകൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്ന ഒരു ഇമേജിനേഷനാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ അഹിംസ ഒരു ലോക്കൽ കാര്യങ്ങൾക്ക് മാത്രം ചെയ്താൽ പോരാ. അഹിംസ എന്ന് പറയുന്നത് ലോക്കലിയും ചെയ്യണം, നാഷണലിയും ചെയ്യണം, ഇൻ്റർനാഷണലിയും ചെയ്യണം. അങ്ങനെ അഹിംസയ്ക്കൊരു വലിയ സ്ഥാനം നേടിയെടുക്കലാണ് ഇന്നത്തെ ആവശ്യം. അല്ലെങ്കിൽ യുദ്ധത്തിൽ വിശ്വസിക്കുന്നവർ അത് മാത്രമാണ് ഒരു വഴിയെന്ന് വിശ്വസിച്ച് ഒരുപടി ആളുകളെ കൊന്ന്, ഇപ്പം നമ്മൾ ഒരുപടി നഷ്ടങ്ങൾ ചെയ്തുകൊണ്ട് ഒരാളെ തോൽപ്പിച്ച് ലോകത്തെ ഭരിക്കാൻ ആഗ്രഹിക്കുന്ന പകരം സ്നേഹത്തിലും സമത്വത്തിലും അധിഷ്ഠിതമായൊരു ലോകം ഉണ്ടാക്കണമെങ്കിൽ അതിന് അഹിംസ മാത്രമേ വഴിയുള്ളൂ.
2: അഹിംസ കാലഹരണപ്പെട്ട ആശയമല്ല, മറിച്ച് ഇന്നും പ്രയോഗിക്കാവുന്ന ശക്തമായ ജനാധിപത്യ മാർഗമാണെന്നും പോരാട്ടം എന്നത് എതിരാളിയെ തോൽപ്പിക്കുന്നതിനല്ല മനുഷ്യനെ വീണ്ടെടുക്കുന്നതിനാണെന്നും തെളിയിച്ച സാമൂഹ്യ പ്രവർത്തകൻ PV രാജഗോപാലുമായി ബോബി സി മാത്യു നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് കേട്ടത്. അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം.
3: റിയൽ FM പോഡ്കാസ്റ്റ്,
4: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
5: ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
6: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ FM-ൽ 9:40.
7: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
6: വാട്സ്ആപ്പ് നമ്പർ 9400224440.
7: 9400224440.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0332.
8: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.

0: ആകാശവാണി കോഴിക്കോട്.
1: ഓർമ്മകളുടെ സംഗീതം.
2: പൂവച്ചൽ ഖാദറിന്റെ ഗാനരചനാലോകം തുടരുന്നു. 1979 എന്ന വർഷം പൂവച്ചൽ ഖാദറിന്റെ ഗാനരചനാ ജീവിതത്തിലെ അതിനിർണായകമായ മറ്റൊരു കാലയളവായിരുന്നു. ഭാവഗാനങ്ങളോടൊത്തു നിൽക്കുന്ന ഗാനങ്ങളുമായി എത്തി ശ്രദ്ധേയനായ ഖാദർ ജനപ്രീതി ആർജിച്ച ഗാനങ്ങളുമായി ഇൻഡസ്ട്രിയുടെ തന്നെ പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരനായി ചുവടുറപ്പിക്കുന്നതാണ് പിന്നീട് കാണുന്നത്. ഇതിലൊരു ചിത്രം പ്രത്യേകിച്ച് എടുത്തു പറയണം, കായലും കയറും.

എണ്ണത്തിലും വൈവിധ്യത്തിലും ഏറെ സിനിമകൾ വന്ന വർഷങ്ങളായിരുന്നു അവ. വയലാറിന്റെ മരണവും പി ഭാസ്കരന്റെയും ഒ എൻ വി കുറുപ്പിന്റെയും പിന്നോട്ടുപോക്കും സൃഷ്ടിച്ച ശൂന്യത നികത്താൻ ശ്രീകുമാരൻ തമ്പിയുടെയും യൂസഫ് അലി കേച്ചേരിയുടെയും സജീവ സാന്നിധ്യം മാത്രം പോരായിരുന്നു. പാട്ടെഴുത്ത് രംഗത്തേക്ക് ഒരു പുതുതലമുറ ശക്തമായി രംഗത്ത് വന്നു. മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, ബിച്ചു തിരുമല, ഭരണിക്കാവ് ശിവകുമാർ, സത്യനന്ദിക്കാട് തുടങ്ങിയ പുത്തൻ കൂറ്റുകാരിൽ കായലും കയറും എന്ന ചിത്രത്തോടുകൂടി പൂവച്ചൽ ഖാദർ ഏറെ ശ്രദ്ധേയനായി.

0: തന്റെ കരിയറിലെ ആ നിർണായക ഗാനങ്ങളെക്കുറിച്ച് പൂവച്ചൽ ഖാദറിന് വാചാലനാകാൻ എല്ലാ അവകാശങ്ങളുമുണ്ട്.
1: കായലും കയറും എന്ന ചിത്രമാണ് എൻ്റെ ചലച്ചിത്ര ഗാനജനയിലെ ഒരു വഴിത്തിരിവ്. കായലും കയറുമായിരുന്നു ഈ ഞാൻ കൂടുതൽ തിരക്കാകുന്നത് കായലും കയറും എന്ന ചിത്രത്തോടെയാണ്. അപ്പോൾ ഇത് ഒരു പ്രത്യേക അനുഭൂതി ഉണ്ടാക്കുന്ന അവസരമായിരുന്നു. അതായത് പാട്ട് എഴുതി

കഴിഞ്ഞ് വളരെ സമയമെടുത്തു, കാരണം എനിക്ക് വളരെ സമയം കിട്ടിയിരുന്നു. കാരണം റെക്കോർഡിങ്ങിനും ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഡിസ്കഷനുമായി പങ്കെടുക്കാനും പിന്നെ അത് കഴിഞ്ഞ് സ്ക്രിപ്റ്റ് വായിക്കുകയും ചെയ്തു. അങ്ങനെ കൂടുതലൊരു ഇൻവോൾവ് ആകാൻ സാധിച്ചു. പിന്നെ അതുമാത്രമല്ല, ഇത് ഷൂട്ട് ചെയ്യുന്നത് ചിറയൻകീഴ് വെച്ചാണ് എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോൾ ചിറയൻകീഴുമായി ഒരു ആത്മബന്ധം ഉണ്ട്, കാരണം എൻ്റെ വൈഫിൻ്റെ വീട് ചിറയൻകീഴാണ്. അപ്പോഴാ പശ്ചാത്തലം വളരെ എന്നെ സ്വാധീനിച്ചിട്ടുള്ള ഒരു പശ്ചാത്തലമാണ്. കാരണം നമ്മുടെ ഒരു പല സായാഹ്നങ്ങളും ഈ കായലും കായലിൻ്റെ കരയും പിന്നെ അതുപോലെ തന്നെ അവിടെ നിന്ന് കടത്ത് കിടന്നാൽ അക്കരെ കടലോരത്ത് എത്താൻ സാധിക്കും. അപ്പം അങ്ങനെയൊക്കെ പല സന്ധികളിലും പോയിട്ടുള്ള ഒരു അന്തരീക്ഷം ആയതുകൊണ്ട് ഇതിൻ്റെ സന്ദർഭമായിട്ട് വളരെയധികം ഇണങ്ങിച്ചേരാൻ സാധിക്കും.

0: പിന്നെ ശർറാന്തിൽ തിരുതാണു, രാമായണത്തിലെ ദുഃഖം, ശാകുന്തലത്തിലെ ദുഃഖം.
1: അപ്രശസ്തനായ ഒരു ഗായകൻ ജനശ്രദ്ധയിലേക്ക് എത്തുന്നത് ഈ ചിത്രത്തിലെ ഒരു പ്രശസ്ത ഗാനത്തിലൂടെയാണ്. ഗായകൻ എൻ വി ഹരിദാസ്.

ഇതിന്റെ സംഗീതം കെ വി മാധവൻ സ്വാമി. ആദ്യവും തെലുങ്ക് തമിഴ് പടങ്ങളായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. മലയാളം സംബന്ധിച്ച് പുള്ളി ശരിക്ക്, അതുമാത്രമല്ല പുള്ളി വളരെ ചെറുപ്പത്തിലെ തന്നെ തമിഴ് പടങ്ങളുമായി ബന്ധപ്പെട്ട കാരണം മലയാളത്തിന്റെ ഒരു ചലച്ചിത്ര അന്തരീക്ഷം പരിചയക്കുറവുണ്ടായിരുന്നു. പക്ഷെ എന്നാൽ പോലും ഈ പാട്ടിലൊരു കേരളീയത, വളരെ വളരെ ആഴത്തിലുള്ള ഒരു കേരളീയത ഈ പാട്ടുകളിൽ വന്നു എന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. പിന്നെ അസോസിയേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്തിരുന്ന പുഴയന്തി സാറായിരുന്നു. അപ്പോൾ പുഴയന്തി സാറ് തന്നെ അന്ന് അറിയപ്പെടുന്ന വളരെ ഒരു നല്ല പാട്ടുകൾ ചെയ്തിട്ടുള്ള ഒരു സംഗീതജ്ഞനായിരുന്നു. അങ്ങനെ പുള്ളിയെ പരിചയപ്പെടുന്നതും ഈ പാട്ട് എൻ്റെ വേളയിലായിരുന്നു. ഈ ഇതിൽ ഈ കമ്പോസിങ്ങിൽ പലപ്പോഴും ഓരോ പാട്ടും ഓരോ ദിവസമാണ് കമ്പോസിങ് വെച്ചിരുന്നത്. രാവിലെ ചിത്രത്തോണി, പിന്നെ അടുത്ത ദിവസം ശർറാന്തൽ, അതിനടുത്ത ദിവസം രാമായണത്തിലെ ദുഃഖം, കടക്കണിലൊരു കടൽ കണ്ടു, അഞ്ച് ദിവസമാണ് കമ്പോസിങ് എന്ന് പറഞ്ഞ് മാറ്റി ചാർട്ട് ചെയ്തിരുന്നത്. അങ്ങനെ നമ്മളൊരു രാവിലെ ഒരു 8 മണിക്ക് കമ്പോസിങ് എന്ന് പറഞ്ഞ് പോയി കഴിഞ്ഞാൽ ആദ്യത്തെ ഇതിന് പോയി അരമണിക്കൂർ കൊണ്ട് കമ്പോസിങ് കഴിഞ്ഞു ചിത്രത്തോണി. പിന്നെ അത് മാത്രമല്ല, ഒരു ഒരു വാക്കും അതിൽ മാറ്റേണ്ടതോ അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ട വന്നിട്ടില്ല എന്നുള്ളൊരു പ്രത്യേകത.

0: പൂവച്ചൽ ഖാദർ അവഗണിക്കാനാവാത്ത സർഗ സാന്നിധ്യമായപ്പോൾ സംഗീത സംവിധാന രംഗത്തെ ഇതിഹാസ പുരുഷന്മാരും ഖാദറിനെ കൂടെ കൂട്ടി. 79 മാനവധർമ്മം എന്ന ചിത്രത്തിലെ പാട്ടൊരുക്കിയത് പാട്ടുകളുടെ കുലഗുരുവായ ജി ദേവരാജൻ.
1: നമ്മൾ ഈ ഫീൽഡിൽ വരുന്ന കാലം മുതലേ

മാഷുമായി ഒരു പടം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഇങ്ങനെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള അവസരം ഒത്തത് ഈ പടത്തിലൂടെ ആയിരുന്നു. അവിടെ അങ്ങനെ മാനവധർമ്മത്തിൽ എഴുതിയത് കാവൽ മാടം കുളിരണിഞ്ഞ് താഴംപൂവിൻ വയസ്സെറിഞ്ഞ് എന്ന് പറഞ്ഞ് ജയചന്ദ്രനും മാധുരിയമ്മയാണ് പാടിയത്.

മാഷ് ഒരു കമ്പോസിങ് സന്ദർഭം പാട്ട് എഴുതുമ്പോൾ ഈ ഒരു രണ്ട് മൂന്ന് പല്ലവി എഴുതാൻ പറയും. പല്ലവി മാത്രം എഴുതിക്കൊണ്ട് വന്നാൽ മതി. ഒരു മൂന്നാല് പല്ലവി എഴുതിക്കൊണ്ട് വരണം, പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി എന്ന് പറഞ്ഞാണ് പറയാറ്. ഇതങ്ങനെയല്ലായിരുന്നു. ഇത് രണ്ടും പാട്ട് എഴുതി ഫുള്ളായിട്ട് എഴുതി ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് പലപ്പോഴും മാഷുമായിട്ട് വർക്ക് ചെയ്യേണ്ടി വന്നപ്പോൾ ഉണ്ടായിട്ടുള്ളത് പല്ലവി എഴുതും. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു പല്ലവി സെലക്ട് ചെയ്തതിന് ശേഷം ബാക്കി എഴുതി.

0: കെ രാഘവൻ എന്ന ലെജൻഡറി മ്യൂസിക് ഡയറക്ടറോടൊപ്പം രണ്ടാം വട്ടം സന്ധിച്ചപ്പോൾ അപൂർവ സുന്ദരങ്ങളായ ഗാനങ്ങളുണ്ടായി.
1: കവിത എന്ന ചിത്രത്തിന് വേണ്ടി ഞാൻ ആദ്യം എഴുതിയ കവിതകൾ സംഗീത സംവിധാനം രാഘവമാഷായിരുന്നു. പക്ഷേ രാഘവമാഷ് ഈ പടത്തിൽ ആദ്യം സംഗീതം ചെയ്യുന്നുവെങ്കിലും മാഷുമായിട്ട് അതിനു മുമ്പ് ആകാശവാണിക്ക് വേണ്ടി കോഴിക്കോട് നിലയത്തിൽ ധാരാളം പാട്ടുകൾ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ മാഷുമായി സംഗീത രംഗത്ത് അന്നത്തെ ഈ ഗുരുസ്ഥാനത്ത് നിന്നിരുന്ന സംഗീതജ്ഞനിൽ കൂടുതൽ അടുപ്പം ഉണ്ടായിരുന്നു. സിനിമയിൽ വരുന്നതിന് മുമ്പ് അടുപ്പമുണ്ടായിരുന്നത് രാഘവമാഷുമായിട്ടാണ്. അങ്ങനെ മാഷുമായി കവിത കഴിഞ്ഞ് പിന്നെ പതിനാലാം ടാവ് ഈ നവതാര പ്രൊഡക്ഷൻസിൻ്റെ സലാം കരശ്ശേരി ആയിരുന്നു. പിന്നെ അതിൻ്റെ സ്ക്രിപ്റ്റ് എം എൻ കരശ്ശേരി ആയിരുന്നു. എൻ്റെ കാനേഷ് പുനൂർ അതിൽ പാട്ടെഴുതി ഇട്ടുണ്ടായിരുന്നു. പിന്നെ പി ടി അബ്ദുൾ റഹ്മാൻ, അങ്ങനെ ഈ കോഴിക്കോട്ടെ ഒരു സുഹൃത്തുക്കളുടെ സംഗമമായിരുന്നു പതിനാലാം ടാവ്. പിന്നെ ഇത് അതിലെ ഒരു ഈ പാട്ട് തന്നെ ഞാൻ എഴുതിയത് അഹദോൻ്റെ തിരുനാമം എന്ന് പറയുന്ന പാട്ടാണ്. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പഴയ മാപ്പിള കവിതകളുടെ ഒരു സ്റ്റൈലിലാണ് ആ പാട്ട് രചിച്ചിട്ടുള്ളത്. അങ്ങനെ ഈ പാട്ട് ഈ ഇപ്പോൾ പലരും ഇത് ഒരു പഴയ ഏതോ ഒരു മാപ്പിള കവി എഴുതിയതാണെന്ന് വരെ പലരും അടുത്ത കാലത്ത് പറഞ്ഞു കേട്ടിട്ടുണ്ട്.

0: എൺപതുകളിൽ സജീവമായിരുന്ന ഒട്ടുമിക്ക സംഗീത സംവിധായകരോടൊപ്പവും ഖാദർ സഹകരിച്ചു. അതിൽ ഓരോരുത്തരെയും പരാമർശിച്ച് കടന്നു പോവുകയാണ് പൂച്ചൽ ഖാദർ.
1: ചൂള എന്ന പടം ചെയ്യേണ്ടി വരുന്നത് വന്നപ്പോഴേ ശശികുമാർ സാറുമായിട്ടും മീറ്റ് ചെയ്യുന്നത് എന്നെ മീറ്റ് ചെയ്യിപ്പിക്കുന്ന പുള്ളിയായിരുന്നു.
0: രവീന്ദ്രനുമായി ചൂള എന്ന ചിത്രത്തിൽ ഒത്തുചേരുന്നു. രവീന്ദ്രന്റെ ആദ്യ ചിത്രമായിരുന്നു ചൂള.
1: അങ്ങനെ അവിടെ കിരാത ദാഹം ഒരു കിളിയുടെ ശബ്ദാഹം എന്നുള്ള പാട്ടായിരുന്നു അതിൽ ആദ്യമായിട്ട് എഴുതുന്നത്.

അതിലെ സന്ദർഭം ഒരു പി ജെ ആന്റണി പ്രസന്റ് ചെയ്യുന്ന ഒരു കഥാപാത്രം, ഈടെ ഒരു അപകട മരണം, ആ മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ആണ് ഈ പാട്ട്. സിറ്റുവേഷൻ പറഞ്ഞു, സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞ് ഈ പാട്ട് എഴുതി മ്യൂസിക് ഡയറക്ടറെ ഏൽപ്പിച്ചാൽ മതി, കാരണം ഇത് റെക്കോർഡിങ് ടൈമിൽ നമ്മൾ ഉണ്ടാവില്ല, ഷൂട്ടിങ്ങിന് ഞങ്ങൾ ഔട്ട്ഡോറാണ്. അപ്പം ഈ സിറ്റുവേഷൻ എങ്ങനെ, ഈ സിറ്റുവേഷൻ ഉൾക്കൊണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ഉൾക്കൊണ്ടോ. ആ പാട്ട് ഡയറക്ടർ കണ്ടില്ല, റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഡയറക്ടർ ഈ പാട്ട് കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ പുള്ളി ഈ പാട്ട് കേൾക്കുന്നത് റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞ് ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചായിരുന്നു. ഈ പാട്ട് വളരെയധികം ഇംപ്രസ് ചെയ്യുകയും തിരിച്ച് വന്ന് എന്നെ വിളിപ്പിക്കുകയും പുള്ളി അത് അപ്രീഷിയേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് പറഞ്ഞു, കാരണം ആദ്യം ഒരു സംശയം ഉണ്ടായിരുന്നു, കാരണം നമ്മൾ തമ്മിലുള്ള ആദ്യത്തെ മീറ്റിംഗ് ആണ്, എങ്ങനെ ആയിരിക്കും ഈ ഒരു സൃഷ്ടി എന്നുള്ള എനിക്ക്. പക്ഷേ എന്തായാലും ആ സിറ്റുവേഷന് വളരെ ആപ്റ്റായിട്ടുള്ള സോങ് ആയിരുന്നു. അങ്ങനെയാണ് ഈ രണ്ടാമത്തെ സിറ്റുവേഷൻ സിന്ദൂര സന്ധിക്ക് മൗനം എഴുതേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോഴതും വളരെ ശ്രദ്ധിക്കുന്ന ഒരു പാട്ടായി.

0: പിന്നീട് പലപ്പോഴും ധാരാളം പടം ചെയ്തിട്ട്.
1: മലരും കിളിയും ഒരു കുടുംബം, നദിയും കടലും ഒരു കുടുംബം. നദിയുടെ കരയിൽ കിളികൾ പോലെ നിങ്ങൾ വിടർത്തും വസന്തം.

രവിയേട്ടിൻ്റെ ഒരു മ്യൂസിയത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് പുള്ളിയുടെ ബേസ് ക്ലാസിക്കൽ ബേസാണ്. അതിൽ രാഗ പ്രധാനം, രാഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ഒരു കമ്പോസിങ് രീതിയാണ്. അതുപോലെ തന്നെ ഒരു നോവൽറ്റി, മനോധർമ്മം എന്ന് പറയുന്ന മാതിരി ഒരു പ്രത്യേകത സംഗീതത്തിന് ഉണ്ടാകും. അതായത് ഒരു ഇത് പറയുകയാണെങ്കിൽ രണ്ട് ഒരു ഒരു വാക്കിന് തന്നെ ഈ അക്ഷരങ്ങൾക്ക് ഇടയ്ക്ക് ഒരു സംഗീതം സൃഷ്ടിക്കുന്ന ഒരു രീതിയുണ്ട്. അപ്പോഴതാണ് പുള്ളിയുടെ സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത. അത്

0: കൊണ്ട് ആണ് ഈ ക്ലാസിക്കൽ ബേസ് കാത്തു സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഈ പാട്ടുകൾ വീണ്ടും വീണ്ടും നമ്മൾ കേൾക്കണം എന്നുള്ള ഒരു ഇത് തോന്നുന്നത്. ആ പാട്ടുകളുടെ നിലനിൽപ്പും അത് തന്നെയാണ്.
1: പുഴതൻ തീരം ഉളകമണിയും മലതൻ.

0: ശ്യാം, എട്ടി ഉമ്മർ, രവീന്ദ്രൻ തുടങ്ങിയ സംഗീത സംവിധായകർക്കൊപ്പമാണ് പൂവച്ചൽ ഖാദർ ജനപ്രിയ ഗാനങ്ങൾ ഏറെയും ഒരുക്കിയിരുന്നത്. മറ്റുള്ളവർക്കൊപ്പം ചേർന്നൊരുക്കിയ ഗാനങ്ങളെ മറന്നുകൊണ്ടല്ല ഈ പരാമർശം. എത്രയോ സംഗീത സംവിധായകർ, എത്രയോ ചിത്രങ്ങൾ, എത്രയെത്രയോ പാട്ടുകൾ.
1: ചാമരത്തിന് വേറൊരു സ്ക്രിപ്റ്റ് വർക്ക് ചെയ്തത് ജോൺ പോളാണ്. അപ്പോൾ ജോൺ പോളും ഇതേമാതിരി ഒരു കവിതയ്ക്ക് ഒരു പ്രാധാന്യം നൽകുന്ന ഒരു വ്യക്തിയാണ്. കുറച്ചുകൂടെ ഒരു അടുപ്പവും ഒക്കെ ഈ ടീമുമായി ഉണ്ടായി, ചാമരം വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടായി. അപ്പോഴങ്ങനെ നാഥാനീവരും കരച്ചു കേൾക്കുമെന്നുള്ള പാട്ട്.

ഈ ഡയറക്ടറുടെയും സ്ക്രിപ്റ്റ് റൈറ്ററുടെയും മനസ്സ് നമ്മൾ സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഒരു ക്രിയേറ്റിവിറ്റി നമുക്ക് സൃഷ്ടിക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടായതാണ് നാദാനീവരം കാലച്ചെയ്യുന്നുള്ള പാട്ട്.

ഇനി യാത്ര എന്ന് പറയുന്ന പടമായിരുന്നു ശ്യാം സാറുമായിട്ട് ആദ്യം ചെയ്യുന്നത്. അപ്പോഴേ അതില് ഇതേമാതിരി പാട്ട് എഴുതി ട്യൂൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. പുള്ളി പറഞ്ഞു ഈ ട്യൂൺ അത്ര എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്നില്ല, ലിറിക്സിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, പക്ഷെ ട്യൂൺ എനിക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല, കുറച്ച് ഒരു ഒന്നോ രണ്ടോ പാട്ട് നമുക്ക് ട്യൂണിന് ട്രൈ ചെയ്യാമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല. അങ്ങനെ ആദ്യമായി നമ്മൾ ട്യൂണിന് പാട്ട് എഴുതുന്നത് പുള്ളിക്ക് വേണ്ടിയാണ്. അപ്പൊ ശരിക്ക് ട്യൂണിന് പാട്ട് എഴുതേണ്ട ഒരു ഗുരുസ്ഥാനീയൻ എന്ന് പറയാവുന്നത് ശ്യാം സാറിനെ. അതിൽ ആദ്യം ട്യൂണിന് വേണ്ടി എഴുതുന്ന പാട്ട് എന്ന് പറയുന്നത് ഈ ചിത്രത്തിലെ ഇനി യാത്രയില് കാണാതെ നീ വന്നു എന്ന് പറയുന്നത് ജാനകിയമ്മ പാടിയ പാട്ടാണ്. പിന്നെ അത് കഴിഞ്ഞ് പുള്ളിയായി വർക്ക് ചെയ്തിട്ടുള്ള അധികം പാട്ടുകളും

ജോൺസണുമൊത്ത് ലക്ഷണയുക്തമായ ഒരു ഭാവഗാനം. ചിത്രം പാളങ്ങൾ. കാവ്യാത്മകതയും സംഗീതാത്മകതയും ഇഴചേരുന്ന സുഖദ സംഗീതം.

അന്യഭാഷയിൽ നിന്നെത്തിയ സംഗീത സംവിധായകർക്കും അഭികാമ്യനായിരുന്നു പൂവച്ചൽ ഖാദർ. ഇളയരാജയുടെ സംഗീതത്തിൽ ജനപ്രീതി ആർജിച്ച ഗാനം

ഡബ്ബിംഗ് ചിത്രമായിട്ട് പോലും കല്ലുകടിക്കാത്ത ഗാനരചനാ പാഠവും പ്രദർശിപ്പിച്ച ചിത്രമായിരുന്നു പ്രേമാഭിഷേകം. സംഗീതം

0: പാട്ടൊരുക്കത്തിൽ മാറി മാറി വന്ന ട്രെൻഡുകൾക്കൊപ്പം തുഴഞ്ഞു നീങ്ങിയ അനുഭവം പങ്കുവയ്ക്കുകയാണ് പൂവച്ചൽ ഖാദർ.
1: ഇപ്പൊ ഞാന് സിനിമാ രംഗത്ത് വരുമ്പോഴുള്ള ഒരു രചനാ രീതി അല്ലെങ്കിൽ കമ്പോസിങ് രീതി എന്ന് പറയുന്നത് നമ്മൾ പാട്ട് എഴുതുക, അതിന് സംഗീതം നൽകുക എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. പിന്നെ

0: പാട്ടൊരുക്കത്തിൽ മാറി മാറി വന്ന ട്രെൻഡുകൾക്കൊപ്പം തുഴഞ്ഞു നീങ്ങിയ അനുഭവം പങ്കുവയ്ക്കുകയാണ് പൂവച്ചൽ ഖാദർ.
1: ഇപ്പൊ ഞാന് സിനിമാ രംഗത്ത് വരുമ്പോഴുള്ള ഒരു രചനാ രീതി അല്ലെങ്കിൽ കമ്പോസിങ് രീതി എന്ന് പറയുന്നത് നമ്മൾ പാട്ട് എഴുതുക അതിന് സംഗീതം നൽകുക എന്നുള്ള ഒരു അവസ്ഥയായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ആ കാലത്ത് വെറും സന്ദർഭം മാത്രം പറയുന്ന ഒരു രീതിയുമല്ലായിരുന്നു. അതായത് നമ്മൾ ചിലപ്പോൾ ഡിസ്കഷനോടൊപ്പം നമ്മളുണ്ടാവും, പിന്നെ സ്ക്രിപ്റ്റ് വായിക്കാൻ തരുമായിരുന്നു. അപ്പോഴാണ് ഈ എഴുതാൻ ഇത് പലപ്പോഴും വളരെ പ്രയോജനകരമായിട്ടുണ്ട്. പക്ഷേ അത് കഴിഞ്ഞ് ഒരു ഒരു നമ്മുടെ തുടക്കം രണ്ട് മൂന്ന് വർഷം ആ ഒരു രീതി ഫോളോ ചെയ്തുവരെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നീട് ട്യൂണിന് പാട്ടെഴുതുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു.

ഇത് രണ്ടും തമ്മിൽ ഉള്ള ഒരു കവിയുടെ കാഴ്ചപ്പാട് നോക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ആദ്യം എഴുതി ട്യൂൺ ചെയ്യുന്നത് എന്നുള്ള ഒരു ഫ്ലുവൻസി നമ്മൾ ട്യൂണിന് എഴുതുമ്പോൾ പലപ്പോഴും കിട്ടാതെ പോകുന്നു എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ ഈ ലിമിറ്റേഷൻസ്, അതായത് ഒന്നാമത് ഈ സന്ദർഭമാണ് നമ്മുടെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. ഈ സന്ദർഭത്തോട് നീതി പുലർത്തുക എന്നുള്ളതാണ്, ഈ സന്ദർഭത്തോട് ഈ കഥാപാത്രത്തോടും നീതി പുലർത്തുക എന്നുള്ള ഒരു കർമ്മം ഒരു ഗാന്ധിദാസനെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോഴേ ഈ സന്ദർഭത്തോട് നീതി പുലർത്തേണ്ടി വരുമ്പോഴും കഥാപാത്രത്തോട് നീതി പുലർത്തേണ്ടി വരുമ്പോഴും നമുക്കൊരു ഫ്രീയായി രചിക്കേണ്ട ഒരു സാഹചര്യം ലഭിച്ചില്ലെങ്കിൽ അതിൻ്റെ ഇതായിട്ടുള്ളൊരു വൈഷമ്യം വരും. പക്ഷെ ട്യൂൺ വന്നു കഴിയുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ, ട്യൂണിന് നമ്മൾ എഴുതുമ്പോൾ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ് പദങ്ങളോട് വാക്കുകളോട് ആയിപ്പോകുന്ന ഒരു അവസ്ഥ വരും. അതായത് പ്രത്യേകിച്ച് മലയാളത്തെ സംബന്ധിച്ച് നമുക്ക് പാട്ടെഴുതാവുന്ന പദങ്ങൾ 100 പദങ്ങളേ ഉള്ളൂ എന്നാണ് വയലാർ പറഞ്ഞിട്ടുള്ളത്. അത് കഴിഞ്ഞ് ട്യൂണിന് പാട്ടെഴുതുന്നു എന്ന് പറയുമ്പോൾ പിന്നെയും നമ്മൾ സെലക്റ്റീവ് ആവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മ്യൂസിക് ഡയറക്ടർ പാടി തരുന്നു എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായി ഉച്ചരിക്കാവുന്ന ഒരു അക്ഷരമാണ്. ല എന്ന് പറയുന്ന ഒരു അക്ഷരം വെച്ചിട്ടാണ് പലപ്പോഴും മ്യൂസിക് ഡയറക്ടർ നമുക്ക് പാടിത്തരുന്നത്. അപ്പോഴെന്തെന്ന് പറഞ്ഞാൽ വളരെ സോഫ്റ്റായിട്ടുള്ള അക്ഷരങ്ങൾ ഉള്ള പദങ്ങൾ നമ്മൾ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വരും. അപ്പോഴേ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഈ വൊക്കാബുലറിയെ ഇത് ബാധിക്കുന്നു. പിന്നെ കാരണം നമ്മുടെ കമ്മിറ്റ്മെൻ്റ് പദങ്ങളോടാകുന്നു. പിന്നെ ഇതൊരു ഫില്ലിംഗ് എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നു പോകുന്നു എന്നുള്ളതാണ്.

വലുതും ചെറുതുമായ ഇടവേളകൾ ഉണ്ടെന്നിരിക്കലും 1973 തുടങ്ങിയ ചലച്ചിത്ര ഗാനരചന 2019 പോലും 1000-ൽ പാട്ടുകളിലൂടെ പൂച്ചൽ ഖാദറിന് തുടരാനായി എന്നതാണ് വലിയ കാര്യം. ഇതിനും പുറമെ 1000-ക്കണക്കിന് ലളിതഗാനങ്ങളും ഭക്തിഗാനങ്ങളും ആൽബം പാട്ടുകളും കവിതകളും എഴുതാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇക്കൂട്ടത്തിൽ ഒരിക്കലും വിസ്മരിക്കാനാവാത്തതാണ് ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകൾ. ആ അവസരങ്ങളെ പല കുറി അദ്ദേഹം കൃതജ്ഞതാപൂർവം സ്മരിച്ചിട്ടുണ്ട്. അങ്ങേയറ്റം സർഗാത്മകമായ ആ സംഭാവനകൾക്ക് മുന്നിൽ ആകാശവാണിയും കൃതജ്ഞതാപൂർവം ശിരസ് നമിക്കുന്നുണ്ട്.

യശശരീരനായ ഗാനരചയിതാവ് പൂവച്ചൽ ഖാദറിന്റെ ഗാനരചനാ ജീവിതത്തെക്കുറിച്ച് തയ്യാറാക്കിയ ചിത്രീകരണം സമാപിക്കുന്നു. ആഖ്യാനം വിനീത സുമം, നിർവഹണം കെ.വി. ശരത്ചന്ദ്രൻ.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
2: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
1: റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ ഇന്നും രാവിലെ 7:20 കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ. സമർപ്പിക്കുന്നത്
3: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
5: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
6: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
5: വാട്സ്ആപ്പ് നമ്പർ 9400024440.
6: 9400024440.
5: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0302.

ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് അല്പസമയത്തിനകം. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും മൻ കി ബാത് പ്രക്ഷേപണം ചെയ്യും. ഇതിനു പുറമെ AIR ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ എയർ മൊബൈൽ ആപ്പിലും ആകാശവാണി, ദൂരദർശൻ, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം എന്നിവയുടെ യൂട്യൂബ് ചാനലുകളിലും മൻ കി ബാത് കേൾക്കാം. പ്രധാനമന്ത്രിയുടെ ഹിന്ദി പ്രഭാഷണത്തിന് ശേഷം

പ്രാദേശിക നിലയങ്ങൾ മൻ കി ബാത്തിന്റെ പരിഭാഷയും പ്രക്ഷേപണം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാ സേനയുടെ ഒരു സംഘവും രണ്ട് ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. മുൻ പ്രധാനമന്ത്രി പി വി നരസിംഹറാവുവിന്റെ ജന്മവാർഷിക ദിനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും സ്മരണാഞ്ജലി അർപ്പിച്ചു. നിർണായക ഘട്ടത്തിൽ രാജ്യപുരോഗതിക്ക് നരസിംഹറാവു നൽകിയ സംഭാവനകൾ പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ അനുസ്മരിച്ചു. ഇന്ത്യയുടെ വൈവിധ്യമാർന്ന സംസ്കാരത്തെക്കുറിച്ച് ആഴത്തിൽ അറിവും ധാരണയുമുള്ള പണ്ഡിതനായിരുന്നു നരസിംഹറാവുവെന്നും നരേന്ദ്രമോദി പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ പേരിൽ സാമൂഹ്യമാധ്യമത്തിൽ പ്രചരിക്കുന്ന വ്യാജവാർത്തയെ രാജ്യരക്ഷാ മന്ത്രാലയം അപലപിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിൽ ഒരു ഇന്ത്യൻ ജവാനും ജീവൻ നഷ്ടപ്പെട്ടിട്ടില്ല എന്ന തരത്തിൽ കഴിഞ്ഞ വർഷം ജൂലൈ 28 രാജ്നാഥ് സിംഗ് പാർലമെന്റിൽ പ്രസ്താവിച്ചുവെന്ന വാർത്തയാണ് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിച്ചത്. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം തുടങ്ങി. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. 2000 ശേഷം കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഭാവിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത മുന്നിൽ കാണണമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 5 പ്രായക്കാരായ 19,80,224 കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിർവഹിച്ചു. കോഴിക്കോട്ട് നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലാതല പരിപാടി അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സംരക്ഷണത്തിൽ കഴിഞ്ഞ 12 രാജ്യം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര സഹമന്ത്രി അനുപ്രിയ പട്ടേൽ പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതും ഗുണനിലവാരമുള്ളതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി പറഞ്ഞു. 16 കേരള നിയമസഭയുടെ 1 സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. കേരളത്തിൽ സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താൻ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനത്തിന്റെ 3-ഘട്ട അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ജൂലൈ 2 ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ജൂലൈ 3 സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. വെനസ്വേലയിൽ ഭൂകമ്പത്തിൽ മരിച്ചവരുടെ എണ്ണം 1430 റിക്ടർ സ്കെയിലിൽ 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഇരട്ട ഭൂകമ്പങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുന്നതിനിടെയാണ് പുതിയ കണക്കുകൾ പുറത്തുവന്നത്. ഇതുവരെ 68,900 പേരെ കാണാതായെന്നാണ് റിപ്പോർട്ട്. കൈലാസ് മാനസ് സരോവർ യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന തീർത്ഥാടകർ ടൂർ ഓപ്പറേറ്റർമാരെ തിരഞ്ഞെടുക്കുന്നതിൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര വിദേശകാര്യ വകുപ്പ് അറിയിച്ചു. മതിയായ രേഖകളുടെ അഭാവത്തിൽ ചൈന വിസ നിഷേധിച്ചതിനെ തുടർന്ന് കാഠ്മണ്ഡുവിൽ 52 തീർത്ഥാടകർ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യത്തിലാണ് വിദേശകാര്യ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഇന്നലെ 10 കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. മലപ്പുറത്ത് 5, കോഴിക്കോട്ട് 4, വയനാട്ടിൽ 1 രോഗം സ്ഥിരീകരിച്ചത്. സംസ്ഥാനത്ത് ഈ മാസം 190 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന 1-3 ജോർദാനെ തോൽപ്പിച്ചു. ജിയോവാനി ലോ സെൽസോ, ലൌതാര മാർട്ടിനസ്, ലയണൽ മെസ്സി എന്നിവർ ഗോളുകൾ നേടി. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് മെസ്സി നിലനിർത്തി. അൾജീരിയ ഓസ്ട്രിയ മത്സരം ഇരു ടീമുകളും 3 നേടി സമനിലയിൽ പിരിഞ്ഞു.
FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും.

0: ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ICC വനിതാ T20 ലോകകപ്പിൽ അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7:00 മത്സരം. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഹെലൻ കെല്ലറുടെ 147-ാം ജന്മദിനം ആചരിച്ചു. മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഭിന്നശേഷി പെൻഷൻ 3,000 രൂപയായി ഉയർത്താൻ ഗവൺമെന്റ് അനുകൂല തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് ജില്ലാ കമ്മിറ്റിയും മേഴ്സി കോളേജ് NSS യൂണിറ്റും ചേർന്ന് ഹെലൻ കെല്ലർ ദിനാചരണം സംഘടിപ്പിച്ചു. വിദ്യാർത്ഥിനികൾക്ക് ബോധവൽക്കരണ ക്ലാസും ബ്രെയിൻ പ്രദർശനവും സംഘടിപ്പിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഇന്നലെ അന്തരിച്ച തമിഴ്നടനും സംവിധായകനുമായ കെ ഭാഗ്യരാജിന്റെ സംസ്കാരം ഇന്ന് ചെന്നൈയിൽ നടത്തും. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു 73-കാരനായ ഭാഗ്യരാജിന്റെ അന്ത്യം. പ്രഭാവർമ്മ എഴുതിയ ശാസ്ത്രീയ സംഗീത കൃതികൾ എന്ന പുസ്തകം വൈകിട്ട് പയ്യന്നൂരിൽ തുരിയം സംഗീതോത്സവ വേദിയിൽ പ്രകാശനം ചെയ്യും. സംഗീതജ്ഞൻ TM കൃഷ്ണ പുസ്തകം കാഞ്ഞങ്ങാട്ട് രാമചന്ദ്രന് നൽകിയാണ് പ്രകാശനം ചെയ്യുക. ഭാരതീയ വിദ്യാനികേതൻ കോഴിക്കോട് ജില്ലാ വിദ്യാഭ്യാസ സമ്മേളനം ഡൽഹി യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ പി ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മലാപ്പറമ്പ് വേദവ്യാസ വിദ്യാലയത്തിലെ സമ്മേളനത്തിൽ ജില്ലയിലെ 40 വിദ്യാലയങ്ങളിൽ നിന്ന് 700-ലേറെ പ്രവർത്തകർ പങ്കെടുത്തു. കോഴിക്കോട് ആനക്കാംപൊയിലിൽ പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ മലപ്പുറം സ്വദേശി ഷിബിലിനായി തിരച്ചിൽ പുനരാരംഭിച്ചു. വിനോദസഞ്ചാര സംഘത്തിലെ ഗൈഡ് ഷിബിൽ ഇന്നലെ വൈകിട്ടാണ് ഒഴുക്കിൽപ്പെട്ടത്. ബംഗളൂരുവിൽ നിന്നെത്തിയ 11-അംഗ സംഘം പാറക്കെട്ടുകൾ നിറഞ്ഞ പുഴയിൽ ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് മലവെള്ളപ്പാച്ചിലുണ്ടാവുകയും ചിലർ ഒഴുക്കിൽപ്പെടുകയും ചെയ്തു. ഇവരെ രക്ഷിക്കുന്നതിനിടയിലാണ് ഷിവിൽ ഒഴുക്കിൽപ്പെട്ടത്. ലഹരിക്കെതിരെ നടക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയിലെ അംഗങ്ങളും അണിചേരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു. ഇതിന്റെ പ്രഖ്യാപനം ഉച്ചയ്ക്ക് ശേഷം ആലപ്പുഴയിൽ മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. എല്ലാ ജില്ലകളിലും പോലീസുമായി ചേർന്നായിരിക്കും വ്യാപാരികൾ ബോധവൽക്കരണ പരിപാടികൾ നടത്തുക. ലക്ഷദ്വീപിൽ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്ന 2 രോഗികളെ ഇന്ത്യൻ തീരരക്ഷാസേന വിദഗ്ധ ചികിത്സകൾക്കായി വ്യോമമാർഗം കൊച്ചിയിലെത്തിച്ചു. അഗത്തിയിൽ നിന്നും കവരത്തിയിൽ നിന്നും 60-ഉം 66-ഉം വയസ്സുകാരായ രോഗികളെയാണ് അടിയന്തര ചികിത്സയ്ക്കായി കോസ്റ്റ് ഗാർഡ് ഡോർണിയർ വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ചത്. കോഴിക്കോട് തിരുവമ്പാടി മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതി പ്രിയങ്കാഗാന്ധി MP ഇന്ന് മുക്കത്ത് പ്രഖ്യാപിക്കും. ആദ്യഘട്ടമായി SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയവരെയും LSS, USS, NMMS ജേതാക്കളെയും ആദരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:30. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AAR_News_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക.
1: മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രഭാഷണം ഇന്ന് രാവിലെ 11 മണിക്ക് ആകാശവാണി നിലയങ്ങൾ പ്രക്ഷേപണം ചെയ്യും. തുടർന്ന് മലയാള പരിഭാഷ കേൾക്കാം. ഇതിന്റെ പുനഃപ്രക്ഷേപണം രാത്രി 8 മണിക്ക്.
2: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 10:25. 438.6 മീറ്ററിലെ ഇന്നത്തെ 1-ാമത്തെ പ്രക്ഷേപണം ഇതോടെ സമാപിക്കുന്നു. അടുത്ത പരിപാടി 10:55 തുടങ്ങും. നമസ്കാരം.

ആകാശവാണി കോഴിക്കോട്. സമയം 10 മണി കഴിഞ്ഞ് 54:25. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ രണ്ടാമത്തെ പ്രക്ഷേപണം തുടങ്ങുന്നു. അല്പസമയത്തിനുള്ളിൽ മൻ കി ബാത്. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ജനങ്ങളോടായി നടത്തുന്ന പ്രക്ഷേപണം കേൾക്കാം ഡൽഹി റിലേ.

0: एफएम रेनबो 102.6 मेगाहर्ट्ज पर किया जाएगा। यह कार्यक्रम आकाशवाणी के दिल्ली केंद्र से प्रसारित किया गया।
1: ये आकाशवाणी दिल्ली है, लीजिए सुनिए माननीय प्रधानमंत्री श्री नरेंद्र मोदी के मन की बात का संस्कृत अनुवाद।
2: मम प्रियाः देशवासिनः नमस्कार।
3: പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയാണ് ഇപ്പോൾ കേട്ടത്.
4: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
5: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രേ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന, നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിൻ്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500 സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1st place വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിൻ്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയം എടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിൻ്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർപൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എൻ്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാവിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ,

കാർപൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിൻ്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബപരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്തേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്തേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്. അപകടങ്ങളെ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിൻ്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്. അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000,000 വർഷങ്ങൾ പഴക്കമുള്ളതും 1,000,000 വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ്
ഹർഗിൽ.

ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായിത്തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. ആയിരക്കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മുമ്പെന്നത്തെക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല. 5 മുതൽ 10-12 വയസ്സുവരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സുവരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൺ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേ ഉള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റ് ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിൻ്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിൻ്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ

പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ടു നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റാ സയൻസ് എന്നിവയിൽ ഒരു ബിടെക് പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിൻ്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കയ്യെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല. അവ വികസിക്കാൻ പതിറ്റാണ്ടുകളെടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിൻ്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ

വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അഴിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെക്കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോ ബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോ ബ്രിക്ക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിൻ്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപ്പര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച്

0: നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എൻ്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.
2: മൻ കി ബാത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ നടത്തിയ പ്രതിമാസ പ്രഭാഷണ പരിപാടിയുടെ മലയാള പരിഭാഷയുടെ പുനഃപ്രക്ഷേപണം ഇന്ന് രാത്രി 8 മണിക്ക് കേൾക്കാം.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഒരേ സമയം രണ്ട് പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി ക്രസന്റ് ബിൽഡേഴ്സ്. തൊണ്ടയാട് ബൈപ്പാസിലെ 24 നിരകളുള്ള ഡൗൺ ടൗൺ ക്രസന്റും മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സമീപമുള്ള സ്പേസ് ഓൺ എർത്തും രണ്ടും വ്യത്യസ്ത ജീവിത ശൈലികളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗരജീവിതവും പ്രകൃതിയോട് ചേർന്ന ശാന്തമായ താമസാനുഭവവും ഗുണമേന്മയും കൃത്യസമയത്തുള്ള പൂർത്തീകരണവും മുൻനിർത്തി വിശ്വാസ്യതയുടെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടി ക്രസന്റ് ബിൽഡേഴ്സ്.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ക്രസന്റ് ബിൽഡേഴ്സ് അറ്റ് 9744999888. Crescent Builders, Preferred, Trusted.
4: ലതയുടെ സ്വരവുമായുള്ള സാമ്യതയിൽ സുമൻ അസ്വസ്ഥയായിരുന്നു. അക്കാര്യം പലപ്പോഴും അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. കോളേജിൽ പഠിക്കുമ്പോൾ ലതാജി എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. അവരുടെ നിരവധി ഗാനങ്ങൾ ഞാൻ ആലപിക്കുമായിരുന്നു. എന്റെ സ്വരം വളരെ നേർത്തതാണ്. അതിൽ ഞാൻ എന്തു ചെയ്യാനാണ്?

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: 80s മധ്യത്തോടെയാണ് സുമൻ കല്യാൺപൂർ ബോളിവുഡ് വിടുന്നത്. അവസരങ്ങൾ ഇല്ലാതായതും താൻ പാടിയ ഗാനങ്ങളുടെ ക്രെഡിറ്റ് മറ്റുള്ള ഗായികമാർക്ക് നൽകുന്നതും കണ്ട് മനം മടുത്താണ് സുമൻ ഇൻഡസ്ട്രി വിടുന്നത്. കൂടാതെ താൻ പാടിയ ഗാനം മറ്റൊരു ഗായികയെ കൊണ്ട് റീറെക്കോർഡ് ചെയ്യിപ്പിച്ചതും സുമൻ കല്യാൺപൂരിനെ മാനസികമായി തളർത്തി. ഇൻഡസ്ട്രിയിലെ സ്വജനപക്ഷപാതവും ധാർമ്മികതയും ഇല്ലായ്മയും കണ്ട് മനസ്സ് തളർന്ന സുമൻ യാതൊരു പരിഭവവുമില്ലാതെ തന്നിലേക്ക് ഒതുങ്ങുകയായിരുന്നു. 1986 സാത്തീരെ തു കഹാ ഹെ എന്ന ഗാനം പാടിക്കൊണ്ടായിരുന്നു പടിയിറക്കം. നന്ദാജി എന്ന് വിളിക്കുന്ന ബിസിനസ്സുകാരനായ രാമാനന്ദ് കല്യാൺപൂരിനെയാണ് സുമൻ വിവാഹം കഴിച്ചത്. 1958 വിവാഹിതയായ സുമന്റെ പിന്നീടുള്ള കരിയർ മുഴുവനും ഒരു നിഴലായി കൂടെ നിന്നത് രാമാനന്ദായിരുന്നു. 2023 രാഷ്ട്രം സുമൻ കല്യാൺപൂരിനെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. മറ്റു നിരവധി പുരസ്കാരങ്ങളും അവരെ തേടിയെത്തി.

പ്രിയ ശ്രോതാക്കളെ, പ്രമുഖ ബോളിവുഡ് ഗായികയായിരുന്ന സുമൻ കല്യാൺപൂരിനെ കുറിച്ചുള്ള പരിപാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ അധ്യായം തയ്യാറാക്കിയത് സരിത മാഹിൻ. നമസ്കാരം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
3: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആന്റ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
4: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
5: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും,
4: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
5: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
4: മൈജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
5: TNT apply.
6: ഈ സീസണിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് ആഘോഷം എത്തി. മൈജി ലാപ് മഴ 4-day sale.
7: നിങ്ങൾ ആഗ്രഹിച്ച മൊബൈൽ, TV, ലാപ്ടോപ്പ്, ഫ്രിഡ്ജ്, AC, വാഷിംഗ് മെഷീൻ, കിച്ചൺ അപ്ലയൻസുകൾ എന്നിവയെല്ലാം വമ്പൻ ലാഭത്തിൽ സ്വന്തമാക്കാം. വലിയ ലാഭത്തിന്റെ വലിയ ഓഫറുകളുടെ മെഗാ സെയിൽ.
6: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ, June 28 വരെ.
2: ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാ സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
8: ഈ മഴ എത്ര ദിവസം നിൽക്കും?
6: 4 ദിവസം നിർത്താതെ പെയ്യും.
7: മൈജി ലാഭമഴ 4-day sale എത്തി. മൊബൈലുകൾ, ലാപ്ടോപ്പുകൾ, സ്മാർട്ട് ടിവികൾ, ഫ്രിഡ്ജുകൾ, വാഷിംഗ് മെഷീനുകൾ, കിച്ചൺ അപ്ലയൻസുകൾ തുടങ്ങിയവയ്ക്കെല്ലാം വമ്പൻ ഓഫറുകൾ. വേഗം അടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കും.
6: ലാഭം പെയ്യുന്ന 4 ദിനങ്ങൾ.

0: June 28 വരെ.
1: ആർക്ക് മുന്നിലും മുട്ടുമടക്കാൻ ഇനി എന്നെ കിട്ടില്ല.
2: ടീച്ചർ, മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്തെന്ന് തോന്നുന്നു.
1: അതെന്താ മാഷേ?
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്നും മുട്ടുമാറ്റി വെക്കൽ ശസ്ത്രക്രിയ ചെയ്ത ആർക്കും പിന്നെ മുട്ടുവേദന ഉണ്ടായിട്ടേ ഇല്ല.
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച അതിപ്രഗത്ഭരായ സർജൻമാരും കീശകാലിയാക്കാത്ത ചികിത്സയും കാരുണ്യ മെഡിസപ്പും മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സൗകര്യങ്ങളും.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
3: മഴക്കാലത്ത് തണുത്തതൊന്നും കഴിക്കണ്ടെന്ന എല്ലാരും പറയുന്നത്.
4: പക്ഷേ പഴവും പച്ചക്കറികളും ഫ്രഷ് ആയി സൂക്ഷിക്കാൻ ഫ്രിഡ്ജ് വേണ്ടേ?
3: വേണ്ടേ എന്നോ, എല്ലാ വീട്ടിലും വേണം ഒരു ഫ്രിഡ്ജ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ റെഫ്രിജറേറ്ററുകൾക്ക് 75% വില കിഴിവുമായി മൈജി ലാഭമഴ, കൂടെ ബാങ്ക് കാഷ്ബാക്ക്, EMI എക്സ്ചേഞ്ച് ഓഫറുകളും.

0: നിങ്ങളുടെ ഹൃദയതാളത്തിനൊപ്പം താങ്ങായി, കരുത്തായി, കരുതലായി എന്നും ഞങ്ങൾ കൂടെയുണ്ട്.
1: 24 മണിക്കൂറും കാർഡിയോളജി സേവനം, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, ബൈപ്പാസ് സർജറി എല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച ആധുനിക സേവന രംഗത്ത് അതിപ്രഗത്ഭരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ
0: ഹൃദയസ്പന്ദനം നിലച്ചു പോകാത്ത രീതിയിലുള്ള മിതമായ ചികിത്സാ ചെലവ്, കാരുണ്യ, മെഡിസെപ്പ്, മറ്റ് പ്രൈവറ്റ് ഇൻഷുറൻസ് സംവിധാനങ്ങളും മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഷോപ്പിംഗ് ലിസ്റ്റ് റെഡിയാണോ? എങ്കിൽ നേരെ മൈജിയിലേക്ക് പോകാം.
3: മൊബൈലുകൾ മുതൽ സ്മാർട്ട് ടിവികൾ വരെ, ഫ്രിഡ്ജുകൾ മുതൽ കിച്ചൺ അപ്ലയൻസുകൾ വരെ, ലാപ്ടോപ്പുകൾ, ഹോം തിയേറ്ററുകൾ, മറ്റ് ഡിജിറ്റൽ ആക്സസറീസുകൾ എല്ലാം വമ്പൻ ലാഭത്തിൽ. വേഗമാകട്ടെ, ഈ ഓഫർ June 28 വരെ.
4: ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ് സ്റ്റീൽ ഡോർസ്, 20 years ഓഫ് ട്രസ്റ്റഡ് എക്സ്പെർട്ടീസ് ഇൻ സ്റ്റീൽ ഡോർ മാനുഫാക്ചറിംഗ്. ക്യൂറാസ്.
5: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: യുവർ ചോയ്സിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. അയാൾ കഥ എഴുതുകയാണ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും സുജാതയും പാടിയത്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. ഭാരതം ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. വാർത്തകൾ വിശദമായി. ഓരോ പൌരനും അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ ഈ മാസം രാജ്യം കൈവരിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ആകാശവാണിയിലൂടെ രാജ്യത്തെ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ഭാരതം ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മോദി പറഞ്ഞു. അടുത്തിടെ കൊൽക്കത്തയിൽ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രെ എന്നിവ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമാക്കി.
1: हमने मन की बात में देशवासियों की अनेक उपलब्धियों पर चर्चा की है. जून में भी देश ने कुछ ऐसी उपलब्धियां हासिल की हैं जो हर देशवासी को गर्व से भर देती हैं. ये सफलताएं देश की सुरक्षा और आत्मनिर्भरता से जुड़ी है. हाल ही में मुझे कोलकाता में नौसेना से जुड़े एक कार्यक्रम में शामिल होने का अवसर मिला. वहाँ INS दुनागिरी, INS संशोधक और INS अग्रय को भारतीय नौसेना के बेड़े में

0: മിൽ കിയാ ഗയാ.
1: വ്യോമയാന മേഖലയിൽ രാജ്യം ജൂണിൽ മികച്ച വിജയം കൈവരിച്ചു. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. സമാന രീതിയിൽ 40 വിമാനങ്ങൾ രാജ്യത്ത് നിർമ്മിക്കുന്നുണ്ടെന്നും ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക് പുതിയ ശക്തി നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. DRDO തദ്ദേശമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ ഈ മാസം വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും രാജ്യത്തെ വ്യവസായ പങ്കാളികളും സംയുക്തമായാണ് ഇത് വികസിപ്പിച്ചത്. പശ്ചിമേഷ്യയിലെ യുദ്ധസാഹചര്യത്തിൽ നടത്തിയ അഭ്യർത്ഥനകൾക്ക് പിന്തുണയും സഹകരണവും നൽകിയ രാജ്യത്തെ ഓരോ പൌരനോടും രാജ്യം കടപ്പെട്ടിരിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയിൽ രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ഇൻഷുറൻസ് സുരക്ഷാ കവചം ഒരുക്കി. വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. പദ്ധതി പ്രകാരം ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം കുടുംബങ്ങൾക്ക് ലഭിച്ചതായി പ്രധാനമന്ത്രി പറഞ്ഞു.
0: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹി ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം യാനി കേവൽ 1 സാൽ കെ 20 രൂപയെ കാ പ്രീമിയം ഉസ് പർ 2 ലാഖ് രൂപയെ തക് കാ ദുർഘടന ബീമാ മിൽതാ ഹൈ. അബ് തക് ഇസ് യോജന സെ 58 കരോഡ് സെ അധിക ലോഗ് ജുഡ് ചുക്കെ ഹൈ. ഇൻമെ കരീബ് 28 കരോഡ് ഹമാരി മാതായേ ബഹനേ ബേട്ടിയാ ഹൈ.
1: അന്ധവിശ്വാസം തെറ്റിദ്ധാരണ മാത്രമല്ല, അത് ഭയം ജനിപ്പിക്കുന്നത് കൂടിയാണ്. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയും ചെയ്യുന്നു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അന്ധവിശ്വാസമടക്കം പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്നും നരേന്ദ്രമോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നതായും അദ്ദേഹം പറഞ്ഞു. നാഗാലാന്റിലെ നാഗാലാന്റ് ബേബി ലീഗ് ഫുട്ബോൾ മത്സരത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പരാമർശിച്ചു. ബേബി ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കിയതായും കുട്ടികളുടെ മനസ്സിൽ ഇത് വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടെന്നും നരേന്ദ്രമോദി പറഞ്ഞു.
0: मैं अक्सर कहता हूं जो खेलता है वो खिलता है. आज देश में ऐसे युवाओं की संख्या बहुत तेजी से बढ़ रही है जो खेल भी रहे हैं और खिल भी रहे हैं. पहले की तुलना में अब कहीं अधिक युवा खेलों को कैरियर के रूप में अपना रहे.
1: യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിന് ന്യൂഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല നിർമ്മിത ബുദ്ധി, ഡാറ്റാ സയൻസ് എന്നിവയിൽ ബിടെക് പ്രോഗ്രാം ആരംഭിക്കുന്നത് ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിന് ചുവടുവയ്പ്പാണ്. ഈ ശ്രമത്തിൽ കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ജനങ്ങളാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ ശക്തിയെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ സംരംഭങ്ങൾ മനസ്സിൽ ദൃഢനിശ്ചയം സമൂഹത്തിന്റെ പിന്തുണയുമുണ്ടെങ്കിൽ ഏതു വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്നതിന്റെ സൂചകമാണെന്നും നരേന്ദ്രമോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണത്തിന്റെ വിവിധ വശങ്ങൾ അവലോകനം ചെയ്യുന്ന ഇരു നേതാക്കളും പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ കാഴ്ചപ്പാടുകളും കൈമാറും. സീഷെൽസ് ദേശീയ അസംബ്ലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ പ്രവാസികളുമായും മോദി സംവദിക്കും. സീഷെൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി പങ്കെടുക്കും. ഇന്ത്യൻ രാജ്യരക്ഷാസേനയുടെ ഒരു സംഘവും 2 ഇന്ത്യൻ നാവികസേനാ കപ്പലുകളും സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം പുരോഗമിക്കുന്നു. സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിച്ചു. 2000ശേഷം കേരളത്തിൽ പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും ഭാവിയിൽ റിപ്പോർട്ട് ചെയ്യാൻ സാധ്യത മുന്നിൽ കാണണമെന്ന് മന്ത്രി പറഞ്ഞു. സംസ്ഥാനത്ത് 5 വരെ പ്രായക്കാരായ 19,80,224 കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് നൽകുന്നത്. 22,288 ബൂത്തുകളും 46,663 സന്നദ്ധ പ്രവർത്തകരെയും നിയോഗിച്ചിട്ടുണ്ട്. യാത്രാവേളയിൽ വാക്സിൻ നൽകുന്നതിന് പ്രത്യേക ബൂത്തുകളും ക്രമീകരിച്ചിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിൽ എത്താനാകാത്ത കുഞ്ഞുങ്ങൾക്ക് നാളെയും

മറ്റന്നാളും വീടുകളിലെത്തി വാക്സിൻ നൽകും. കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ നിർവഹിച്ചു. കോഴിക്കോട്ടെ നാദാപുരം കല്ലാച്ചി MLP സ്കൂളിൽ KM അഭിജിത്ത് MLA ജില്ലാതല ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം ഗവൺമെന്റ് വിക്ടോറിയ ആശുപത്രിയിൽ മന്ത്രി ബിന്ദുകൃഷ്ണ നിർവഹിച്ചു. പത്തനംതിട്ട ജില്ലാതല പരിപാടി അടൂർ ജനറൽ ആശുപത്രിയിൽ മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്തു. എറണാകുളം ജില്ലയിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം ചേരനല്ലൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ TJ വിനോദ് MLA നിർവഹിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. ആദ്യ മത്സരത്തിൽ രാത്രി 12:30 സൌത്ത് ആഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. ലോസ് ഏഞ്ചൽസ് സ്റ്റേഡിയത്തിലാണ് മത്സരം. രാവിലെ ഗ്രൂപ്പ് ജെ മത്സരത്തിൽ അർജന്റീന 1-3 ഗോളുകൾക്ക് ജോർദാനെ തോൽപ്പിച്ചു. ജിയോവാനി ലോസെൽസോ, ലൌതാരോ മാർട്ടിനസ്, ലയണൽ മെസ്സി എന്നിവർ ഗോളുകൾ നേടി. ഇതോടെ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരമെന്ന റെക്കോർഡ് മെസ്സി നിലനിർത്തി. അൾജീരിയ ഓസ്ട്രിയ മത്സരം ഇരു ടീമുകളും 3 ഗോളുകൾ നേടി സമനിലയിൽ പിരിഞ്ഞു. ICC വനിതാ T20 ലോകകപ്പിൽ അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7:00 മത്സരം. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30 മത്സരം. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അനാവശ്യ വിവാദങ്ങൾ കൊണ്ട് നഷ്ടമാകാൻ പാടില്ലെന്ന് മന്ത്രി KM ഷാജി പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ ക്യാബിനറ്റ് ഉപസമിതി തീരുമാനം വരട്ടെ എന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഏകജാലക പ്രവേശനത്തിന്റെ 3-ാം ഘട്ട അലോട്ട്മെന്റ് പട്ടിക പ്രസിദ്ധീകരിച്ചു. ലിസ്റ്റിൽ ഉൾപ്പെട്ട വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ജൂലൈ 2 വരെയും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ ജൂലൈ 3 വരെയും സ്കൂളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്ന് വിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചു. കൊച്ചിയിൽ ഇന്നലെ അർദ്ധരാത്രി സ്വകാര്യ മാളിന് സമീപം നവജാത ശിശുവിനെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തി. മാളിനടുത്ത തട്ടുകടയോട് ചേർന്നാണ് ആൺകുഞ്ഞിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മരട് പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഭാരതം ആഴിമുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രധാനമന്ത്രി ഇന്ന് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. രാജ്യവ്യാപകമായി പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം പുരോഗമിക്കുന്നു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിലെ നോക്കൌട്ട് മത്സരങ്ങൾ ഇന്ന് ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ
1: വലിയ മുതൽക്കൂട്ടാണെന്ന് പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിൻസ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ വിശദമായി. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. രാജ്യത്തെ ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കും. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിന്റെ ഈ ശക്തി ഇന്ത്യയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. രാജ്യം കൂടുതൽ സ്വയം

0: പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ നിർമ്മിത C-295 വിമാനം ഈ മാസം ആദ്യ പറക്കൽ പൂർത്തിയാക്കിയത് സംബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇതുപോലെ 40 വിമാനങ്ങൾ ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ടെന്നും വ്യോമയാന മേഖലയിൽ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്ക് ഇത് പുതിയ ശക്തി നൽകുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു.
1: C-295 ये विमान मेड इन इंडिया है और C-295 विमान ने अपनी पहली उड़ान पूरी की है और ऐसे 40 विमान भारत में ही बनाए जा रहे हैं. इससे MSME और एरोस्पेस सेक्टर को नई शक्ति मिल रही है, रोजगार के अवसर बढ़ रहे हैं और आत्मनिर्भर भारत का संकल्प भी मजबूत हो रहा है.
0: ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നളന്ദ സർവകലാശാല, ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയ സർവകലാശാലകൾ നിർമ്മിത ബുദ്ധി, ഡേറ്റ സയൻസ് എന്നിവയിൽ അധിഷ്ഠിതമായി നടത്തുന്ന കോഴ്സുകൾ സംബന്ധിച്ച് മൻ കി ബാത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആധുനിക സാങ്കേതിക വിദ്യയെ ഇന്ത്യയുടെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിലുള്ള സുപ്രധാന ചുവടുവയ്പാണിതെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഭാരതീയ ഭാഷകൾക്കായി പുതിയ നിർമ്മിത ബുദ്ധി ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിനും പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പദ്ധതികളാണ് പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയും പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജനയിൽ പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുള്ള ഈ പദ്ധതിയിൽ ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. ദാരുണമായ മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന പദ്ധതിയിലൂടെ 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടി രൂപയുടെ സഹായം ലഭിച്ചുവെന്നും ശ്രീ മോദി വ്യക്തമാക്കി. ഒരു ചെറിയ തുകയിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാമെന്ന് ഈ പദ്ധതികൾ കാണിച്ചു തരുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു.
1: സർക്കാർ ദേശ് കെ കരോഡോ പരിവാരോ തക് സുരക്ഷാ കാ കവച് പഹുചാ രഹി ഹൈ. പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന കെ തഹത് കേവൽ 20 രൂപയെ കെ സാലാനാ പ്രീമിയം ഉസ് പർ 2 ലക്ഷം രൂപയെ തക് കാ ദുർഘടന ബീമാ മിൽത്ത ഹൈ. ഇസ് യോജന സെ പീഡിത പരിവാരോ കോ അബ് തക് ജോ ഹിസാബ് മിലാ ഹൈ 3,700 കരോഡ് രൂപയെ സെ അധിക കി സഹായത മിൽ ചുക്കി ഹൈ.
0: മേഘാലയയിലെ പ്രസിദ്ധമായ വേരുപാലങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകൾ കൊണ്ട് നീർച്ചാലുകൾക്ക് കുറുകെ നിർമ്മിച്ച പ്രകൃതിദത്തമായ ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നുവെന്നും പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർ നിർമ്മിക്കുന്ന മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ രാജ്യം അഭ്യർത്ഥിച്ചിട്ടുണ്ടെന്ന് ശ്രീ മോദി മൻ കി ബാത്തിൽ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. യുദ്ധ സാഹചര്യത്തിൽ ആവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് ജനങ്ങളിൽ നിന്ന് ലഭിച്ച പിന്തുണയ്ക്കും സഹകരണത്തിനും ഓരോ പൌരനോടും കടപ്പെട്ടിരിക്കുന്നതായി ശ്രീ മോദി മൻ കി ബാത്തിൽ പറഞ്ഞു. പൊതുജന പങ്കാളിത്തത്തിന്റെ കരുത്ത് രാജ്യത്തെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് ഉറപ്പുണ്ടെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി.
1: പശ്ചിമ ഏഷ്യ മേ ബനി യുദ്ധ കി സ്ഥിതിയോ കോ ദേഖ്തെ ഹുയേ മേനെ ദേശവാസിയോ സേ കുച്ച് ആഗ്രഹ കിയേ ഥേ. മേ ദേശ് കേ ഹർ നാഗരിക് കാ ആഭാരി ഹൂ കി മേരി അപീൽ കാ ഉന്നോനെ ന സിർഫ് സമർത്ഥൻ കിയാ ബൽക്കി ഹർ തരഫ് സേ ഉസ്മേ അപ്ന സഹയോഗ് കർ രഹേ ഹൈ. മുജേ ഇസ് ബാത് കി ഖുശി ഹൈ ഇസ് ഗ്ലോബൽ ക്രൈസിസ് കാ ഹം ഭാരതീയ മിൽകർ മുക്കാബല കർ രഹേ ഹൈ. മുജേ വിശ്വാസ് ഹൈ ജൻ ഭാഗീദാരി കി യഹി ശക്തി ഹമേ മജ്ബൂതി ദേഗി ഹമേ സഫൽ ബനായേഗി.
0: ഗണേശോത്സവം ഉൾപ്പെടെയുള്ള രാജ്യത്തെ ഓരോ ഉത്സവങ്ങളും പരിസ്ഥിതി സൌഹാർദ്ദപരമാകണമെന്നും വോക്കൽ ഫോർ ലോക്കൽ എന്ന തത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ പറഞ്ഞു. ഗണേശോത്സവത്തിനായി മണ്ണുകൊണ്ട് നിർമ്മിച്ച ഗണേശ വിഗ്രഹങ്ങൾ ഉപയോഗിക്കാനും പ്രാദേശിക മൺവിഗ്രഹ നിർമ്മാതാക്കളിൽ നിന്നും കലാകാരന്മാരിൽ നിന്നും ഇവ വാങ്ങാനും ശ്രീ മോദി അഭ്യർത്ഥിച്ചു. രാജ്യത്ത് കായിക മേഖലയിലേക്ക് കടന്നുവരുന്ന യുവതലമുറയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. സ്പോർട്സിനെ ഒരു കരിയറായി കൂടുതൽ പേർ സ്വീകരിക്കുന്നതിൽ അദ്ദേഹം സന്തോഷം പ്രകടിപ്പിച്ചു.
1: സാധ്യോ മേ അക്സർ കഹതാ ഹൂ ജോ ഖേൽതാ ഹൈ വോ ഖിൽതാ ഹൈ ആജ് ദേശ് മേ.

0: ऐसे युवाओं की संख्या बहुत तेजी से बढ़ रही है जो खेल भी रहे हैं और खिल भी रहे हैं। पहले की तुलना में अब कहीं अधिक युवा खेलों को कैरियर के रूप में अपना रहे हैं।
1: ജലസംഭരണം, ശുചിത്വം എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക തുടങ്ങിയവയാണ് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ ഇന്ന് പരാമർശിച്ച മറ്റ് വിഷയങ്ങൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രി ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഇരു നേതാക്കളും ഉഭയകക്ഷി സഹകരണം, പരസ്പര താൽപര്യമുള്ള പ്രാദേശിക അന്തർദേശീയ വിഷയങ്ങളിൽ ചർച്ച നടത്തുകയും ചെയ്യും. മൂന്ന് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസിൽ എത്തിയത്. സെയ്ഷൽസിന്റെ ദേശീയദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പ്രധാനമന്ത്രി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ഇന്ന് അഭിസംബോധന ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയ്ക്കായി ഇന്ത്യ നൽകിയ അടിയന്തര സഹായം ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് കരുത്തു പകരുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രക്ഷാപ്രവർത്തനങ്ങൾക്കായി ഇന്ത്യ പ്രഖ്യാപിച്ച ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി 41 രക്ഷാസംഘം, ദുരിതാശ്വാസ സാമഗ്രികൾ, മരുന്നുകൾ, മെഡിക്കൽ ഉപകരണങ്ങൾ തുടങ്ങിയവ വെനീസ്വലയിലെത്തി. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ബുധനാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഗ്രൂപ്പ് എയിലെ ഫൈനൽ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൌണ്ടിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങൾ വിജയിച്ച ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് തകർപ്പൻ ജയം. 80 മിനിറ്റിൽ സൂപ്പർ താരം ലയണൽ മെസ്സി നേടിയ ഗോൾ ഉൾപ്പെടെ 1-3 ഗോളുകൾക്കാണ് അർജന്റീന ജോർദാനെ പരാജയപ്പെടുത്തിയത്. അതേസമയം ഓസ്ട്രിയയും അൾജീരിയയും തമ്മിലുള്ള മത്സരം സമനിലയിൽ കലാശിച്ചു. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തം വലിയ മുതൽക്കൂട്ടാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൻ കി ബാത്തിൽ. ആഗോള പ്രതിസന്ധികളെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് നന്ദി അറിയിക്കുന്നതായും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതോടെ സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമായതായും പ്രധാനമന്ത്രി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള സർവകലാശാലകളുടെ ശ്രമങ്ങൾക്കും പ്രത്യേക അഭിനന്ദനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തും. ഭൂകമ്പം നാശം വിതച്ച വെനീസ്വലയിൽ ഓപ്പറേഷൻ അമിത്സ്റ്റാഡിന്റെ ഭാഗമായി ദുരിതാശ്വാസ സാമഗ്രികൾ എത്തിച്ച് ഇന്ത്യ. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 4 വടക്കൻ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ജോർദാനെതിരെ അർജന്റീനയ്ക്ക് ജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി സുരക്ഷാ ഭീമാ യോജനയിൽ രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഗവൺമെന്റ് ഇൻഷുറൻസ് സുരക്ഷാ കവചം ഒരുക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 20 രൂപ വാർഷിക പ്രീമിയത്തിൽ 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് പദ്ധതിയിൽ 58 കോടിയിലധികം ആളുകൾ ചേർന്നിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പറഞ്ഞു. അന്ധവിശ്വാസം തെറ്റിദ്ധാരണയ്ക്കുമപ്പുറം ഭയം ജനിപ്പിക്കുന്നതാണെന്നും അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അനുഭവിക്കുകയും ചെയ്യുന്നെന്നും പ്രധാനമന്ത്രി. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ അന്ധവിശ്വാസമടക്കം പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് കായിക വിനോദങ്ങളിൽ ഏർപ്പെടുന്ന യുവാക്കളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്നും കൂടുതൽ യുവാക്കൾക്ക് സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നതായും പ്രധാനമന്ത്രി. നാഗാലാൻഡിലെ നാഗാലാൻഡ് ബേബി ലീഗ് ഫുട്ബോൾ മത്സരത്തെക്കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ അനാവശ്യ വിവാദങ്ങൾ കൊണ്ട് നഷ്ടമാകാൻ പാടില്ലെന്ന് മന്ത്രി കെ എം ഷാജി. PM ശ്രീ വിഷയത്തിൽ ക്യാബിനറ്റ് ഉപസമിതി തീരുമാനം വരട്ടെയെന്നും അദ്ദേഹം കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. എറണാകുളം ജില്ലയിൽ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ ജില്ലാതല ഉദ്ഘാടനം TJ വിനോദ് MLA നിർവഹിച്ചു. ചേരാനെല്ലൂർ ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലാണ് ചടങ്ങ് നടന്നത്. എറണാകുളം പിറവത്ത് പുഴയിൽ കാണാതായ 4 കുടുംബത്തിലെ പെൺകുട്ടിയുടെ മൃതദേഹവും കണ്ടെത്തി. 8 വയസ്സുള്ള ഹന്നയുടെ മൃതദേഹമാണ് പിറവം എക്സൈസ് കടവിൽ നിന്ന് രാവിലെ കണ്ടെത്തിയത്. കൊച്ചിയിൽ സ്വകാര്യ മാളിന് സമീപം നവജാത ശിശു ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ മാളിന് അടുത്ത

കടയോട് ചേർന്നാണ് ആൺകുഞ്ഞിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് മരട് പോലീസ് അറിയിച്ചു. FIH പുരുഷ ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യ ഇന്ന് ഇംഗ്ലണ്ടിനെ നേരിടും. ലണ്ടനിൽ രാത്രി 8:30-ന് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി കേൾക്കാം 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാം. 9400024440 എന്ന നമ്പറിലേക്ക് ഹായ് അയക്കൂ, നമുക്ക് സംസാരിക്കാം. ഇപ്പോൾ കേൾക്കാം കസ്തൂരിമാൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. ലോഹിതദാസിന്റെ വരികൾ, ഔസേപ്പച്ചന്റെ സംഗീതം.

0: ഹലോ,
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: ഇത് പേരാമ്പ്ര എന്നാണ്.
0: പേരാമ്പ്ര എന്ന പേരെന്തായിരുന്നു?
1: തങ്കം.
0: തങ്കം. പറയൂ, എന്തൊക്കെയാ?
1: കാലായി ശ്രമിക്കുന്നു.
0: ആണോ? ഇന്നിപ്പോ പെട്ടെന്ന് കിട്ടിയില്ലേ?
1: ഇന്ന് കിട്ടി നോക്കുമ്പോള സന്തോഷ.
0: ആരൊക്കെയാള്ളേ തങ്കം വീട്ടില്? തങ്കം ചേച്ചി,
1: മോനും മോന്റെ ഭാര്യയും കുഞ്ഞനും പിന്നെ ഹസ്ബൻഡും.
0: ആ ആ, പേരാമ്പ്രയിൽ തന്നെയാണ് വീടല്ലേ?
1: പേരാമ്പ്ര വീട്.
0: ആ ആ, അപ്പം
1: ഇന്ന് മോള് വീട്ടിലുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആയിട്ട് നോക്ക്, കിട്ടിയാ കിട്ടി.
0: സന്തോഷല്ലേ?
1: സന്തോഷായി.
0: കുട്ടി എന്താ ചെയ്യണേ? മകന്റെ കുട്ടി?
1: മകന്റെ കുട്ടി ഒന്നാം ക്ലാസ്സില്.
0: ഒന്നാം ക്ലാസ്സില്? നാട്ടിൽ തന്നെയാണ് അല്ലേ?
1: നാട്ടിൽ തന്നെ.
0: ആ, അപ്പം ആ മോളാണോ ഹായ് അയച്ചേ?
1: ആവളെ, ആവളെയാണ് പേരാമ്പ്ര ആവള.
0: ആ ആ ആ, അങ്ങനെ. മകനൊക്കെ?
1: മോന്റെ ഭാര്യ പോലീസിലാണ്, വടകര സെല്ലിലാ.
0: ആണോ?
1: മോയും കോഴിക്കോടാ, GST ഓഫീസിൽ.
0: ആ ആ ആ, അപ്പം ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് എല്ലാരും വീട്ടിലുണ്ട്.
1: എല്ലാരും വീട്ടിലുണ്ട്.
0: ആ,
1: പിന്നെ മോള് കല്യാണം കഴിച്ച് അരിക്കോളാണ്.
0: ആ ആ,
1: ഒക്കെ രണ്ട് മക്കള്.
0: ആ, എല്ലാരും അങ്ങനെ സുഖമായിട്ടിരിക്കുന്നു?
1: സുഖമായിട്ടിരിക്കുന്നു.
0: ആ, മോള് വീട്ടിലേക്ക് വരാറില്ലേ വെക്കേഷൻ ഒക്കെ? അല്ലേ,
1: വരുത്തുണ്ട് വരുത്തുണ്ട്.
0: ആ ആ, അങ്ങനെ. ഊണ് കഴിഞ്ഞിട്ടുണ്ടാവില്ല? ആ സമയം ഗാനോത്സവം
1: ഇത് കിട്ടോ ഇല്ലയോ കാത്തിരുന്നു.
0: ആ, അങ്ങനെ കുറെ പേര് ശ്രമിക്കുമ്പോഴേ അങ്ങനെ എല്ലാവർക്കും ഈ ഒരു മണിക്കൂറല്ലേ ഉള്ളൂ, അപ്പൊ അതുകൊണ്ട് അങ്ങനെ
1: കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല. പക്ഷേ എന്തോ ഭാഗ്യം.
0: അങ്ങനെ ശ്രമിച്ചോണ്ടിരുന്നാലേ കിട്ടും. നമ്മൾ അങ്ങനെ അങ്ങനെയല്ല, കുറെ ഈ ഒരാഴ്ച അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാലേ ഇതുപോലെ നമ്മൾ അങ്ങോട്ട് വിളിക്കുക എന്നുള്ളത് എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയുള്ളൊരു ഇത് ചെയ്തത്. മറ്റേത് ഇങ്ങോട്ട് വിളിക്കുമ്പോൾ എല്ലാവർക്കും അങ്ങനെ കിട്ടിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ സ്ഥിരമായിട്ടുള്ള അങ്ങനെയല്ല, നമ്മളെ സ്ഥിരം കോളേഴ്സ് അല്ലാത്തവരെ നമ്മൾ അങ്ങോട്ട് വിളിച്ചിട്ടേ അങ്ങനെയുള്ള പരിപാടി തന്നെ വിചാരിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെ കുറെ കാത്തിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അവസരം കിട്ടും കേട്ടോ.
1: അതെ, എനിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ.
0: ആ, അപ്പം റിയൽ എഫ് എം ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും അല്ലേ?
1: എപ്പോഴും കേൾക്കും.
0: ആ, രാവിലെ പണി തുടങ്ങാ റിയൽ എഫ് എമ്മിന്റെ ഒപ്പാണ്.
1: അതെ അതെ,
0: രാത്രി രഞ്ജനയും കൂടി കഴിഞ്ഞിട്ടാണ് ഉറങ്ങുക അല്ലേ?
1: അതെ അതെ, ഭയങ്കര ഇഷ്ടാ പാട്ട്. പിന്നെ ചെറുതായിട്ടൊന്നും മോളു.
0: ആണോ? രണ്ടുപേര് വേഗം താല്പര്യം ഉണ്ടെങ്കിൽ.

0: കണ്ടെങ്കിലെന്നോ കൊതിച്ചു കണ്ണീർ കനകച്ചിലമ്പോ ചിലുമ്പി.
1: ഈ പാട്ടെന്നെയാണെന്ന് ആവശ്യപ്പെട്ടത് അല്ലേ?
0: അതെ.
1: സന്തോഷം കേട്ടോ, ഇനിയും വിളിക്കൂ, സംസാരിക്കാം. ശരി എന്നാല്. കൈതപ്രത്തിന്റെ വരികൾക്ക് കൈതപ്രം വിശ്വനാഥൻ സംഗീതം നൽകി ചിത്ര പാടിയത് കണ്ണകി എന്ന ചിത്രത്തിൽ നിന്ന്.

0: തത്സമയ ഫോണിൻ പരിപാടി.
1: ഹലോ, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്?
2: എന്റെ പേര് ശ്രീഹരി എന്നാണ്.
1: എവിടെന്നാ വിളിക്കണത്?
2: അത്തോളിന്നാണ് വിളിക്കുന്നത്.
1: എന്താ ചെയ്യണത് ശ്രീഹരി?
2: ഞാൻ മോട്ടർ വെൽഫെയർ ബോർഡിൽ വർക്ക് ചെയ്യാണ്.
1: ഇന്നപ്പം സൺഡേ ആയതുകൊണ്ട് ലീവ് ആയിരിക്കും അല്ലേ?
2: അതെ അതെ, ഇന്ന് സൺഡേ ആയതുകൊണ്ട് ലീവ് ആണ്.
1: സ്ഥിരം ശ്രോതാവാണോ ആകാശവാണിയുടെ?
2: സമയം കിട്ടുമ്പോൾ കേൾക്കാറുണ്ട്. നല്ല പരിപാടിയൊക്കെയാണ്.
1: ആരൊക്കെയാണ് വീട്ടില്?
2: വീട്ടില് അച്ഛൻ അമ്മ ഉണ്ട്, പിന്നെ വൈഫ് ഉണ്ട്, ഒരു മോളുണ്ട്.
1: കുട്ടി? മോള്?
2: മോള് യു കെ ജിയിൽ പഠിക്കുക.
1: ചെറിയ കുട്ടിയാണ് അപ്പം.
2: അതെ അതെ.
1: പിന്നെ റിയൽ എഫിനോട് എന്തൊക്കെയാ പറയാനുള്ളത്?
2: പരിപാടികളൊക്കെ നന്നാവുന്നുണ്ട്. ഇനി പുതിയ പുതിയ പരിപാടികളൊക്കെ വരട്ടെ. കാലത്തിനനുസരിച്ച് ഒരുപാട് മാറ്റങ്ങളൊക്കെ വരുത്തണം. പുതിയ ആൾക്കാരെയും കൂടെ ആകർഷിക്കുന്ന രീതിയിലേക്കൊക്കെ മാറണം.
1: അങ്ങനെ വീട്ടില് വൈഫ് എങ്ങനെയാ വർക്കിംഗ് ആണോ?
2: വൈഫ് സൈല എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഒരു സെന്ററിൽ പോകുന്നുണ്ട്.
1: അങ്ങനെ. അപ്പൊ ഇന്ന് ഗാനോത്സവത്തിലേക്ക് ഒരു ഹായ് അയച്ചു നോക്കിയതാണ്.
2: അതെ അതെ.
1: ഏത് പാട്ടായിരുന്നു വേണ്ടത്?
2: അത് പുതിയൊരു സിനിമ, അതിരടി എന്ന് പറഞ്ഞ സിനിമയിലെ അമ്മ പുതപ്പേ എന്ന് പറഞ്ഞൊരു സോങ്.
1: സിനിമകളൊക്കെ കാണാറുള്ള കൂട്ടത്തിലാണോ? എങ്ങനെയാ?
2: അതെ, അത്യാവശ്യം സിനിമകളൊക്കെ കാണാറുണ്ട്.
1: കണ്ടിട്ടുണ്ടോ അതിരടി?
2: അതിരടി കണ്ടിട്ടില്ല, കാണണം.
1: അപ്പോ പാട്ട് വെക്കട്ടെ എന്നാലേ.
2: ഓക്കേ ഓക്കേ.
1: സന്തോഷം സംസാരിക്കാൻ പറ്റിയതില്. ഇനിയും
2: ശ്രമിക്കും.
1: ശരി. അതിരടി എന്ന ചിത്രത്തിന് വേണ്ടി വിനീത് ശ്രീനിവാസനും വിഷ്ണു വിജയും പാടിയത്, സുഹൈൽ കോയയുടെ വരികൾ, വിഷ്ണു വിജയന്റെ സംഗീതം.

ഹലോ ഹലോ ഹലോ, കോൾ കട്ടായെന്ന് തോന്നുന്നു. ചില്ല എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. മോയൻ വി കുറുപ്പിൻ്റെ വരികൾ, എം ബി ശ്രീനിവാസിൻ്റെ സംഗീതം.

0: ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടി.
1: ഹലോ, നമസ്കാരം. പേരെന്തായിരുന്നു?
2: പേര് ശോഭ സുബ്രഹ്മണ്യൻ.
1: ശോഭ ചേച്ചി, എവിടെന്നാ വിളിക്കണത്? സ്ഥലം?
2: പറയഞ്ചേരി.
1: പറയഞ്ചേരിയാണ്. സ്ഥിരം ശ്രോതാവാണ് അല്ലേ?
2: അതെ, സ്ഥിരം ശ്രോതാവാണ്.
1: വിളിക്കാറുണ്ടായിരുന്നോ ഗാനോത്സവത്തിലേക്ക്?
2: വിളിക്കാറുണ്ടായിരുന്നു.
1: ആണോ? കിട്ടാറുണ്ട്?
2: ഇപ്പൊ കുറച്ചായിട്ട് വിളിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയിലാണ്. കുറച്ചു സമയം വിളിക്കുന്നത്.
1: പാട്ടുകളെ കേൾക്കാറുണ്ട് അല്ലേ?
2: ഓ, പാട്ട് ഇഷ്ടമാണ്, പാട്ട് കേൾക്കാറുണ്ട്. ഇന്ന് പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയ ദിവസമാണ്. എൻ്റെ ഭർത്താവിൻ്റെ പരിപാടി 2-ാമത്തെ വർഷമാണ്.
1: അപ്പം ആ ദിവസത്തിൽ ഇന്ന് കിട്ടി അല്ലേ?
2: ആ, മൂപ്പർക്ക് ഇഷ്ടമുള്ള പാട്ടായിരുന്നു.
1: ഈ എന്ന് ആവശ്യപ്പെട്ടതല്ലേ? പൂന്തേനരുവിലെ പാട്ടല്ലേ?
2: പൂന്തേനരുവിലെ പാട്ട്. മോളും മെച്ചിട്ട് ഒരു വർഷം, രണ്ടാള്, ഒരു വർഷത്തിൽ രണ്ടാളാ മരിക്കുന്ന എന്റെ മോളും എന്റെ
1: ഭർത്താവും. നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
2: അതെ, പാട്ട്
1: കേൾക്കാം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ സംഗീതം നൽകി യേശുദാസ് പാടിയത് പൂന്തേനരുവി എന്ന ചിത്രത്തിൽ നിന്ന്.
3: സ്മരണ തൻ മണിവാതിൽ തുറന്നു കിടന്നാലും ദുഃഖം അടഞ്ഞു കിടന്നാലും

0: നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. ആരാണ്?
1: കൊയിലാണ്ടി.
0: ഒന്നും കൂടി പറയൂ, ക്ലിയർ ആയില്ല. കൊയിലാണ്ടി എന്നാണ്. പേരെന്തായിരുന്നു?
1: സൗമ്യ.
0: സൗമ്യ എന്താ ചെയ്യണത്?
1: ഞാനേ കൊയിലാണ്ടി മുനിസിപ്പാലിറ്റിയിലെ
0: മുനിസിപ്പാലിറ്റിയിലെ വർക്കിംഗ് ആണ് അല്ലേ. ഇന്ന് ഞായറാഴ്ച ഒന്നുകൂടെ റേഞ്ചിലോടത്ത് ഒന്ന് നിക്കോ.
1: അത് മോക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് കേൾക്കാനും.
0: ആണോ?
1: പാട്ട് പാടാൻ ചെയ്യും.
0: മോള് എത്രയിലാ പഠിക്കണേ? എത്രയിലാണ്? റേഞ്ച് കുറവാണ് തോന്നുന്നുണ്ട് കേട്ടോ, മോൾക്ക് കൊടുത്തോളൂ.
2: ഹലോ.
0: ഹലോ, മോളുടെ പേരെന്താ?
2: തൻവി കൃഷ്ണ.
0: തൻവി കൃഷ്ണ, എത്രയിലാ പഠിക്കണത്?
2: മൂന്നിലാണ്.
0: ഇഷ്ടമാണ് ഗാനോത്സവം അല്ലേ. ശനി ഞായറും ലീവുള്ള ദിവസം ഗാനോത്സവം കേൾക്കാറുണ്ട്. ഏത് സ്കൂളിലാണ് പഠിക്കണത്? മൂടേരിയില്. ഇഷ്ടാണോ പഠിക്കാനൊക്കെ? പഠിക്കാനാണോ ഇഷ്ടം, പാട്ട് പാടാനാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടാ. നല്ല കുട്ടിയാ. പാട്ട് പാടുക അല്ലാതെ പിന്നെന്താ ചെയ്യാറ്? ആണോ? പിന്നെ ഒരു വേഗം രണ്ടുപേരും പാടിക്കോളൂ ഇഷ്ടാണെങ്കിൽ പാടാൻ.

സന്തോഷം മോളെ, വിളിച്ചതിനും കേൾക്കാറുള്ളതിനും പാട്ട് പഠിത്തുന്നതിനും. ഇനിയും കേൾക്കുക കേട്ടോ, സമയമുള്ള പോലൊക്കെ പഠിക്കുന്നതിൻ്റെ ഇടയിൽ പാട്ടുകൾ നന്നായി പാടുക, റിയൽ എഫ് എം കേൾക്കുക, ഇടയിൽ വിളിക്കുക. പാട്ട് കേൾക്കാം എന്നല്ലേ? ഏത് പാട്ടായിരുന്നു? സിന്ദൂരി ചെപ്പിലെ പാട്ടല്ലേ പറഞ്ഞത് വേണമെന്ന്? അപ്പം കേൾക്കാല്ലേ? ശരി കേട്ടോ. യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി യേശുദാസ് പാടിയത് സിന്ദൂരച്ചെപ്പ് എന്ന ചിത്രത്തിൽ നിന്ന്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഹലോ
2: ഹലോ
1: ഹലോ, നമസ്കാരം. പേരെന്തായിരുന്നു?
2: സുബൈദ.
1: സുബൈദ, സുബൈദ ചേച്ചി എന്താ ചെയ്യണത്?
2: ഞാൻ ഹൗസ് വൈഫ് ആണ്.
1: ഹൗസ് വൈഫ് ആണ്. സ്ഥലം?
2: കോഴിക്കോട് മുക്കം. കോഴിക്കോട് മുക്കം നിയർ കൊടിയത്തൂർ.
1: റേഡിയോന്റെ സ്ഥിരം ശ്രോതാവാണ്?
2: അതെ അതെ, ഞാൻ 10-26 വർഷമായിട്ട്, അതായത് ഡിഗ്രിക്ക് പഠിക്കുന്ന അത് 90s മുതലേ റേഡിയോ കേൾക്കുന്നുണ്ട്. പിന്നെ നാടകങ്ങളൊക്കെ സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്. രാവിലെ ഞാൻ 6 മണിക്ക് റേഡിയോ ഓൺ ചെയ്ത പിന്നെ അതെന്റെ കൂടെ ഉണ്ടാവും. എന്റെ ഫോണിലാണ് റേഡിയോ കേൾക്കുന്നത്.
1: അപ്പം എങ്ങനെ റേഡിയോ കേൾക്കണ ഒരു ഉപാധി മാറി വന്നു എന്നേ ഉള്ളൂ? കേൾക്കണത് സ്ഥിരം റേഡിയോ തന്നെയാണ് അല്ലേ?
2: കേൾക്കണത് സ്ഥിരം റേഡിയോ തന്നെയാണ്. കേൾക്കുന്ന ഒരു ഉപാധി മാറി എന്നേ ഉള്ളൂ.
1: അതെ അതെ, പണ്ട് റേഡിയോ ആയിരുന്നു, ഇപ്പൊ അത് ഫോണായി, അത്രേ ഉള്ളൂ.
2: അപ്പൊ ആ റേഡിയോ ശരിക്കും വർക്ക് ചെയ്യുന്നില്ല, അതിന് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്.
1: അപ്പൊ
2: ഞാൻ ഫോണിലേക്ക് മാറിയതാ.
1: ഇപ്പൊ ഫോണില് നന്നായി കേൾക്കണ്ട അല്ലേ?
2: ക്ലിയർ ആയിട്ട്,
1: കുറച്ചൊരു നെറ്റ് മാത്രം മതി അല്ലേ?
2: അതെ അതെ, നമ്മള് പോണ വഴിക്കൊക്കെ കൊണ്ടുപോവല്ലോ.
1: അതെ അതെ അതെ,
2: എവിടെ ചെന്നാലും ചെലപ്പം റേഡിയോ കേട്ടില്ലെങ്കിൽ നമുക്ക് രാവിലെ ചായ കുടിക്കാത്ത ആ ഒരു ഫീലിംഗ് ഒന്നു ചെറുപ്പം മുതലേ ഇങ്ങനെ കേട്ട് ശീലമായിട്ടേ.
1: അതെ അതെ,
2: എപ്പോഴും. അപ്പൊ ഞാനും എല്ലാരും ഹായ് ചെയ്യുമ്പോ ഞാനും ഒരു ഹായ്.
1: ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഹായ് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ വിളിക്കാൻ ഇങ്ങനെ ഒരു 2-3 കോള് കഴിഞ്ഞിട്ട് അങ്ങനെ വിളിക്കാം എന്ന് വിചാരിച്ചപ്പോഴായിരുന്നു അങ്ങനെ ചേച്ചിയുടെ കണ്ടത് നമ്പർ.
2: നമ്മളൊരിക്കലും വിളിക്കുന്നു, കാരണം എപ്പോഴും റേഡിയോയിൽ പറയുന്നതാണ് ഒരുപാട് ആൾക്കാർ ഒരുപാട് ഹായ് വരുന്നുണ്ട്, എല്ലാവരും പരിഗണിക്കും. അപ്പൊ ഒരിക്കൽ എന്നെയും പരിഗണിക്കുന്നു.
1: അതെ അതെ അതെ,
2: നമുക്ക്
1: ഇത് കൊറേ ഇങ്ങനെ വരുമ്പോ സമയം ചുരുങ്ങിയ സമയമല്ലേ ഉള്ളൂ, 1 മണിക്കൂറിന്റെ ഉള്ളിലെ പാട്ടും സംസാരവും എല്ലാം കൂടി. അങ്ങനെ
2: ഞാൻ കൂടുതലായിട്ടും പാട്ട് കേൾക്കും, ഒപ്പം നിങ്ങള് ഓരോ ശ്രോതാവിനോടും സംസാരിക്കുന്നത് ഇങ്ങനെ കേട്ട് ആസ്വദിക്കാറുണ്ട്. ഓരോരുത്തരോടും

0: എല്ലാരും ഒരു 60+ ആയിട്ടുള്ള ആൾക്കാരൊക്കെയാണ് കൂടുതലും പാട്ടുകൾ ചോദിച്ചു വരുന്നത്.
1: അതെ അതെ,
0: ന്യൂജനും ജനറേഷൻ ജെൻസിക്കൊക്കെ പ്രത്യേകിച്ചും അവർക്ക് ഫോണുണ്ടല്ലോ.
1: അതെ അതെ,
0: തന്നെ പാട്ടും കാര്യങ്ങളൊക്കെ.
1: അതെ അതെ, ശരിയാണ്, അവര് ഫോണില് അങ്ങനെയാണ് അധികവും. ഇത്ര വലിയ ചേച്ചിമാരും ഏട്ടന്മാരും ഒക്കെയാണ് നമ്മള് അങ്ങനെ ചോദിക്കാറുള്ളത്.
0: എല്ലാവരും ഞാൻ വിചാരിക്കാറുണ്ട് വീട്ടിലിരിക്കുന്ന അച്ഛന്മാരും അമ്മമാരും ഒക്കെയാണ് സാധാരണ അന്വേഷിച്ച് ഫോൺ പാട്ട് കേട്ട് വരുന്നത്.
1: അതെ അതെ, അതെ ശരിയാണ്.
0: അപ്പോ ആ തലമുറ ഇപ്പോഴും പാട്ട് കേൾക്കുന്നുണ്ടല്ലോ എന്നുള്ളത്.
1: അതെ,
0: നമ്മളിങ്ങനെ സന്തോഷത്തോടെ ആലോചിക്കും.
1: സന്തോഷമാണ്, പാട്ട് കേൾക്കണ്ടല്ലോ, റേഡിയോ കേൾക്കണ്ടല്ലോ എന്നൊക്കെ ഉള്ളത് സന്തോഷം തന്നെയാണ്.
0: ഇവർക്കൊക്കെ ഈ പാട്ട് വേണമെങ്കിൽ വേറെ എവിടുന്നും കിട്ടും.
1: അതെ ശരിയാണ്,
0: എന്നാലും റേഡിയോയിൽ കൂടെ തന്നെ കേൾക്കുമ്പം അതിനൊരു സുഖമുണ്ട്.
1: ശരിക്കും ഈ ഒരു സുഖം നമ്മളെ യൂട്യൂബിലൊക്കെ ഒന്നും അടിച്ചു കൊടുക്കുമ്പോ കിട്ടണതിനേക്കാൾ കൂടുതലാണ് റേഡിയോ കൂടെ. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞവര് സംസാരിക്കാലോ എന്നുള്ളൊരു, ഇപ്പം ലൈവ് ആകുമ്പോഴേ
0: ലൈവ് ആകുമ്പോൾ സംസാരിക്കുകയും ചെയ്യാം.
1: അതെ,
0: റേഡിയോയിലൂടെ നമ്മൾ ഈ പാട്ട് ഇപ്പൊ ഹിമശൈല ആ പാട്ട് ഇപ്പൊ എനിക്ക് എത്ര വേണമെങ്കിലും യൂട്യൂബിൽ അടിച്ചിട്ട് എനിക്ക് കേൾക്കാം.
1: അതെ അതെ,
0: പക്ഷെ റേഡിയോയിലൂടെ അത് കേൾക്കുമ്പോൾ അതൊരു ഒരു വൈബാണ്.
1: അതെ,
0: ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാട്ട് തന്നെ പറഞ്ഞത്.
1: ശാലിനി എന്റെ കൂട്ടുകാരി എന്നുള്ള ചിത്രത്തില്,
0: അതെ അതെ, ശാലിനി എന്റെ കൂട്ടുകാരി, പഴയ പിന്നെ ജലജ,
1: അതെ അതെ,
0: ജലജയാണ് ആ പാട്ട് പാടുന്നത്.
1: ഒരുപാട് നിരീക്ഷിക്കാറുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു അല്ലേ, അങ്ങനെ എല്ലാ സിനിമ എല്ലാത്തിനെ പറ്റിയിട്ടും അങ്ങനത്തെ ഒരു അതുപോലെ തോന്നി സംസാരത്തില്.
0: അത് ശരിയാണ്, ഞാൻ എന്റെ ചുറ്റുവട്ടത്തിനെയും സിനിമകളെയും എല്ലാത്തിനെയും നിരീക്ഷിക്കാറുണ്ട്, വായിക്കാറുണ്ട്, കുറച്ചൊക്കെ എഴുതാറുണ്ട്. പിന്നെ ഞാന് ഒരു കുടുംബശ്രീയിലെ, ഞാനിപ്പോ ഞങ്ങളുടെ കുടുംബശ്രീയിലെ 19 മെമ്പേഴ്സ് ഉണ്ട്. അവർക്കാർക്കും റേഡിയോ അങ്ങനെയൊന്നും അറിയില്ലായിരുന്നു. ഞാൻ അവർക്കെല്ലാം ഒരു റേഡിയോ വാങ്ങിച്ചു കൊടുത്തു. നിങ്ങളെല്ലാരും റേഡിയോ കേൾക്ക്, പ്രത്യേകിച്ചും ഒരു 50+ ആയ സ്ത്രീകൾക്ക് മെനോപോസിന്റെ പ്രശ്നമൊക്കെ വരുമ്പോ ഈ ആരോഗ്യരംഗത്തിൽ അതെല്ലാം പറയുന്നുണ്ട്. അതെല്ലാ കാര്യങ്ങളും നമുക്ക് വേറെങ്ങും പോവണ്ട.
1: അപ്പൊ
0: ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ റേഡിയോ കേൾക്ക്, റേഡിയോ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടുള്ള എല്ലാ ഈ വാട്സപ്പിലൂടെ വരുന്നതല്ലാതെ ഒറിജിനൽ ഒക്കെ അതിനകത്ത് നിന്ന് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ റേഡിയോ കേൾക്കുന്നു പറഞ്ഞ് ഞാൻ എല്ലാവർക്കും റേഡിയോ വാങ്ങിച്ചു കൊടുത്തു. കൊറേ ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ട്.
1: ഇത്രയും വലിയ കാര്യം ചെയ്തിട്ടാണ് ഇങ്ങനെ അല്ലേ, ഇതൊക്കെ വലിയ അങ്ങനെയല്ല, ഇതൊന്നും എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമല്ല ഇങ്ങനെയൊക്കെ ചെയ്യാനേ.
0: എല്ലാവർക്കും അത് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. പിന്നെ നിങ്ങൾ എല്ലാരും റേഡിയോ കേൾക്ക്, വെറുതെ ഇങ്ങനെ ഫോർവേഡ് മെസ്സേജുകൾ ഇങ്ങനെ ചെയ്യാതെ നിങ്ങൾ റേഡിയോ കേട്ടിട്ട് അത് ശരിക്കുമുള്ള യഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തെങ്കിലും ചെയ്യാവുള്ളൂ എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അപ്പൊ ഈ ജനറേഷനിൽ വരുന്ന കുട്ടികൾക്കൊക്കെ ചിലപ്പോ റേഡിയോ വേണ്ടെന്ന് പറയും.
1: തിരിച്ചു വരണ പോലെ ഉണ്ട്, കാരണം ഈ ശനി ഞായറൊക്കെ നമ്മൾ അധികം ഗാനോത്സവത്തിലൊക്കെ വളരെ ശ്രദ്ധിക്കുമ്പോഴേ കുറെ കുട്ടികളും അങ്ങനെയൊക്കെ പറയില്ലേ, തിരിച്ചു വരികയാണെങ്കിൽ സന്തോഷമാണ്.
0: ഇപ്പൊ തന്നെ ഒരു കുട്ടിയാണല്ലോ
1: പാടിയത്,
0: ചില കുട്ടികളും വരുന്നുണ്ട് റേഡിയോ കേൾക്കാൻ തയ്യാറായിട്ട് വരുന്നുണ്ട്. അതൊരു വലിയ, ഞാൻ ശരിക്കും റേഡിയോയിൽ ഇങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ ഞാൻ നിരീക്ഷിക്കാറുണ്ട് സമൂഹത്തിന് വരുന്ന മാറ്റങ്ങള്,
1: പിന്നെ
0: റേഡിയോ പുതിയ ജനറേഷനും ഇതിലേക്ക് വരുന്നതും പഴയ പാട്ടുകളൊക്കെ കേൾക്കാൻ തയ്യാറാവുന്നതും ഒക്കെ ആലോചിക്കാറുണ്ട്. ഇത് എത്രയോ വർഷം മുമ്പ് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഞങ്ങൾ ഒരുമണിയാകുമ്പോൾ, എനിക്ക് കുറച്ച് സിസ്റ്റേഴ്സ് ഉണ്ട്, ഞങ്ങൾ 5-8 പേരും, ഞങ്ങളെല്ലാരും ഒരുമണിയാകുമ്പോൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കൃത്യമായിട്ട് കാത്തിരിക്കും. ഒരു മണിക്ക് നിങ്ങൾ ആവശ്യപ്പെട്ടത് 2 മണി വരെ അന്ന് 90s.
1: അത് തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത് അല്ലെ, ഇപ്പോഴും ഗാനോത്സവത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്.
0: അത് തന്നെ, അന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മളെ അന്നത്തെ ധ്വനിയിലെ പാട്ടുകളൊക്കെ ഇങ്ങനെ വരുമ്പോഴേ എത്ര ആ പാട്ടുകളൊക്കെ ആലോചിച്ചും പറയാൻ പറ്റില്ല, അത്രയ്ക്ക് ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന പാട്ടുകളാ.
1: ആ 90s-കളിലേക്കൊക്കെ സുബൈദ ചേച്ചി പോണേന്റെ ഒപ്പം ഞങ്ങളെയും കൂടി കൊണ്ടുപോവാണ്, സംസാരിച്ച് ഞങ്ങളും അങ്ങോട്ട് എത്തിയ പോലെയാണ് ഇപ്പൊ
0: അങ്ങോട്ട് പോകുന്നുണ്ടല്ലേ.
1: അതെ അതെ,
0: 90. അത് കഴിഞ്ഞ് 2:30 നമുക്ക് സൺഡേയിൽ, ഞങ്ങക്ക് അവധിയുള്ള ദിവസങ്ങളാകുമ്പോ സൺഡേയിൽ ചലച്ചിത്ര ശബ്ദരേഖ, അന്ന് നമ്മളെ ഞങ്ങൾക്കൊക്കെ റിലീജിയസ് ആ ഒരു അറ്റ്മോസ്ഫിയർ കൊണ്ട് തിയേറ്ററിൽ പോയി സിനിമ കാണാൻ സമ്മതിക്കില്ല. അപ്പോ ഏക ആശ്രയം റേഡിയോ ആണ്.
1: ആ റേഡിയോയിലൂടെ ആ ശബ്ദരേഖ ഒക്കെ കേട്ട് ഡയലോഗ് ഒക്കെ പഠിച്ച് കോളേജിലൊക്കെ പോയി എല്ലാവരോടും പറഞ്ഞു കൊടുത്ത്
0: പറയും ജീവിക്കും പോലെ തോന്നും. നമ്മൾ സിനിമ കാണുമ്പോ അത് ജീവിക്കും പോലെ തോന്നും. അതിനകത്ത് അത് കേൾക്കുമ്പോ ശബ്ദം കേട്ടാൽ പോലും നമുക്കറിയാം
1: സിനിമ
0: എത്രത്തോളം. അപ്പൊ ആ പാട്ടുകളും ഒപ്പം നമ്മുടെ കൂടെ ഉണ്ട്.
1: അതെ അതെ,

0: അത്രയ്ക്കും ചേർന്ന് നിന്നിരുന്നു റേഡിയോ. ഒരു കാലത്ത് ഫുട്ബോളൊക്കെ വരുമ്പോഴും സന്തോഷ് ട്രോഫി ഒക്കെ വരുമ്പോഴും നമ്മൾ റേഡിയോയിലൂടെയാണ് പിന്നെ സത്യനെയും വിജയനെയും ഷർഫ് അലിയെ ഒക്കെ കണ്ടിരുന്നത്. അത്രയും റേഡിയോ ചേർന്ന് നിൽക്കുന്നുണ്ട് നമ്മളോട്.
1: അതെ, സന്തോഷട്ടോ ഇത്രയ്ക്കും ഇങ്ങനെ ഇങ്ങനെ സംസാരിക്കുന്നതിനും വിളിക്കുന്നതിനും പാട്ട് കേൾക്കുന്നതിനും എല്ലാത്തിനും. കുറെ ആൾക്കാർക്ക് റേഡിയോ പരിചയപ്പെടുത്തി കൊടുക്കുന്നതിനും എല്ലാത്തിനും.
0: അതെ, റേഡിയോ ഞാൻ എല്ലാവർക്കും പരിചയം, ഞാൻ കാണുന്നവരോടൊക്കെ പറയാറുണ്ട്, എന്നോട് ചേർന്ന് നിൽക്കുന്നവരോട് ഞാൻ പറയാനും നിങ്ങൾ റേഡിയോ കൂടെ കേൾക്കൂ എന്നിട്ട്.
1: അതെ അതെ, ശരിയാണോ? കുറെയൊക്കെ കുറെയൊക്കെ മെസ്സേജുകൾ പോകുമ്പോ തെറ്റായിട്ടുള്ള സന്ദേശങ്ങളും പോവാറുണ്ട്, പക്ഷെ റേഡിയോയിൽ എന്തായാലും യാഥാർത്ഥ്യങ്ങളല്ലേ പോവുള്ളൂ.
0: യാഥാർത്ഥ്യങ്ങളുണ്ടാവുള്ളൂ, അത് മനസ്സിലാക്കുക. അതിന് നിങ്ങൾക്ക് ഒരു ചെലവും ഇല്ല, രാവിലെ റേഡിയോ ഒന്ന് ഓൺ ആക്കുക, നിങ്ങൾക്ക് നിങ്ങളെ ജോലി ചെയ്യാം. റേഡിയോ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും, നിങ്ങൾ ജോലി ചെയ്തോ, ടി വി ആകുമ്പോൾ നിങ്ങൾക്ക് കാണണം, യൂട്യൂബിലാകുമ്പോൾ നിങ്ങൾക്ക് കാണണം.
1: അതെ അതെ,
0: റേഡിയോ നമ്മുടെ കൂടെ കൊണ്ടുനടക്കാം, എന്ത് ചെയ്യുമ്പോഴും കൊണ്ടുനടക്കാം, നമുക്ക് വിവരങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും.
1: അതെ,
0: ഞാനത് എല്ലാരോടും പറയാറുണ്ട്. എന്നോട് സംസാരിച്ചാൽ നിങ്ങളുടെ സമയം
1: പാട്ട് കേൾക്കാം അല്ലേ? അപ്പൊ ശാലിനി എന്ന കൂട്ടുകാരി എന്ന ചിത്രത്തില് അല്ലെ, ശാലിനി എന്റെ കൂട്ടുകാരി എന്നുള്ള ചിത്രത്തിലെ പാട്ട്.
0: ശാലിനി എന്റെ കൂട്ടുകാരി.
1: ശരി, സന്തോഷം വിളിച്ചതിന്. ഇനി
0: താങ്ക് യു.
1: ശരി, എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകി. പി മാധുരി പാടിയത് ശാലിനി എന്റെ കൂട്ടുകാരി എന്ന ചിത്രത്തിൽ നിന്ന്.

0: ഹലോ, നമസ്കാരം.
1: ഹലോ,
0: നമസ്കാരം, ആരാണ്?
1: പുഷ്പയാണ്.
0: പുഷ്പ ചേച്ചി, എവിടെ നിന്നാ വിളിക്കണത്?
1: പാലാട്, വഴിക്കടവ് പാലാട് എന്ന് പറയും.
0: ആ ആ വഴിക്കടവ് അല്ലേ?
1: ആ വഴിക്കടവ്.
0: ആ
1: വഴിക്കടവ് അങ്ങനെ എത്തണ്ട, ഇതിന്റെ ഒരു ഇടയിലായിട്ടാ,
0: ആണോ?
1: എടക്കര ആ ആ ഭാഗത്തേക്ക്.
0: ആ ആ ആ ചേച്ചി എന്താ ചെയ്യണത്?
1: ഞാൻ വീട്ടിലാണ്. ഞങ്ങൾ ഈ മൺപാത്രമൊക്കെ ഉണ്ടാക്കില്ലേ,
0: ആ ആ

0: അവരാണ്.
1: ഓ ഓ ഓ അപ്പോ ഇപ്പൊ എങ്ങനെയാ സീസൺ ആണോ?
0: എന്നുണ്ട് വീട്ടിൽ, ഇങ്ങനെ എന്നും പണി എടുക്കും വീട്ടില്. അപ്പൊ അച്ഛൻ ഇല്ലാത്തോണ്ട് ഇപ്പൊ ചെറിയ അച്ഛൻ ഉണ്ടാക്കും. അങ്ങനെ അച്ഛൻ മരിച്ചു. അങ്ങനെ
1: അപ്പം വീട്ടിലുണ്ടാക്കി പിന്നെ കടയിൽ കൊണ്ടുപോയി കൊടുക്കുക, അങ്ങനെയാണോ?
0: കടയിൽ കൊണ്ടുപോയി കൊടുക്കും, പിന്നെ വീട്ടിലെ ആൾക്കാര് വരും
1: വാങ്ങാൻ വേണ്ടിട്ടല്ലേ.
0: റോഡ് സൈഡിലല്ലേ, പോകുമ്പോ മേടിക്കും.
1: മണ്ണിന്റെ എല്ലാ തരം പാത്രങ്ങളും അല്ലേ?
0: എല്ലാം ഉണ്ടാവും.
1: അപ്പൊ വീട്ടിലും ആ മൺപാത്രം തന്നെയാണ് ഉപയോഗിക്കണത്?
0: വീട്ടിലും മൺപാത്ര, കറി മീൻ കറി വെക്കാനും ഇറച്ചിയൊക്കെ വെക്കാനും മൺപാത്രം.
1: മൺപാത്രത്തിൽ ഉണ്ടാക്കുന്ന ഒരു സ്വാദ് വേറെ തന്നെയാ അല്ലേ? വേറെ ഏത് പാത്രത്തിൽ ഉണ്ടാക്കിയാലും കിട്ടില്ല അല്ലേ?
0: കിട്ടില്ല. ഇപ്പൊ പിന്നെ ഇപ്പത്തെ കുട്ടികൾക്കൊന്നും അങ്ങനെ അറിയില്ലല്ലോ,
1: മെനക്കെടല്ലേ, കൊറേ നേരം വേണ്ടേ അല്ലേ?
0: വേണ്ടേ. ഇത് ഞമ്മക്ക് തേച്ച് കഴുകാനും എളുപ്പം, മറ്റേ പാത്രത്തിന്റെ പോലെ അല്ലല്ലോ. ഇത് ഒരുപാട് തേച്ച് കഴുകണ്ടല്ലോ.
1: അതെ അതെ അതെ,
0: എല്ലാം കൊണ്ട് നല്ലതാണിത്. അങ്ങനെ
1: ആരൊക്കെയാള്ള വീട്ടില്?
0: വീട്ടിലിപ്പോ ഞാൻ തന്നെ ഉള്ളു, മോനിവിടെ ഇല്ല, മോനും മിലിറ്ററിയിലാണ്. പിന്നെ മോളുണ്ട്, അവളെ കല്യാണം കഴിച്ചു കൊടുത്താണ്.
1: അപ്പോ മൺപാത്രത്തിന് അങ്ങനെ അത് ഉണ്ടാക്കാൻ സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ?
0: അച്ഛൻ ചെറിയ അച്ഛൻ വരും. ചെറിയ അച്ഛൻ ഉണ്ടാക്കിയൊക്കെ വെച്ച് അത് വേവിച്ച് ചൂളക്കൊക്കെ വെച്ച് പോന്നിട്ട് ഞാൻ ഉണ്ടല്ലോ ഇവിടെ. അങ്ങനല്ല, കൊറച്ച് കടയിൽ കൊണ്ടോ കൊടുക്കും, കൊറച്ച് വീട്ടിൽ നിന്ന് അങ്ങനെ വിൽക്കും.
1: ഇത് ഉണ്ടാക്കാന്നുള്ളൊരു ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു
0: അങ്ങനെ തന്നെയാണ്.
1: അതെ,
0: ഞങ്ങള് റോഡിലിടും മണ്ണ്, അപ്പൊ വണ്ടി പോകുമ്പോ അത് പൊടിയും.
1: എന്നിട്ട്
0: പിന്നെ അത് തരിച്ച് കുഴച്ച് ഞമ്മള് പോറാട്ടയ്ക്കൊക്കെ കുഴക്കുമ്പോ കുഴക്കണം, നല്ലപോലെ കുഴക്കണം. എന്നിട്ട് അത് ചൂളയ്ക്ക് വെക്കാൻ തന്നെ വൈക്കോലും ചകിരിയും വിറകും ഒക്കെ ഇട്ട് വേണം വെക്കണെങ്കിൽ. ചൂളയില് ചെലപ്പോ ഒക്കെ പൊട്ടി പോവും, കുറച്ചൊക്കെ കിട്ടും.
1: അങ്ങനെ
0: കുഴപ്പമൊന്നുമില്ല, അങ്ങനെ പോണു. ചെലവുണ്ട്, നല്ല ചെലവുണ്ട്. അറിവുള്ളവരൊക്കെ മേടിക്കും.
1: അതെ അതെ.
0: റേഡിയോ ഉണ്ട്, റേഡിയോ അങ്ങനെ വെക്കും.
1: റേഡിയോ വെച്ച് പാട്ട് കേട്ട്
0: ചേച്ചി പറഞ്ഞ പോലെ അതന്നെ ഉള്ളു.
1: എല്ലാ പരിപാടികളും സ്ഥിരമായിട്ട് കേൾക്കാറുണ്ട് അല്ലേ?
0: സ്ഥിരമായിട്ട് കേൾക്കും, എല്ലാം കേൾക്കും.
1: വിളിച്ചിരുന്നോ ഗാനോത്സവത്തിലേക്ക് മുമ്പ്?
0: വിളിച്ചിരുന്നു, ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ വിളിക്കലുണ്ട്.
1: ആണോ, സംസാരിക്കാറുണ്ടല്ലേ?
0: ചെലപ്പോ കിട്ടും, ചെലപ്പോ കിട്ടില്ല.
1: ഇന്ന് ഏത് പാട്ടായിരുന്നു വേണ്ടത്?
0: പ്രേമാഭിഷേകല്ലേ, നീലവണ്ണ ചോലയില്.
1: അപ്പൊ കേക്കാലേ എന്നാലേ.
0: ആയിക്കോട്ടെ,
1: വിളിച്ചാലെ സന്തോഷം. ഇനിയും വിളിക്കൂ, സംസാരിക്കും.
0: ആയിക്കോട്ടെ, അവിടെയൊക്കെ സുഖല്ലേ?
1: എല്ലാവർക്കും സുഖാണ്.
0: ആയിക്കോട്ടെ, ആയിക്കോട്ടെ,
1: ശരി. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് ഗംഗയമരൻ സംഗീതം നൽകി യേശുദാസ് പാടിയത് ചിത്രം പ്രേമാഭിഷേകം.

ഗാനോത്സവത്തിൽ ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് വീണ, സാങ്കേതിക സഹായം ബിജു. ഗാനോത്സവം വീണ്ടും കേൾക്കാം നാളെ ഉച്ചയ്ക്ക് 1-2. അല്പസമയത്തിനകം 2 മണിക്ക് മിഡ് ഡേ ന്യൂസ് ഡൽഹിയിലെ

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 3 മണിക്ക് കേൾക്കാം.
1: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
5: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
1: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
6: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
7: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ FM സമർപ്പിക്കുന്നത്
8: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

103.6 റിയൽ എഫ്എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ, പാടിയത് ഗുലാം അലി.

0: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 45 മിനിറ്റ് 3 സെക്കൻഡ്. 438.6 മീറ്ററിൽ 684 കിലോഹെർട്സിൽ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

ത്തിന്റെ ഗ്രൂപ്പ് ഘട്ടം അവസാനിച്ചിരിക്കുകയാണ്. 48 ടീമുകളുമായി തുടങ്ങിയ യാത്രയിൽ ഇനി അവശേഷിക്കുന്നത് 32 രാജ്യങ്ങൾ മാത്രം. ഗ്രൂപ്പ് ഘട്ടം ആരാധകർക്ക് സമ്മാനിച്ചത് അപ്രതീക്ഷിത വിജയങ്ങളും വമ്പൻ അട്ടിമറികളും പുതിയ നായകന്മാരെയും പുതിയ കഥകളെയുമാണ്. വെറും 6.5 ലക്ഷം ജനസംഖ്യയുള്ള കേപ്പ് വെർദെ നോക്കൌട്ടിലെത്തിയപ്പോൾ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ 52 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമിട്ട് മുന്നേറി. ലോക ചാമ്പ്യന്മാരായ അർജന്റീനയും ഫ്രാൻസും ഇംഗ്ലണ്ടും പോർച്ചുഗലും തങ്ങളുടെ കരുത്ത് വീണ്ടും തെളിയിച്ചപ്പോൾ ഉറുഗ്വേ ഉൾപ്പെടെയുള്ള പ്രമുഖ ടീമുകൾ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ മടങ്ങി. ഇന്നലത്തെ അവസാന 6 മത്സരങ്ങളോടെ നോക്കൌട്ട് റൌണ്ടിന്റെ ചിത്രം പൂർണ്ണമായി തെളിഞ്ഞു. ഇന്നലെ എൽ ഗ്രൂപ്പിലെ അവസാന മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഇംഗ്ലണ്ടിന് ലക്ഷ്യം വ്യക്തമായിരുന്നു. ഗ്രൂപ്പിൽ ഒന്നാമതെത്തി താരതമ്യേന അനായാസമായ നോക്കൌട്ട് വഴി നേടിയെടുക്കുക. മറുവശത്ത് പനാമയ്ക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ലായിരുന്നു. അതുകൊണ്ടുതന്നെ തുടക്കം മുതൽ ഇംഗ്ലണ്ടിന് പ്രതീക്ഷിച്ചതിലും കടുത്ത പോരാട്ടമാണ് നേരിടേണ്ടി വന്നത്. കോച്ച് തോമസ് ടുഹേൽ 5 മാറ്റങ്ങളുമായാണ് ടീമിനെ ഇറക്കിയത്. എന്നാൽ ഇംഗ്ലണ്ടിന്റെ ആക്രമണങ്ങളിൽ ഫൈനൽ ടച്ചിന്റെ മികവ് കുറവായിരുന്നു. മാർക്കസ് റാഷ്ഫോർഡിനും ബുക്കയോ സാക്കയ്ക്കും അവസരങ്ങൾ ലഭിച്ചെങ്കിലും പനാമ ഗോൾ കീപ്പർ ഒർലാൻഡോ മോസ്ക്വേറ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. മറുവശത്ത് ആദ്യ മിനിറ്റിൽ തന്നെ തോമസ് റോഡ്രിഗസിലൂടെ പനാമ ഇംഗ്ലണ്ടിനെ ഞെട്ടിക്കാനും ശ്രമിച്ചു. മഴയിൽ കുതിർന്ന ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ട് പന്തടക്കത്തിൽ ആധിപത്യം പുലർത്തിയെങ്കിലും ആദ്യ 60 മിനിറ്റോളം പനാമയുടെ സംഘടിത പ്രതിരോധം ഭേദിക്കാനായില്ല. ഒടുവിൽ മത്സരത്തിന്റെ ഗതി മാറിയത് 62-ാം മിനിറ്റിലാണ്. ബുക്കായോ സാക്ക എടുത്ത കോർണറിൽ നിന്ന് പ്രതിരോധ കൂട്ടത്തിനടിയിലൂടെ ജൂഡ് ബെലിങ്ങാം സമർത്ഥമായി പന്ത് വലയിലെത്തിച്ചു. 1 മണിക്കൂറിലേറെ നീണ്ട ഇംഗ്ലണ്ടിന്റെ നിരാശയ്ക്ക് വിരാമമിട്ട ഗോളായിരുന്നു അത്. ആ ലീഡിന്റെ ആവേശം കെട്ടടങ്ങും മുൻപേ ഇംഗ്ലണ്ട് 2-ാമതും പ്രഹരിച്ചു. 5 മിനിറ്റിനു ശേഷം ഇടത് വിങ്ങിലൂടെ മുന്നേറിയ ബെലിങ്ങാം നൽകിയ കൃത്യമായ ക്രോസിൽ ഹാരി കെയ്ൻ ശക്തമായ ഹെഡറിലൂടെ പന്ത് വലയിലെത്തിച്ചു. ലോകകപ്പിലെ അദ്ദേഹത്തിന്റെ 11-ാമത്തെ ഗോളായിരുന്നു അത്. അതോടെ ഗാരി ലിനേക്കറുടെ 10 ഗോളെന്ന 36 വർഷം പഴക്കമുള്ള റെക്കോർഡ് മറികടന്ന് ലോകകപ്പ് ചരിത്രത്തിൽ ഇംഗ്ലണ്ടിന്റെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരനായി കെയ്ൻ മാറി. ശേഷം പനാമ തിരിച്ചുവരാൻ ശ്രമിച്ചെങ്കിലും ഇംഗ്ലണ്ട് പ്രതിരോധം വലിയ പിഴവുകളൊന്നും വരുത്തിയില്ല. ഗോൾ കീപ്പർ ജോർദാൻ പിക്ഫോർഡും ആവശ്യമായ സമയത്ത് നിർണായക സേവുകൾ നടത്തി. 2-0 വിജയത്തോടെ 7 പോയിന്റുമായി ഇംഗ്ലണ്ട് ഗ്രൂപ്പ് എൽ ജേതാക്കളായി. അതോടൊപ്പം നോക്കൌട്ട് റൌണ്ടിൽ താരതമ്യേന അനുകൂലമായ ഡ്രോയും അവർ സ്വന്തമാക്കി. അവസാന 16-ൽ ഇംഗ്ലണ്ടിന്റെ എതിരാളി ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയാണ്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ മത്സരത്തിലെ ഏറ്റവും വലിയ നേട്ടം വിജയത്തെക്കാൾ മറ്റൊന്നാണ്. നിർണായക ഘട്ടത്തിൽ ജൂഡ് ബെലിങ്ങാം ഫോമിലേക്ക് തിരിച്ചെത്തിയതും ഹാരി കെയ്ൻ ചരിത്രം കുറിച്ചതും. നോക്കൌട്ട് പോരാട്ടങ്ങൾക്ക് മുൻപ് ഇംഗ്ലീഷ് ആരാധകർക്ക് വലിയ ആത്മവിശ്വാസം നൽകുന്ന ദിവസമായി ഇത്. ഘാനക്കെതിരായ അവസാന മത്സരത്തിൽ കൂടുതൽ സമ്മർദ്ദം ക്രൊയേഷ്യയ്ക്കായിരുന്നു. 2018 ലോകകപ്പ് ഫൈനലിസ്റ്റുകളും 2022 മൂന്നാം സ്ഥാനക്കാരുമായ അവർക്ക് നോക്കൌട്ടിലേക്ക് മുന്നേറാൻ സമനില മതിയായിരുന്നെങ്കിലും ജയത്തോടെ തന്നെ ആത്മവിശ്വാസം വീണ്ടെടുക്കേണ്ടതുണ്ടായിരുന്നു. മറുവശത്ത് ഘാനയും നോക്കൌട്ട് ലക്ഷ്യമിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ടുതന്നെ മഴയിൽ നനഞ്ഞ ഫിലാഡൽഫിയയിൽ തുടക്കം മുതൽ തന്നെ മത്സരം ചൂടുപിടിച്ചതായി. ആദ്യ പകുതിയിൽ മത്സരത്തിൽ ക്രൊയേഷ്യ ആധിപത്യം സ്ഥാപിച്ചു. അതിന്റെ ഫലമായി 31-ാം മിനിറ്റിൽ മധ്യനിര താരം പീറ്റർ സുജിച്ച് ബോക്സിന് പുറത്ത് നിന്ന് തൊടുത്ത മനോഹരമായ ലോങ് റേഞ്ചർ വലകുലുക്കി. ടൂർണമെന്റിലെ അദ്ദേഹത്തിന്റെ ആദ്യ ഗോളും ക്രൊയേഷ്യയ്ക്ക് ആശ്വാസവും. ക്യാപ്റ്റൻ ലൂക്ക മോഡ്രിച്ചിന്റെ നേതൃത്വത്തിൽ മധ്യനിര കളിയുടെ വേഗം നിയന്ത്രിച്ചപ്പോൾ ഘാനയ്ക്ക് ആദ്യ പകുതിയിൽ കാര്യമായ അവസരങ്ങൾ സൃഷ്ടിക്കാനായില്ല. എന്നാൽ 2-ാം പകുതിയിൽ ഘാന മറ്റൊരു ടീമായി മാറി. പരിശീലകൻ നടത്തിയ മാറ്റങ്ങൾ അവരുടെ ആക്രമണത്തിന് പുതുജീവൻ നൽകി. തുടർച്ചയായ മുന്നേറ്റങ്ങൾക്കൊടുവിൽ 73-ാം മിനിറ്റിൽ അരങ്ങേറ്റ മത്സരം കളിക്കുന്ന ഡെറിക് ലക്കാസൻ പന്ത് വലയിലെത്തിച്ചു. ഏറെ നേരം നീണ്ട VAR പരിശോധനയ്ക്ക് ശേഷമാണ് ഗോൾ അനുവദിച്ചത്. സ്കോർ 1-1. അതോടെ ഗ്രൂപ്പിലെ കണക്കുകളെല്ലാം മാറിമറിഞ്ഞു. പക്ഷേ പരിചയസമ്പന്നരായ ടീമുകൾ വലിയ ടൂർണമെന്റുകളിൽ എങ്ങനെ തിരിച്ചുവരുമെന്ന് ക്രൊയേഷ്യ വീണ്ടും തെളിയിച്ചു. 83-ാം മിനിറ്റിൽ ലൂക്ക മോഡ്രിച്ച് എടുത്ത കോർണറിൽ നിന്ന് നിക്കോള വ്ലാഷിച്ച് ഉയർന്നു നേടിയ ഹെഡർ

മത്സരത്തിന്റെ വിധിയെഴുതി. ലോകകപ്പ് ചരിത്രത്തിൽ അസിസ്റ്റ് രേഖപ്പെടുത്തുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന നേട്ടവും 40-കാരൻ മോഡ്രിച്ചിന്റെ പേരിലായി. 2-1 ജയത്തോടെ ക്രൊയേഷ്യ എൽ ഗ്രൂപ്പ് രണ്ടാം സ്ഥാനക്കാരായി നോക്കൌട്ടിലേക്ക് മുന്നേറി. അടുത്ത എതിരാളി പോർച്ചുഗലാണ്. തോറ്റെങ്കിലും ഘാനയുടെ യാത്ര അവസാനിച്ചില്ല. മികച്ച 3-ാം സ്ഥാനക്കാരിൽ ഒരാളായി അവരും നോക്കൌട്ട് റൌണ്ടിലേക്ക് കടന്നു. അതിനാൽ മത്സരം അവസാനിച്ചപ്പോൾ ആഘോഷം രണ്ട് ടീമിനും തുല്യമായുണ്ടായി. ഗ്രൂപ്പ് കെയിലെ കൊളംബിയ പോർച്ചുഗൽ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഇരു ടീമുകളും ഇതിനകം തന്നെ റൌണ്ട് ഓഫ് 32-ൽ സ്ഥാനമുറപ്പിച്ചിരുന്നു. എന്നാൽ ഈ മത്സരം വെറും അഭിമാന പോരാട്ടമായിരുന്നില്ല. ഗ്രൂപ്പിൽ 1-ാമതെത്തുന്ന ടീമിന് മുന്നോട്ട് താരതമ്യേന അനുകൂലമായ വഴി ലഭിക്കുമെന്നതിനാൽ മയാമിയിലെ പോരാട്ടത്തിന് ഒരു നോക്കൌട്ട് മത്സരത്തിന്റെ തീവ്രതയുണ്ടായിരുന്നു. സ്കോർ ബോർഡിൽ ഒരു ഗോൾ പോലും പിറന്നില്ലെങ്കിലും മത്സരം ഒരു നിമിഷം പോലും വിരസമായിരുന്നില്ല. തുടക്കത്തിൽ തന്നെ കൊളംബിയ ആക്രമണത്തിന്റെ വേഗം കൂട്ടി. ഹാമിസ് റോഡ്രിഗസിന്റെയും ജോൺ ആരിയാസിന്റെയും നേതൃത്വത്തിൽ അവർ പോർച്ചുഗൽ പ്രതിരോധത്തെ നിരന്തരം പരീക്ഷിച്ചു. ലൂയിസ് ഡയസിനും ജോൺ കോർഡോബയ്ക്കും ലഭിച്ച അവസരങ്ങൾ ഗോളായില്ല. ഓരോ തവണയും പോർച്ചുഗൽ ഗോൾ കീപ്പർ ഡിയോഗോ കോസ്റ്റ നിർണായക സേവുകളുമായി ടീമിനെ രക്ഷിച്ചു. അദ്ദേഹത്തിന്റെ പ്രകടനമാണ് ആദ്യ പകുതിയിൽ പോർച്ചുഗലിനെ മത്സരത്തിൽ നിലനിർത്തിയത്. മയാമിയിലെ കടുത്ത ചൂടും ഈർപ്പവും കളിയെ സ്വാധീനിച്ചു. നിർബന്ധിത ഹൈഡ്രേഷൻ ബ്രേക്ക് കഴിഞ്ഞാണ് പോർച്ചുഗൽ മത്സരത്തിലേക്ക് തിരിച്ചുവന്നത്. തുടർന്ന് ബ്രൂണോ ഫെർണാണ്ടസും ജോവോ ഫെലിക്സും മികച്ച അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും കൊളംബിയൻ ഗോൾ കീപ്പർ കമിലോ വർഗാസ് ജാഗ്രതയോടെ ടീമിനെ കാത്തു. രണ്ടാം പകുതിയിൽ മത്സരം ബോക്സ് ടു ബോക്സ് പോരാട്ടമായി മാറി. ഇരു ടീമുകളും ജയത്തിനായി ശ്രമിച്ചെങ്കിലും ഫൈനൽ ടച്ചിൽ പിഴച്ചു. ഇഞ്ചുറി ടൈമിൽ സ്റ്റേഡിയം മുഴുവൻ ആഘോഷത്തിലായി. കോർണറിൽ നിന്ന് ഡേവിൻസൺ സാഞ്ചസ് നേടിയ ഹെഡർ കൊളംബിയയുടെ വിജയ ഗോളാണെന്ന് ആദ്യമെല്ലാവരും കരുതി. എന്നാൽ ദീർഘനേരം നീണ്ട VAR പരിശോധനയ്ക്ക് ശേഷം വളരെ നേരിയ ഓഫ്സൈഡ് കണ്ടെത്തി ഗോൾ റദ്ദാക്കി. മത്സരത്തിലെ ഏറ്റവും നാടകീയ നിമിഷമായിരുന്നു അത്. മത്സരം സമനിലയിലായെങ്കിലും ആത്മവിശ്വാസം കൂടുതൽ കൊളംബിയയ്ക്കാണ്. 7 പോയിന്റുമായി അവർ ഗ്രൂപ്പ് കെ ജേതാക്കളായി. 3 മത്സരങ്ങളിലും തോൽവി അറിയാതെയാണ് അവർ നോക്കൌട്ട് റൌണ്ടിലേക്ക് കടക്കുന്നത്. അടുത്ത എതിരാളി ഘാന. പോർച്ചുഗൽ 5 പോയിന്റുമായി 2-ാം സ്ഥാനക്കാരായി ഫിനിഷ് ചെയ്തു. റൌണ്ട് ഓഫ് 32-ൽ അവരുടെ എതിരാളി ക്രൊയേഷ്യയാണ്. ലോകകപ്പിലെ ഏറ്റവും വൈകാരികമായ കഥകളിലൊന്നായിരുന്നു അറ്റ്ലാന്റയിൽ അരങ്ങേറിയ കോംഗോ ഉസ്ബെക്കിസ്ഥാൻ മത്സരം. 52 വർഷത്തിനുശേഷം ലോകകപ്പിലേക്ക് തിരിച്ചെത്തിയ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോയ്ക്ക് ചരിത്രം മാറ്റിയെഴുതാനുള്ള അവസരം. മറുവശത്ത് ആദ്യ ലോകകപ്പ് കളിക്കുന്ന ഉസ്ബെക്കിസ്ഥാന് അവസാന മത്സരത്തിലെങ്കിലും വിജയത്തോടെ യാത്ര അവസാനിപ്പിക്കാനുള്ള ആഗ്രഹം. നോക്കൌട്ട് പ്രതീക്ഷ നിലനിർത്താൻ ഇരു ടീമുകൾക്കും ജയമല്ലാതെ മറ്റൊരു വഴിയുണ്ടായിരുന്നില്ല. പ്രതീക്ഷിച്ചതിലും മികച്ച തുടക്കമാണ് ഉസ്ബെക്കിസ്ഥാന് ലഭിച്ചത്. 10-ാം മിനിറ്റിൽ എൽദോർ ഷൊമുറോദോവ് കോംഗോ ഗോൾ കീപ്പർ ലിയോണൽ എംബാസിയെ മറികടന്ന് പന്ത് വലയിലാക്കി. ലോകകപ്പിലെ അവരുടെ മികച്ച നിമിഷങ്ങളിലൊന്നായിരുന്നു അത്. ആദ്യ പകുതിയിൽ പന്ത് കൂടുതൽ കൈവശം വെച്ചത് കോംഗോയായിരുന്നെങ്കിലും സംഘടിത പ്രതിരോധവും അച്ചടക്കവും കൊണ്ട് ഉസ്ബെക്കിസ്ഥാൻ ആ ലീഡ് കാത്തു സൂക്ഷിച്ചു. എന്നാൽ 2-ാം പകുതിയിൽ മത്സരം പൂർണ്ണമായും മാറി. 68-ാം മിനിറ്റിൽ കോംഗോയ്ക്ക് അനുകൂലമായി ലഭിച്ച പെനാൽറ്റി യോവാൻ വിസ കൃത്യമായി ലക്ഷ്യത്തിലെത്തിച്ചു. സമനില ഗോൾ സ്റ്റേഡിയത്തിലുണ്ടായിരുന്ന 1000-ക്കണക്കിന് കോംഗോ ആരാധകർക്ക് പ്രതീക്ഷയേകി. വെറും 10 മിനിറ്റിനുശേഷം പകരക്കാരനായി ഇറങ്ങിയ ഫിസ്റ്റൻ മയേലെ ബോക്സിനുള്ളിലെ ആശയക്കുഴപ്പം മുതലെടുത്ത് കോംഗോയെ ആദ്യമായി മുന്നിലെത്തിച്ചു. അതോടെ മത്സരം പൂർണ്ണമായും മറിഞ്ഞു. ഇഞ്ചുറി ടൈമിൽ വീണ്ടും വിസ അതിവേഗ കൌണ്ടർ അറ്റാക്കിനൊടുവിൽ നേടിയ അദ്ദേഹത്തിന്റെ 2-ാം ഗോൾ കോംഗോയുടെ വിജയത്തിന് മുദ്രവെച്ചു. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർ കോംഗോ 3 ഉസ്ബെക്കിസ്ഥാൻ 1. 1974 സയർ എന്ന പേരിൽ ആദ്യമായി ലോകകപ്പിൽ പങ്കെടുത്തപ്പോൾ 3 മത്സരങ്ങളും തോറ്റും ഒരു ഗോൾ പോലും നേടാതെയും അടങ്ങിയ ടീമാണ് ഇന്നത്തെ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ. 52 വർഷങ്ങൾക്ക് ശേഷം അവർ ലോകകപ്പിലെ ആദ്യ വിജയം സ്വന്തമാക്കുകയും ആദ്യമായി നോക്കൌട്ട് റൌണ്ടിലേക്ക് മുന്നേറുകയും ചെയ്തു. അവസാന 16-ൽ അവരുടെ എതിരാളി ഇംഗ്ലണ്ടാണ്. ഗ്രൂപ്പ് ജെയിലെ അവസാന മത്സരത്തിന് മുൻപ് ലോക ഫുട്ബോളിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് 1982 ലോകകപ്പിലെ മറ്റൊരു മത്സരമായിരുന്നു. ഗിഹോണിലെ നാണക്കേട് എന്നറിയപ്പെട്ടിരുന്ന കുപ്രസിദ്ധമായ മത്സരം. അന്ന് പടിഞ്ഞാറൻ ജർമ്മനിയും ഓസ്ട്രിയയും തമ്മിലുണ്ടായ വിവാദ ഫലം അൾജീരിയയെ പുറത്താക്കിയിരുന്നു. ഇത്തവണയും ഓസ്ട്രിയയും അൾജീരിയയും ഏറ്റുമുട്ടിയപ്പോൾ സമനില ഇരു ടീമുകൾക്കും അനുകൂലമായ സാഹചര്യമൊരുക്കുമായിരുന്നു. അതിനാൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. പക്ഷേ കിക്ക് ഓഫിന് ശേഷം കണ്ടത് തികച്ചും വ്യത്യസ്തമായ കാഴ്ചയായിരുന്നു. ഇരു ടീമുകളും വിജയത്തിനായി തന്നെ ആക്രമിച്ചു കളിച്ചു. 28-ാം മിനിറ്റിൽ മാർക്കോ അർണൌട്ടോവിച്ച് ഓസ്ട്രിയയെ മുന്നിലെത്തിച്ചു. അന്ന് പടിഞ്ഞാറൻ ജർമ്മനിയും ഓസ്ട്രിയയും തമ്മിലുണ്ടായ വിവാദ ഫലം അൾജീരിയയെ പുറത്താക്കിയിരുന്നു. ഇത്തവണയും ഓസ്ട്രിയയും അൾജീരിയയും ഏറ്റുമുട്ടിയപ്പോൾ സമനില ഇരു ടീമുകളും
ടീമുകൾക്കും അനുകൂലമായ സാഹചര്യം ഒരുക്കുമായിരുന്നു. അതിനാൽ ലോകം മുഴുവൻ ഉറ്റുനോക്കുകയായിരുന്നു. 28-ാം മിനിറ്റിൽ മാർക്ക് ആർണോട്ടോവിച്ച് ഓസ്ട്രിയയെ മുന്നിലെത്തിച്ചു. എന്നാൽ ആദ്യ പകുതിയുടെ അധിക സമയത്ത്

0: അസാധാരണമായ ഒരു ഗോളിലൂടെ റഫീഖ് ബൽഗാലി അൾജീരിയയെ സമനിലയിലെത്തിച്ചു. കോർണർ ഫ്ളാഗിൽ തട്ടി ദിശമാറിയ പന്ത് ഗോൾ കീപ്പറെ കബളിപ്പിച്ച് വലയിലേക്ക് എത്തിയപ്പോൾ സ്റ്റേഡിയം മുഴുവൻ അമ്പരന്നു. രണ്ടാം പകുതിയിലും നാടകീയതയ്ക്ക് വിരാമമുണ്ടായില്ല. 55 മിനിറ്റിൽ മാർസൽ സാബിറ്റ്സർ വീണ്ടും ഓസ്ട്രിയയ്ക്ക് ലീഡ് സമ്മാനിച്ചു. എന്നാൽ വെറും 5 മിനിറ്റിനകം അൾജീരിയൻ നായകൻ റിയാദ് മഹ്റസ് വീണ്ടും മറുപടി നൽകി. സ്കോർ 2-2. ഇരു ടീമുകളും ആക്രമണം തുടർന്നെങ്കിലും മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ അല്പസമയം കളിയുടെ വേഗം കുറഞ്ഞു. അതോടെ 1982 ഓർമ്മകൾ വീണ്ടും ഉയർന്നുവെങ്കിലും അവസാന നിമിഷങ്ങൾ എല്ലാ സംശയങ്ങളും ഇല്ലാതാക്കി. ഇഞ്ചുറി ടൈമിന്റെ 3 മിനിറ്റിൽ മഹ്റസ് വീണ്ടും വലകുലുക്കി. അൾജീരിയ 3-2 മുന്നിൽ. ആ ഗോൾ ജി ഗ്രൂപ്പിലുള്ള ഇറാനെ മികച്ച 3 സ്ഥാനക്കാരെന്ന നിലയിൽ നോക്കൌട്ടിലേക്ക് എത്തിക്കുകയും ഓസ്ട്രിയയെ പുറത്താക്കുകയും ചെയ്യുമെന്നതായിരുന്നു കണക്ക്. എന്നാൽ ഇറാന് ആഘോഷിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഇഞ്ചുറി ടൈമിന്റെ ആറാം മിനിറ്റിൽ പകരക്കാരനായി ഏതാനും സെക്കൻഡുകൾക്ക് മുൻപ് മാത്രം കളത്തിലിറങ്ങിയ സാഷ കലൈഡ്സിച്ച് ഹെഡറിലൂടെ ഓസ്ട്രിയയെ വീണ്ടും സമനിലയിലെത്തിച്ചു. അവസാന വിസിൽ മുഴങ്ങുമ്പോൾ സ്കോർ 3-3. അൾജീരിയയും ഓസ്ട്രിയയും നോക്കൌട്ടിലേക്കും ഇറാൻ പുറത്തേക്കും. ഗ്രൂപ്പ് ജെയിൽ 1 സ്ഥാനം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ജോർദാനെതിരായ അവസാന മത്സരം പ്രധാനമായും നോക്കൌട്ട് റൗണ്ടിനുള്ള ഒരുക്കമായിരുന്നു. അതുകൊണ്ടുതന്നെ പരിശീലകൻ ലയണൽ സ്കലോണി ആദ്യ 11 9 മാറ്റങ്ങൾ വരുത്തി. ഗ്രൂപ്പ് ജെയിൽ 1 സ്ഥാനം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്ന ലോക ചാമ്പ്യന്മാരായ അർജന്റീനയ്ക്ക് ജോർദാനെതിരായ അവസാന മത്സരം പ്രധാനമായും നോക്കൌട്ട് റൗണ്ടിനുള്ള ഒരുക്കമായിരുന്നു. അതുകൊണ്ടുതന്നെ പരിശീലകൻ ലയണൽ സ്കലോണി ആദ്യ 11 9 മാറ്റങ്ങൾ വരുത്തി. നായകൻ ലയണൽ മെസ്സിയെ ബെഞ്ചിലിരുത്തി ഇതുവരെ അധികം അവസരം ലഭിക്കാത്ത താരങ്ങൾക്കാണ് അദ്ദേഹം അവസരം നൽകിയത്. എന്നാൽ ടീമിൽ എത്ര മാറ്റം വന്നാലും അർജന്റീനയുടെ നിലവാരത്തിന് ഒരു കുറവും ഉണ്ടായില്ല. മറുവശത്ത് ലോകകപ്പിലെ അരങ്ങേറ്റക്കാരായ ജോർദാന് നോക്കൌട്ട് സാധ്യതകൾ നേരത്തെ അവസാനിച്ചിരുന്നെങ്കിലും ലോക ചാമ്പ്യന്മാർക്കെതിരെ മികച്ച പ്രകടനത്തോടെ യാത്ര അവസാനിപ്പിക്കാനായിരുന്നു ലക്ഷ്യം. തുടക്കത്തിൽ അവർ അച്ചടക്കത്തോടെയാണ് പ്രതിരോധം തീർത്തത്. പക്ഷേ 19 മിനിറ്റിൽ അർജന്റീന ലീഡ് കണ്ടെത്തി. ഫ്രീകിക്കിൽ നിന്ന് ജിയോവാനി ലോസെൽസ് തൊടുത്ത മനോഹരമായ ഷോട്ട് വലയിലെത്തിയതോടെ മത്സരം അർജന്റീനയുടെ നിയന്ത്രണത്തിലായി. തുടർന്ന് 31 മിനിറ്റിൽ VAR പരിശോധനയ്ക്ക് ശേഷം ലഭിച്ച പെനാൽറ്റി ലൗട്ടാരോ മാർട്ടിനസ് അനായാസം ഗോളാക്കി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ അർജന്റീന 2 ഗോളിന് മുന്നിലായിരുന്നു. പന്തടക്കത്തിലും അവസരങ്ങൾ സൃഷ്ടിക്കുന്നതിലും ലോക ചാമ്പ്യന്മാർ വ്യക്തമായ ആധിപത്യം പുലർത്തി. രണ്ടാം പകുതിയിൽ ജോർദാൻ മികച്ച തിരിച്ചുവരവാണ് നടത്തിയത്. 55 മിനിറ്റിൽ മനോഹരമായ ടീം മുന്നേറ്റത്തിനൊടുവിൽ മൂസ അൽ തമാരി ഗോൾ നേടി സ്കോർ 2-1 ആക്കി. ലോക ചാമ്പ്യന്മാർക്കെതിരെ ജോർദാൻ നേടിയ ആദ്യ ഗോൾ അവരുടെ ആദ്യ ലോകകപ്പ് യാത്രയിലെ അഭിമാന നിമിഷമായി മാറി. അതിനുശേഷമാണ് സ്റ്റേഡിയം മുഴുവൻ കാത്തിരുന്ന നിമിഷമെത്തിയത്. 39 വയസ്സുകാരനായ ലയണൽ മെസ്സി പകരക്കാരനായി കളത്തിലിറങ്ങി. പതിവ് പോലെ മെസ്സിയുടെ ഇടതുകാലിൽ നിന്നുയർന്ന ഷോട്ട് പ്രതിരോധ മതിൽ മറികടന്ന് വലയിലേക്ക്. ലോകം വീണ്ടും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ച നിമിഷം. ഈ ഗോളിലൂടെ തുടർച്ചയായി 7 ലോകകപ്പ് മത്സരങ്ങളിൽ ഗോൾ നേടുന്ന ആദ്യ താരമായി മെസ്സി മാറി. ഈ വിജയത്തോടെ 3 മത്സരങ്ങളിലും ജയിച്ച് 9 പോയിന്റുമായി അർജന്റീന ഗ്രൂപ്പ് ജേതാക്കളായി. 3 ഗ്രൂപ്പ് മത്സരങ്ങളിലും അവർ പുറത്തെടുത്ത ആധികാരിക പ്രകടനം കിരീടം നിലനിർത്താനുള്ള അവരുടെ ഒരുക്കം വ്യക്തമാക്കുന്നതായിരുന്നു. റൌണ്ട് ഓഫ് 32 അവരുടെ എതിരാളി ലോകകപ്പിലെ അരങ്ങേറ്റ ടൂർണമെന്റിൽ ചരിത്രം തീർത്ത് നോക്കൌട്ടിൽ കടന്ന കേപ്പ് വെർദെയാണ്. ജോർദാന്റെ ലോകകപ്പ് യാത്ര 3 തോൽവികളോടെ അവസാനിച്ചെങ്കിലും ഓരോ മത്സരത്തിലും അവർ ഗോൾ നേടി. ലോക ഫുട്ബോളിന്റെ ഏറ്റവും വലിയ വേദിയിൽ നേടിയ ഈ അനുഭവം ഏഷ്യൻ ഫുട്ബോളിലെ അവരുടെ വളർച്ചയ്ക്ക് വലിയ അടിത്തറയാകുമെന്നതിൽ സംശയമില്ല. അങ്ങനെ 72 ഗ്രൂപ്പ് മത്സരങ്ങൾക്ക് ശേഷം ലോകകപ്പ് ഇനി അതിന്റെ ഏറ്റവും ആവേശകരമായ ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇനി സമനിലയില്ല, രണ്ടാം അവസരമില്ല, ഒരു തോൽവി മതി 4 വർഷത്തെ കാത്തിരിപ്പിന് വിരാമമാകാൻ. റൌണ്ട് ഓഫ് 32 ആദ്യ മത്സരത്തിൽ ഇന്ത്യൻ സമയം ഇന്ന് രാത്രി 12:30 ദക്ഷിണാഫ്രിക്ക കാനഡയെ നേരിടും. എന്നാൽ ആദ്യ സൂപ്പർ പോരാട്ടം നാളെ രാത്രി 10:30 ജപ്പാനും ബ്രസീലും തമ്മിൽ. ബ്രസീലിന്റെ വ്യക്തിഗത മികവും ജപ്പാന്റെ കൂട്ടായ പ്രയത്നവും തമ്മിലുള്ള ഏറ്റുമുട്ടലാകും അത്. ആവേശകരമായ നോക്കൌട്ട് പോരാട്ടങ്ങളുടെ വിശേഷങ്ങളുമായി വീണ്ടും എത്താം.
1: കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം
0: തയ്യാറാക്കിയത് ഫുട്ബോൾ ഗവേഷകൻ മുഹമ്മദ് ദാവൂദ്.

ഇഷ്ടം.

0: കെ വി ഖാലിദ് ഗുരുക്കളും സംഘവും അവതരിപ്പിച്ച കോൽക്കളിയാണ് ഇതുവരെ കേട്ടത്.
1: ഫോറെക്സ് ട്രേഡിംഗ് ഇപ്പോഴോ? ഒരു ട്രേഡിൽ സിക്സർ, ഇത് കുടുങ്ങി.
2: പ്രസേദ്, ആദ്യം സേഫ്റ്റി അല്ലെങ്കിൽ ക്ലീൻ ബോൾ. അൺഓതറൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഫോറെക്സ് ട്രേഡിംഗ് എന്നാൽ നഷ്ടം, വഞ്ചന, നിയമ നടപടിയെ കുറിച്ചുള്ള ഭയം,
1: അതായത് നഷ്ടത്തിന്റെ ഹാട്രിക്. അതുകൊണ്ട് RBI വെബ്സൈറ്റിൽ പോകൂ, ഓതറൈസ്ഡ് ലിസ്റ്റ് പരിശോധിക്കൂ.
2: RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽഎഫ്എമ്മിൽ 9:40.
4: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ്

0: റിപ്പോർട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
0: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
2: ഹലോ,
3: രാജേഷ് അല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നാ വിളിക്കുന്നത്.
2: വീണ്ടും
3: നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്. വേറൊരു റൂമിലേക്ക് പോകൂ. ഒറ്റയ്ക്ക് നിങ്ങൾ അയച്ച പാഴ്സലിൽ നിന്നും ഡ്രഗ്സ് കിട്ടിയിട്ടുണ്ട്. പണിയാവേ.
4: ഒരു 10 ലക്ഷം തന്നാ മതി, വിട്ടേക്കാം.
2: സർ, ഇത്രയും രൂപ.
4: ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്, തൽക്കാലം പ്രോസസിംഗിനായി 2 ലക്ഷം അയക്ക്, ബാക്കി പിന്നെ.
2: 2 ലക്ഷം
5: എന്ത് പറ്റി അച്ഛാ?
2: മോളെ, ഇവര് പറയുന്നു എന്റെ പാഴ്സലിൽ നിന്ന് ഡ്രഗ്സ് കിട്ടിയെന്ന്.
3: അയ്യോ,
2: കട്ട് ചെയ്തു.
5: പേടിക്കാതിരിക്കുക അച്ഛാ, ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്.
2: തട്ടിപ്പോ?
5: പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ. അപ്പോ നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ
2: നിങ്ങളുടെ പണം നഷ്ടപ്പെടും. RBI പറയുന്നു,
5: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: ആകാശവാണി കോഴിക്കോട്. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യഗാനം ചുപ്കെ ചുപ്കെ എന്ന ചിത്രത്തിൽ ലതാ മങ്കേഷ്കർ പാടിയത്. വരികൾ ആനന്ദ് ബക്ഷി.

0: അടുത്ത ഗാനം ഗോൾ എന്ന ചിത്രത്തിൽ ആനന്ദ്രാജ് ആനന്ദ് പാടിയത്. ഗാനരചന ജാവേദ് അക്തർ.
1: जगाती है कयामत कोई।

0: ആകാശവാണി കോഴിക്കോട്. ഹിന്ദി പാഠം.
1: നമസ്കാർ ദോസ്തോ, ആജ് കാ ഹിന്ദി പാഠ് കാര്യക്രമ മേ ആപ് സഭീ കാ സ്വാഗത് ഹൈ. ആജ് ഇസ് കാര്യക്രമ മേ ഹം സുനേംഗേ നവീ കക്ഷാ കേ ഏക കവിതാ കേ ഊപർ ചർച്ച. പ്രസ്തുത് കർ രഹാ ഹൈ ഷനോജ് കുമാർ എൻ കേ.
2: ബച്ചോ നമസ്കാർ, ആജ് ഹം നവീ കക്ഷാ കി ഏക കവിതാ പർ ചർച്ച കരേംഗേ. കവിതാ കാ ശീർഷക് ഹൈ ഫൂൽ. ഒൻപതാം ക്ലാസ്സിലെ കവിത ഫൂൽ. കവി ശ്രീ രാംദർശ് മിശ്ര. ശ്രീ രാംദർശ് മിശ്ര ജി ഏക സമകാലീൻ കവി ഹൈ. ഉൻകി ഏക സമകാലീൻ കവിത ഹൈ ഫൂൽ. ഏറെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു കവിതയാണ്. ശ്രീ രാംദർശ് മിശ്ര ഹിന്ദിക്കെ പ്രസിദ്ധ കവി, ഉപന്യാസകാർ ഓർ കഹാനികാർ ഹൈ. വേ വ്യാസ് സമ്മാൻ തഥാ സാഹിത്യ അക്കാദമി പുരസ്കാർ വിജേതാ ഹൈ. കവിയെക്കുറിച്ച് ഒരു ചെറിയ ധാരണ ഉണ്ടാവണം. കവിതയുടെ ആശയം പരീക്ഷയ്ക്ക് വേണ്ടി എഴുതുമ്പോൾ കവി ഓർ കവിതാ കാ പരിചയ് നമുക്ക് ആവശ്യമുണ്ട്. തോ ഹിന്ദി സാഹിത്യക്കെ മഷ്ഹൂർ സാഹിത്യകാർ ശ്രീ രാംദർശ് മിശ്രക്ക് ഏക് സരൽ കവിത ഹൈ ഫൂൽ. ഇനി നമുക്ക് കവിത പരിചയപ്പെടാം. യേ ഫൂൽ കവിത ജോ ഹെ ആധുനിക് ജീവൻ കി കൃത്രിമത ഓർ പ്രകൃതി സേ അലഗ് ഹോ ജാനേ കി മനുഷ്യക്ക് പ്രവൃത്തി കി ഓർ സങ്കേത് കർത്തി ഹെ. മനുഷ്യൻ ഇന്ന് കൃത്രിമത്വത്തിൻ്റെ ലോകത്താണ് ജീവിക്കുന്നത്. പ്രകൃതിയിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യ പ്രകൃതി സേ അലഗ് ഹോക്കർ കൃത്രിമതാക്കി ദുനിയാമേ ജി രഹാ ഹെ. കവിതാക്കി പെഹലി കുച്ച് പങ്ക്തിയാൻ ദേഖേംഗേ. ബാസാർ മേ സജാ പ്ലാസ്റ്റിക് കെ ഫൂലോ കാ ഉദ്യാൻ ക്യാ ഗജബ് കി രംഗത് ഹെ ജേസേ ബിനാ മോസം ബഹാർ ആ ഗൈ ഹോ ന മിഠി ഗോഡ്നെ കി സമസ്യ ന ഖാദ് ന പാനി ന ചിടിയോ കി റഖവാലി ന മോസം കാ ഇന്തസാർ ഏക് ഹി ഭാവ സേ ഹമേശ ദഹക്തേ രഹത്തേ ഹെ യേ ഫൂൽ മേ ഇനേ ദർ തക് ദേഖ്താ രഹാ ഫിർ ആംഗോ മേ ഉത്തരാ ഗയേ ചുഭത്തെ ഹുയേ സേ അപ്നെ ആംഗൻ കെ ഖിൽത്തെ മുർജാത്തെ ഫൂൽ. ഒരു ദിവസം മാർക്കറ്റിൽ അലങ്കരിച്ചു വെച്ചിരിക്കുന്ന പ്ലാസ്റ്റിക് പൂക്കളിൽ ആകർഷണായി കവി അവ വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ്. ബാസാർ മേ സജാ പ്ലാസ്റ്റിക് കെ ഫൂലോ കാ ഉദ്യാൻ ക്യാ ഗസബ് കി രംഗത് ഹെ ജേസേ ബിനാ മോസം ബഹാർ ആ ഗൈ ഹോ. ഗസബ് കി രംഗത്, വിസ്മയിപ്പിക്കുന്ന വർണ്ണഭംഗി. മാർക്കറ്റിൽ അലങ്കരിച്ചു വച്ചിരിക്കുന്ന വിസ്മയിപ്പിക്കുന്ന വർണ്ണഭംഗിയുള്ള പ്ലാസ്റ്റിക് പൂക്കൾ കൊണ്ടുള്ള ഒരു പൂന്തോട്ടം. ബിനാ മോസം ബഹാർ ആ ഗൈ ഹോ. ബഹാർ വസന്തകാലം, മോസം ഋതു സീസൺ. കാലത്തിനു മുമ്പേ വസന്തകാലം എത്തിച്ചേർന്നിരിക്കുന്നതുപോലെ കവിനെ അപ്നെ ഘർ മേ പ്ലാസ്റ്റിക് കെ ഫൂലോ കാ ഏക് ബഗീച്ച സജായ ന മിഠി ഗോഡ്നെ കി സമസ്യ ന ഖാദ് ന പാനി ന ചിടിയോ കി റഖ്വാലി ന മോസം കാ ഇന്തസാർ. മണ്ണാവശ്യമില്ല, മണ്ണ് കിളയ്ക്കേണ്ട ആവശ്യമില്ല. മിഠി ഗോഡ്ന, മണ്ണ് കിളച്ച് പരുവപ്പെടുത്തുക. ന ഖാദ് ചാഹിയേ ന പാനി ചാഹിയേ ചിടിയോ കി റഖ്വാലി ബി നഹി ചാഹിയേ ബസന്ത ഋതുക്കെ ഇന്തസാർ കി ജറൂരത്ത് നഹി ഹേ. മണ്ണും വേണ്ട, വളവും വേണ്ട, വെള്ളവും ഒഴിക്കേണ്ട. കിളികളിൽ നിന്നും മറ്റു കീടങ്ങളിൽ നിന്നും ചെടികളെ സംരക്ഷിക്കേണ്ടതില്ല. വസന്തകാലത്തിനായി കാത്തിരിക്കേണ്ടതില്ല. ഘർമേ പ്ലാസ്റ്റിക് സേ ബനീബനായി ഏക് ആകർഷക് ബഗീച്ച മനോഹരമായ ഉദ്യാനം. പ്ലാസ്റ്റിക് നിർമ്മിതമായ പൂന്തോട്ടം. ആകെ കി പങ്ക്തിയ ഏക് ഹി ഭാവ സേ ഹമേഷ ദഹക്തേ രഹത്തേ ഹേ യേ ഫൂൽ മേ ഇനേ ദർ തക് ദേഖ്താ രഹാ ഫിർ ആംഖോ മേ ഉത്തരാ ഗയേ ചുപ്തെ ഹുയേ സേ അപ്നെ ആംഗൻ കെ ഖിൽത്തെ മുർജാത്തെ ഫൂൽ. എപ്പോഴും ഒരുപോലെ ജ്വലിച്ചു നിൽക്കുന്ന മനോഹരമായ പ്ലാസ്റ്റിക് പൂക്കൾ. ഏറെ നേരം കവി അവയെ നോക്കി നിന്നു. ദഹക്കിന, ജ്വലിക്കുക. ദഹക്തേ രഹത്തെ ഫൂൽ, പൂക്കൾ ജ്വലിച്ചു നിൽക്കുകയാണ്, തിളങ്ങി നിൽക്കുകയാണ്. കവി ദർ തക് ഇൻ ഫൂലോ കോ ദേഖത്തെ രഹേ ഉനെ യേ ബഹുത് അച്ഛാ ലഗ ഉസ്കാ രംഗ് റൂപ് ഉനെ മോഹിത് കർ ദിയാ ഥാ ഫിർ ആംഖോ മേ ഉത്തരാ ഗയേ ചുപ്തേ ഹുയേ സേ അപ്നെ ആംഗൻ കേ ഖിൽത്തേ മുർജാത്തെ ഫൂൽ. തൻ്റെ വീട്ടുമുറ്റത്ത് വിടരുകയും വാടിപ്പോവുകയും ചെയ്യുന്ന പൂക്കൾ അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ തറച്ചു കയറുന്നതായി അനുഭവപ്പെട്ടു. ചുഭിന, തറച്ചു കയറുക. ഖിൽന, വിടരുക.

छाना वाड़गा। कवि को आगे अपने आंगन के असली फूलों से एक तरह की बोरियत महसूस होने लगी है। വീട്ടുമുറ്റത്തെ പൂക്കളോട് ഒരു തരം മടുപ്പ് തോന്നി തുടങ്ങി കവിക്ക്. ആഗെ കി പങ്ക്തിയാൻ ദേഖേ, ഗർ പൗഞ്ച്തേ ഹി ഉനേ ഉഖാഡ് ഫേങ്ക ഔർ ദഹക്തേ ഹുയേ ബാസാർ കോ സജാ ദിയ ഗർ കെ പൂരേ അന്തരാൾ മേ. ദിൻ ബീത്തേ, മഹീനേ ബീത്തേ, മോസം ബീത്തേ, സാരാ ഘർ ഏക് രസ് ഇൻ രംഗോ മേ ഡൂബാ രഹ. വീട്ടിലെത്തിയ ഉടൻ കവി തൻ്റെ വീട്ടുമുറ്റത്തെ പൂന്തോട്ടത്തിലുള്ള ചെടികളെ മുഴുവൻ പിഴുതെറിഞ്ഞു. ഉഖാട് ഫേങ്കിന, പിഴുതെറിയുക. ദഹക്തേ ഹുയേ ബാസാർ, തിളങ്ങുന്ന മാർക്കറ്റ്. ഇവിടെ മാർക്കറ്റിൽ നിന്നും വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്ന തിളങ്ങുന്ന പ്ലാസ്റ്റിക് പൂക്കൾ, പ്ലാസ്റ്റിക് ചെടികൾ. മാർക്കറ്റിൽ നിന്നും വാങ്ങിയ തിളക്കമാർന്ന നിറമാർന്ന പ്ലാസ്റ്റിക് ചെടികളും പൂക്കളും കൊണ്ട് തൻ്റെ വീട്ടുമുറ്റം അലങ്കരിച്ചു. അന്തരാൾ, അന്തരാൾ മനെ ഇടങ്ങൾ ഒഴിഞ്ഞ സ്ഥലങ്ങൾ. കവീനെ ചംകീലേ ഓർ ആകർഷക് നക്കലി ഫൂലോ സേ അപ്നേ ഘർ കാ കോനാ കോനാ സജാ ദിയ അപ്നേ ഘർ കി ശോഭാ ദേക്കർ കവി ബഹുത് ഖുഷ് ഭി ഹുയേ ഥേ. ദിൻ ബീത്തേ, മഹീനേ ബീത്തേ, മോസം ബീത്തേ, സാരാ ഘർ ഏക് രസ് ഇൻ രംഗോ മേ ഡൂബാ രഹ. ദിൻ ബീത് ഗേ, മഹീനേ ബീത് ഗേ, മോസം ബീത് ഗേ, പൂരാ ഘർ ഏക് ഹി രംഗ് മേ ഭരാ രഹ. ദിവസങ്ങളും മാസങ്ങളും കടന്നുപോയി, ഋതുക്കൾ കടന്നുപോയി, വീട് മുഴുവൻ ഒരേ നിറത്തിൽ മുങ്ങി നിന്നു. എങ്ങും ഒരേ നിറം, എവിടെയും ഒരേ നിറം, മടുപ്പുളവാക്കുന്ന ഒരു അവസ്ഥ. ആഗെ കി പങ്ക്തിയ, ഹവാവോനെ കഹാ ഹമേ ഗന്ധ് ചാഹിയേ മേ ചുപ് രഹ. മധുമക്കിയോനെ കഹാ ഹമേ രസ് ചാഹിയേ മേ ചുപ് രഹ. തിത്തലിയോനെ കഹാ ഹമേ കോമൽ സ്പർശ് ചാഹിയേ മേ ചുപ് രഹ. മാനേ കഹാ മുജേ പൂജാ കെ ലിയേ ഫൂൽ ചാഹിയേ മേ ചുപ് രഹ. പത്നിനെ കഹാ മുഝേ വേണി കെ ലിയേ ഫൂൽ ചാഹിയേ മേ ചുപ് രഹ. ലേക്കിൻ ജബ് ബച്ചേനെ കഹാ ബാപ്പു മുജേ ഫൂൽ ചാഹിയേ ഫൂലോ കി പെഹചാൻ കെ ലിയേ തോ മേ ചുപ് ന രഹ സക. കാറ്റിന് സുഗന്ധവും തേനീച്ചകൾക്ക് തേനും പൂമ്പാറ്റകൾക്ക് പൂക്കളുടെ കോമള സ്പർശവും വേണമായിരുന്നു. അമ്മയ്ക്ക് പൂജാപുഷ്പങ്ങൾ വേണമായിരുന്നു. ഭാര്യയ്ക്ക് മുടിയിൽ ചൂടാനായിട്ട് പൂക്കൾ വേണമായിരുന്നു. ഈ ആവശ്യങ്ങളെല്ലാം വന്നപ്പോഴും കവി മിണ്ടാതിരുന്നു. എന്നാൽ തൻ്റെ മകൻ പൂക്കളെ തിരിച്ചറിയാനായി പൂക്കൾ വേണമെന്നാവശ്യപ്പെട്ടപ്പോൾ കവിക്ക് നിശബ്ദനായിരിക്കാൻ കഴിഞ്ഞില്ല. ഹമേ പതാഹേക്കി നക്കലി ഫൂൽ ചംകീലെ ഓർ ആകർഷക് ഹെ ലക്കിൻ ഉന്മേ ഖുഷ്ബു ഓർ സജീവത നഹി ഹെ. ഹവ മധുമക്കിയ തിത്ലിയ ആദി നക്കലി ഫൂലോ സേ അസന്തുഷ്ട് ഹെ. ഹവാ കോ ഫൂലോ സേ ഗന്ധ് മധുമക്കിയോ കോ മധു ഓർ തിത്ലിയോ കോ കോമൽ സ്പർശ് ചാഹിയേ. കവി കി മാ കോ പൂജാ കെ ലിയേ അസലി ഫൂൽ ചാഹിയേ. ബീവി കോ ബാലോ മേ സജാനേ കെ ലിയേ ഭീ ഫൂൽ ചാഹിയേ. ഛോട്ടേ ബച്ചേ ഭീ നക്കലി ഫൂലോ സേ ഊബ് ഗയെ ഥേ. ഏവരും കൃത്രിമ പൂന്തോട്ടം കാരണം മടുത്തുപോകുന്ന അവസ്ഥയിലെത്തി. ആഗെ കി പങ്ക്തിയ, ഹൃദയ ഹാഹാകാർ ഉടാ ഹായ് മേനെ ക്യാ കർ ദിയാ കി ബച്ചേ ഫൂലോ കി പെഹചാൻ സേ വഞ്ചിത് ഹോ ഗേ മേനെ പ്ലാസ്റ്റിക് കെ സാരേ ഫൂൽ തോ ഡാലേ ഓർ ഫാവഡാ ലേക്കർ അപ്നെ ആംഗൻ കി മിട്ടി സേ ജൂജ്നേ ലഗാ. മിട്ടി മുസ്കരായി, ഹവാ ഖിൽഖിലായി, ജൽ കൽ കൽ കൽ കൽ ഗാനേ ലഗാ. കവിയുടെ ഹൃദയം ഉറക്കെ കരയാൻ തുടങ്ങി. ഞാൻ എന്താണീ ചെയ്തത്? കുഞ്ഞുങ്ങൾക്ക് പൂക്കൾ എന്തെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ലല്ലോ. കവി പ്ലാസ്റ്റിക് പൂക്കളെല്ലാം പിഴുതെറിഞ്ഞു. മൺവെട്ടിയെടുത്ത് മുറ്റത്തെ മണ്ണ് കിളച്ചു. മണ്ണ് പുഞ്ചിരിച്ചു. കാറ്റ് ചിലയ്ക്കാൻ തുടങ്ങി. വെള്ളം കളകളം പൊഴിക്കാൻ തുടങ്ങി. അപ്നെ ബേട്ടയ്ക്ക് ബാത്തേ സുൻകർ കവി ബഹുത് പരേഷാൻ ഹോഗേ ഓർ പ്ലാസ്റ്റിക് കെ സാരേ ഫൂൾ തോ ഡാലേ വേ മിഠി ഖോദനേ ലഗേ മിഠി ഖോദ് കർ നയെ ബഗീച്ചെ തയ്യാർ കർണേ ലഗേ. കവി തൻ്റെ തെറ്റു മനസ്സിലാക്കി സ്വയം തിരുത്താൻ തയ്യാറാവുകയാണ്. ആജ് കാ സമാന പ്ലാസ്റ്റിക് ഓർ നക്കലി ഫൂലോ കാ ഹെ ലോക് ഇൻകെ പീച്ചെ പടേ ഹെ യേ സഹി നഹി ഹെ ഹമേ പ്രകൃതി സെ മിൽക്കർ ജീനാ ചാഹിയെ. ഫൂൽ ഏക് പ്രതീകാത്മക കവിത ഹെ. പ്ലാസ്റ്റിക് കാ ഫൂൽ കൃത്രിമത കാ പ്രതീക് ഹെ. മിഠി കാ മുസ്കുരാന ഹവാ കാ ഖിൽഖിലാന ആദി മേ മാനവീകരൺ ഹെ. യേ കവിത ഹമാരെ മൻ മേ പ്രകൃതി സംരക്ഷൺ കി ഭാവന ജഗാ ദേത്തി ഹെ. കവിത കെ മാധ്യമ സെ കവി യേ ബതാനാ ചാഹത്തെ ഹെ കി പ്ലാസ്റ്റിക് ഇസ്തേമാൽ കർത്തേ സമയ് ഹമേ

0: सावधानी बरतनी चाहिए।
1: अब तक आप सुन रहे थे नवी कक्षा के एक कविता के ऊपर चर्चा, प्रस्तुत कर रहा था शनोज कुमार इनके। आइए अब आप ही से सुनते हैं हिंदी में बात करते समय उपयोग करने वाले कुछ प्रयोगों पर चर्चा।
2: ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ ഔപചാരികത കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചില പ്രയോഗങ്ങൾ. ആദ്യമായിട്ട് ഒരാളെ അഭിവാദനം ചെയ്യാൻ ഹിന്ദിയിൽ നമസ്തേ, നമസ്കാർ എന്നിവ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമസ്തേ സാഹബ്, നമസ്കാർ രേണുകാജി, നമസ്തേ ജി, അതുപോലെ നമസ്കാർ മിത്രോ എന്നതൊക്കെ നമുക്ക് ഒരാളെ അഭിവാദനം ചെയ്യാനായിട്ട് ഹിന്ദിയിൽ ചെയ്യാം. നമസ്തേ, നമസ്കാർ. ഇംഗ്ലീഷിൽ ഗുഡ് മോർണിംഗ്, ഗുഡ് ഈവനിങ്, ഗുഡ് ആഫ്റ്റർനൂൺ എന്നീ പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. നമുക്കിതിനൊക്കെ കോമൺ ആയിട്ട് നമസ്തേ, നമസ്കാർ എന്ന് പ്രയോഗിക്കാം. ഗുഡ് മോർണിംഗിനും ഗുഡ് ഈവനിങ്ങിനും ഗുഡ് ആഫ്റ്റർനൂണിനും ഒക്കെ പകരമായിട്ട് കോമൺ ആയിട്ട് ഹിന്ദിയിൽ നമസ്തേ, നമസ്കാർ. ഇതുകൂടാതെ ഗുഡ് മോർണിംഗ് എന്ന അർത്ഥത്തിൽ പൂർണ്ണമായിട്ട് പ്രയോഗിക്കാൻ ശുഭോദയ്, സുപ്രഭാത് എന്ന പ്രയോഗമുണ്ട്. ഗുഡ് മോർണിംഗിന് കറക്റ്റായിട്ട് ഇതൊന്നുമല്ലാതെ, നമസ്തേ അല്ലാതെ, നമസ്കാർ അല്ലാതെ, ഗുഡ് മോർണിംഗ് എന്ന അർത്ഥത്തിൽ തന്നെ പ്രയോഗിക്കാനായിട്ട് ശുഭോദയ്, സുപ്രഭാത് എന്ന വാക്കുകൾ പ്രയോഗിക്കാം. ഉദാഹരണത്തിന് സോഹൻജി ശുഭോദയ്, നിർമ്മൽജി സുപ്രഭാത്, മിത്രോ ശുഭോദയ്, ദോസ്തോ സുപ്രഭാത്. അതുപോലെ ഇംഗ്ലീഷിൽ ഹാവ് എ ഗുഡ് ഡേ എന്നർത്ഥത്തിൽ ഹിന്ദിയിൽ ആജ് ശുഭ് ദിൻ ഹോ എന്ന് പ്രയോഗിക്കാം. ആജ് ശുഭ് ദിൻ ഹോ. ഉദാഹരണത്തിന് രമേഷ് ജി ആജ് ശുഭ് ദിൻ ഹോ, സീനാജി ആജ് ആപ്കേ ലിയേ ശുഭ് ദിൻ ഹോ എന്നൊക്കെ നമുക്ക് പ്രയോഗിക്കാം. അതുപോലെ ഗുഡ് നൈറ്റ്, ഇംഗ്ലീഷിൽ ഗുഡ് നൈറ്റ് എന്ന പ്രയോഗം, അതേ രീതിയിൽ ഹിന്ദിയിൽ ശുഭരാത് അല്ലെങ്കിൽ ശുഭരാത്രി, ശുഭരാത്, ശുഭരാത്രി എന്ന രീതിയിൽ ഗുഡ് നൈറ്റിന് പകരമായിട്ട് ഹിന്ദിയിൽ നമുക്ക് പ്രയോഗിക്കാം. ഒരാളെ അഭിനന്ദിക്കാൻ, കൺഗ്രാജുലേറ്റ് ചെയ്യാനായിട്ട്, കൺഗ്രാജുലേഷൻ പറയാനായിട്ട് ബധായി ഹോ എന്ന പ്രയോഗമുണ്ട്. ബധായി ഹോ. അതുപോലെ മുബാരക് ഹോ, ബധായി ഹോ, മുബാരക് ഹോ എന്ന പ്രയോഗം. ഉദാഹരണത്തിന് രാകേഷ് ജി ബഹുത് ബഹുത് ബധായി, സീമാജി ബഹുത് ബഹുത് മുബാരക് ഹോ. പലപ്പോഴും നമ്മൾ ബധായിയ എന്ന് പ്രയോഗിച്ച് കാണാറുണ്ട്. പക്ഷേ ബധായി എന്ന് തന്നെ ധാരാളമാണ്, ബധായിയാം എന്ന പ്രയോഗം ആവശ്യമില്ല. ബോത് ബോത് ബധായി, ബോത് ബോത് മുബാരക്. അതുപോലെയാണ് ജന്മദിന ആശംസകൾ പറയുമ്പോൾ, ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുമ്പോൾ ജന്മദിൻ കി ബധായി ഹോ എന്ന് പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ജന്മദിൻ കി മുബാരക് ഹോ. പ്രമോദ് ജി ജനംദിൻ കി ബഹുത് ബഹുത് മുബാരക് ഹോ. രതീഷ് ജി ജനംദിൻ കി ബഹുത് ബഹുത് ബധായി ഹോ. അതുപോലെ വിവാഹ ആശംസകൾ, വധൂവരന്മാർക്ക് വിവാഹ ആശംസകൾ നേരുമ്പോൾ ഷാദി കി ബധായി ഹോ, അല്ലെങ്കിൽ ഷാദി കി മുബാരക് ഹോ എന്ന രീതിയിൽ പ്രയോഗിക്കാം. ഷാദി കി ബധായി ഹോ, ഷാദി കി മുബാരക് ഹോ. അതുപോലെ വിവാഹ വാർഷികാശംസകൾ നൽകുമ്പോൾ, വിവാഹ വാർഷികം, വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുന്ന സമയത്ത് ഹിന്ദിയിൽ ഷാദി കി സാൽ ഗിരഹ് കി ബധായി ഹോ, അല്ലെങ്കിൽ ഷാദി കി സാൽ ഗിരഹ് കി മുബാരക് ഹോ. ഈ രണ്ട് പ്രയോഗവും അവിടെ ബധായി, മുബാരക് എന്ന പ്രയോഗം.
1: അബ് തക് ആപ് സുൻ രഹേ ഥേ ഹിന്ദി മേ ബാത് കർത്തേ സമയ് ഉപയോഗ് കർനേ വാലേ കുച്ച് പ്രയോഗോം പർ ചർച്ച, പ്രസ്തുത് കർ രഹാ ഥാ ശനോജ് കുമാർ എൻകെ. ഇസി കേ സാത് സമ്പന്ന ഹേ ആജ് കാ ഹിന്ദി പാഠ് കാര്യക്രം. ഫിർ മിലേംഗേ അഗ്ലേ ഹഫ്തേ, തബ് തക് വിദാ ലേതി ഹൂം, നമസ്കാർ.
3: ആകാശവാണി കോഴിക്കോട്, ഹിന്ദി പാഠം.
4: ആകാശവാണി കോഴിക്കോട്, അടുത്ത പരിപാടി അല്പസമയത്തിനകം തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ഈ വിഷയത്തെക്കുറിച്ച് ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കൂ.
2: അസംഘടിത തൊഴിലാളികൾക്ക് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള ഒരു പദ്ധതിയാണ് അസംഘടിത തൊഴിലാളികൾക്കുള്ള വിവിധ പദ്ധതികൾ. അസംഘടിത തൊഴിലാളി എന്ന പദം 2006 അസംഘടിത തൊഴിലാളികളുടെ സാമൂഹ്യ സുരക്ഷാ നിയമപ്രകാരം നിർവചിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു ഭവനാധിഷ്ഠിത തൊഴിലാളി, സ്വയം തൊഴിൽ ചെയ്യുന്ന തൊഴിലാളി, കൂലിത്തൊഴിലാളി, ഇവരെല്ലാം അസംഘടിത തൊഴിലാളികളുടെ വിഭാഗത്തിൽ പെടുന്നതാണ്. രാജ്യത്തുടനീളമുള്ള അസംഘടിത തൊഴിലാളികളുടെ രജിസ്ട്രേഷനായി 2021 ഓഗസ്റ്റ് 26 സർക്കാർ ഇ ശ്രം എന്ന് പറയുന്ന ഒരു പോർട്ടൽ ആരംഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള തൊഴിലാളികൾക്ക് ഇ ശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഈ പദ്ധതി പ്രകാരം വിവിധ ഘടക പദ്ധതികൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ഒരു സ്ഥാപനത്തെ അസംഘടിതമാക്കുന്ന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ചെറിയ തോതിലുള്ള ഒരു പ്രാദേശിക ഉടമസ്ഥതയിലുള്ള സ്ഥാപനമാണെങ്കിൽ അതിനെ നമുക്ക് ഈ ചെറുകിട സംരംഭമായി കണക്കാക്കാം. നിയമപരമായ പദവി ഇല്ലെങ്കിലും അത് വില നിശ്ചയിക്കുന്നതിൽ സ്വയം തീരുമാനമെടുക്കുന്നവരാണെങ്കിലും പാക്കേജിങ്ങിനും ഉൽപാദനത്തിനും വലിയ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിലും ഒക്കെ ഇത്തരത്തിലുള്ള സംരംഭമായി നമുക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരെ സംരക്ഷിക്കുന്നതിനും ക്ഷേമ പദ്ധതികളിലൂടെ അവരെ പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പദ്ധതികളും ഗവൺമെന്റ് ആവിഷ്കരിച്ചിട്ടുണ്ട്. വ്യാപാരികൾക്കും സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വേണ്ടിയിട്ടുള്ള ദേശീയ പെൻഷൻ പദ്ധതിയാണ് അതിൽ ഒരു ഘടകം എന്ന് പറയുന്നത്. വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ കൂടാത്ത കടകൾ, റെസ്റ്റോറന്റുകൾ, സംരംഭങ്ങൾ, ഹോട്ടലുകൾ തുടങ്ങിയവർക്ക് ഈ പദ്ധതി പ്രകാരം രജിസ്റ്റർ ചെയ്ത് പെൻഷനെ അപേക്ഷിക്കാവുന്നതാണ്. മറ്റൊന്ന് പ്രധാനമന്ത്രി ശ്രം യോഗി മാൻധൻ യോജന എന്നുള്ള ഒരു പദ്ധതിയാണ്. വഴിയോര കച്ചവടക്കാർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ജോലികൾ, നിർമ്മാണ സൈറ്റുകളിലെ തൊഴിലാളികൾ, തുകൽ വ്യവസായം, കൈത്തറി, ഉച്ചഭക്ഷണം, റിക്ഷാ തൊഴിലാളി, ഓട്ടോ ടൂ വീലർ തൊഴിലാളി, മരപ്പണിക്കാർ തുടങ്ങി അസംഘടിത മേഖലയിലെ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന്, അതുപോലെ മത്സ്യത്തൊഴിലാളികളെയും ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. 18-40 വയസ്സിനും ഇടയിൽ ഉള്ള നികുതിദായകനാകാൻ യോഗ്യത ഇല്ലാത്തവരുമായ ആളുകൾക്കാണ് ഈ പദ്ധതി കൊണ്ടുള്ള പ്രയോജനം ലഭിക്കുന്നത്. മറ്റൊരു പദ്ധതിയാണ് പ്രധാനമന്ത്രി റോസ്റ്റാർ പ്രോത്സാഹൻ യോജന എന്ന് പറയുന്നത്. തൊഴിലാളികൾക്ക് പ്രോത്സാഹനം നൽകിക്കൊണ്ട് അവിദഗ്ധ അല്ലെങ്കിൽ അർത്ഥ നൈപുണ്യമുള്ള തൊഴിലാളികൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നതിനാണ് ഈ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷനിൽ സ്വയം രജിസ്റ്റർ ചെയ്തിട്ടുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജീവനക്കാരുടെ പ്രൊവിഡന്റ് ഫണ്ട് സ്കീമിലേക്കും എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിലേക്കും സർക്കാർ പൂർണ്ണമായി സംഭാവന നൽകുന്നതാണ്. ഇതിന് ഒരു നമ്മുടെ യൂണിവേഴ്സൽ അക്കൗണ്ട് നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കും. അതുണ്ടായിരിക്കണം. ജീവനക്കാരുടെ അവരുടെ ജോലിയുടെ 3 വർഷത്തേക്ക് എംപ്ലോയ്മെന്റ് പ്രൊവിഡന്റ് ഫണ്ടിൽ 12% സംഭാവന നൽകുന്നതാണ്. 3 വർഷത്തേക്ക് ഒരേ തൊഴിലുടമയുടെ കീഴിൽ ജോലി ചെയ്യുന്നവർക്കാണ് സർക്കാർ ഈ 12% ഇപിഎഫിൽ സംഭാവന ചെയ്യുന്നത്. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന എന്നൊരു മറ്റൊരു പദ്ധതി സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ സ്കീമിന് കീഴിൽ സർക്കാർ തൊഴിലരഹിതരായവർക്ക് ധനസഹായം നൽകുകയാണ്. തൊഴിലില്ലായ്മ തീയതിക്ക് മുമ്പ് കുറഞ്ഞത് 2 വർഷമെങ്കിലും ജോലി ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ കുറഞ്ഞത് 78 ദിവസത്തേക്കുള്ള വിഹിതം സംഭാവന ചെയ്തിട്ടുള്ളവർക്ക് 90 ദിവസത്തെ തൊഴിലില്ലായ്മയുടെ ജീവിതകാലം അവർക്ക് ആശ്വാസം ക്ലെയിം ചെയ്ത് വാങ്ങാവുന്നതാണ് തൊഴിലില്ലായ്മ വേതനമായി.
1: അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്കുള്ള ഇൻഷുറൻസ് പദ്ധതികൾ. ധനകാര്യ സാക്ഷരതാ കൌൺസിലറും ഇന്ത്യൻ ഓവർസീസ് ബാങ്കിലെ മുൻ ചീഫ് മാനേജറുമായിരുന്ന ശ്രീ ആർ ഗിരീഷ് കുമാർ സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
0: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

തൃശൂർ ജില്ലയിലെ മൂന്ന് ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ദേശീയ ഗുണനിലവാര അംഗീകാരം ലഭിച്ചു. ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററിന്റെയും ലേബർ റൂമിന്റെയും ഉയർന്ന നിലവാരത്തിലുള്ള ലക്ഷ്യ, നവജാത ശിശുക്കളുടെയും കുട്ടികളുടെയും പരിചരണ വിഭാഗങ്ങളുടെ മികവിനുള്ള മുസ്കാൻ എന്നീ സർട്ടിഫിക്കേഷനുകളും നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവുമാണ് ജില്ലയ്ക്ക് സ്വന്തമാക്കാനായത്. തൃശൂർ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിക്ക് ലക്ഷ്യ, മുസ്കാൻ സർട്ടിഫിക്കറ്റുകൾ ലഭിച്ചു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുസ്കാൻ സർട്ടിഫിക്കേഷനും ലഭിച്ചു. ഇതോടെ ജില്ലയിൽ സ്പെഷ്യൽ ന്യൂബോൺ കെയർ യൂണിറ്റുള്ള മുഴുവൻ ആശുപത്രികളും മുസ്കാൻ സർട്ടിഫിക്കേഷൻ നേടി 100% പൂർത്തീകരിച്ചു എന്ന നേട്ടവും കരസ്ഥമാക്കിയിട്ടുണ്ട്. പരിയാരം കുടുംബാരോഗ്യ കേന്ദ്രം നാഷണൽ ക്വാളിറ്റി അഷ്വറൻസ് സ്റ്റാൻഡേർഡ് അംഗീകാരവും സ്വന്തമാക്കി. ഗർഭിണികൾക്കും നവജാത ശിശുക്കൾക്കും സർക്കാർ ആശുപത്രികളിലെ പ്രസവ കേന്ദ്രങ്ങളിൽ മികച്ച പരിചരണം ഉറപ്പാക്കുന്നതിനുള്ള ഗുണനിലവാര മാനദണ്ഡമാണ് ലക്ഷ്യ അക്രഡിറ്റേഷൻ പ്രോഗ്രാം. സുരക്ഷിതവും മാന്യവുമായ പ്രസവ പരിചരണം, അനുബാധ നിയന്ത്രണം, പ്രസവാനന്തര ശുശ്രൂഷ, ലേബർ റൂമുകളുടെയും ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത്. ജില്ലയിൽ 1.5

0: മാനദണ്ഡമാണ് ലക്ഷ്യ അക്രഡിറ്റേഷൻ പ്രോഗ്രാം. സുരക്ഷിതവും മാന്യവുമായ പ്രസവ പരിചരണം, അനുബാധ നിയന്ത്രണം, പ്രസവാനന്തര ശുശ്രൂഷ, ലേബർ റൂമുകളുടെയും ഗർഭിണികൾക്കുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളുടെയും ഗുണനിലവാരം മെച്ചപ്പെടുത്തുക എന്നിവയാണ് ലക്ഷ്യ പദ്ധതിയിലൂടെ നടപ്പിലാക്കി വരുന്നത്. ജില്ലയിൽ 1.75 ലക്ഷത്തിലധികം കുട്ടികൾക്ക് ഇന്ന് പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ തുള്ളിമരുന്ന് നൽകുന്ന പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം രാവിലെ മാള കെ കരുണാകരൻ സ്മാരക ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ യുവജനക്ഷേമ കായിക വകുപ്പ് മന്ത്രി ഒ ജെ ജനീഷ് നിർവഹിച്ചു. മാള ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സുഭാഷിണി രാജീവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ ഐഎഎസിന്റെ മകൾക്ക് തുള്ളിമരുന്ന് നൽകിയാണ് ഉദ്ഘാടനം മന്ത്രി നിർവഹിച്ചത്. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും മാള ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കർഷക സഭയും ഞാറ്റുവേല ചന്തയും 2026-27 കായിക യുവജനക്ഷേമ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ഒജി ജനീഷ് ഉദ്ഘാടനം നിർവഹിച്ചു. നിലവിലെ കാലാവസ്ഥാ വ്യതിയാനം കേരളത്തിലെ കാർഷിക മേഖലയെയും നമ്മുടെ കർഷകരെയും വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. പണ്ട് കാലാവസ്ഥയ്ക്കനുസരിച്ചാണ് കേരളത്തിൽ തിരുവാതിര ഉൾപ്പെടെയുള്ള ഞാറ്റുവേലകൾ കൊണ്ടാടിയിരുന്നത്. എന്നാൽ ഇന്ന് സാഹചര്യങ്ങളെല്ലാം മാറി. ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിച്ച് കൃഷിയിൽ ഉറച്ചു നിൽക്കുന്ന കർഷകർക്ക് ആവശ്യമായ എല്ലാ പിന്തുണയും തുടർ നടപടികളും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും മന്ത്രി വേദിയിൽ വെച്ച് ഉറപ്പു നൽകി. ദേശീയപാതാ വികസനം, വനമേഖലയിലെ AI ക്യാമറ സ്ഥാപിക്കൽ, പുതുക്കാട് ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്ക്, പാർക്കിംഗ് പ്രശ്നങ്ങൾ, മലയോര ഹൈവേക്കായി സ്ഥലമേറ്റെടുക്കൽ തുടങ്ങിയ വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു. വനമേഖലകളിൽ ജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തി AI ക്യാമറകൾ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണെന്ന് ചാലക്കുടി DFO അറിയിച്ചു. പരിയാരം റേഞ്ചിലെ വിവിധയിടങ്ങളിൽ ഇതിനകം തന്നെ AI ക്യാമറകൾ സ്ഥാപിച്ച് 1 മാസത്തെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയിട്ടുണ്ടെന്നും ജം പോർട്ടൽ വഴി ക്യാമറകൾ ഉടൻ വാങ്ങി സ്ഥാപിക്കുമെന്നും DFO യോഗത്തെ അറിയിച്ചു. ദേശീയ ഭക്ഷ്യ ഭദ്രതാ നിയമം 2013നെക്കുറിച്ച് അംഗൻവാടി വർക്കർമാർക്കായി സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസിന്റെ ഉദ്ഘാടനം പുഴയ്ക്കൽ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംസ്ഥാന ഭക്ഷ്യ കമ്മീഷൻ അംഗം വി രമേശൻ നിർവഹിച്ചു. ഭക്ഷ്യ ഭദ്രതാ നിയമത്തിന്റെ ലക്ഷ്യങ്ങൾ, ഗുണഭോക്താക്കളുടെ അവകാശങ്ങൾ, അംഗൻവാടി സേവനങ്ങളിലൂടെ ലഭ്യമാകുന്ന പോഷകാഹാര പദ്ധതികൾ, നിയമത്തിന്റെ ഫലപ്രദമായ നടപ്പിലാക്കൽ, അംഗൻവാടി വർക്കർമാർക്കുള്ള പങ്ക് എന്നിവയെക്കുറിച്ച് ക്ലാസിൽ വിശദീകരിച്ചു. രാജ്യത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സെൻസസിന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ തൃശൂർ ജില്ലയിൽ പുരോഗമിക്കുന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം ജില്ലയിലാകെ 25,526 സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയ വിജയകരമായി പൂർത്തീകരിച്ചിട്ടുണ്ട്. ജില്ലയിലാകെ 3,212 പേരാണ് സെൽഫ് എന്യൂമറേഷൻ നടപടികൾ ആരംഭിച്ചത്. മഴക്കാലത്തോടനുബന്ധിച്ച് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഫുഡ് ആൻഡ് സേഫ്റ്റി വകുപ്പ് നടപ്പിലാക്കുന്ന ഓപ്പറേഷൻ മൺസൂൺ പദ്ധതിയുടെ ഭാഗമായി ജില്ലയിൽ വ്യാപക പരിശോധന നടത്തി. തൃശൂർ ശക്തൻ മാർക്കറ്റിലെ മത്സ്യമാംസ വിപണന കേന്ദ്രങ്ങളിലും വിവിധ സർക്കിളുകളിലെ ഹോട്ടലുകൾ, സ്കൂളുകൾ, അംഗനവാടികൾ എന്നിവിടങ്ങളിലുമാണ് പ്രത്യേക പരിശോധനകൾ നടന്നത്. ശക്തൻ മാർക്കറ്റിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ ഭക്ഷ്യയോഗ്യമല്ലാത്ത 20 കിലോഗ്രാമോളം പഴകിയ മത്സ്യം പിടിച്ചെടുത്ത് നശിപ്പിച്ചു. ഇവിടെ പരിശോധിച്ച 26 വ്യാപാര സ്ഥാപനങ്ങളിൽ നിയമലംഘനം കണ്ടെത്തിയ 4 എണ്ണത്തിന് കോമ്പൌണ്ടിംഗ് നോട്ടീസ് നൽകി. വിപുലമായ പരിശോധനയ്ക്കായി 7 സാമ്പിളുകൾ കാക്കനാട് റീജിയണൽ അനലിറ്റിക്കൽ ലബോറട്ടറിയിലേക്ക് അയച്ചിട്ടുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും കുടുംബശ്രീയും തമ്മിലുള്ള സംയോജിത പ്രവർത്തനം കൂടുതൽ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനാധ്യക്ഷർക്കും കുടുംബശ്രീ CDS ചെയർപേഴ്സൺമാർക്കുമായി കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷൻ ശില്പശാല സംഘടിപ്പിച്ചു. മുളങ്കുന്നതക്കാവ് കിലയിൽ സംഘടിപ്പിച്ച പരിപാടി തൃശൂർ കോർപ്പറേഷൻ മേയറും കുടുംബശ്രീ ഗവേണിംഗ് ബോഡി അംഗവുമായ ഡോക്ടർ നിജി ജസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് അധ്യക്ഷയായിരുന്നു.
1: തൃശൂർ ജില്ലാ വൃത്താന്തം സമാപിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് ആകാശവാണി തൃശൂർ പ്രതിനിധി ഭരിത പ്രഭ.

നാളത്തെ പരിപാടികൾ. നാളെ രാവിലെ 6 മണിക്ക് വചനാമൃതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എ.കെ. ദിനേശൻ. 6:10 അറിയിപ്പുകൾ, തുടർന്ന് കാവ്യാഞ്ജലി. ONV കുറുപ്പിന്റെ കവിത വാടക വീട്ടിലെ വനജ്യോത്സ്ന. ആലപിക്കുന്നത് ജ്യോതി മേനോൻ. തുടർന്ന് പ്രഭാതഗീതം, ശ്രദ്ധ, ചുറ്റുവട്ടം, ട്രെയിൻ സമയം. 7 മണിക്ക് ഓപ്പൺ ഫോറം, ഞാൻ എന്റെ വായന. തുടർന്ന് ആരോഗ്യം അമൂല്യം, സിന്ധു PU പങ്കെടുക്കുന്നു. തുടർന്ന് പാട്ടുപെട്ടിക്കാലം, കൃഷിദീപം, റീഗൽ ജ്വല്ലേഴ്സ് സേവന വാർത്തകൾ. 7:35 ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:40 നോവൽ ടൈം, PF മാത്യൂസ് എഴുതിയ നോവൽ അടിയാളപ്രേതം. 7:45 ഇന്നത്തെ ഗാനം. 7:50 രാഗപരാഗം. 7:55 ഇളയ നില. 8:30 ആർട്ട് കഫേ, തുടർന്ന് ലളിതഗാനങ്ങൾ. ഒൻപത് മണിക്ക് സുവർണ മലരുകൾ. 9:30 നാടകഗാനങ്ങൾ. 9:45 വാർത്താ തരംഗിണി. 10 മണിക്ക് NHM റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി. 10:15 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. ഉച്ചയ്ക്ക് 12:10 12:40 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 1 മണിക്ക് ഗാനോത്സവം. 2:15 തുടർ നാടകം. 2:30 ഗസൽ. വൈകിട്ട് 4:45 കാൽപന്തോളം. ഫിഫ ലോകകപ്പ് 2026 പ്രതിദിന അവലോകനം. 5 മണിക്ക് പഞ്ചവാദ്യം, CK സത്യനും സംഘവും അവതരിപ്പിക്കുന്നു. 5:30 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ. തമിഴ് ചലച്ചിത്രഗാനങ്ങൾ. 6 മണിക്കും രാത്രി 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താ വീക്ഷണം. 6:50 വയലും വീടും. 7:20 കമ്പോള വില നിലവാരം, കാലാവസ്ഥ അറിയിപ്പ്. 7:35 എവർഗ്രീൻ ഡ്യുവറ്റ്സ്. 8 മണിക്കും 8:40 10:30 ചലച്ചിത്രഗാനങ്ങൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 സംഗീത കച്ചേരി. 11 മണിക്ക് ലളിതഗാനം. ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് കേട്ടത്.

ആകാശവാണി കോഴിക്കോട്. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്ന് 6:40 മൻ കി ബാത്തിനെ പറ്റിയുള്ള പ്രത്യേക പരിപാടി. 6:50 മുതൽ ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിൽ ലണ്ടനിലെ ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന മത്സരത്തിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. 8 മണിക്ക് മൻ കി ബാത്തിന്റെ മലയാള പരിഭാഷ.

0: ഫോറെക്സ് ട്രേഡിംഗ് ഇപ്പോഴോ? ഒരു ട്രേഡിൽ സിക്സർ. ഇത് കുടുങ്ങി.
1: പ്രസേദ്, ആദ്യം സേഫ്റ്റി അല്ലെങ്കിൽ ക്ലീൻ ബോൾ. അൺഓതറൈസ്ഡ് പ്ലാറ്റ്ഫോമിൽ ഫോറെക്സ് ട്രേഡിംഗ് എന്നാൽ നഷ്ടം, വഞ്ചന, നിയമ നടപടിയെ കുറിച്ചുള്ള ഭയം,
0: അതായത് നഷ്ടത്തിന്റെ ഹാട്രിക്. അതുകൊണ്ട് RBI വെബ്സൈറ്റിൽ പോകൂ, ഓതറൈസ് ലിസ്റ്റ് പരിശോധിക്കൂ.
1: RBI പറയുന്നു,
2: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
3: ആകാശവാണി കോഴിക്കോട്. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹി റിലേ. തുടർന്ന് 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പ്രധാന വാർത്തകൾ. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനയെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ മൂന്നാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. ഇന്ത്യയും സെയ്ഷൽസും തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിനുള്ള ഫലപ്രദമായ മാർഗമാണ് ഡിജിറ്റൽ സാങ്കേതിക വിദ്യയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ നിരവധി കരാറുകൾ കൈമാറി. പരിസ്ഥിതി നേതൃത്വത്തിനുള്ള ഏറ്റവും ഉയർന്ന ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായി മാറുകയാണെന്നും സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യം ശക്തമാകുന്നുവെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും ഒന്നിപ്പിക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും ശ്രീ മോദി പറഞ്ഞു. രാജ്യത്തെ കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുന്ന പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജന എന്നിവയെക്കുറിച്ചും അദ്ദേഹം പരാമർശിച്ചു. പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യം ആഗോള പ്രതിസന്ധിയെ ഒറ്റക്കെട്ടായി നേരിടുന്നതിൽ ജനങ്ങൾക്ക് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ജനങ്ങളാണ് ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവെന്നും ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും മൻ കി ബാത്തിന്റെ 135th പതിപ്പിൽ പ്രധാനമന്ത്രി പറഞ്ഞു.
1: किसी भी राष्ट्र की आत्मा उसके लोग होते हैं और जब उस देश के लोग कोई संकल्प लेते हैं तो कोई भी शक्ति उन्हें अपने लक्ष्य से डिगा नहीं पाती. राष्ट्र निर्माण में जनभागीदारी की ये ताकत भारत की बहुत बड़ी पूंजी है और इस जनभागीदारी का हम बार बार अनुभव कर रहे हैं.
0: 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ ബുധനാഴ്ച പരിഗണിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ മൂന്നാറിൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച നടക്കുക. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ സർക്കാർ തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും ചർച്ചയാവുന്നത്. സംസ്ഥാനത്ത് 2000 പോളിയോ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. രാജ്യമെമ്പാടുമായി സംഘടിപ്പിച്ച പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഒരു റിപ്പോർട്ട്.
2: സംസ്ഥാനത്തെ 19.8 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് പോളിയോ തുള്ളിമരുന്ന് വിതരണം ലക്ഷ്യമിട്ടത്. ഇതിനായി 22,288 ബൂത്തുകളും പരിശീലനം ലഭിച്ച 46,663 സന്നദ്ധ പ്രവർത്തകരെയും സജ്ജമാക്കിയിരുന്നു. രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെയാണ് തുള്ളിമരുന്ന് വിതരണത്തിനുള്ള സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ബൂത്തുകളിൽ ഇന്ന് എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് നാളെയും മറ്റന്നാളുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. സംസ്ഥാനത്തെ പോളിയോ തുള്ളിമരുന്ന് വിതരണത്തിന്റെ ജില്ലാതല പരിപാടികൾ വിവിധ മന്ത്രിമാർ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ദേശീയ ആയുഷ് മിഷൻ ലക്ഷദ്വീപ് ഘടകത്തിന്റെ ആഭിമുഖ്യത്തിൽ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടികൾ എല്ലാ ദ്വീപുകളിലും സംഘടിപ്പിച്ചു. കവരത്തി ഇന്ദിരാഗാന്ധി ആശുപത്രിയിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ MC മുഹമ്മദ് കുട്ടികൾക്ക് തുള്ളിമരുന്ന് നൽകി പരിപാടി ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ VV രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കത്തെ സ്വാഗതം ചെയ്യുന്നതായി അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാവിധ ചർച്ചകൾക്കും കോർപ്പറേഷൻ ഭരണസമിതി തയ്യാറാണെന്നും ശ്രീ രാജേഷ് വ്യക്തമാക്കി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.

0: വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലായിടത്തും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയുമാണ്. നാളെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും മറ്റെല്ലായിടത്തും മഞ്ഞ ജാഗ്രതയുമാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തിരുവനന്തപുരം ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് നീരൊഴുക്ക് ശക്തമായ അരുവിക്കുര ഡാമിന്റെ 2 മുതൽ 5 വരെയുള്ള ഷട്ടറുകൾ 10 സെന്റിമീറ്റർ വീതം ഉയർത്തി. ഡാമിന്റെ സമീപ പ്രദേശങ്ങളിൽ താമസിക്കുന്നവരും നദിയുടെ ഇരുകരകളിലും താമസിക്കുന്നവരും ജാഗ്രത പുലർത്തണമെന്ന് മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴയാണ് ലഭിച്ചത്. ജില്ലയിൽ പലയിടത്തും വെള്ളക്കെട്ടുണ്ടായി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു.
2: കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ശക്തമായ മഴ ലഭിച്ചത്. പുലർച്ചെയുള്ള മഴ ഉച്ചവരെ നീണ്ടു. ഉച്ചയ്ക്ക് ശേഷം മഴക്കൽപ്പം ശമനമുണ്ട്. ആനക്കാമ്പൊയിലിന് സമീപം ഇരുവഞ്ഞിപ്പുഴയിൽ ഇന്നലെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ടൂറിസ്റ്റ് ഗൈഡിനായുള്ള തിരച്ചിലും തുടരുകയാണ്. ശക്തമായ മഴ പെയ്യുകയും മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും ചെയ്തതോടെ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നു. ബേപ്പൂർ പുലിമുട്ടിന് സമീപം മത്സ്യബന്ധന വള്ളം അപകടത്തിൽപ്പെട്ട് 4 തൊഴിലാളികളെ രക്ഷപ്പെടുത്തി.
1: സംസ്ഥാനത്ത് പ്ലസ് 1 പ്രവേശനത്തിനുള്ള 3ാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ നടക്കും. രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകുന്ന വിധമായിരിക്കും അലോട്ട്മെന്റ് പ്രസിദ്ധീകരിക്കുന്നത്. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾ HSCAP.kerala.gov.in ലഭ്യമാകും. പാലക്കാട് നഗരത്തിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഗതാഗതം സുഗമമാക്കാൻ നഗരസഭ പരിഷ്കരണ പദ്ധതികൾ നടപ്പാക്കും. ഒലവക്കോട്, കൊപ്പം, SBI ജംഗ്ഷനുകളിലെ ഗതാഗതമാണ് പരിഷ്കരിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: നഗരത്തിലെ ബൈപ്പാസ്, പോക്കറ്റ് റോഡുകൾ കൂടി ഉപയോഗപ്പെടുത്തിയുള്ള സമഗ്ര പരിഷ്കരണമാണ് നഗരസഭ ലക്ഷ്യമിടുന്നത്. ഇതിനായി വിദഗ്ധ ഏജൻസിയെ ഉപയോഗിച്ചുള്ള സമഗ്ര പഠനം നടത്തും. നിലവിൽ 3 ഇടത്തും നഗരസഭ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രാഥമിക പരിശോധന നടത്തിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും തുടർ പദ്ധതികൾ ആസൂത്രണം ചെയ്യുക.
1: ഫിഫ ഫുട്ബോൾ ലോകകപ്പ് നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയുമായി ഏറ്റുമുട്ടും. ഇന്ത്യൻ സമയം രാത്രി 12:30 മത്സരം. ഇന്ത്യ അയർലൻഡ് 2020 പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും മത്സരം പുരോഗമിക്കുന്നു. മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ ബോളിംഗ് തെരഞ്ഞെടുത്തു. പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. പ്രമുഖ സ്ഥാപനങ്ങളിലെയും കമ്പനികളിലെയും ഉന്നത ഉദ്യോഗസ്ഥരെയും ധനകാര്യ വിഭാഗം ജീവനക്കാരെയും ലക്ഷ്യമിട്ടുള്ള പുതിയ തരം സൈബർ തട്ടിപ്പുകൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ്. ബോസ് സ്കാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ തട്ടിപ്പിലൂടെ സ്ഥാപനങ്ങളുടെ CEOമാരുടെ പേരിൽ വ്യാജ സന്ദേശങ്ങൾ ജീവനക്കാർക്ക് അയക്കുകയും അടിയന്തരമായി പണം കൈമാറാൻ ആവശ്യപ്പെട്ട് സ്ഥാപനത്തിന്റെ പണം തട്ടിയെടുക്കുന്നതുമാണ് തട്ടിപ്പ് രീതി. സാമ്പത്തിക തട്ടിപ്പിനിരയായാൽ ഉടൻ തന്നെ 1930 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലോ www.cybercrime.gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റിലോ പരാതി രജിസ്റ്റർ ചെയ്യണമെന്നും കേരള പോലീസ് അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏത് പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധന അഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സംസ്ഥാനത്ത് സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3-ാറിൽ. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി.
5: മേരെ പ്യാരെ ദേശവാസിയോ നമസ്കാർ. മൻ കി ബാത് മേ ഏക ബാർ ഫിർ ആപ് സബ്സേ ജുഡ്കർ മുജേ അത്യന്ത ആനന്ദ് ഹോ റഹാ ഹൈ.
4: അടുത്തിടെ കൊൽക്കത്തയിൽ 3 യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ഭാഗമായി കമ്മീഷൻ ചെയ്ത കാര്യം അനുസ്മരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് മൻ കി ബാത് പരിപാടിയുടെ 135-ാം പതിപ്പിന് തുടക്കമിട്ടത്. INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ 3 കപ്പലുകൾ

0: ും തദ്ദേശീയമായി നിർമ്മിച്ചവയാണെന്നത് ഏറെ അഭിമാനകരമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഹാലി ഹി മേ മുജെ കൊൽക്കത്ത മേ നൌസേനാ സേ ജുഡേ ഏക് കാര്യക്രം മേ ഷാമിൽ ഹോനേ കാ അവസർ മില. വഹാ INS ദുനാഗിരി, INS സംശോധക് ഓർ INS അഗ്രയ കോ ഭാരതീയ നൌസേനാ കെ ബേഡേ മേ ഷാമിൽ കിയാ ഗയാ. ഇൻ ഷിപ്സ് കി ഡിസൈൻ ഓർ മാനുഫാക്ചറിംഗ് തക് സബ് കുച്ച് സ്വദേശി ഹൈ.
0: രാജ്യം ഈ മാസം തന്നെ കൈവരിച്ച മറ്റ് വിവിധ നേട്ടങ്ങളും പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. C-295 വിമാനത്തിന്റെ ആദ്യ പറക്കൽ, DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈലിന്റെ പരീക്ഷണ വിജയം തുടങ്ങി ഭാരതം കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ്.
1: സാധ്യോ ജൂൺ കെ മഹീനെ മേ ഹി ഏവിയേഷൻ സെക്ടർ മേ ഭി ദേശ് നേ ഏക് ബഡി സഫലത പായി. C-295 യ വിമാൻ മേഡ് ഇൻ ഇന്ത്യ ഹൈ.
0: ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടിയായിരുന്നു അന്താരാഷ്ട്ര യോഗാ ദിനം. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500-ൽ അധികം സ്ഥലങ്ങളിൽ വിവിധ യോഗാ പരിപാടികൾ നടന്നതായും നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗാ പരിപാടികളിൽ പങ്കെടുത്തതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു.
1: സാധ്യോ ജൂൺ മേ ഏക് ഓർ ആയോജൻ ഹുവാ ജിസ്മേ പൂരി ദുനിയ ഭാരത് കെ പ്രയാസോ സേ ജുഡി ഓർ യേ കാര്യക്രം ഥാ അന്താരാഷ്ട്രീയ യോഗ ദിവസ്. ഇസ് ബാർ ദുനിയ കെ 2500 സേ അധിക സ്ഥാനോ പർ യോഗ കെ അനേക വിധ കാര്യക്രം ഹുവേ.
0: ഭാരതം ലോകത്തിന് സമ്മാനിച്ച യോഗ എന്ന മന്ത്രത്തെ അന്താരാഷ്ട്ര പ്രശസ്തിയിലേക്ക് ഉയർത്തുന്നതിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി വഹിച്ച പങ്ക് നിസ്തുലമാണെന്നും ഇന്നത്തെ മൻ കി ബാത്ത് പരിപാടിയിലെ അദ്ദേഹത്തിന്റെ പരാമർശം ഏറെ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും പ്രമുഖ യോഗാചാര്യനായ മഹേഷ് ഗുരുക്കൾ പറഞ്ഞു. യോഗയെക്കുറിച്ചുള്ള പ്രധാനമന്ത്രിയുടെ ദീർഘവീക്ഷണത്തിന്റെ ഫലമായാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ റോമിൽ നടന്ന പരിപാടിയിൽ തനിക്ക് നേതൃത്വം വഹിക്കാൻ സാധിച്ചതെന്ന് അദ്ദേഹം അനുസ്മരിക്കുന്നു.
2: യോഗ ഇന്ത്യയുടെ അതിർത്തികൾ കടന്ന് ലോകത്തിന്റെ ജീവിത ശൈലിയുടെ ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരോഗ്യം, സമാധാനം, മാനസിക സന്തുലിതാവസ്ഥ എന്നിവയുടെ ഒരു ആഗോള ഭാഷയായി തന്നെ ഇന്ന് യോഗ മാറിക്കഴിഞ്ഞു. ഇതിനു പിന്നിൽ ഇന്ത്യയുടെ മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, ദീർഘവീക്ഷണമുണ്ട്. ഭാരതത്തിന്റെ ഒരു പ്രാചീന പൈതൃകമായ യോഗയെ ലോക ജനതയുടെ തന്നെ പൊതുസമ്പത്താക്കി മാറ്റിയ ഈ സംരംഭം ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാവുന്ന നേട്ടമാണ്. യോഗ വെറുമൊരു വ്യായാമമല്ല എന്നെല്ലാവർക്കും അറിയാം. ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ഒരു സമന്വയമാണ് യോഗ. മൻ കി ബാത് പരിപാടിയിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി പറഞ്ഞത് ഏറെ പ്രചോദനകരമാണ്. അതോടൊപ്പം അദ്ദേഹം പറഞ്ഞൊരു പ്രധാന കാര്യം നമ്മളെ ചിന്തിപ്പിക്കുന്നു. ഏതൊരു രാജ്യത്തിന്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ജനങ്ങൾ ഒരുമിച്ച് ദൃഢനിശ്ചയത്തോടെ മുന്നോട്ട് പോയാൽ ഒരു ശക്തിക്കും അവരുടെ ലക്ഷ്യത്തെ തടയാൻ കഴിയില്ല. യോഗയെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്ന ഓരോ വ്യക്തിയും ആരോഗ്യവാനായ ഒരു സമൂഹത്തെയും ശക്തമായ ഒരു രാഷ്ട്രത്തെയുമാണ് വാർത്തെടുക്കുന്നത്.
0: പശ്ചിമേഷ്യയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വർണം വാങ്ങുന്നത്, വാഹനങ്ങൾ ഉപയോഗിക്കുന്നത് തുടങ്ങി അതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും മിതത്വം പാലിക്കാനുള്ള തന്റെ ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചതായും അതിൽ ജനങ്ങൾ നൽകിയ എല്ലാവിധ പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൌരന്മാരോടും കടപ്പെട്ടിരിക്കുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല ആഘോഷങ്ങൾ കൂടിയായി മാറുകയാണെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി, ഇത്തരം ഒരാഘോഷവേളയിൽ മഹാരാഷ്ട്രയിലെ നാന്തേടിലുള്ള ഒരു കുടുംബം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തിക്കൊണ്ട് അവരുടെ സന്തോഷം പങ്കുവച്ച കാര്യം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് 22,000 കോടി രൂപയുടെ സഹായം ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു.
1: एक परिवार ने अपनी खुशियां बांटने के लिए ऐसा काम किया है जो चर्चा का विषय बन गया है.
0: അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ലെന്നും അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും അതിന്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നുണ്ടെന്നും അസമിലെ ഹർഗില എന്ന പക്ഷിയോടുള്ള ആളുകളുടെ ധാരണ പരാമർശിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. എന്നാൽ ജീവശാസ്ത്രജ്ഞയായ പൂർണിമ ദേവി ബർമന്റെ ഇടപെടലിലൂടെ ഈ തെറ്റിദ്ധാരണ മാറിയതായും ശരിയായ വിവരങ്ങൾ പ്രചരിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തിന്റെ സുരക്ഷയും സ്വാശ്രയത്വവുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങളാണ് ഇത്തവണത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുള്ളതെന്നും ഇവ ഓരോന്നും രാജ്യത്തെ ജനങ്ങളിൽ പുതിയൊരു ആവേശമുണർത്തുന്നതാണെന്നും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല മുൻ അധ്യാപകൻ ഡോക്ടർ CV ജയമണി

0: പറഞ്ഞോ.
1: വിവിധ വിഷയങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി തൻ്റെ പ്രഭാഷണ പരിപാടികൾ തുടരുന്നത്. അന്താരാഷ്ട്ര യോഗാ ദിനവും ആത്മനിർഭര ഭാരതവും മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിലൂടെ നാം കൈവരിക്കുന്ന സ്വയം പര്യാപ്തതയെക്കുറിച്ചുള്ള കഥകളും കുട്ടികളുടെ കാൽപന്ത് കളിയുടെ പ്രാധാന്യവും യുദ്ധകാലത്ത് നാം സ്വീകരിക്കേണ്ട സാമ്പത്തിക അച്ചടക്കത്തെക്കുറിച്ചും ഗണേശ ഉത്സവ കാലങ്ങളിൽ നാം അനുവർത്തിക്കേണ്ട സ്വാശ്രയ ശീലങ്ങളെക്കുറിച്ചും അദ്ദേഹം പരാമർശിക്കുകയുണ്ടായി.
0: രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് നാഗാലാൻഡ് ബേബി ലീഗ്, നാഗാലാൻഡ് വിമൻ ഫുട്സാൾ ലീഗ് എന്നിവ പ്രധാനമന്ത്രി ശ്രോതാക്കൾക്കായി പരിചയപ്പെടുത്തി. ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നാളന്ദ സർവകലാശാല ഇപ്പോൾ നവഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണെന്നും നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചിരിക്കുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങളിൽ പരിഗണിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു.
2: ഹജാറോ സാൽ പുരാനി ഹമാരി നാലന്ദ വിശ്വവിദ്യാലയ അബ് നയേ അവതാർ കേ രൂപ് മേ ഭാരത് കാ ഭാഗ്യ ഘട് റഹി ഹേ. ദോ സാൽ പെഹ്ലേ മുജെ നാലന്ദ വിശ്വവിദ്യാലയ കേ നയേ പരിസർ കേ ലോകാർപ്പൺ കാ അവസർ മിലാ ഥാ.
0: ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് കരീബിയൻ മേഖലയിലെ ഡൊമിനിക്കൻ റിപ്പബ്ലിക് നടത്തുന്ന ഉദ്യമം പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ എടുത്തു പറഞ്ഞു. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു സംഘം രൂപീകരിക്കുകയും വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പരിശീലിക്കുകയും ചെയ്യുന്നു. ഇത്തരത്തിൽ ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും അദ്ദേഹം അഭിനന്ദിച്ചു.
2: സ്പാനിഷ് ബോൾനെ വാലെ കുറച്ച് ലോഗോനെ ഏക് ടീം ബനായി ഹേ. ഇസ് ടീം കാ നാം ഹേ ബ്രഹ്മ കമൽ ഡൊമിനിക്കാന. ടീം കെ സദസ്യ മിൽക്കർ വൈദിക സാഹിത്യ കാ അധ്യയനം കർത്തേ ഹേ. വേ വൈദിക മന്ത്രോ കാ ഉച്ചാരണ ഭീ സീഖ് രഹേ ഹേ.
0: വൃക്ഷങ്ങളുടെ വേരുകളാൽ പ്രകൃതിദത്തമായി നിർമ്മിക്കപ്പെടുന്ന മേഘാലയയിലെ വേരുപാലങ്ങളും ഇന്നത്തെ മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പരാമർശിച്ചു. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ രൂപപ്പെടുത്തുന്ന ഈ പാലങ്ങൾ മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. മേഘാലയയുടെ ഇത്തരം വേരുപാലങ്ങളെ യുനെസ്കോയുടെ ലോക പൈതൃക ശൃംഖലയിൽ ഉൾപ്പെടുത്താൻ ഭാരതം അപേക്ഷ നൽകിയതായും പ്രധാനമന്ത്രി അറിയിച്ചു. പതിവ് പോലെ ശുചിത്വത്തെക്കുറിച്ച് പരാമർശിച്ച പ്രധാനമന്ത്രി മധ്യപ്രദേശിലെ ബിയോറയിൽ നിന്നുള്ള ചില വനിതകളുടെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന ഉദ്യമം എടുത്തു പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശേഖരിച്ച് ഇക്കോ ബ്രിക്കാക്കി മാറ്റുന്ന എല്ലാ സഹോദരിമാരെയും അദ്ദേഹം പ്രശംസിച്ചു. അതുപോലെ ഗണേശോത്സവ വേളയിൽ നിർമ്മിക്കപ്പെടുന്ന വിഗ്രഹങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കണമെന്ന് പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു.
2: बहुत पहले शुरू हो जाता है. मूर्ति बनाने वाले मूर्तियों के व्यापार से जुड़े लोग अभी से सक्रिय हो जाते हैं. इसलिए मेरा आप सभी से एक आग्रह है, आप प्रयास करें कि आपके घर, सोसाइटी या आसपास की जगहों पर गणपति बप्पा की जो मूर्ति स्थापित हो वो हमारे देश की मिट्टी से बनी हो.
0: ക്യാച്ച് ദ റെയിൻ പ്രചാരണത്തിന് മങ്ങലേൽക്കാൻ അനുവദിക്കരുതെന്നും ഓരോ തുള്ളി മഴവെള്ളവും നാം സംരക്ഷിക്കണം എന്നുമുള്ള അഭ്യർത്ഥനയോടെയുമാണ് പ്രധാനമന്ത്രി മൻ കി ബാത് പരിപാടിയുടെ 135-ാം ഭാഗം അവസാനിപ്പിച്ചത്.
2: കാച്ച് ദ റെയിൻ യേ അഭിയാൻ ജരാ ഭീ ഢീലാ നഹീ ഹോനേ ദേനാ ഹേ. തോ മേരാ ഖാസ് ആഗ്രഹ ഹേ വർഷാ കാ ബുന്ദ് ബുന്ദ് പാനി ഹം മിൽകർ കേ ബചായേ. ബഹുത് ബഹുത് ധന്യവാദ്. നമസ്കാർ.
0: നിങ്ങൾ കേട്ടത് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ മൻ കി ബാത് റേഡിയോ പ്രഭാഷണ പരമ്പരയിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്ത 135-ാം പതിപ്പിനെ ആസ്പദമാക്കി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി. ഏകോപനം ലെമിജി നായർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് അനിൽകുമാർ ഐരൂപ്പാറ.
3: ആകാശവാണി. ഐസിസി വിമൻസ് T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ടിലെ ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ വെച്ച് ഇന്ത്യയും ആസ്ട്രേലിയയും തമ്മിൽ നടക്കുന്ന മത്സരത്തിൻ്റെ തത്സമയ വിവരണം ഇപ്പോൾ കേൾക്കാം. ഡൽഹിയിലെ
4: ഓൾ ദ ചാമ്പ്യൻ സൈറ്റ്സ് റിഗാർഡ്ലെസ് ഓഫ് വെദർ ഇറ്റ്സ് ടെന്നീസ് ഓർ ബാഡ്മിന്റൺ ഓർ കുച്ച് ബി ദേ യു ടോപ്പ് 10 ജോ പ്ലേയേഴ്സ് ഹോത്ത് ദേ നോ ഈച്ച് അതർ. ഇറ്റ്സ് ഓൺ ദ ഡേ ദാറ്റ്സ് ഹൗ യു പെർഫോം റൈറ്റ്. ഇറ്റ്സ് ഓൺ ദ ഡേ ഹൗ യു സോ you can only guess ki Shefa Ali Ekering Ashley Gardner can do this and all that. That's history. It's exactly what you do in the next 1.5 hours at Lord's.

ഗാനകേളി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്തു. രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമായതായി മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. ജനങ്ങളുടെ ദൃഢനിശ്ചയത്തിലൂടെ ഏതു പ്രതിസന്ധിയും തരണം ചെയ്യാൻ സാധിക്കുമെന്നും പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും നടക്കും. സെൻസസ് 2020

0: 27-ന്റെ ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൗകര്യം 2 ദിവസം കൂടി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച അന്തർ സംസ്ഥാന ചർച്ച നാളെ 3 ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയിൽ 799 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 806 പേർ അറസ്റ്റിലായി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തൃശൂർ, പാലക്കാട്, മലപ്പുറം ഒഴികെയുള്ള 11 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോളിൽ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയയ്ക്കെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി രാത്രി 10
1: മഴക്കാലം വന്നാൽ കുളിക്കാനും കുടിക്കാനും നല്ല ചൂട് വെള്ളം വേണം.
2: അതിനല്ലേ മൈചി ലാഭമഴയിൽ നല്ല ചൂടൻ ഓഫറുകൾ പെയ്തിറങ്ങുന്നേ.
1: വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, ഇൻഡക്ഷൻ കുക്കർ, ഇലക്ട്രിക് കെറ്റിൽ, അയൺ ബോക്സ് തുടങ്ങി എല്ലാത്തിനും നല്ല ചൂടൻ വിലക്കുറവ്.
2: മൈജി ലാഭമഴ,
1: ഇത് മഴക്കാല ഓഫറുകളുടെ ചൂടൻ സീസൺ.
3: The Real FM 103.6.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: Real FM.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ അബ്രഹാം. പ്രധാന വാർത്തകൾ. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്വം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16-ാം കേരള

0: നിയമസഭയുടെ ഒന്നാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും, അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. അസംബ്ലിയെ അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായതിൽ അദ്ദേഹം സന്തുഷ്ടി പ്രകടിപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. സുസ്ഥിര ഭൂമിക്കായുള്ള പ്രവർത്തനങ്ങൾക്കും വികസ്വര രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ മുന്നോട്ടു കൊണ്ടുപോകുന്നതിനുള്ള ശ്രമങ്ങൾക്കുമുള്ള അംഗീകാരമായാണ് ബഹുമതി സമ്മാനിച്ചത്. സ്വാതന്ത്ര്യത്തിന്റെ 50 വർഷങ്ങൾ സെയ്ഷെൽസ് ആഘോഷിക്കുന്ന വേളയിലാണ് തന്റെ സന്ദർശനമെന്ന് അഭിപ്രായപ്പെട്ട പ്രധാനമന്ത്രി ഈ കാലയളവിൽ സൌഹൃദത്തെ വിശ്വാസമായും, വിശ്വാസത്തെ സഹകരണമായും, സഹകരണത്തെ ജനക്ഷേമമായും വളർത്തിയെടുക്കാൻ ഇരു രാജ്യങ്ങൾക്കും കഴിഞ്ഞെന്ന് അഭിപ്രായപ്പെട്ടു.
1: മേരി യാത്ര ഐസേ ഐതിഹാസിക് അവസർ പർ ഹോ റഹി ഹൈ ജബ് സെയ്ഷെൽ അപ്നി സ്വതന്ത്രതാകെ 50 വർഷ് പൂരേ കർ റഹാ ഹൈ ഔർ ഹം ഭാരത് സെയ്ഷെൽ രാജനൈതിക സംബന്ധോ കി ഭീ 50വീ വർഷഗാണ്ഠ മനാ റഹേ ഹൈ. ഇൻ 50 വർഷോ കി യാത്രാ മേ ഹംനെ മിത്രതാ കോ വിശ്വാസ് മേ, വിശ്വാസ് കോ സഹയോഗ് മേ ഔർ സഹയോഗ് കോ ജന കല്യാണ മേ ബദലാ ഹൈ. ഹിന്ദ് മഹാസാഗർ നേ ഭാരത് ഔർ സെയ്ഷെൽ കെ സംബന്ധോ കോ സീഞ്ചാ ഹൈ.
0: തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവും മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആകാശവാണിയിലൂടെ മൻ കി ബാത്തിന്റെ 135 പതിപ്പിൽ ജനങ്ങളുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. സ്വർണം വാങ്ങലും വിദേശയാത്രകളും കുറച്ചുകാലത്തേക്ക് ഒഴിവാക്കുന്നതിനുള്ള ആഹ്വാനത്തിന് സജീവ പിന്തുണ നൽകിയ പൌരന്മാർക്ക് ശ്രീ മോദി നന്ദി അറിയിച്ചു. ഇന്ത്യയുടെ ശ്രമങ്ങൾക്കൊപ്പം ലോകം മുഴുവൻ കൈകോർത്ത അന്താരാഷ്ട്ര യോഗ ദിനത്തെക്കുറിച്ചും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി സംസാരിച്ചു. രാഷ്ട്ര നിർമ്മാണത്തിലെ ജനപങ്കാളിത്തത്തിന്റെ കരുത്ത് ഇന്ത്യയുടെ ബൃഹത്തായ സമ്പത്താണെന്നും അദ്ദേഹം പറഞ്ഞു. കായിക മേഖലയിൽ യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചു വരുന്നതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു. ആധുനിക സാങ്കേതിക വിദ്യയെയും പാരമ്പര്യത്തെയും കൂട്ടിയിണക്കാനുള്ള രാജ്യത്തെ പ്രമുഖ സർവകലാശാലകളുടെ ശ്രമങ്ങൾ അഭിനന്ദനാർഹമാണെന്നും മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. നാളന്ദ സർവകലാശാല, ഡൽഹിയിലെ കേന്ദ്ര സംസ്കൃത സർവകലാശാല തുടങ്ങിയവ നിർമ്മിത ബുദ്ധി, ഡാറ്റാ സയൻസ് എന്നിവയുമായി ബന്ധപ്പെട്ട് കോഴ്സുകൾ നടത്തുന്നതായി അദ്ദേഹം പറഞ്ഞു.
1: സാധ്യോ ഈ ടെക്നോളജി കാ യുഗ ഹൈ, ഹർ ദിൻ നയി റിസർച്ച് ഹോ റഹി ഹൈ, നയ നയ AI ഇന്നോവേഷൻ സാമനേ ആ റഹേ ഹൈ. ഇസ് ദൌർ മേ ഏക് സവാൽ ബഹുത് മഹത്വപൂർണ ഹൈ, ലോഗോ കി ക്രിയേറ്റിവിറ്റി കോ കൈസെ ബചായ രഖാ ജായേ, നയി ടെക്നോളജി കെ സാത്ത് ആഗേ ബഢ്തേ ഹുയേ ഹം അപ്നി ജഡോ സേ കൈസെ ജുഡേ രഹേ. ഇൻ സവാലോ കാ സമാധാൻ ഖോജാ നാലന്ദ വിശ്വവിദ്യാലയ.
0: നിർമ്മിത ബുദ്ധി യുഗത്തിൽ ജനങ്ങളുടെ സർഗാത്മകത നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യവും പ്രധാനമന്ത്രി ഉയർത്തിക്കാട്ടി. ജലസംരക്ഷണത്തിന് ഊന്നൽ നൽകിയുള്ള അദ്ദേഹം ക്യാച്ച് ദ റെയിൻ യജ്ഞത്തിന് വേഗത കുറയ്ക്കരുതെന്നാവശ്യപ്പെട്ടാണ് മൻ കി ബാത് പ്രഭാഷണം ഉപസംഹരിച്ചത്. 16 കേരള നിയമസഭയുടെ ഒന്നാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. അമേരിക്ക ഇറാൻ വെടിനിർത്തൽ പൂർണ്ണമായി പരാജയപ്പെട്ടതോടെ പശ്ചിമേഷ്യയിൽ സുരക്ഷാ സാഹചര്യം അതീവ ഗുരുതരമായി. വാണിജ്യ എണ്ണക്കപ്പലിന് നേർക്കുള്ള ഇറാൻ ഡോൺ ആക്രമണത്തിന് പിന്നാലെ ഹോർമൂസ് കടലിടുക്കിന് സമീപത്തെ ഇറാനിയൻ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ വ്യോമാക്രമണം നടത്തിയതായി അമേരിക്ക അറിയിച്ചു. കുവൈറ്റിലെയും ബഹ്റൈനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ട് മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയാണ് ഇറാൻ പ്രതികരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ലഹരിമുക്ത ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും കുടുംബങ്ങളും ആരോഗ്യ പ്രവർത്തകരും പൊതുസമൂഹവും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കണമെന്ന് ഉപരാഷ്ട്രപതി ശ്രീ CP രാധാകൃഷ്ണൻ. ബംഗളൂരുവിൽ നശാമുക്ത് ഭാരത് കോൺക്ലേവിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഉപരാഷ്ട്രപതി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യുമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും.

0: sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. പ്ലസ് വൺ പ്രവേശനത്തിനുള്ള മൂന്നാമത്തെയും അവസാനത്തെയും അലോട്ട്മെന്റ് നാളെ രാവിലെ 11 മണി മുതൽ പ്രവേശനം സാധ്യമാകും. ജൂലൈ 3 വൈകിട്ട് 5 മണി വരെയാണ് പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്ക് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിപ ഷിഗല്ല തുടങ്ങിയ പകർച്ചവ്യാധികളെ തടയാൻ ആരോഗ്യവകുപ്പ് സജ്ജമാണെന്ന് മന്ത്രി കെ മുരളീധരൻ. പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതാ നിർദ്ദേശവും തൃശൂർ, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയും കാനഡയും ഏറ്റുമുട്ടും. രാത്രി 12:30 കളി. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വിജയം മാത്രം ലക്ഷ്യം വെച്ചുള്ള ജീവൻ മരണ പോർമുഖങ്ങളിലേക്കാണ് ഇന്നു മുതൽ ടീമുകൾ ബൂട്ട് മുറുക്കുന്നത്. തോറ്റാൽ ഒരു തിരിച്ചുവരവ് അസാധ്യമായ നോക്കൌട്ട് പോരാട്ടങ്ങൾ പുൽമൈതാനങ്ങളെ തീപിടിപ്പിക്കുക തന്നെ ചെയ്യും. 16 മത്സരങ്ങളുള്ള ആദ്യ നോക്കൌട്ടിൽ 11 മത്സരങ്ങൾ അമേരിക്കയിലും 3 കളികൾ കാനഡയിലും 2 മെക്സിക്കോയിലും നടക്കും. 12 ഗ്രൂപ്പിലെയും ആദ്യ 2 സ്ഥാനക്കാർക്ക് പുറമെ മികച്ച 8 3-ആം സ്ഥാനക്കാർ കൂടി ഉൾപ്പെട്ടതാണ് റൗണ്ട് ഓഫ് 32. മത്സരം ജയിക്കുന്നവർ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറും. ജൂലൈ 3 5 ദിവസങ്ങളിലായി 3 മത്സരങ്ങൾ വീതം നടക്കും. ഏഷ്യൻ കാര്യത്തിലായ ജപ്പാൻ ടൂർണമെന്റിലെ ഏറ്റവും ഫേവറേറ്റുകൾ ഒന്നായ ബ്രസീലിനെ നേരിടും. നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയുടെ എതിരാളികൾ വീറുറ്റ പോരാളി സംഘമായ കേപ്പ് വർദ്ദയാണ്. പോർച്ചുഗലിന് ക്രൊയേഷ്യയും, ജർമ്മനിക്ക് പരാഗ്വേയും, ഫ്രാൻസിന് സ്വീഡനും, സ്പെയിനിന് ആസ്ട്രിയയുമാണ് എതിരാളികൾ. അതിജീവിക്കാൻ കരുത്തുള്ളവരുടെ വിജയഗാഥകളായിരിക്കും ഇനിയുള്ള ദിനങ്ങളിൽ ലോകത്തെ ഏറ്റവും വലിയ വേദിയിൽ നിന്നും തരംഗമായി പടരുക.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ഇന്ത്യ 7 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 49 റൺ നേടിയിട്ടുണ്ട്. ഇന്ത്യ അയർലൻഡ് T20 പരമ്പരയിലെ 2-ാമത്തെയും അവസാനത്തെയും മത്സരത്തിൽ ടോസ് നേടിയ ഇന്ത്യ അയർലൻഡിനെ ബാറ്റിംഗ് അയച്ചു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ അയർലൻഡ് 18 ഓവറിൽ 5 വിക്കറ്റിന് 142 റൺ എന്ന നിലയിലാണ്. ആദ്യ മത്സരത്തിൽ അയർലൻഡ് വിജയിച്ചിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷൻ ജനറൽ കൌൺസിൽ യോഗം നാളെ ചേരുമെന്ന് മേയർ V.V. രാജേഷ്. ഭരണസ്തംഭനം ചൂണ്ടിക്കാട്ടിയുള്ള UDFന്റെ അവിശ്വാസ പ്രമേയ നീക്കം സ്വാഗതം ചെയ്യുന്നതായും മേയർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥക്കാലത്ത് തടവ് ശിക്ഷ അനുഭവിച്ച മുതിർന്ന RSS പ്രവർത്തകൻ ഗോപാൽ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. ലബനനും ഇസ്രയേലും അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച കരാറിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔണും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ടെലിഫോൺ സംഭാഷണം നടത്തി. അതേസമയം കരാറിനെ പിന്തുണയ്ക്കുന്നില്ലെന്ന് ലബനൻ ആസ്ഥാനമായ ഹിസ്ബുള്ള സായുധ സംഘം ജനറൽ സെക്രട്ടറി ഷെയ്ഖ് നയീം ഖാസിം പറഞ്ഞു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് നാളെ 3-ൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. പ്രധാന വാർത്തകൾ വീണ്ടും. കാലാവസ്ഥാ പ്രവർത്തനങ്ങൾ സുതാര്യത, ഉത്തരവാദിത്തം, തുല്യത എന്നിവയിൽ അധിഷ്ഠിതമാകണമെന്ന് സെയ്ഷെൽസ് ദേശീയ അസംബ്ലിയെ അഭിസംബോധന ചെയ്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തദ്ദേശീയ പ്രതിരോധ ഉത്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം നാളെ പുനരാരംഭിക്കും. പുതിയ സൈനിക നീക്കങ്ങളുമായി അമേരിക്കയും ഇറാനും, അതീവ ഗുരുതരമായി പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യം. കേരളത്തിൽ മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: മഴക്കാല ഇഷ്ടങ്ങൾ പലതാകാം, പക്ഷേ വിലക്കുറവിനോട് ഇഷ്ടം കൂടാൻ മൈ ജി ലാഭമഴിയിൽ വരണം.
3: ഇയർബഡ്, സ്പീക്കർ, സ്മാർട്ട് വാച്ച്, ഹോം തിയേറ്റർ, പ്ലേ സ്റ്റേഷൻ, കീബോർഡ്, മൗസ് തുടങ്ങി എല്ലാ ഗാഡ്ജറ്റ്സിനും ആക്സസറീസിനും കിടിലൻ ഓഫറുകൾ.
2: മൈ ജി ലാഭമഴ, ഓഫറുകളുടെ ബീറ്റ് ഇവിടെ ഓൺ.
4: നാടകം സർവേക്കല്ല് പാടിയത് കെ എസ് ജോർജ്, രചന ONB, സംഗീതം ജി ദേവരാജൻ.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: നാടകം തുലാഭാരം പാടിയത് ബി ലളിത, ഗ്രേസി സാമുവൽ. രചന വയലാർ രാമവർമ്മ. സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: നാടകം താക്കോലുകൾ പാടിയത് ശിവദാസ് വാര്യർ, സിബല്ല സദാനന്ദൻ. രചന കെ വി ശബരിമണി. സംഗീതം വേഴപ്ര നാണുക്കുട്ടൻ.

0: ജിഎംസി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: ജിഎംസി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, സി എച്ച് ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: വിഷറയ്ക്ക് കാറ്റു വേണ്ട ഈ നാടകത്തിലെ ഗാനമാണ് അടുത്തത്. പാടിയത് പി ലീല. രചന വയലാർ രാമവർമ്മ. സംഗീതം എൽ പി ആർ വർമ്മ.

0: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്ത്വെയർസ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: ഡോക്ടർ എന്ന നാടകത്തിനു വേണ്ടി എ പി കോമള പാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനരചന ഒ എൻ വി കുറുപ്പ്, സംഗീതം ജി ദേവരാജൻ.

ഈ ഗാനത്തോടു കൂടി നാടകഗാനങ്ങൾ സമാപിക്കുന്നു. ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇനി അല്പസമയത്തിനുള്ളിൽ മൻ കി ബാത് പരിപാടിയുടെ മലയാള പരിഭാഷ കേൾക്കാം. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
1: എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമസ്കാരം. മൻ കി ബാത്തിൽ ഒരിക്കൽ കൂടി നിങ്ങളോടൊപ്പം ചേരുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. 2026 പകുതി കടന്നിരിക്കുന്നു. ഈ 6 മാസത്തിനുള്ളിൽ മൻ കി ബാത്തിൽ നമ്മുടെ നാട്ടുകാരുടെ നിരവധി നേട്ടങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. ജൂൺ മാസത്തിലും ഓരോ പൗരനും അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങൾ രാജ്യം കൈവരിച്ചു. ഈ വിജയങ്ങൾ രാജ്യത്തിൻ്റെ സുരക്ഷയുമായും സ്വാശ്രയത്വവുമായും ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തിടെ കൊൽക്കത്തയിൽ നടന്ന നാവികസേനയുടെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരം ലഭിച്ചു. അവിടെ INS ദുനാഗിരി, INS സൻശോധക്, INS അഗ്രൈ എന്നീ കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ വ്യൂഹത്തിൽ ഉൾപ്പെടുത്തി. ഈ കപ്പലുകളുടെ രൂപകൽപ്പന നിർമ്മാണം

നിർമ്മാണം തുടങ്ങി എല്ലാം തദ്ദേശീയമാണ്. സുഹൃത്തുക്കളെ, ജൂൺ മാസത്തിൽ തന്നെ വ്യോമയാന മേഖലയിൽ രാജ്യം ഒരു വലിയ വിജയം കൈവരിച്ചു. C-295 ഇത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. C-295 വിമാനം ആദ്യ പറക്കൽ പൂർത്തിയാക്കി. ഭാരതത്തിൽ തന്നെ ഇത്തരത്തിലുള്ള 40 വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട്. ഇത് എയ്റോസ്പേസ് മേഖലയ്ക്ക്, പ്രത്യേകിച്ച് MSME കൾക്ക് പുതിയ ശക്തി നൽകുന്നു. തൊഴിലവസരങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വാശ്രയ ഭാരതം കെട്ടിപ്പടുക്കാനുള്ള നിശ്ചയദാർഢ്യവും കൂടുതൽ ശക്തമാവുകയാണ്. ഈ മാസം DRDO തദ്ദേശീയമായി നിർമ്മിച്ച ലോങ് റേഞ്ച് ലാൻഡ് അറ്റാക്ക് ക്രൂയിസ് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചു. DRDO ലബോറട്ടറികളും ഇന്ത്യൻ ഇൻഡസ്ട്രീസ് പാർട്ട്ണർമാരും സംയുക്തമായി ഇത് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അതായത്, ഇന്ന് ആഴി മുതൽ ആകാശം വരെ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണ് നമ്മുടെ ഭാരതം. സുഹൃത്തുക്കളെ, ജൂണിൽ ഭാരതത്തിൻ്റെ നേതൃത്വത്തിൽ ലോകം മുഴുവൻ പങ്കുചേർന്ന മറ്റൊരു പരിപാടി നടന്നു. ഈ പരിപാടി അന്താരാഷ്ട്ര യോഗ ദിനമായിരുന്നു. ഇത്തവണ ലോകമെമ്പാടുമുള്ള 2500-ലധികം സ്ഥലങ്ങളിൽ വിവിധ യോഗ പരിപാടികൾ നടന്നു. നമ്മുടെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ കോടിക്കണക്കിന് ആളുകൾ യോഗ പരിപാടികളിൽ പങ്കെടുത്തു. ഈ മാസം അഹമ്മദാബാദിൽ നടന്ന ലോക യോഗാസന ചാമ്പ്യൻഷിപ്പും ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. 102 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ ഭാരതം ആകെ 114 മെഡലുകൾ നേടി. ഈ ചാമ്പ്യൻഷിപ്പിൽ ഭാരതം 1-ാം സ്ഥാനത്തെത്തി. വിജയിച്ച എല്ലാ കായിക താരങ്ങൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. സുഹൃത്തുക്കളെ, ഏതൊരു രാജ്യത്തിൻ്റെയും ആത്മാവ് അവിടുത്തെ ജനങ്ങളാണ്. ആ രാജ്യത്തെ ജനങ്ങൾ ഒരു ദൃഢനിശ്ചയമെടുക്കുമ്പോൾ ഒരു ശക്തിക്കും അവരെ അവരുടെ ലക്ഷ്യത്തിൽ നിന്ന് തടയാൻ കഴിയില്ല. രാഷ്ട്രനിർമ്മാണത്തിലെ പൊതുജന പങ്കാളിത്തത്തിൻ്റെ ഈ ശക്തി ഭാരതത്തിന് ഒരു വലിയ മുതൽക്കൂട്ടാണ്. ഈ പൊതുജന പങ്കാളിത്തം കൂടുതൽ കൂടുതൽ അനുഭവവേദ്യമായി കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ എൻ്റെ നാട്ടുകാരോട് ചില അഭ്യർത്ഥനകൾ നടത്തി. കുറച്ചു കാലത്തേക്ക് സ്വർണം വാങ്ങുന്നത് കഴിയുന്നത്ര ഒഴിവാക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടു. വിദേശത്ത് അവധിക്കാലം ചെലവഴിക്കുന്നത് ഒഴിവാക്കണമെന്ന് ഞാൻ ആളുകളോട് ആവശ്യപ്പെട്ടു. കാർ പൂളിംഗ് പ്രോത്സാഹിപ്പിക്കാനും ഞാൻ ആളുകളോട് അഭ്യർത്ഥിച്ചു. രാസവസ്തുക്കൾ ഉപയോഗിക്കാത്ത കൃഷി സ്വീകരിക്കാനും വയലുകൾ സംരക്ഷിക്കാനും കഴിയുന്നത്ര പ്രകൃതിദത്ത വളങ്ങൾ ഉപയോഗിക്കാനും ഞാൻ കർഷകരോട് അഭ്യർത്ഥിച്ചു. സുഹൃത്തുക്കളെ, എൻ്റെ അഭ്യർത്ഥനയ്ക്ക് നൽകിയ എല്ലാ വിധത്തിലുള്ള പിന്തുണയ്ക്കും സഹകരണത്തിനും രാജ്യത്തെ ഓരോ പൗരനോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു. നിരവധി കുടുംബങ്ങൾ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ച് എനിക്ക് സന്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ഇത്തവണ വിവാഹങ്ങൾക്ക് സ്വർണം വാങ്ങേണ്ടതില്ലെന്ന് നിരവധി കുടുംബങ്ങൾ തീരുമാനിച്ചു. ആവശ്യമെങ്കിൽ അവർ പഴയ സ്വർണം പുനരുപയോഗിച്ച് പുതിയ ആഭരണങ്ങൾ നിർമ്മിക്കും. ഇത്തവണ വിദേശയാത്ര മാറ്റിവെച്ചതിനെക്കുറിച്ച് പലരും സോഷ്യൽ മീഡിയയിൽ എഴുതിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാർ പൂളിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി അനുഭവങ്ങൾ ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്. സ്വന്തം വാഹനങ്ങളിൽ എല്ലാ ദിവസവും ഒരേ ദിശയിൽ യാത്ര ചെയ്തിരുന്നവർ ഇപ്പോൾ ഒരുമിച്ച് യാത്ര ചെയ്യുന്നു. സാധ്യമാകുമ്പോഴെല്ലാം ആളുകൾ ബസ്സുകളും മെട്രോയും ഉപയോഗിക്കുന്നു. ഇത് പെട്രോളും ഡീസലും ലാഭിക്കുന്നു. അതുപോലെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രകൃതിദത്ത വളങ്ങളുടെ ഉപഭോഗം വർദ്ധിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഭാരതീയർ ഈ ആഗോള പ്രതിസന്ധിയെ ഒരുമിച്ച് നേരിടുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. പൊതുജന പങ്കാളിത്തത്തിൻ്റെ ഈ കരുത്ത് നമ്മെ ശക്തിപ്പെടുത്തുകയും വിജയിപ്പിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ രാജ്യത്ത് ജന്മദിനങ്ങളും വിവാഹങ്ങളും കുടുംബ പരിപാടികൾ മാത്രമല്ല, ആഘോഷങ്ങൾ കൂടിയാണ്. ഓരോ കുടുംബവും അവരുടെ സന്തോഷം മറ്റുള്ളവരുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നു. ആളുകൾ അതിഥികൾക്ക് സമ്മാനങ്ങളും നൽകുന്നു. സുഹൃത്തുക്കളെ, മഹാരാഷ്ട്രയിലെ നാന്ദേഡിലുള്ള ഒരു കുടുംബം അവരുടെ സന്തോഷം പങ്കിടാൻ ചെയ്ത കാര്യം ഇപ്പോൾ ചർച്ചാവിഷയമായി മാറിയിരിക്കുന്നു. നാന്ദേഡിലെ ബഹാദൂർപുര ഗ്രാമത്തിലാണ് പേഡ്കർ കുടുംബം താമസിക്കുന്നത്. സന്തോഷം പങ്കിടുന്നത് ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബത്തെ പിന്തുണയ്ക്കുന്ന ഒരു കാര്യം ചെയ്തുകൊണ്ടാകണമെന്ന് പേഡ്കർ കുടുംബം തീരുമാനിച്ചു. ഒരു വിവാഹവേളയിൽ ഈ കുടുംബം ഗ്രാമത്തിലെ ഏകദേശം 3500 പേർക്ക് അപകട ഇൻഷുറൻസ് ഏർപ്പെടുത്തി. ഓരോ വ്യക്തിക്കും 1,00,000 രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. ഈ സംരംഭത്തിന് പിന്നിലെ ചേതോവികാരം ഹൃദയസ്പർശിയാണ്.
അപകടങ്ങൾ

െ തുടർന്ന് കുടുംബങ്ങൾ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടുന്നത് ഇവർ കണ്ടിരുന്നു. അത്തരം സമയങ്ങളിൽ ചെറിയ തുകയുടെ സഹായം പോലും വലിയ പിന്തുണയായി മാറുന്നു. സുഹൃത്തുക്കളെ, രാജ്യത്തുടനീളമുള്ള കോടിക്കണക്കിന് കുടുംബങ്ങൾക്ക് സർക്കാർ ഒരു ഇൻഷുറൻസ് സുരക്ഷാ കവചം നൽകുകയാണ്, പ്രധാനമന്ത്രി സുരക്ഷാ ബീമാ യോജന. ഇതിൽ വെറും 20 രൂപയുടെ വാർഷിക പ്രീമിയം, അതായത് പ്രതിവർഷം വെറും 20 രൂപയുടെ പ്രീമിയം വഴി 2 ലക്ഷം രൂപ വരെ അപകട ഇൻഷുറൻസ് നൽകുന്നു. ഇതുവരെ 58 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഇതിലേകദേശം 28 കോടി പേർ നമ്മുടെ അമ്മമാരും സഹോദരിമാരും പെൺമക്കളുമാണ്. ഈ പദ്ധതി പ്രകാരം കുടുംബങ്ങൾക്ക് ഇതുവരെ 3,700 കോടിയിലധികം രൂപയുടെ സഹായം ലഭിച്ചു. സുഹൃത്തുക്കളെ, പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമാ യോജനയും ഇതുപോലെ പ്രധാനമാണ്. ദാരുണമായി മരണം സംഭവിച്ചാൽ ഒരു വ്യക്തിയുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകുന്ന പദ്ധതിയാണിത്. ഇതിൻ്റെ വാർഷിക പ്രീമിയം വെറും 436 രൂപയാണ്, അതായത് ഒരു ദിവസം കഷ്ടിച്ച് 1.5 രൂപ. ഇതുവരെ 27 കോടിയിലധികം ആളുകൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. ഈ പദ്ധതി പ്രകാരം രാജ്യത്തുടനീളമുള്ള ഏകദേശം 11 ലക്ഷം കുടുംബങ്ങൾക്ക് ഏകദേശം 22,000 കോടിയുടെ സഹായം ലഭിച്ചു. ഇതെല്ലാം വളരെ വലിയ കണക്കുകളാണ്. ഈ കണക്കുകൾക്ക് പിന്നിൽ ലക്ഷക്കണക്കിന് കുടുംബങ്ങളുടെ കഥകളുണ്ട്. ഒരിടത്ത് ഒരമ്മ തൻ്റെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടരുന്നതിനുള്ള സഹായം കണ്ടെത്തി. മറ്റൊരിടത്ത് ഒരു ഭാര്യ തൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റുന്നതിനുള്ള പിന്തുണ കണ്ടെത്തി. സുഹൃത്തുക്കളെ, പലപ്പോഴും ഒരു ചെറിയ തുകയിൽ നിന്നും ഒരു ചെറിയ ചുവടുവയ്പ്പിൽ നിന്നും വലിയ സുരക്ഷ ആരംഭിക്കാം. ഒരു ചെറിയ തീരുമാനം പോലും വലിയ മാറ്റമുണ്ടാക്കും. ഈ പദ്ധതികളെക്കുറിച്ചുള്ള വിവരങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുമായി പങ്കിടാൻ ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മൻ കി ബാത്തിൽ 1,000 കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ളതും 1,000 കണക്കിന് വർഷങ്ങളായി മനുഷ്യ സമൂഹത്തിൽ ആഴത്തിൽ വേരൂന്നിയതുമായ ഒരു വിഷയം നമുക്കിപ്പോൾ ചർച്ച ചെയ്യാം. അത് അന്ധവിശ്വാസത്തെക്കുറിച്ചാണ്. അന്ധവിശ്വാസം പലപ്പോഴും വെറുമൊരു തെറ്റിദ്ധാരണയല്ല, അത് ഭയം സൃഷ്ടിക്കുന്നു. ഭയം മനസ്സിനെ കീഴടക്കി കഴിഞ്ഞാൽ ഒരു വ്യക്തി യാഥാർത്ഥ്യം തിരിച്ചറിയുന്നില്ല. അന്ധവിശ്വാസത്തിൽ മുഴുകിയ ആളുകൾ യുക്തിക്കും സത്യത്തിനും നിരക്കാത്ത തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അവർ അനുഭവിക്കുകയും ചെയ്യുന്നു. വലിയ ദോഷം വരുത്തുന്ന തീരുമാനങ്ങൾ അവർ എടുക്കാൻ തുടങ്ങുന്നു. അതേസമയം ശാസ്ത്രം, അനുഭവം, യുക്തി എന്നിവയെ അടിസ്ഥാനമാക്കി ഈ വിശ്വാസങ്ങളെ വെല്ലുവിളിക്കുന്നവരും സമൂഹത്തിലുണ്ട്. അന്ധവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള ഈ യാത്ര എളുപ്പമല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് അത്തരമൊരു വിജയകരമായ യാത്രയെക്കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, അസമിൽ അപൂർവമായി കാണപ്പെടുന്ന ഒരു പക്ഷിയാണ് ഹർഗില. ചുറ്റുപാടുകളെ ശുചിയാക്കുന്നതിൽ ഹർഗില ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു. എന്നിരുന്നാലും വളരെ കാലമായി അസമിലെ ചില പ്രദേശങ്ങളിൽ ഇവയെ അശുഭകരമായി കണക്കാക്കിയിരുന്നു. ആളുകൾ ഇതിനെ ചുറ്റുവട്ടത്ത് കാണാൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പലപ്പോഴും ഹർഗിലയുടെ കൂടുകൾ നിർമ്മിച്ച മരങ്ങൾ പോലും വെട്ടിമാറ്റപ്പെട്ടു. അതായത്, പരിസ്ഥിതി വൃത്തിയാക്കാൻ സഹായിക്കുന്ന പക്ഷിയായ ഹർഗില ആളുകളുടെ ഭയത്തിന് ഇരയായി തീർന്നു. ബയോളജിസ്റ്റായ പൂർണിമാദേവി ബർമൻ ഇതെല്ലാം കാണാനിടയായി. ആളുകളുടെ മനസ്സിൽ പതിഞ്ഞ തെറ്റിദ്ധാരണകൾ മാറ്റാൻ അവർ തീരുമാനിച്ചു. സ്ത്രീകളോട് സംസാരിച്ചു, ശാസ്ത്രീയമായി വിശദീകരിച്ചു. ക്രമേണ സ്ത്രീകൾ ഈ പ്രചാരണത്തിൽ പങ്കുചേരാൻ തുടങ്ങി. അങ്ങനെ ഇത് വലിയൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചു. ഒരു കാലത്ത് അശുഭകരമായി കണക്കാക്കപ്പെട്ടിരുന്നതും ആട്ടിയോടിക്കപ്പെട്ടതുമായ പക്ഷി ഗ്രാമങ്ങളുടെ ശുഭസൂചകമായി മാറി. 1,000കണക്കിന് ഗ്രാമീണ സ്ത്രീകൾ ഹർഗിലയെ രക്ഷിക്കാൻ മുന്നോട്ടു വന്നു. ഇന്ന് ഇവർ ഹർഗില ആർമി എന്നറിയപ്പെടുന്നു. ഇതിനായി ഇവർ സമൂഹവുമായി ഏറ്റുമുട്ടി. സമൂഹത്തെ ബോധവൽക്കരിക്കാനും അന്ധവിശ്വാസം ഉപേക്ഷിക്കാനും അഹോരാത്രം പ്രവർത്തിച്ചു. ശരിയായ വിവരങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ പഴഞ്ചൻ ചിന്താഗതികൾക്ക് മാറ്റം വരുമെന്ന് അവർ തെളിയിച്ചു. സുഹൃത്തുക്കളെ, കളിക്കുന്നവൻ ശോഭിക്കുമെന്ന് ഞാൻ മിക്കപ്പോഴും പറയാറുണ്ട്. ഇന്ന് രാജ്യത്ത് കളിക്കുകയും ശോഭിക്കുകയും ചെയ്യുന്ന യുവാക്കളുടെ എണ്ണം അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്.

മുമ്പെന്നത്തേക്കാളും കൂടുതൽ യുവാക്കൾ സ്പോർട്സിനെ ഒരു കരിയറായി സ്വീകരിക്കുന്നു. നാഗാലാൻഡിൽ വളരെ രസകരമായ രണ്ട് സംരംഭങ്ങളെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കി. ആദ്യത്തേത് നാഗാലാൻഡ് ബേബി ലീഗാണ്. പേര് സൂചിപ്പിക്കുന്നത് ഇത് വളരെ ചെറിയ കുട്ടികൾക്കുള്ള ഒരു സാധാരണ ലീഗാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല, 5 മുതൽ 10-12 വയസ്സ് വരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു അസാധാരണ ലീഗാണിത്. ഇവർക്കിടയിലുള്ള ഫുട്ബോൾ കളിക്കാർക്കുള്ള ഒരു ലീഗ്. ഇത് ഇവരുടെ വേഗതയെയും കഴിവിനെയും പ്രചോദിപ്പിക്കുകയും ഇവരെ പ്രശസ്തിയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. നാഗാലാൻഡിലെ കഴിയുന്നത്ര കുട്ടികളെ ഫുട്ബോളുമായി ബന്ധിപ്പിക്കുന്നതിനാണ് ഇത് ആരംഭിച്ചത്. 5 മുതൽ 12 വയസ്സ് വരെ പ്രായമുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്.

ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പങ്കെടുക്കാം. ഈ ലീഗ് ഇപ്പോൾ 3 വർഷം പൂർത്തിയാക്കി. കുട്ടികളുടെ മനസ്സിൽ ഇത് വളരെ നല്ല സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, നാഗാലാൻഡിൽ മറ്റൊരു നല്ല സംരംഭം നടക്കുന്നുണ്ട്. അതിൻ്റെ പേര് നാഗാലാൻഡ് വിമൻ ഫ്യുട്സൽ ലീഗ് എന്നാണ്. ഈ ഫ്യുട്സൽ നിങ്ങൾക്കൊരു പുതിയ വാക്കായിരിക്കും. ഇനി ഞാൻ നിങ്ങളോട് പറയട്ടെ, ഫുട്സലിനെ ഇൻഡോർ ഫുട്ബോൾ എന്നും വിളിക്കാറുണ്ട്. ഇതിൽ ഒരു ടീമിൽ 5 കളിക്കാർ മാത്രമേയുള്ളൂ. കളിക്കളവും ഫുട്ബോൾ മൈതാനത്തേക്കാൾ വളരെ ചെറുതാണ്. ഇക്കാരണത്താൽ കളിക്കാർ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട്. അവർ അവരുടെ ടെക്നിക്കും സ്കില്ലും നന്നായി ഉപയോഗിക്കേണ്ടതുണ്ട്. നാഗാലാൻഡിലെ ഈ വിമൻ ഫുട്സൽ ലീഗ് നമ്മുടെ പെൺമക്കൾക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ നല്ലൊരു അവസരം നൽകുന്നു. ഇത്തരം സംരംഭങ്ങൾക്ക് നാഗാലാൻഡിലെ ജനങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. ഇത്തരം ശ്രമങ്ങൾ രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങൾക്കും പ്രചോദനം നൽകുന്നു. സുഹൃത്തുക്കളെ, ഇത് സാങ്കേതിക വിദ്യയുടെ യുഗമാണ്. ഓരോ ദിവസവും പുതിയ ഗവേഷണങ്ങൾ നടക്കുന്നുണ്ട്. പുതിയ AI ഇന്നൊവേഷൻസ് ഉയർന്നു വരുന്നു. ഈ കാലഘട്ടത്തിൽ ഒരു നിർണായക ചോദ്യം ഇതാണ്: ആളുകളുടെ സർഗാത്മകത എങ്ങനെ സംരക്ഷിക്കാം? പുതിയ സാങ്കേതിക വിദ്യയുമായി മുന്നേറുമ്പോൾ നമ്മുടെ വേരുകളുമായി നമുക്ക് എങ്ങനെ ബന്ധം നിലനിർത്താം? നളന്ദ സർവകലാശാല ഈ ചോദ്യങ്ങൾക്ക് പരിഹാരങ്ങൾ കണ്ടെത്തി. 1000 കണക്കിന് വർഷം പഴക്കമുള്ള നമ്മുടെ നളന്ദ സർവകലാശാല ഇപ്പോൾ പുതിയ ഭാരതത്തിന്റെ ഭാവി രൂപപ്പെടുത്തുകയാണ്. 2 വർഷം മുമ്പ് നളന്ദ സർവകലാശാലയുടെ പുതിയ ക്യാമ്പസ് ഉദ്ഘാടനം ചെയ്യാൻ എനിക്ക് അവസരം ലഭിച്ചു. നളന്ദ സർവകലാശാല നമ്മുടെ പുരാതന സംവാദ പാരമ്പര്യത്തെ പുനരുജ്ജീവിപ്പിച്ചു. സംവാദം ഒരാളുടെ കാഴ്ചപ്പാടുകൾ പ്രകടിപ്പിക്കുന്നതിനുള്ള ഒരു മാധ്യമം മാത്രമല്ല, അത് ചർച്ചയുടെയും ആലോചനയുടെയും ഒരു അച്ചടക്കമുള്ള പ്രക്രിയയാണ്. യുക്തിയും വസ്തുതകളും ഉപയോഗിച്ച് ഒരാളുടെ കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കേണ്ടത് നിർണായകമാണ്. ഒരാൾ അതിൽ പ്രാവീണ്യം നേടണം. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ ക്ഷമയോടെ കേൾക്കാനും മനസ്സിലാക്കാനും ഈ സംവാദ പ്രക്രിയ നമ്മെ പഠിപ്പിക്കുന്നു. നളന്ദ സർവകലാശാല ഈ സംവാദത്തെ ബിരുദദാന സമ്മേളനത്തിന്റെ ഭാഗമാക്കിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളിൽ പകുതിയോളം പേരും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവരായിരുന്നു. ഈ പുരാതന പാരമ്പര്യത്തെ ആധുനിക കാലവുമായി ബന്ധിപ്പിക്കാനുള്ള ഈ ശ്രമം വളരെ പ്രശംസനീയമാണ്. ഇതിനായി നളന്ദ സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. രാജ്യത്തെ മറ്റ് സർവകലാശാലകളും ഇത്തരം സംരംഭങ്ങൾ പരിഗണിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. സുഹൃത്തുക്കളെ, വേരുകൾ തൊട്ട് നിന്നുകൊണ്ട് യുവാക്കളെ പുതിയ സാങ്കേതിക വിദ്യകൾക്കായി സജ്ജമാക്കുന്നതിനുള്ള മറ്റൊരു നല്ല ശ്രമം കൂടി നടക്കുന്നുണ്ട്. ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന കേന്ദ്ര സംസ്കൃത സർവകലാശാല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡാറ്റാ സയൻസ് എന്നിവയിൽ ഒരു BTech പ്രോഗ്രാം ആരംഭിക്കാൻ പോകുന്നു. ആധുനിക സാങ്കേതിക വിദ്യയെ ഭാരതത്തിന്റെ പരമ്പരാഗത അറിവുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു സുപ്രധാന ചുവടുവയ്പ്പാണിത്. ഭാരതീയ ഭാഷകൾക്കായി പുതിയ AI ഉപകരണങ്ങൾ വികസിപ്പിക്കുന്നതിന് ഇത് സഹായിക്കും. നമ്മുടെ പുരാതന ഗ്രന്ഥങ്ങളും കൈയെഴുത്തു പ്രതികളും ഡിജിറ്റൽ രൂപത്തിൽ സംരക്ഷിക്കുന്നതിനും പുതിയ വേഗത കൈവരും. ഈ ശ്രമത്തിന് കേന്ദ്ര സംസ്കൃത സർവകലാശാലയെ ഞാൻ അഭിനന്ദിക്കുന്നു. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരത സംസ്കാരം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തുന്നു. ലോകമെമ്പാടുമുള്ള ആളുകൾ നമ്മുടെ ഗീതം, സംഗീതം, ആധ്യാത്മികത എന്നിവയെ മനസ്സിലാക്കുകയും സ്വായത്തമാക്കുകയും ചെയ്യുന്നു. ഭാരതത്തിൽ നിന്ന് 1000 കണക്കിന് കിലോമീറ്റർ അകലെ കരീബിയൻ കടലിൽ ഡൊമിനിക്കൻ റിപ്പബ്ലിക് എന്നൊരു രാജ്യം സ്ഥിതി ചെയ്യുന്നു. അവിടെയുള്ള ഇന്ത്യക്കാരുടെ എണ്ണം ഏകദേശം 100 ആണ്, ഒരുപക്ഷെ അതിലും കുറവാണ്. എങ്കിലും ഭാരതീയ സംസ്കാരത്തോടും ആധ്യാത്മികതയോടും ബന്ധപ്പെട്ട് വളരെ നല്ലൊരു ഉദ്യമം അവിടെ നടക്കുന്നുണ്ട്. സ്പാനിഷ് സംസാരിക്കുന്ന കുറച്ചാളുകൾ ചേർന്ന് ബ്രഹ്മകമൽ ഡൊമിനിക്കാന എന്ന പേരിൽ ഒരു ടീം രൂപീകരിച്ചിട്ടുണ്ട്. ടീം അംഗങ്ങൾ ഒരുമിച്ച് വൈദിക സാഹിത്യം പഠിക്കുന്നു. വേദമന്ത്രങ്ങൾ ഉച്ചരിക്കാനും അവർ പഠിക്കുന്നു. അവർക്ക് ഔപചാരിക പരിശീലനം ലഭിച്ചിട്ടില്ല. പക്ഷേ ഓഡിയോ റെക്കോർഡിങ്ങുകൾ കേട്ട് വേദമന്ത്രങ്ങളുടെ ശരിയായ ഉച്ചാരണം അവർ പഠിച്ചിട്ടുണ്ട്. ഇന്ന് അവർക്ക് നിരവധി മന്ത്രങ്ങൾ നന്നായി ജപിക്കാൻ കഴിയും. പുരുഷ സൂക്തം, സ്ത്രീ സൂക്തം, ശ്രീരുദ്രം, ദുർഗാസൂക്തം, ദേവീ മഹാത്മ്യം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. ഭാരതത്തിൽ നിന്ന് വളരെ

അകലെ താമസിച്ചുകൊണ്ട് നമ്മുടെ പാരമ്പര്യങ്ങൾ പഠിക്കാനുള്ള അവരുടെ ശ്രമങ്ങൾ വളരെ പ്രചോദനാത്മകമാണ്. ബ്രഹ്മകമൽ ഡൊമിനിക്കാനയിലെ എല്ലാ അംഗങ്ങൾക്കും അവരുടെ ശ്രമങ്ങൾക്കും ഞാൻ ആശംസകൾ നേരുന്നു. ലോകമെമ്പാടും ഭാരത സംസ്കാരത്തെ ജനപ്രിയമാക്കാൻ നിരന്തരം ശ്രമിക്കുന്ന എല്ലാവരെയും ഞാൻ ഹൃദയപൂർവം അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, മേഘാലയ മേഘങ്ങൾക്കും മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾക്കും പേരുകേട്ടതാണ്. മേഘാലയ സന്ദർശിക്കുന്ന ഏതൊരാളും അവിടുത്തെ ജനങ്ങളുടെ ആതിഥ്യ മര്യാദ ദീർഘകാലം ഓർക്കും. മേഘാലയയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മൻ കി ബാത്തിൽ ഞാൻ നിങ്ങളുമായി ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മേഘാലയയുടെ വേരുപാലങ്ങൾ. ഇത് ഒരു സാധാരണ പാതയല്ല, വേരുകൾ കൊണ്ടുള്ള പാതയാണ്. ഈ വേരുപാലങ്ങളുടെ കഥ വളരെ രസകരമാണ്. ഈ പാലങ്ങൾ ഏതാനും ദിവസങ്ങൾക്കുള്ളിലോ വർഷങ്ങളിലോ നിർമ്മിക്കപ്പെടുന്നില്ല, അവ വികസിക്കാൻ പതിറ്റാണ്ടുകൾ എടുക്കും. റബ്ബർ മരങ്ങളുടെ വേരുകളെ നയിച്ച് നീർച്ചാലുകൾക്ക് കുറുകെ കൊണ്ടുപോകുന്നു. കാലക്രമേണ ആ വേരുകൾ ശക്തമായൊരു പാലത്തിൻ്റെ രൂപമെടുക്കുന്നു. ഈ പാലങ്ങൾക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. അവ ജീവനുള്ള പാലങ്ങളാണ്. കാലക്രമേണ അവ കൂടുതൽ ശക്തമാകുന്നു. മേഘാലയയിലെ ജനങ്ങളുടെ സർഗാത്മകതയെ അവ പ്രതിഫലിപ്പിക്കുന്നു. അവയ്ക്ക് പിന്നിൽ വർഷങ്ങളുടെ ക്ഷമയും പ്രകൃതിയോടുള്ള ആദരവുമുണ്ട്. പ്രകൃതിയുമായി സഹകരിച്ച് മനുഷ്യർക്ക് എത്രമാത്രം അത്ഭുതകരമായ കാര്യങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ഈ പാലങ്ങൾ പറഞ്ഞു തരുന്നു. അവ നമ്മുടെ രാജ്യത്തിൻ്റെ ഈ ഭൂമിയുടെ പൈതൃകമാണ്. മേഘാലയയുടെ വേരുപാലങ്ങളെ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് നെറ്റ്വർക്കിൽ ഉൾപ്പെടുത്താൻ ഭാരതം ഇപ്പോൾ അപേക്ഷ നൽകിയിട്ടുണ്ട്. സുഹൃത്തുക്കളെ, കാലാവസ്ഥാ വ്യതിയാനം കാരണം ഈ വേരുപാലങ്ങൾ നിരവധി വെല്ലുവിളികൾ നേരിടുന്നു. അത്തരം സന്ദർഭങ്ങളിൽ മേഘാലയയിലെ ജനങ്ങൾ ഈ പ്രകൃതി പൈതൃകം സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. മുമ്പ് അത്തരം പാലങ്ങളുടെ എണ്ണം പോലും നിർണയിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. നാട്ടുകാർ അവ എണ്ണാൻ തുടങ്ങി. തുടർന്ന് ഈ പാലങ്ങൾ പരിപാലിക്കേണ്ട ഉത്തരവാദിത്തം അവർ ഏറ്റെടുത്തു. ഇന്ന് 120-ലധികം വേരുപാലങ്ങൾ നാട്ടുകാർ പരിപാലിക്കുന്നു. ഈ പാലങ്ങളുടെ അവസ്ഥ വർഷം തോറും ടീമുകൾ പരിശോധിക്കുന്നു. ചുറ്റുമുള്ള പ്രദേശം ശക്തിപ്പെടുത്തുന്നതിനായി മറ്റുള്ളവർ നഴ്സറികൾ പോലും സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ അവയുടെ സംരക്ഷണത്തിനായി ഒരു പൂർണ്ണ ആവാസ വ്യവസ്ഥയും സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കാം, ഈ വർഷം ഹാലിവാറിന് പത്മ അവാർഡ് നൽകി ആദരിച്ചു. ഈ വേരുപാലങ്ങൾ പരിപാലിക്കുന്നതിനായി അദ്ദേഹം തൻ്റെ ജീവിതത്തിൻ്റെ 50 വർഷത്തിലധികം നീക്കിവച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സമർപ്പണം നമുക്കെല്ലാവർക്കും പ്രചോദനപ്രദമാണ്. സുഹൃത്തുക്കളെ, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ വേരുപാലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ ദയവായി ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കിടുക. മേഘാലയയുടെ ഈ അതുല്യ പൈതൃകത്തെക്കുറിച്ചറിയാൻ നിങ്ങളുടെ ഫോട്ടോകൾ മറ്റുള്ളവരെയും പ്രചോദിപ്പിക്കും. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നമ്മുടെ ഗ്രാമങ്ങൾ വൃത്തിയായിരിക്കണമെന്നും നമ്മുടെ നഗരങ്ങൾ മനോഹരമായി കാണണമെന്നും നാം എല്ലാവരും ആഗ്രഹിക്കുന്നു. എന്നാൽ നമുക്ക് ചുറ്റും അടിഞ്ഞുകൂടുന്ന മാലിന്യം ആരാണ് വൃത്തിയാക്കുന്നതെന്ന് നമ്മൾ വല്ലപ്പോഴുമെങ്കിലും ചിന്തിക്കാറില്ലേ? മിക്ക ആളുകളും ഇത് മറ്റൊരാളുടെ ഉത്തരവാദിത്തമാണെന്നും മറ്റാരെങ്കിലും വൃത്തിയാക്കുമെന്നും കരുതുന്നു. എന്നാൽ തങ്ങളുടെ ചിന്തയിലൂടെ നമ്മെ പ്രചോദിപ്പിക്കുന്ന ചിലർ നമുക്കിടയിലുണ്ട്. മധ്യപ്രദേശിലെ രാജ്ഗഡ് ജില്ലയിലെ ബിയോറയിൽ നിന്നുള്ള ചില സഹോദരിമാരെ കുറിച്ചറിയാൻ എനിക്ക് അവസരം ലഭിച്ചു. ചുറ്റുമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ അവർ ദൃഢനിശ്ചയം ചെയ്തു. അവർ മാറ്റം വരുത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ നഗരത്തിലുടനീളമുള്ള പ്ലാസ്റ്റിക് മാലിന്യങ്ങളും ഒഴിഞ്ഞ കുപ്പികളും ശേഖരിക്കാൻ തുടങ്ങി. ക്രമേണ ഈ ശ്രമം പുരോഗമിച്ചു. തുടർന്ന് പ്ലാസ്റ്റിക് ഇക്കോബ്രിക്കാക്കി മാറ്റാൻ തുടങ്ങി. ഇന്ന് പൊതു ഇടങ്ങൾ മനോഹരമാക്കാൻ ഈ ഇക്കോബ്രിക് ഉപയോഗിക്കുന്നു. രാജ്ഗഡിൽ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി 100 കണക്കിന് കിലോ പ്ലാസ്റ്റിക് കാര്യക്ഷമമായി പുനരുപയോഗിച്ചു. ഇതിനർത്ഥം ഒരു കാലത്ത് നഗരത്തെ മലിനമാക്കിയ പ്ലാസ്റ്റിക് ഈ സഹോദരിമാരുടെ ശ്രമഫലമായി നഗരത്തിൻ്റെ സൗന്ദര്യത്തിന് സംഭാവന നൽകുന്ന രീതിയിലേക്ക് മാറിയെന്നാണ്. ബീവാറിലെ എല്ലാ സഹോദരിമാരെയും ഈ ക്യാമ്പയിനിൽ ഉൾപ്പെട്ട എല്ലാ കൂട്ടുകാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഒരു പ്രത്യേക വിഷയത്തെപ്പറ്റി സംസാരിക്കുന്നു.

0: ചെയ്യണമെന്ന് നിർദ്ദേശിച്ചുകൊണ്ട് പലരും എനിക്ക് കത്തെഴുതിയിട്ടുണ്ട്. ഈ വിഷയം ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടതാണ്. ഗണേശോത്സവത്തിന് ഇനിയും ഒരുപാട് നാളുകളുണ്ടെങ്കിലും ഈ വിഷയത്തെപ്പറ്റി തന്നെ സംസാരിക്കണമെന്ന് ആളുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വാസ്തവത്തിൽ ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന ജോലി വളരെ മുമ്പ് തന്നെ ആരംഭിക്കുന്നു. വിഗ്രഹ നിർമ്മാതാക്കളും വിഗ്രഹ വ്യാപാരത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഇപ്പോൾ മുതൽ സജീവമാകും. അതിനാൽ നിങ്ങളോടെല്ലാവരോടും എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങളുടെ വീട്ടിലോ സമൂഹത്തിലോ പരിസര പ്രദേശങ്ങളിലോ സ്ഥാപിച്ചിരിക്കുന്ന ഗണപതി വിഗ്രഹം നമ്മുടെ നാട്ടിൽ നിന്നുള്ള മണ്ണിൽ നിന്ന് നിർമ്മിച്ചതാണെന്നും നമ്മുടെ മൺവിഗ്രഹ നിർമ്മാതാക്കളും പ്രാദേശിക കലാകാരന്മാരും കൈകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഉറപ്പാക്കുക. ഗണേശ വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നവർ മൺവിഗ്രഹങ്ങൾക്ക് മുൻഗണന നൽകണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. വിഗ്രഹങ്ങൾ വാങ്ങുന്നവരും ഗണപതി വിഗ്രഹം എന്തുകൊണ്ട് നിർമ്മിച്ചതാണെന്നും ഏത് രാജ്യത്ത് നിർമ്മിച്ചതാണെന്നും പരിശോധിക്കണം. പ്ലാസ്റ്റർ ഓഫ് പാരീസിൽ നിർമ്മിച്ച വിഗ്രഹങ്ങൾ ഒഴിവാക്കുക. സുഹൃത്തുക്കളെ, ആരാധനയ്ക്ക് ശേഷം മൺവിഗ്രഹങ്ങൾ വെള്ളത്തിൽ എളുപ്പത്തിൽ ലയിക്കുന്നു. ഇത് നമ്മുടെ നദികളെയും കുളങ്ങളെയും പരിസ്ഥിതിയെയും സംരക്ഷിക്കുന്നു. നമ്മുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് പ്രകൃതിയോടുള്ള നമ്മുടെ ഉത്തരവാദിത്വം നിറവേറ്റുന്നു. പ്രാദേശിക കരകൗശല വിദഗ്ധരിൽ നിന്ന് വിഗ്രഹങ്ങൾ വാങ്ങുമ്പോൾ വോക്കൽ ഫോർ ലോക്കൽ എന്ന നമ്മുടെ ദൃഢനിശ്ചയത്തെ അത് ശക്തിപ്പെടുത്തുന്നു. ഇത്തവണ ഗണേശോത്സവത്തിലും മറ്റോരോ ഉത്സവത്തിലും ഇങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഗൗരവമായി ചിന്തിക്കുകയും ദേശീയ താൽപര്യം മുൻനിർത്തി നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശക്തി ഇവിടുത്തെ ജനങ്ങളാണ്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ചെറുതും വലുതുമായ ശ്രമങ്ങൾ നമ്മുടെ അനുഭവ പാഠങ്ങളാണ്. മനസ്സിൽ ദൃഢനിശ്ചയവും സമൂഹത്തിൽ നിന്നുള്ള പിന്തുണയും ഉണ്ടെങ്കിൽ ഏത് വലിയ മാറ്റവും കൊണ്ടുവരാൻ കഴിയുമെന്ന് ഈ ശ്രമങ്ങൾ കാണിക്കുന്നു. നിങ്ങളുടെ ചുറ്റും നടക്കുന്ന അത്തരം ശ്രമങ്ങളെക്കുറിച്ച് ദയവായി എനിക്ക് എഴുതുന്നത് തുടരുക. നിങ്ങളുടെ ചിന്തകളും നിർദ്ദേശങ്ങളും അയയ്ക്കുക. ഒരുപക്ഷേ നിങ്ങൾക്ക് ചുറ്റുമുള്ള ഒരു ചെറിയ സംരംഭം പോലും രാജ്യത്തിന് മുഴുവനും പ്രചോദനമാകാം. അടുത്ത മാസം നമ്മൾ വീണ്ടും ഒത്തുചേരും. നമ്മുടെ നാട്ടുകാരുടെ ചില പുതിയ ശ്രമങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യും. അതുവരെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും പരിപാലിക്കുക. അതോടൊപ്പം ജലസംരക്ഷണം ചെയ്യുക തന്നെ വേണം. നമ്മൾ ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം. ക്യാച്ച് ദ റെയിൻ എന്ന ക്യാമ്പയിനിന് അല്പം പോലും മങ്ങലേൽക്കാൻ അനുവദിക്കുകയും ചെയ്യരുത്. അതിനാൽ എൻ്റെ പ്രത്യേക അഭ്യർത്ഥന, നാം എല്ലാവരും ഒരുമിച്ച് ഓരോ തുള്ളി മഴവെള്ളവും സംരക്ഷിക്കണം എന്നതാണ്. വളരെ നന്ദി. നമസ്കാരം.
1: മൻ കി ബാത് അഥവാ മനസ്സു പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷയാണ് കേട്ടത്.

0: സുവർണ മലരുകൾ.
1: പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുടെ മാധുര്യവുമായി സുവർണ മലരുകൾ. ആദ്യഗാനം കാട്ടുപോത്ത് എന്ന ചിത്രത്തിൽ നിന്നും, പാടിയത് യേശുദാസ്, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജെറി അമൽദേവ്.

0: ഈ മഴക്കാലം വന്നപ്പോ അലക്കാനുള്ള തുണികളുടെ എണ്ണം കൂടിയല്ലോ.
1: തുണിയുടെ എണ്ണം കൂടിയാൽ എന്താ, വാഷിംഗ് മെഷീന്റെ വില കുറയുകയല്ലേ?
0: സെമി ഓട്ടോമാറ്റിക് ടോപ്പ് ലോഡ് ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകളിൽ 75% വരെ ഡിസ്കൗണ്ടുമായി മൈ ജി ലാഭമഴ,
2: കൂടെ സൂപ്പർ ഇ എം ഐ എക്സ്ചേഞ്ച് ഓഫറുകളും.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
4: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
5: അടുത്ത ഗാനം പാടിയത് ലതാ രാജു, ചിത്രം കഥയറിയാതെ. ഗാനരചന MD രാജേന്ദ്രൻ, സംഗീതം G. ദേവരാജൻ.

0: മഴയും ചായയും പിന്നെ ഒറ്റയിട്ടിൽ ഒരു സൂപ്പർ സിനിമയും.
1: അതൊരു വലിയ സ്മാർട്ട് ടി വി ആണെങ്കില് ആ രസം ഇരട്ടിയാകില്ലേ? അതും YG ലാഭമഴ ഓഫറിലാണെങ്കിലോ?
0: രസം നാലിരട്ടി.
1: പ്രമുഖ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾക്ക് 75% വരെ വിലക്കിഴിവുമായി YG ലാഭമഴ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രി ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: പൂവച്ചൽ ഖാദറും ATUമറും ചേർന്നൊരുക്കിയ അടുത്ത ഗാനം ഇതാ ഒരു ധിക്കാരി എന്ന ചിത്രത്തിൽ നിന്നും. ഈ ഗാനം പാടിയത് യേശുദാസും ജാനകിയും.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. ഇണ എന്ന ചിത്രത്തിനു വേണ്ടി ജയചന്ദ്രനും ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ഈണം പകർന്നത് എ ടി ഉമ്മർ.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
2: സുവർണമലരുകളിൽ ഇനി കേൾക്കാം യേശുദാസും സുശീലയും പാടിയ ഗാനം. ചിത്രം കരിമ്പൂച്ച. ഗാനരചന പൂവച്ചൽ ഖാദർ. സംഗീതം കെ ജെ ജോയ്.

0: ഒരു ലേറ്റസ്റ്റ് ലാപ്ടോപ്പ് ഉണ്ടെങ്കിൽ ക്ലാസ് എളുപ്പമാക്കാം, പഠനം സ്മാർട്ടാക്കാം.
1: മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
0: AI ഉൾപ്പെടെ എല്ലാ ലാപ്ടോപ്പുകൾക്കും സ്പെഷ്യൽ ഓഫർ.
1: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി മൈ ജിയിൽ എത്താം. മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫറിൽ ഷോപ്പ് ചെയ്യാം. TNC അപ്ലൈ.
2: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. യാത്രയിലെ തിരിച്ചറിവുകൾ, യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്.
3: അലഞ്ഞു നടക്കുന്ന നൊമാഡുകളായ മനുഷ്യ സമൂഹങ്ങൾ, സമുദായങ്ങൾ എന്താണ് മനുഷ്യ സംസ്കാരത്തിന് നൽകുന്നത്? അവരുടെ സംഭാവനകൾ എന്താണ്? നാം പൊതുവിൽ അതിനെക്കുറിച്ച് ആലോചിക്കാറില്ല. സഞ്ചാരികൾ അവരെക്കുറിച്ച് അധികമായി എഴുതുകയോ പറയുകയോ ചെയ്യാറില്ല. ഞാൻ എൻ്റെ യാത്രാ ജീവിതത്തിനിടയിൽ ഇത്തരത്തിൽ അലഞ്ഞു നടക്കുന്ന 3 സമൂഹങ്ങൾക്കിടയിൽ എത്തുകയുണ്ടായി. അതിലാദ്യത്തേത് അറേബ്യൻ മരുഭൂമിയിലെ പതുക്കളാണ്. രണ്ടാമത്തേത് ബംഗാളിലെ ബാവുൽ ഗായകരാണ്. മൂന്നാമത്തേത് യൂറോപ്പിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ വെച്ച് എനിക്ക് കണ്ടുമുട്ടാനും സഹവസിക്കാനും കഴിഞ്ഞ നൊമാഡുകളായ ജിപ്സികളാണ്. ഈ 3 വിഭാഗങ്ങളും എന്തുകൊണ്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു എന്ന് ഞാൻ ആലോചിക്കാറുണ്ട്. അവരെ പോലെ അലഞ്ഞു നടക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്ക് ഇല്ല എന്ന തിരിച്ചറിവും എനിക്ക് ഈ യാത്രകളിൽ ഉണ്ടായിട്ടുണ്ട്. ബതുക്കൾക്കിടയിലേക്ക് ഞാൻ എത്തുന്നത് 13 വർഷക്കാലം സൗദി അറേബ്യയിലെ ജിദ്ദയിൽ ജോലി ചെയ്ത് ജീവിക്കുന്നു.

ഇന്ന കാലത്താണ്. മരുഭൂമി യാത്രകൾക്കിടയിലാണ് ഇത്തരം ബദുക്കളെ കാണാനും അവരുമായി സംസാരിക്കാനും അവരുടെ ജീവിത രീതികൾ കണ്ട് മനസ്സിലാക്കാനും ചില ദിവസങ്ങൾ അവർക്കൊപ്പം ജീവിക്കാനുമുള്ള അവസരങ്ങൾ എനിക്കുണ്ടായത്. അവർക്ക് അവരുടെ പ്രകൃതിയെക്കുറിച്ച്, മരുഭൂമിയെക്കുറിച്ചുള്ള അറിവ് അപാരമാണ്. അവരുടെ ജ്ഞാനം നമ്മെ അതിശയപ്പെടുത്തും. അവർ വളരെ ലളിതമായി ഒരു സാധാരണ രീതിയിൽ വളരെ ജൈവികമായാണ് നമ്മളോട് ഇടപെടുന്നത്. മരുഭൂമിയിൽ എവിടെയാണ് വെള്ളമുള്ളത്? മരുഭൂമിയിൽ എവിടെയാണ് അപകടകാരികളായ പാമ്പുകളുള്ളത്? മഴ ലഭിക്കാത്ത മരുഭൂമിയിൽ എങ്ങനെയാണ് വളരെ വർഷങ്ങൾ മണൽത്തട്ടിനടിയിൽ തപസ്സിരിക്കും പോലെ ഇരുന്ന് ഗാഫ് മരത്തിൻ്റെ വിത്തുകൾ ഒരു മഴയിൽ മുകളിലേക്ക് ഉയർന്നു വന്ന് മാസങ്ങൾ കൊണ്ട് ഒരു വൃക്ഷമായി മാറുന്നത്? അങ്ങനെ ജീവന്റെ തന്നെ രഹസ്യത്തെക്കുറിച്ച് വളരെ ആഴത്തിൽ നമ്മെ പഠിപ്പിക്കാൻ കഴിയുന്നവരാണ് ബദുക്കൾ. അവരുടെ അറിവ്, അവരുടെ കല, അവരുടെ വാചിക കവിത, ഇതെല്ലാം തന്നെ നമ്മെ അത്ഭുതപ്പെടുത്തും. ഇത്തരം കാര്യങ്ങൾ അടുത്തറിയാൻ എനിക്ക് പലപ്പോഴും അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാൻ കൽക്കത്തയിലേക്കും ബംഗാളിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കും യാത്ര ചെയ്യുകയുണ്ടായി. കെന്തുളി എന്ന സ്ഥലത്ത്, ബംഗാളിലെ കെന്തുളി എന്ന സ്ഥലത്ത് നടക്കുന്ന ബാവുൽ ഗായകരുടെ വലിയ ഉത്സവത്തിലേക്കും അത് കാണാനും ഞാൻ പോവുകയുണ്ടായി. അവിടെ വെച്ചാണ് ബാവുലുകൾ ബദുക്കളെ പോലെ അലഞ്ഞു നടക്കുന്ന ഒരു സമൂഹമാണെന്നും ആ അലഞ്ഞു നടപ്പിനിടെ അവർ സംഗീതം പോലെ അതിമധുരമായ ഒരു കാര്യം നമുക്ക് തരുന്നുണ്ടെന്നും അതിനൊപ്പം തന്നെ നാട്ടുജ്ഞാന വ്യവസ്ഥയുടെ പല കാര്യങ്ങളും, പ്രത്യേകിച്ച് വിത്തുകളുടെ കൈമാറ്റം, ബാവുലുകൾ സംഗീതത്തിനോടൊപ്പം വിത്തുകളും കൊണ്ടു നടക്കുന്നു, അവർ പലപ്പോഴും വിത്തുകൾ കൈമാറുന്നവരാണ് എന്നും, അങ്ങനെ ഒരു കാർഷിക സംസ്കാരത്തിന്റെ അടിത്തട്ടിൽ നിന്നാണ് ബാവുൽ ഗാനങ്ങളുടെ തന്നെ പിറവിയെന്നും എനിക്ക് മനസ്സിലാക്കി തന്ന യാത്രയായിരുന്നു അത്. ആ യാത്രയിൽ വിഖ്യാതനായ ഗായകൻ പവൻദാസും അദ്ദേഹത്തിന്റെ ഭാര്യയും എഴുത്തുകാരിയുമായ മിംലൂസെന്നും ഞങ്ങളെ സ്വീകരിക്കുകയുണ്ടായി. ഞങ്ങളോട് വലിയ സ്നേഹത്തോടെ പെരുമാറുകയും ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മുന്നിൽ അവർ ബാവുൽ ഗാനങ്ങൾ പാടുകയും ചെയ്തു. കെന്തുളിയിലാകട്ടെ ഞങ്ങളെ സ്വീകരിച്ചത് സത്യാനന്ദോ എന്ന് പറയുന്ന വളരെ പ്രശസ്തനായ ഒരു ബാവുൽ ഗായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ആണ് ഞങ്ങൾ ആ ദിവസങ്ങളിൽ കെന്തുളിയിൽ താമസിച്ചത്. അദ്ദേഹത്തോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇണ ഹൊരിയും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും രാത്രി മുഴുവൻ എന്ന പോലെ നേരം വിളക്കുന്നത് വരെയും ഞങ്ങൾക്ക് വേണ്ടി ബാവുൽ ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു. മലയാളത്തിൽ എങ്ങനെ അതിനെ മനസ്സിലാക്കാൻ കഴിയും? ബംഗാളിയിലാണ് അവർ ഈ കവിതകളെല്ലാം, ഈ പാട്ടുകളെല്ലാം ചൊല്ലുന്നത് എന്ന് നമുക്കറിയാം. അതിന് ഞങ്ങളെ ആ യാത്രയിൽ സഹായിച്ചത് ബംഗാളിലെ യുവകവി അതീന്ദ്രിയോ ചക്രവർത്തി ആയിരുന്നു. അദ്ദേഹം ഈ കവിതകൾ, ഈ പാട്ടുകളെല്ലാം തന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി തന്നു. അത്തരത്തിൽ വളരെ സജീവമായി എന്തുകൊണ്ട് ഒരു ജനവിഭാഗം ബാവുലുകൾ അലഞ്ഞു നടക്കുന്നു. കൽക്കത്തയിൽ യാത്ര ചെയ്യുമ്പോൾ നാം പാടിക്കൊണ്ടിരിക്കുന്ന ബാവുലുകൾ ട്രെയിനുകളിലും ട്രാമുകളിലും ഒക്കെ കാണുന്നു, തെരുവുകളിൽ നാം അവരെ കാണുന്നു. എന്തിനാണ് അവർ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്? അവർ അലഞ്ഞു നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു രഹസ്യം തൊമാർ ദിൽകെ ദയ ഹൊയ്ന എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു ബാവുൽ ഗാനത്തിൽ ഒരു വരിയാണത്. തൊമാർ ദിൽകോ ദോയ ഹൊയ്ന, നിന്റെ മനസ്സിൽ കരുണയില്ലേ എന്നാണ് ആ വരിയുടെ അർത്ഥം. ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ദൈവമേ, അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന ഏറ്റവും വിശിഷ്ടനായ ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, നിന്റെ മനസ്സിൽ കരുണയില്ലേ. ആ വരിയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ബാവുൽ ഗായകർ അലഞ്ഞു നടക്കുന്നത് മനുഷ്യരുടെ കരുണയെക്കുറിച്ച് അറിയാനും അളക്കാനും അത് പിന്നീട് മനുഷ്യ സംസ്കാരത്തിലേക്ക് തിരിച്ച് കൊടുക്കാനുമാണ്. ഇത്തരത്തിൽ ഉള്ള ഒരു യാത്ര, വളരെ സജീവമായ ഒരു യാത്ര, നമുക്ക് എല്ലാവർക്കും അറിയാം. രവീന്ദ്രനാഥ ടാഗോർ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് ഏറ്റവും കൂടുതൽ പിന്തുണച്ച ഒരു കലാകാരരുടെ വിഭാഗം ഈ ബാവുലുകളായിരുന്നു എന്ന് നമുക്കറിയാം. ഇനി ജിപ്സികൾ എന്നറിയപ്പെടുന്ന യൂറോപ്പിലേക്ക് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും, എന്തിനേറെ നമ്മുടെ രാജസ്ഥാനിൽ നിന്ന് പോലും സംഗീതവുമായും കലയുടെ മറ്റു രൂപവുമായും അലഞ്ഞു നടന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എത്തിയവരാണ് ജിപ്സികൾ. ഈ ജിപ്സികളുടെ ഒരു സംഘത്തെ റോമിൽ വെച്ച് ഒരിക്കൽ ഞാൻ കാണുകയുണ്ടായി. റോമിലെ തെരുവിൽ പാടുകയായിരുന്നു അവർ. പക്ഷേ അവർ സാധാരണഗതിയിൽ യൂറോപ്യൻ തെരുവുകളിൽ പാടുന്ന ഭാഷകളിലായിരുന്നില്ല അവരുടെ പാട്ട്. അവർ എട്ടു പേരുള്ള ഒരു സംഘമായിരുന്നു. അതിൽ സ്ത്രീകളുണ്ട്, കുട്ടികളുണ്ട്, പുരുഷന്മാരുണ്ട്. അങ്ങനെ അവരുടെ ആ പാട്ട് ആ തെരുവിൽ നടക്കുന്ന സമയത്ത് ഞാനത് കേൾക്കുകയും അത് കഴിഞ്ഞ് ഈ പരിപാടിക്ക് ശേഷം ഞാൻ അവരെ പോയി പരിചയപ്പെടാൻ

0: ശ്രമിക്കുകയും ചെയ്തപ്പോൾ അവർ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ജിപ്സികളാണ്, ഞങ്ങളിങ്ങനെ ഒരു നാട്ടിൽ നിന്ന് അടുത്ത നാട്ടിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു, ഞങ്ങളുടെ പാട്ടും കലയുമായി ചിലപ്പോൾ വലിയ തോതിൽ ക്രാഫ്റ്റ്സ് ഉള്ള ഹാൻഡിക്രാഫ്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അത്തരം ജോലികൾ, കരകൗശല വസ്തുക്കൾ ഉണ്ടാക്കി വിറ്റും അവരിങ്ങനെ അലഞ്ഞ് നടക്കുകയാണ്. അവരോടും ഞാൻ ചോദിച്ചു, എന്തുകൊണ്ട് നിങ്ങൾ സ്ഥിരമായി ഒരു സ്ഥലത്ത് നിൽക്കുന്നില്ല, ഇങ്ങനെ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ഇത് അലയുകയല്ല, മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സാംസ്കാരിക ചക്രം ഞങ്ങളിലൂടെ പൂർത്തിയാവുകയാണ്. മനുഷ്യർ അലഞ്ഞലഞ്ഞാണ് മനുഷ്യ സമൂഹം ഉണ്ടായത് എന്നും ഓർക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ജിപ്സികൾ അലഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നവർ പറയുകയുണ്ടായി. തിരിച്ച് ഞാൻ മുൻപ് നടത്തിയ യാത്രകളിൽ അറേബ്യൻ മരുഭൂമിയിൽ വെച്ച് ഒരു ബദു പറഞ്ഞത്, അത് ഒരു പുസ്തകത്തിലും നമുക്ക് പിന്നീട് കാണാം, ആ ബദു പറഞ്ഞത് ഇങ്ങനെയാണ്, എന്തുകൊണ്ട് നിങ്ങളിങ്ങനെ യാത്ര ചെയ്യുന്നു എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി, വെള്ളം കെട്ടിക്കിടന്നാൽ മലിനമായി പോകും, വെള്ളം എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കണം, ഒഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ശുദ്ധമായ ജലം, ശുദ്ധമായ ജലം തേടിക്കൊണ്ട് ഞങ്ങൾ അലഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാണ് ആ ബദു പറഞ്ഞത്. ഒരു മരുഭൂമി വാസിയായ ബദുവിനെ സംബന്ധിച്ച് വെള്ളം അത്രയും വിശിഷ്ടമായ അമൂല്യമായ ഒരു വസ്തുവാണ്. അതുകൊണ്ട് കെട്ടിക്കിടക്കുന്ന വെള്ളമല്ല, ഒഴുകുന്ന വെള്ളം, ഏറ്റവും ശുദ്ധമായ ജലം തേടി അവർ മരുഭൂമിയുടെ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് നിരന്തരമായി അലഞ്ഞുകൊണ്ടിരിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത്തരം അലയുന്ന ബദുക്കളുടെ എണ്ണം ഇപ്പോൾ തീർത്തും കുറവായിട്ടുണ്ട്, ഇപ്പോൾ വളരെ കുറഞ്ഞിരിക്കും. ചില പ്രദേശങ്ങളിൽ ഇപ്പോൾ അത്തരത്തിലുള്ള ബദുക്കളെ നമുക്ക് കാണാൻ കഴിയില്ല. ഇത് ലോകത്തിൻ്റെയും കാലത്തിൻ്റെയും മാറ്റമാണ്. പക്ഷേ അലയുന്ന മനുഷ്യൻ, സഞ്ചാരിയായ മനുഷ്യൻ അവസാനിക്കുന്നില്ല. അത് പല രൂപത്തിൽ വീണ്ടും വീണ്ടും തുടരുന്ന കാഴ്ചയാണ് നാം ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി കാണുന്നത്. യാത്രകളിൽ ഇത്തരത്തിൽ അലഞ്ഞു നടക്കുന്ന ആളുകൾ, ഞാൻ അത്തരം ചില സൂഫികളെ ഇന്ത്യൻ യാത്രകളിൽ കണ്ടിട്ടുണ്ട്. നടന്ന് നടന്ന് കാലിൻ്റെ മടമ്പ് തേഞ്ഞുപോയ മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെല്ലാം ഏതോ ഒരർത്ഥത്തിൽ ഈ ലോകത്തിൻ്റെ അർത്ഥം, ഈ ജീവിതത്തിൻ്റെ അർത്ഥം, ഈ പ്രപഞ്ച രഹസ്യങ്ങളുടെ ഉള്ളറകൾ തേടി യാത്ര ചെയ്യുകയാണ്. അത്തരമൊരു വിധാനത്തിലേക്ക് ഒരു സഞ്ചാരി എത്തുമ്പോഴാണ് അയാളെ സഞ്ചാരി എന്ന് വിളിക്കാൻ, അലഞ്ഞു നടക്കുന്നവൻ എന്ന് വിളിക്കാൻ നമുക്ക് സാധിക്കുക.
1: യാത്രയിലെ തിരിച്ചറിവുകൾ. യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ.
2: ക്ലാസ് ഓൺലൈൻ ആയാലും ഓഫ്ലൈൻ ആയാലും ലാപ്ടോപ്പുകൾ വാങ്ങാൻ മൈ ജി ബാക്ക് ടു സ്റ്റഡി ഓഫർ.
3: എല്ലാ ലാപ്ടോപ്പുകളിലും ആകർഷകമായ ഓഫറുകളും EMI സൗകര്യങ്ങളും.
2: സ്മാർട്ട് ഫോൺ, ടാബ്ലറ്റ്, പ്രിന്റർ, ആക്സസറീസ് എല്ലാത്തിലും സ്പെഷ്യൽ ഓഫറുകൾ.
3: സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ID കാർഡുമായി വരാം.
2: മൈ ജി ബാക്ക് ടു സ്റ്റഡി, നിങ്ങളുടെ പഠനത്തിന് ഒരു സ്മാർട്ട് തുടക്കം.
3: TNT അപ്ലൈ.
1: ഇനി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രം സ്വപ്നക്കൂട്. പാടിയത് മധു ബാലകൃഷ്ണൻ, സുനിൽ, ഫഹദ്. ഗാനരചന, കൈതപ്രം, സംഗീതം മോഹൻ സിതാര.

0: 103.6 റിയൽ എഫ് എം.
1: ക്ഷമാശീലന്റെ പേക്കിനാവുകളിൽ ചിലത്. രചന ശ്രീ പ്രദീപ് കുമാർ കാവുന്തറ. സംവിധാനം കോന്നിയൂർ വിജയകുമാർ, സി കൃഷ്ണകുമാർ. സംഗീതം ശ്രീ പ്രേംകുമാർ വടകര. പങ്കെടുക്കുന്നവർ: കായലാട്ട് രവീന്ദ്രൻ, കെ സി കരുണാകരൻ പേരാമ്പ്ര, നിലമ്പൂർ മണി, ടി സുരേഷ്, വിശ്വൻ നന്മണ്ട, വിജയൻ കാരന്തൂർ, കാവിൽ സി ബാലൻ, രത്നമ്മ മാധവൻ, ബിന്ദു പുതുപ്പണം, ടി റാണി.
2: ഇട്ടിക്കണ്ടി കുട്ടിക്കുറുപ്പിന്റെ മകൻ ക്ഷമാശീലൻ പേര് സൂചിപ്പിക്കുന്നതുപോലെ ഭൂമിയോളം ക്ഷമയുള്ള ആളാണ്. കുട്ടിക്കുറുപ്പിന് രണ്ട് മക്കൾ കൂടിയുണ്ട്, ദാനശീലനും സ്നേഹശീലനും. ഭാര്യ മരിച്ച കുട്ടിക്കുറുപ്പ് ക്ഷമാശീലനോടൊപ്പമാണ് താമസം. ക്ഷമാശീലന്റെ ഭാര്യ പത്മാവതിക്ക് ഭർത്താവിന്റെ ക്ഷമാശീലം പൊറുക്കാൻ കഴിയുന്നില്ല. സ്വന്തമായി വീടില്ലാത്തതിനെക്കുറിച്ചും മകൾ മിനിക്കുട്ടി പ്രായമായി വരുന്നതിനെക്കുറിച്ചും അവർക്ക് ആശങ്കയുണ്ട്. കുട്ടിക്കുറുപ്പിന്റെ ഭാര്യയുടെ ശ്രാദ്ധബലിക്ക് എല്ലാ വർഷവും ദാനശീലനും സ്നേഹശീലനും വരാറുണ്ട്. തറവാട് വീടും പറമ്പും ഭാഗിച്ച് അവർ സ്വന്തമാക്കിയത് ഒരിക്കൽ ശ്രാദ്ധത്തിന് വന്നപ്പോഴായിരുന്നു. ക്ഷമാശീലന് പൊട്ടിപ്പൊളിഞ്ഞ ഒരു ഊട്ടുവരയും വെള്ളം വറ്റാത്ത ഒരു കിണറും മാത്രമേ ഭാഗത്തിൽ കിട്ടിയുള്ളൂ. ക്ഷമാശീലന്റെ വറ്റാത്ത കിണറ്റിൽ നിന്ന്

നാട്ടിലെല്ലാവരും വെള്ളമെടുക്കാറുണ്ട്. വെള്ളമെടുക്കുന്നതിനെ ചൊല്ലി ആളുകൾ തമ്മിൽ സംഘർഷവും ഉണ്ടാവാറുണ്ട്. ക്ഷമാശീലന്റെ അയൽവാസിയായ ശങ്കുണ്ണിക്ക് മധ്യവേനലാവുമ്പോൾ സമനില തെറ്റും. പിന്നീട് ആറുമാസത്തോളം ഇത് നീണ്ടു നിൽക്കും. ഒരു വശം തളർന്ന ശങ്കുണ്ണിയുടെ ഭാര്യയെ കാലിന് സുഖമില്ലാത്ത മകൾ മിനിക്കുട്ടി നോക്കുന്നത് ക്ഷമാശീലന്റെ വീട്ടിലെ വെള്ളം വീടുകളിൽ കൊണ്ടുകൊടുത്താണ്. പതിവ് പോലെ അമ്മയുടെ ശ്രാദ്ധത്തിന് സ്നേഹശീലനും ദാനശീലനും വന്നെത്തുന്നു. നാടകം തുടർന്നു കേൾക്കൂ. ക്ഷമാശീലന്റെ പേക്കിനാവുകളിൽ ചിലത്.

0: മക്കളെ, എല്ലാരും കൈ കഴുകിയിട്ട് ഇങ്ങോട്ട് വരിക. ദാനശീല, എന്റെ കുട്ടി ഇവിടെ ഇരിക്കുക. സ്നേഹശീല, മോൻ ഇവിടെ ഇരിക്കുക. മോളെ,
1: എന്റെ മുത്തശ്ശാ.
0: അമ്മ എവിടെ? പത്മാവതി, അത്താഴത്തിന് എന്താന്ന് വെച്ചാ അങ്ങോട്ട് എടുത്തോളൂ. ഇന്നത്തെ അത്താഴം എന്റെ മക്കളോടൊപ്പം ആവട്ടെ.
2: ജ്യേഷ്ഠനെവിടെ? മിനിക്കുട്ടി, അച്ഛനെ വിളിക്കേ.
1: അച്ഛന് കഞ്ഞിയല്ലേ.
0: മോളെ, ഇന്നത്തെ ദിവസം ഇവരെന്താ കഴിക്കണ വെച്ചാ അത് മതി അച്ഛന്.
2: എടത്തി, ഒന്ന് വേഗം കൊണ്ടുവാ, നാവിൽ വെള്ളം ഊറുന്നു.
1: ചെറിയച്ചാ, അവിടുന്ന് ചെറിയമ്മ ഭക്ഷണം ഒന്നും തരാറില്ലേ?
2: എടത്തിയുടെ കൈപ്പുണ്യ ഒന്ന് വേറെ തന്നെയാ മോളെ. ജ്യേഷ്ഠനെവിടെ?
0: ക്ഷമാശീലൻ എവിടെ നോക്കും എന്റെ കുട്ടിയെ?
1: മുറ്റത്തുണ്ട്.
0: ഓ, എന്തെടുക്കാവൻ അവിടെ?
1: ആകാശത്തിലൂടെ നിലാവെളിച്ചത്തിൽ നീങ്ങുന്ന കാർമേഘങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക അച്ഛൻ. ഭൗമ നിരീക്ഷണത്തിന്റെ ഭാഗമായിരിക്കും.
2: എയ്ഡ്സിനെ കുറിച്ചോ സാഹസിനെ കുറിച്ചോ നമ്മുടെ ഏട്ടൻ ഒരു ഉത്കണ്ഠയില്ല. പക്ഷേ വരണ്ട ഭൂമിയും മഴമേഘങ്ങളില്ലാത്ത ആകാശവും, അതാ ജ്യേഷ്ഠനെ അലട്ടുന്ന ഏറ്റവും വലിയ പ്രശ്നം.
0: നീ ചെന്നിട്ടേ അവൻ ഞാൻ വിളിക്കണമെന്ന് പറയാം. എല്ലാരും കൂടെ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചിട്ട് കാലെത്രയായി.
1: സ്നേഹശീല,
2: ഇനി എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു. ഇതാ ഏട്ടൻ വന്നല്ലോ.
3: പുറത്ത് നിലാവുണ്ട്, ഭൂമിയെ കാണാൻ നല്ല ഭംഗിയാ. കുറച്ചു സമയം ഞാൻ അവിടെ നിന്നുപോയി. അല്ല, എന്നെ കാത്തിരിക്കുന്നു.
2: കാത്തിരിക്കുകയാണ്, പക്ഷേ ഏട്ടനെ അല്ല, ഏടത്തിയെ. ഏടത്തി, ഒന്ന് വേഗം കൊണ്ടുവന്നേ.
1: ദാ വന്നു.
2: ജ്യേഷ്ഠൻ ഇവിടെ ഇരിക്കുക, അച്ഛന്റെ അരികിൽ. അച്ഛൻ കഴിഞ്ഞാൽ ഞങ്ങൾക്കടുത്ത്
0: ഇരുന്നോളാം. മോളെ, നീ വിളമ്പിക്കോ.
3: ഒരു തീന്മേശയ്ക്ക് ചുറ്റും നമ്മളെല്ലാം ഇങ്ങനെ ഒരുമിക്കുമ്പോൾ നമ്മുടെ അമ്മയുടെ സാന്നിധ്യം എന്റെ മനസ്സിലേക്ക് ഇരച്ചു കയറിയ ഭൂമിയെ പോലെ സർവസഹായ നമ്മുടെ അമ്മ.
0: ഭരതി, ഒന്നുമില്ല, നെഞ്ചിലെവിടെയോ ഒരു ഒന്ന് ഒന്ന് തകട്ടിയ പോലെ. പെട്ടെന്ന് വല്ലാത്തൊരു എരിച്ചില്.
1: രാത്രി കഞ്ഞിയാണല്ലോ പതിവ്, പത്യം തെറ്റിയത് കൊണ്ടാവും.
0: ഒന്നുമില്ല, ഒന്നുമില്ല. മോളെ, നീ വിളമ്പിക്കോ.
1: ഓ,
2: എടതി, ആ ചമ്മന്തി ഒരല്പം കൂടി
1: മതിയോ?
2: ഒരല്പം കൂടി ആവാന്നേ.
1: അമ്മ ഇങ്ങോട്ടാ, ചെറിയച്ചിന് ഞാൻ വിളമ്പ. ഇതാ
0: എന്റെ കുട്ടിയെ, ആ ചമ്മന്തി ഒക്കെ കൂടിയാണ് വിളമ്പ്.
1: ചെറിയച്ചിന്റെ ആദ്യ തീരട്ടെ.
2: അച്ഛാ, ഇപ്പൊ നമ്മളെല്ലാവരും ഉണ്ടല്ലോ, ഗൗരവമായ ഒരു കാര്യം പറയാനുണ്ടായിരുന്നു.
0: അത്താഴത്തിന് ശേഷം ഗൗരവപ്പെട്ടതൊന്നും പറയരുതെന്ന് ആ ശാസ്ത്രം.
2: അതിന് അത്താഴം കഴിഞ്ഞില്ലല്ലോ. ചേച്ചി, ചേച്ചി ഇങ്ങോട്ട് വിളമ്പിക്കോളൂ.
3: നാളെയും സമയമുണ്ടല്ലോ സ്നേഹശീല, കാലത്ത് ശ്രാദ്ധബലി കഴിഞ്ഞിട്ട് സംസാരിച്ചാ പോരെ.
2: ഞാനും സ്നേഹശീലനും നഗരത്തിൽ ജീവിക്കുന്നവരാ. ഞങ്ങളുടെ ജീവിതം ക്ലോക്കിലെ സെക്കൻഡ് സൂചി പോലെയാ, വിശ്രമം ഉണ്ടാവില്ല.
4: ഇന്ന് തന്നെ സംസാരിച്ച് കാര്യങ്ങളെല്ലാം പരസ്പരം പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാ നാളെ ബലി കഴിഞ്ഞാലുടനെ ഞങ്ങൾക്ക് അടുത്ത നടപടികളാവാലോ.
0: നടപടികളോ എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയാ.
2: പെട്ടെന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കേണ്ടി വന്നതിൽ ഞങ്ങൾക്കും പ്രയാസമുണ്ട്.
0: എന്ത് തീരുമാനം, എന്താണെന്ന് വെച്ചാ ഒന്ന് തെളിച്ചു പറയാ.
3: ഇവിടെ അന്യരായിട്ട് ആരുമില്ലല്ലോ, കാര്യം പറയാൻ നിങ്ങൾക്ക് ഒരു മുഖപുരയുടെ ആവശ്യമുണ്ടോ?
2: ഈ തറവാട് ഞങ്ങള് പൊളിച്ചു വിൽക്കാൻ തീരുമാനിച്ചു.
0: ഞാൻ ജീവിച്ചിരിക്കെ ഇത് പൊളിച്ചു വിൽക്കേ?
4: അതെ, വിൽക്കാൻ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട്.
2: നാളെ കച്ചവടത്തിന് ആള് വരുമ്പോ ഒരു പ്രയാസവും ഉണ്ടാവരുതെന്ന് വെച്ചാ ഇപ്പോഴേ പറഞ്ഞത്.
0: ഓഹോ, അപ്പോ എല്ലാം തീരുമാനിച്ചുറപ്പിച്ചാ വന്നതല്ലേ?
4: അതെ.
0: ഇങ്ങനൊരു തീരുമാനം എടുക്കുമ്പോ ക്ഷമാശീലനും പത്മാവതിയും മിനിക്കുട്ടിയും ഈ വൃദ്ധനും എവിടെ താമസിക്കണമെന്നും നിങ്ങൾ തീരുമാനം എടുത്തു.

0: കാണുമല്ലോ.
1: അത്
2: അതേപ്പറ്റി ഒന്നും ചിന്തിക്കാനുള്ള സമയം ഞങ്ങൾക്ക് കിട്ടിയില്ല.
0: നമ്മളെപ്പറ്റിയൊക്കെ ഓർക്കാൻ ഇവർക്ക് എവിടെയാണ് അച്ഛാ സമയം? ഞാൻ എഴുന്നേൽക്കുന്നു.
3: നീ ഇവിടെ ഇരിക്കുക, വലതും കഴിച്ചിട്ട്.
0: ഇന്നത്തെ അത്താഴം തൃപ്തി അയച്ച തൃപ്തിയായി. വയറും മനസ്സും നിറഞ്ഞു തുളുമ്പോയാ.
4: ഈ തറവാട് പൊളിക്കുന്നതിനെ പറ്റി അച്ഛനൊന്നും പറയാനില്ലേ? അതും ചെറിയച്ഛന്മാരുടെ ഇഷ്ടപ്രകാരം നടക്കട്ടെ എന്നാണോ?
0: മോളെ, എഴുതപ്പെടാത്ത ഈ ബന്ധങ്ങളെക്കാൾ എഴുതപ്പെട്ട പ്രമാണങ്ങളാണല്ലോ നിന്റെ ചെറിയച്ഛന്മാർക്ക് വലുത്. പിന്നെ എന്തിനാ കുട്ടി സ്നേഹം വാർന്നുപോയ വാക്കുകൾ കൊണ്ടൊരു തർക്കം?
3: ക്ഷമാശീല, നീ പോവാണോ? നീ ഇങ്ങനെ എല്ലാം നെഞ്ചിലേറ്റി ക്ഷമിക്കാൻ തുടങ്ങിയാൽ നിന്റെ ഭാര്യയും കുട്ടിയും വഴിയാധാരായി പോവില്ലേ? മോളെ, മുത്തച്ഛൻ തെറ്റേറ്റു പറയുക. ഈ മുത്തച്ഛനും മുത്തശ്ശിയും ഏത് ശപിക്കപ്പെട്ട നേരത്ത നിന്റെ അച്ഛന്റെ ചെവിയിൽ ക്ഷമാശീല എന്ന് വിളിച്ചുപോയത്. മതി, എനിക്കും അത്താഴം തൃപ്തിയായി.
1: അത്താഴം അലസി പിരിഞ്ഞല്ലോ.
4: ചെറിയച്ഛന്മാർ അവിടെ തന്നെ ഇരുന്നോളൂ, ഞാൻ വിളമ്പി തരാം.
5: ആ, ഇനി ഞങ്ങൾക്കായിട്ട് അത്താഴമൊന്നും വേണ്ട.
4: കഴിക്കണം. മിനിക്കുട്ടിയാ പറയണത്, എല്ലാ ദുരിതങ്ങളും സ്വയം നെഞ്ചിലേറ്റി ക്ഷമിക്കുന്ന അച്ഛനല്ല ഇത്. സ്വന്തം പരിതാപങ്ങൾ ഒരു പഴങ്കഥ പോലെ പാടി ആശ്വാസം കണ്ടെത്തുന്ന അമ്മയും അല്ല, ജീവിതത്തെ വളരെ പ്രായോഗികമായി നോക്കിക്കാണുന്ന മിനിക്കുട്ടിയാണ് പറയുന്നത്. ഞങ്ങൾ ഇവിടെ നിറക്കിവിട്ട് ഈ തറവാട് പൊളിച്ചു വിൽക്കാമെന്ന് ആരും കരുതണ്ട.
5: മിനിക്കുട്ടി, നീ ആരോടാ സംസാരിക്കുന്നതെന്ന് ഓർക്കണം.
2: ഈ തറവാടിന്റെ പ്രമാണം ഞങ്ങളുടെ പേരിലാ. അതെന്ത് ചെയ്യണോന്ന് ഞങ്ങൾ തീരുമാനിക്കും.
5: വെറുതെ മുതിർന്നവർ സംസാരിക്കുന്നതിനിടയിൽ കയറി സംസാരിക്കാൻ വരരുത്.
2: ഒരു കാര്യം സ്നേഹശീലം പറയാം, ഇവിടുത്തെ പടിഞ്ഞാറ്റകവും അതിനകത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളും എനിക്ക് അവകാശപ്പെട്ടതാ. എന്ന് വെച്ചാ അതിനകത്തെ കട്ടിലും മേശയും തുടങ്ങി കിണ്ടിയും കോളാമ്പിയും വരെ ക്രയവിക്രയം ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്. ഞാൻ കൊണ്ടുപോയി അതങ്ങ് വിൽക്കും.
4: പടിഞ്ഞാറ്റകത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളിൽ ചെറിയച്ഛൻ മണപ്പൂർവ്വം മറന്നുപോയ ഒന്നുകൂടിയുണ്ട്, എന്റെ മുത്തശ്ശൻ. അത് എന്ത് ചെയ്യാനാ ഉദ്ദേശം? വിൽക്കാനോ അതോ?
0: മിനിക്കുട്ടി,
6: എള്ളും പൂവും ചന്ദനോ മൂന്ന് പ്രാവശ്യം. ഇനി തീർത്ഥം മൂന്ന് പ്രാവശ്യം. ഇനി അമ്മയെ മനസ്സിൽ ധ്യാനിച്ച് മൂന്നുരുള ചോറ്. കുറച്ചിനോട് മാറി നിൽക്കുക, കൈകൾ നനച്ച് അടിച്ചോളൂ.

0: എല്ലാവരുടെയും മുഖത്ത് എന്താ ഇത്ര കനം? ഞങ്ങൾ ഞങ്ങളുടെ കാര്യം പറഞ്ഞു, ഞങ്ങൾ അത് ചെയ്യുകയും ചെയ്യും.
1: അത്ര തന്നെ, സ്വന്തമെന്നും ബന്ധമെന്നും പറഞ്ഞ് ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ല. ഇവിടെ ജീവിക്കണമെങ്കിൽ പണം വേണം, പണം.
0: അതെ, അതിനുള്ള വഴി അവനവൻ തന്നെ കണ്ടെത്തണം.
1: ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രശ്നങ്ങളില്ലേ? ഏട്ടനെയും കുടുംബത്തെയും സംരക്ഷിക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റുമോ?
0: കേട്ടോ മോളെ, മിനിക്കുട്ടി, നീ ഇത്തിരി പ്രാക്ടിക്കലായി ചിന്തിക്കുന്നവളല്ലേ? പണം ഉണ്ടെങ്കിലല്ലേ ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റൂ.
1: മോളെ, ചെറിയച്ചന്മാർക്ക് ചെറിയമ്മമാരെയും കുട്ടികളെയും നല്ല നിലയിൽ നോക്കണ്ടേ? അതിനുള്ള പണം ഞങ്ങൾ തന്നെ കണ്ടെത്തിയല്ലേ പറ്റൂ.
0: അതെ, ഏട്ടൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ നിസ്സംഗത പാലിച്ചാൽ എന്താ ചെയ്യുക?
1: തറവാട് ഭാഗം വെച്ചപ്പോ ഏട്ടൻ ഒരഭിപ്രായമില്ലായിരുന്നു.
0: അതെ,
1: ഇക്കാലത്ത് കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ ഏട്ടാ.
0: എന്താ ആരും ഒന്നും മിണ്ടാത്തത്?
1: അത് തന്നെയാ എനിക്കും ചോദിക്കാനുള്ളത്. രക്ഷപ്പെടാനാണെങ്കിൽ ഏട്ടന്റെ മുന്നിൽ ഇനിയും മാർഗങ്ങളുണ്ട്.
0: അതെ, പക്ഷേ ഈ സ്വഭാവം മാറ്റണം.
1: ദേ, തയ്യാറാണെങ്കിൽ ഏട്ടന് 2 മാസം കൊണ്ട് നല്ലൊരു വീടുണ്ടാക്കാം, മിനിക്കുട്ടിയുടെ കല്യാണവും നടത്താം.
0: അതെ, എന്താ തയ്യാറാണോ? ഒരു പുതിയ ബിസിനസ്സാ ഈ. ബിസിനസ് കൊണ്ട് കോടീശ്വരന്മാരായവർ നഗരത്തിലുണ്ട്.
2: എന്ത് ബിസിനസ്സാ ചെറിയച്ചന്മാർ ഉദ്ദേശിക്കുന്നത്?
0: ഇപ്പോ നമ്മുടെ കിണറ്റിൽ നിന്നും 100 കണക്കിന് കുടുംബങ്ങൾ വെള്ളം കൊണ്ടുപോകുന്നുണ്ടല്ലോ. ആദ്യം അത് നിർത്തണം,
1: എന്നിട്ട് പണം വാങ്ങി വെള്ളം വിൽക്കണം.
3: വെള്ളം വിൽക്കേ?
0: നാട്ടും പുറത്ത് ജീവിക്കുന്നവർക്ക് ഇക്കാലത്ത് കുടിവെള്ളത്തിന്റെ വിൽപ്പന സാധ്യത എത്രയാന്നറിയില്ല.
1: ഇപ്പോഴേ ഉറവ വറ്റാത്ത കിണറുള്ളവരെല്ലാം കുടിവെള്ളം കുപ്പിയിലാക്കി വിറ്റ് കോടീശ്വരന്മാരായിക്കൊണ്ടിരിക്കുക. അതിന് വിവരം വേണ്ടേ?
0: വിദൂരമല്ലാത്ത ഭാവിയിൽ ഈ രാജ്യത്തെ ഏറ്റവും വലിയ ധനികൻ ഉറവ വറ്റാത്ത ഒരു കിണർ സ്വന്തമായിട്ടുള്ളവനായിരിക്കും.
4: മതി, മതി പ്രസംഗിച്ചത്. കുടിവെള്ളം വിറ്റ് ഈ കുടുംബത്തിനൊന്നും ആവണ്ട.
1: കണ്ടോ കണ്ടോ, ഇതാ കുഴപ്പം.
0: വെള്ളം വിൽക്കുന്നത് വലിയ അപരാധമൊന്നുമല്ല. രാജ്യങ്ങൾ തമ്മിൽ നദീജലം വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നില്ലേ? പച്ചവെള്ളം കുപ്പിയിലാക്കി വിൽക്കാൻ തുടങ്ങിയിട്ട് കാലെത്രയായി. നഗരത്തിൽ കഴിയുന്ന ഞങ്ങൾ പൈപ്പ് വെള്ളം പണമടച്ച് വാങ്ങുന്നവരാ.
1: ദേ, ഒരു

0: കാര്യം പറയാം. കാലത്തിനനുസരിച്ച് മാറാൻ കഴിഞ്ഞില്ലെങ്കിൽ ജീവിതത്തിന്റെ പുറമ്പോക്കിലേക്ക് തള്ളപ്പെടും. അത് മറക്കണ്ട.
1: മാറിക്കോളൂ, എല്ലാവരും കാലത്തിനനുസരിച്ച് മാറിക്കോളൂ. പക്ഷേ ജന്മം കൊണ്ട് നമുക്കെല്ലാം ഒരു കോലമുണ്ട്, അത് മനുഷ്യന്റേതാണ്. ആ രൂപവും വെച്ച് ഒരു മൃഗത്തേക്കാൾ നികൃഷ്ടനാവാൻ ഞാൻ തയ്യാറല്ല.
2: തയ്യാറല്ലെങ്കിൽ വേണ്ട, കാരണം ഏട്ടനെ കൊണ്ട് അതിനൊന്നും പറ്റില്ല. പകരം മറ്റൊരു നിർദ്ദേശം വെക്കട്ടെ, പടിഞ്ഞാറ്റകവും തെക്കിനിയും ഏട്ടനെടുത്തോളൂ. അത് പൊളിച്ച് മരങ്ങൾ വിറ്റാൽ ഏട്ടന് നല്ലൊരു വീട് വെക്കാം. ബാക്കി വരുന്ന പണം കൊണ്ട് മിനിക്കുട്ടിയുടെ വിവാഹവും നടത്താം.
3: മക്കളെ, നിങ്ങൾ സത്യമാണോ ഈ പറയണത്?
0: ഞങ്ങള് പറഞ്ഞത് ഏട്ടന്റെ നന്മയ്ക്ക് വേണ്ടിയാ.
4: ചെറിയച്ചാ സത്യമാണോ പറയുന്നത്?
0: നിനക്കെന്താ സംശയം?
2: ഏടത്തി എന്താ ഒന്നും മിണ്ടാത്തത്?
5: ഇങ്ങനെ ഒരു നല്ല മനസ്സ് നിങ്ങൾക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ ഞാൻ വൈകി.
0: പക്ഷേ ഏട്ടന്റെ പേരിലുള്ള ആ കിണറും ഊട്ടുപരയും ഞങ്ങൾക്ക് തരണം.
5: അത് നിങ്ങൾ എടുത്തോളൂ.
2: സമ്മതം തരേണ്ടത് ഏട്ടനാണ്.
3: എന്താ ക്ഷമാശീല, നീ ഒന്നും പറയാത്തത്?
4: സമ്മതമാണെന്ന് പറയാ അച്ഛാ.
5: എന്താ ഒന്നും മിണ്ടാത്തത്? സമ്മതമാണെന്ന് പറഞ്ഞൂടെ?
3: ക്ഷമാശീല, സമ്മതാണെന്ന് പറ മോനെ.
1: സമ്മതമല്ല
4: അച്ഛാ.
3: ഉറവ പറ്റാത്ത നമ്മുടെ ഈ കിണറ് സ്വന്തം പേരിലാക്കി കുടിവെള്ളം വിൽക്കാനുള്ള ഈ നീക്കത്തിന് ക്ഷമാശീലൻ അനുവദിക്കില്ല.
0: ഒരു പക്ഷേ കുടിവെള്ളം ഞങ്ങൾ വിൽക്കുകയോ വിൽക്കാതിരിക്കുകയോ ചെയ്യും. ദേ, ഇനി ഞങ്ങൾക്കൊന്നും പറയാനില്ല. ഒരാൾ നന്നാവില്ലെന്ന് സ്വയം ശാഠ്യം പിടിച്ചാൽ ആര് വിചാരിച്ചാലും അയാളെ സഹായിക്കാനാവില്ല.
2: അതെ, ഇത്രയും പറഞ്ഞത് ഏടത്തിയെയും മിനിക്കുട്ടിയെയും ഓർത്താ.
0: ഏട്ടാ, സ്വന്തം ഭാര്യയെയും മക്കളെയും മറന്നുകൊണ്ടുള്ള ഈ വിശാല വീക്ഷണം ഏട്ടനെ അപകടത്തിലേക്കേ എത്തിക്കൂ.
2: നോക്കൂ, കുറച്ചുകൂടി സമയം തരാം. പെട്ടെന്നൊരു തീരുമാനത്തിലെത്തുക, ഇല്ലെങ്കിൽ നാളെ തന്നെ ഈ തറവാട് പൊളിച്ചു വിൽക്കുന്ന നടപടിയിലേക്ക് ഞങ്ങൾക്ക് നീങ്ങേണ്ടി വരും.
0: ഊട്ടുപുരയിൽ അന്തിയുറങ്ങാനാണ് യോഗമെങ്കിൽ എന്താ ചെയ്യ? നീ വാ.
4: അച്ഛാ, സമ്മതാണെന്ന് പറയൂ അച്ഛാ.
3: മോളെ, നമ്മുടെ കിണറ്റിലെ വെള്ളം വിറ്റ് കിട്ടുന്ന സൗഭാഗ്യം നമുക്ക് വേണോ? 1200 കുടുംബങ്ങളുടെ ശാപം വില കൊടുത്ത് വാങ്ങണോ നമ്മൾ?
4: നമ്മൾ അതിന് വെള്ളം വിൽക്കുന്നില്ലല്ലോ. കിണറും ഊട്ടുപുരയും ചെറിയച്ഛന്മാർക്ക് കൈമാറിയിട്ട് തറവാട് നമ്മൾക്ക് കിട്ടുകയല്ലേ ചെയ്യുന്നത്?
3: മോളെ, അവർ കിണറ്റിലെ വെള്ളം വിൽക്കും.
4: അവരെന്തെങ്കിലും ചെയ്യട്ടെ, നമുക്കെന്താ?
3: ഒന്നുമില്ലേ, ഒന്നുമില്ലേ. മോളെ, നീ ഒന്ന് ആലോചിച്ചു നോക്ക്. നമ്മുടെ കുഞ്ഞുമോള് അവളുടെ കുടുംബം പുലർത്തുന്നത് നമ്മുടെ കിണറ്റിലെ വെള്ളം പല വീടുകളിലും എത്തിച്ചാണ്.
4: എന്ന് വെച്ചാൽ നമ്മുടെ കിണറ്റിലെ വെള്ളം കൊണ്ട് കുഞ്ഞുമോൾക്ക് ജീവിക്കാം, നമുക്കത് പാടില്ല. കുഞ്ഞുമോൾക്ക് വേണമെങ്കിൽ കുടിവെള്ളം വിൽക്കാം. ഞാനും അമ്മയും എങ്ങനെ ജീവിച്ചാലും അച്ഛനൊന്നുമില്ലല്ലോ.
3: കുഞ്ഞുമോള് വെള്ളം വിൽക്കുകയല്ലോ, വീടുകളിൽ എത്തിക്കുന്നതിനുള്ള കൂലി വാങ്ങുകയല്ലേ?
4: രണ്ടും ഒന്ന് തന്നെയാ. അച്ഛൻ ഈ തീരുമാനം മാറ്റിയില്ലെങ്കിൽ ചെറിയച്ഛന്മാര് തറവാട് പൊളിക്കൂ, നമ്മൾ ആ ഊട്ടുപുരയിൽ കഴിയേണ്ടിയും വരും.
3: ഒരു കാലത്ത് ഒരുപാട് പേർ ആ ഊട്ടുപുരയിലും അന്തിയുറങ്ങിയിട്ടുണ്ട്.
4: ഉണ്ടായിരിക്കാം, പക്ഷേ അച്ഛനും അമ്മയ്ക്കൊപ്പം ഈ മിനിക്കുട്ടി ഊട്ടുപുരയിലേക്ക് കയറില്ല. പകരം അച്ഛൻ ആർക്കും വിട്ടു കൊടുക്കാതെ നെഞ്ചോട് ചേർത്ത് വെച്ച ആ കിണറ്റിൽ ചാടി ഈ മിനിക്കുട്ടി.
5: ഒരു തീരുമാനം എടുക്കാതെ ഇവിടെ വന്നിരിക്കുക.
3: എന്റെ തീരുമാനത്തിൽ ഒരു മാറ്റവും ഇല്ല.
5: എന്ന് വെച്ചാ ഞാനും മോളും ജീവിതാവസാനം വരെ നരകത്തിൽ ജീവിക്കണോന്ന് അല്ലേ? ഈ കിണർ ഊട്ടുപറി അവർക്ക് കൊടുത്താൽ എന്താ?
3: നീ ഒന്ന് പതുക്കെ പറ. ആ മൂസ ഇങ്ങോട്ട് വരുന്നു.
6: മാണ്ടാ, നിങ്ങളെ ഉറക്ക തന്നെ പറഞ്ഞോളീന്ന് എന്താ ഇത്? നമ്മളിപ്പം വെറും മൂസ അല്ല, അതാ അങ്ങക്ക് വെച്ചു. നമ്മളിപ്പോ പാറ മൂസ. ആ നിങ്ങളെ പോലെ തന്നെ ഞമ്മക്ക് ഞമ്മളെ ബാപ്പ അന്ന് ആർക്കും വേണ്ടാത്ത ഒരേ ഏക്കറ പാറയേനുന്ന്. പാറപ്പുറത്ത് എന്ത് കുലുമാലും അട്ടുപാറ തൂന്നി വിചാരിച്ചു നിൽക്കുമ്പോഴാണ് പാറ കോടറ് വരുന്നത്. ഞമ്മളെ പാറ പൊട്ടി ചുറ്റി കായുണ്ടാക്കി. മാത്തിരല്ല, ഞമ്മളൊരു ബംഗളാവും വെച്ച് ഒരു കാറും വാങ്ങി. കിട്ടിയതുകൊണ്ട് എങ്ങനെ കായുണ്ടാക്കണോന്ന് ഇക്കാലത്ത് ഞമ്മൾ ചിന്തിക്കേണ്ടത്. എവിടെ വീണാലും അവിടെ നിന്ന് ഒരു തരി മണ്ണും കൊണ്ടേ ഞമ്മൾ ഉണീച്ചു. അതാണ് പാറ മൂസ. അപ്പൊ ഞമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത് എന്താന്ന് ചോദിച്ചാല്, ഈ തറമാട് പൊളിച്ച് വെക്കുന്നുണ്ട് ചില സുരുതിയൊക്കെ കേട്ട് നബിനാവുന്ന കച്ചവട അയക്കാലോ എന്ന് വിചാരിച്ചു വന്നതാ. എവിടെ നിങ്ങൾ അനുസന്മാര്?
5: ഉമ്മറത്തുണ്ട്.
6: നബി, ഞാൻ നമ്മളെ ഓല ഒന്ന് നോക്കട്ടെ.
5: കേട്ടില്ലേ, ഇക്കാലത്ത് ജീവിക്കണമെങ്കിൽ ഇച്ചിരി ചുണ വേണം. ആ മൂസനെ കണ്ടു പഠിക്കും.

0: എന്തു പറ്റി? അവന്റെ ദുസ്വപ്നം കണ്ട് പേടിച്ചു.
1: അമ്മേ അമ്മേ, അച്ഛൻ എന്തിനാ വാവിട്ട് കരഞ്ഞത്?
0: എന്തിനാ ഇങ്ങനെ കരയുന്നത്? കുട്ടി, നിന്റെ അച്ഛന്റെ രണ്ടു കണ്ണും നിറഞ്ഞു ഒഴുകുന്നുണ്ടല്ലോ.
1: അച്ഛാ അച്ഛാ, എന്താ
2: ഉപ്പൽ പാവതി?
1: എന്താ
2: മിനിക്കുട്ടി?
1: എന്താ
2: മിനിക്കുട്ടി? മോളെ, എനിക്ക് അച്ഛൻ കിടക്കുന്ന പടിഞ്ഞാറ്റകത്തേക്കുള്ള വഴി കാണിച്ചതാ. എനിക്കിന്ന് എന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് കിടക്കണം.
3: ഞാനിവിടെ ഉണ്ട് കുട്ടിയെ, ഇതാ നിന്റെ അരികില്.
2: അച്ഛന്റെ നെഞ്ചിലേക്ക് ഈ മുഖമൊന്ന് അമർത്തി പിടിക്ക. എന്തിനാണ് അച്ഛ എല്ലാ പേക്കിനാവുകളും എന്നെ ഇങ്ങനെ വേട്ടയാടുന്നത്? എന്തിനാണ് അച്ഛ?
3: എന്തു സ്വപ്നാ കുട്ടിയെ നീ കണ്ടത്?
2: ഇവിടെ ഇവിടെ സ്നേഹശീലനും ദാനശീലനും
4: ഞങ്ങൾ ഇവിടെ തന്നെയുണ്ട്.
2: നിങ്ങൾക്കെല്ലാവർക്കും എന്നോട് വെറുപ്പും അവജ്ഞയുമായിരിക്കും. നിങ്ങളെല്ലാവരും കിണറ്റിലെ വെള്ളം വിൽക്കാൻ പറഞ്ഞില്ലേ? അതാണ് അതാണ് എന്നെ ഒരു പേക്കിനാവിലേക്ക് വലിച്ചഴിച്ചത്.
3: എന്ത് ദുസ്വപ്ന കുട്ടിയെ നീ കണ്ടത്?
2: അത് ഞാൻ പറയാച്ച പറയാം. നമുക്കിടയിലേക്ക് ഒരാൾ വന്നിരുന്നു, ഒരു കോടീശ്വരനായ ചെറുപ്പക്കാരൻ, നമ്മുടെ മിനിക്കുട്ടിയുടെ ഭർത്താവായി.
5: ആ പേനി വിളിച്ചിട്ട് കാര്യമില്ല, ഞാൻ ക്ഷമാശീലന്റെ മകൾ മിനിക്കുട്ടിയുടെ ഭർത്താവാണ്. ഈ കിണർ എനിക്ക് സ്ത്രീധനമായി കിട്ടിയതാണ്. ഇന്നു മുതൽ വെള്ളത്തിന് വേണ്ടി ആരുവിടെ കാത്തു നിൽക്കണ്ട. കുടിവെള്ളം കുപ്പികളിലാക്കി ഞാൻ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. കാശ് കൊടുത്ത് നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങാം.
6: പച്ചവെള്ളം പറച്ചുവാന്റെ സൃഷ്ടിയാണ്. ഈ കണ്ടിലെ വെള്ളത്തിന് ഞങ്ങൾ കൂടി അവകാശപ്പെട്ട.
5: പച്ചവെള്ളം മാത്രമല്ല, ഈ ഭൂമിയിലെ സകല ചരാചരങ്ങളും ദൈവസൃഷ്ടിയാണ്. പക്ഷെ നമ്മൾ മനുഷ്യർ ഭൂമിയും ആകാശവും മലകടലും നദികളും വന്യവനങ്ങളും പരസ്പരം പങ്കുവെച്ച് പ്രമാണങ്ങളാക്കിയിരിക്കുകയല്ലേ. അതേപോലെ ഉറവ പറ്റാത്ത ഈ ഒരു കിണറിന്റെ പ്രമാണം എന്റെ പേരിലാണ്. ഈ രാജ്യത്ത് പറ്റാത്ത ഈ തെളിനീരുറവ എനിക്ക് സ്വന്തമാണ്.
7: ഞങ്ങളോട് ദയ കാണിക്കണം. ജീവിക്കാൻ ഒരു ഗതിയുമില്ലാത്തവരാണ് ഞങ്ങൾ. പച്ചവെള്ളം കുടിച്ച് വിശപ്പ് ശമിപ്പിക്കുന്നവർ. നിങ്ങൾ അതിനു കൂടി പണം ആവശ്യപ്പെട്ടാൽ ചങ്കുടങ്ങി ഞങ്ങളെല്ലാം മരിച്ചു പോകും.
5: പണമില്ലെങ്കിൽ വിദൂരമല്ലാത്ത ഭാവിയിൽ നിങ്ങൾക്ക് ശ്വസിക്കാൻ ശുദ്ധവായു ലഭിച്ചെന്ന് വരില്ല. ഓക്സിജൻ പാർലറുകളാണ് എന്റെ അടുത്ത പ്രോജക്ട്. ശുദ്ധവായു കൊച്ചു കൊച്ചു സിലിണ്ടറുകളിലാക്കി ഞാൻ വിൽക്കും. ആരിവിടെ കാത്തു നിൽക്കണ്ട. പണമുള്ളവർക്ക് കുടിവെള്ളം മാർക്കറ്റിൽ പോയി വാങ്ങാം. മാറി
8: നിൽക്കാൻ
5: ഒഴിഞ്ഞു പോവാൻ ഒഴിഞ്ഞു പോവാൻ ആട്ടി ഓടിക്കണ്ട എല്ലാത്തിനെയും.
9: വേണ്ട, അവരൊന്നും ചെയ്യരുത്. ഈ ഭൂമിയിലെ നീരുറവ ആരുടെയും സ്വന്തമല്ല. അവരൊന്നും ചെയ്യരുത്.
5: ശബ്ദിച്ചു പോ.

0: ചെയ്യരുത്.
1: അച്ഛനും അമ്മയും എല്ലാ സൗഭാഗ്യങ്ങളും സുഭിക്ഷമായി ആസ്വദിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടാതെ കഴിഞ്ഞുകൊള്ളണം.
2: ഞങ്ങൾക്ക് ഈ ആർഭാടങ്ങളൊന്നും വേണ്ട. പക്ഷേ ദാഹജലത്തിനു വേണ്ടി ചങ്കു പൊട്ടിക്കരയുന്നവർക്ക് നമ്മുടെ കിണറ്റിലെ വെള്ളം യഥേഷ്ട ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം നൽകണം.
1: പറഞ്ഞല്ലോ, ഇടപെടലുകൾ എനിക്കിഷ്ടമല്ല.
2: കിണറ്റിലെ വെള്ളം വിൽക്കുന്നത് എനിക്കും ഇഷ്ടമല്ല.
1: നിങ്ങളുടെ ഇഷ്ടവും അനിഷ്ടവും അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. ഈ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ മകൻ, അഞ്ചുകാശിന് ഗതിയില്ലാത്ത ക്ഷമാശീരന്റെ മകളുടെ കഴുത്തിൽ താലി കെട്ടിയത് ഉറവ് പറ്റാത്ത ഈ കിണർ മോഹിച്ച് മാത്രമാണ്.
2: പത്മാവതി, നീ കേട്ടില്ലേ?
3: കേട്ടു. ഇനി ഓരോന്ന് കാണുകയും കേൾക്കുകയും ചെയ്യാതെ അവസാനിപ്പിച്ചാ മതിയായിരുന്നു.
2: എന്തൊരു ദുരവസ്ഥ! കാശില്ലാത്തവന് ദാഹജലം കിട്ടാത്ത കാലം, പണമുള്ളവന് മാത്രം ശുദ്ധമായി കിട്ടുന്ന അവസാന കാലം.
3: നോക്കൂ, കുഞ്ഞുമോളല്ലേ ആ വരുന്നത്?
2: എനിക്ക് ആ കുട്ടിയെ കാണണ്ട. ഈ കിണറിനെ ആശ്രയിച്ചായിരുന്നു അവളുടെ കുടുംബം കഴിഞ്ഞു പോന്നത്.
3: എന്റെ പരദേവതേ, ഒന്നരക്കാലം കൊണ്ട് വേച്ച് വേച്ച് വരുന്നത് കണ്ടില്ലേ?
4: ശീലമാമാ,
2: എന്താ മോളെ?
4: ആഴമറിയാത്ത വറ്റി വരണ്ട കിണറ്റിലേക്ക് ഞങ്ങളെ എടുത്തെറിഞ്ഞത് എന്തിനായിരുന്നു? എന്തിനായിരുന്നു ശീലമാമ? 10 വീടുകളിൽ വെള്ളം എത്തിക്കുമ്പോ ഞങ്ങളുടെ ജീവിതത്തിന് അത്തരമാറ്റ ആശ്വാസമായിരുന്നു. നിത്യരോഗിയായ അമ്മയുടെ വരണ്ട ചങ്ക് നനയ്ക്കാൻ, ചുട്ടുപൊള്ളുന്ന എന്റെ അച്ഛന്റെ നെറുകയിൽ തളിക്കാൻ, ഒരു കൈക്കുടന്ന ശുദ്ധജലത്തിന് വേണ്ടി ഇനി ഈ കുഞ്ഞുമോളി ഭൂമുഖത്ത് ഏത് നീരുറവ് തേടിയാ പോവേണ്ടത്?
2: മോളെ, മിനിക്കുട്ടി മോളെ, നീ ഈ കുഞ്ഞുമോളെ കണ്ടോ? നമ്മുടെ കിണറ്റിൽ നിന്നും ഇവൾക്കും വെള്ളം നിഷേധിച്ചിരിക്കുന്നു.
3: മോളെ, നീ അയാളോട് പറ, വെള്ളം വിറ്റുണ്ടാക്കുന്ന സൗഭാഗ്യം നമുക്ക് വേണ്ട.
4: മിനിക്കുട്ടി, എനിക്ക് വേണ്ടിയെങ്കിലും.
5: നിങ്ങളെല്ലാം എന്താ ഈ പറയുന്നത്? അദ്ദേഹം ഒരു ബിസിനസ്സുകാരനാണ്, ഞാൻ അയാളുടെ ഭാര്യയും. അദ്ദേഹത്തിന്റെ വ്യവസായത്തിൽ ഞാൻ എങ്ങനെ ഇടപെടും? നമുക്ക് വേണ്ടതെല്ലാം അദ്ദേഹം ചെയ്തു തരുന്നില്ലേ? ഈ നാടിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കാൻ അദ്ദേഹം ആരാ? ഇവിടുത്തെ രാജാവോ? അത്തരം കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ല, കാരണം അദ്ദേഹത്തിന് അത് ഇഷ്ടമല്ല. ഡ്രൈവർ, ഡ്രൈവർ, വണ്ടി എടുക്കൂ.
1: ആ കുഞ്ഞുമോളല്ലേ, ഇങ്ങോട്ടിരിക്കൂ. ഇനി പറഞ്ഞോളൂ.
4: ഈ കിണറ്റിലെ വെള്ളം കൊണ്ടാണ് ഞങ്ങളുടെ കുടുംബം ജീവിച്ചിരുന്നത്. അതുകൊണ്ട്
1: കുഞ്ഞുമോൾക്ക് വെള്ളമെടുക്കാനുള്ള അനുവാദം വേണം. അനുവാദം തരാം, പക്ഷേ കുഞ്ഞുമോളെ വിട്ടുവീഴ്ചകൾ എന്തൊരു കാര്യത്തിനും ആവശ്യമാണ്. ആരെയും ഭയപ്പെടാതെ കുഞ്ഞുമോൾക്ക് കിണറ്റിൽ നിന്നുള്ള വെള്ളം എടുക്കാൻ അനുവാദം ഞാൻ തന്നിരിക്കുന്നു. എന്നെ അനുസരിച്ചാൽ നിനക്കും നല്ലത്.
2: കുഞ്ഞുമോളെ, കുഞ്ഞുമോളെ, കുഞ്ഞുമോളെ, പത്മാവതി, നീ കണ്ടില്ലേ നമ്മുടെ കുഞ്ഞുമോള്? പത്മാവതി, നീ അങ്ങോട്ടൊന്ന് നോക്ക്, കുഞ്ഞുമോള് അവള് നമ്മുടെ കിണറിനരിലേക്കാണല്ലോ ഓടുന്നത്. അയ്യോ പത്മാവതി, കുഞ്ഞുമോൾ എന്താ ചെയ്യാൻ പോകുന്നത്? അവൾ എന്താ ചെയ്യാൻ പോകുന്നത്?
3: കുഞ്ഞുമോളെ,
2: അയ്യോ, അവൾ കിണറിന്റെ ചുറ്റുമതിൽ കയറുന്നല്ലോ.
3: കുഞ്ഞുമോളെ,
2: കിണറ്റിലേക്ക് ചാടല്ലേ.
3: അയ്യോ, ഓടി വരണേ, ഓടി വരണേ, ഒന്ന് ഓടി വരണേ, കുഞ്ഞുമോളെ
2: രക്ഷിക്കണേ. ആരൊക്കെയോ ഇങ്ങോട്ട് ഓടി വരുന്നുണ്ട്. ആ വരുന്നത് നമ്മുടെ നാട്ടുകാരല്ലോ, ആയുധങ്ങളുമായാണല്ലോ അവർ വരുന്നത്. ഈശ്വര, എന്തൊക്കെ വേഷം!

0: എന്തൊക്കെ ഭാഷകളിലാണ് അവർ സംസാരിക്കുന്നത്?
1: അവര് നമ്മുടെ കിണറിന് നേരെ വരുന്നു.
0: അവർ നമ്മുടെ കിണറിന് വേണ്ടി വരുന്നവരാണ്. ഏതോ വരണ്ട ദേശത്തെ ആർത്തരായ ജനക്കൂട്ടം. ചേർത്ത് പിടിച്ചോ വേഗം ആ കിണറ്റിലേക്ക് ചാടാം. നമുക്കും ചാടാം. ചാടിക്കൊള്ളൂ പത്മാവതി, ചാടിക്കൊള്ളൂ, ചാടിക്കൊള്ളൂ പത്മാവതി, ചാടിക്കൊള്ളൂ.

0: മോനെ, എടാ മോനെ, മോനെ,
1: അച്ഛാ, ആ പേക്കിനാവ് ഇപ്പോഴും എന്നെ ഭയപ്പെടുത്തുന്നു. ഈ ഭൂമിയിൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ ആർത്തനാദം അതിപ്പോഴും എന്റെ കാതുകളിൽ മാറ്റൊല്ലിക്കൊള്ളുകയാണ് അച്ഛാ.
2: ക്ഷമാശീല, നീ കണ്ട പേക്കിനാവ് വരും കാലത്തിന്റെ കഥയാണ്.
3: ഇല്ല ഇല്ല, ഈ കിണറ്റിലെ വെള്ളം വിറ്റിട്ട് ഒരു സൗഭാഗ്യവും എനിക്കും എന്റെ കുടുംബത്തിനും വേണ്ട. എനിക്കൊരു വീടില്ലെങ്കിൽ വേണ്ട, എന്റെ മകൾക്ക് മകന്റെ ഭാഗ്യമില്ലെങ്കിൽ അതും വേണ്ട. എന്നാലും എന്നാലും ആരൊക്കെ പറഞ്ഞാലും ഈ കിണർ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല, ആർക്കും വിട്ടുകൊടുക്കില്ല.
1: ഇത് ഈ നീരുറവ എനിക്ക് എന്റെ അച്ഛനിലൂടെ ലഭിച്ചതാണ്. അത് ഞാൻ എന്റെ മക്കളിലൂടെ തലമുറകളിലേക്ക് പകർന്നു കൊടുക്കും. ഈ ഭൂമിയിൽ പിറക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്, ഒരു പ്രാർത്ഥനയോടെ. നമുക്ക് ശേഷം നമ്മുടെ പരമ്പരയ്ക്ക് വേണ്ടി നമ്മുടേതായ ചില ശേഷിപ്പുകൾ
4: ക്ഷമാശീലന്റെ പേക്കിനാവുകളിൽ ചിലത് നാടകം സമാപിക്കുന്നു. രചന ശ്രീ പ്രദീപ് കുമാർ കാവുന്തറ. സംവിധാനം കോന്നിയൂർ വിജയകുമാർ, സി കൃഷ്ണകുമാർ. സംഗീതം ശ്രീ പ്രേംകുമാർ വടകര.

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര റാങ്കുലോവുമായി കൂടിക്കാഴ്ച നടത്തി. സെയ്ഷൽ സന്ദർശനത്തിനിടെ നടന്ന കൂടിക്കാഴ്ചയിൽ ഇരുരാജ്യങ്ങളും തമ്മിലുള്ള വിപുലീകരിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ നടപ്പാക്കലിലെ പുരോഗതി അവലോകനം ചെയ്തു. തദ്ദേശീയ പ്രതിരോധ ഉൽപ്പാദനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യ കൂടുതൽ സുരക്ഷിതവും സ്വയം പര്യാപ്തവുമായി മാറുകയാണെന്ന് മൻ കി ബാത്തിൽ പ്രധാനമന്ത്രി. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം നാളെ പുനരാരംഭിക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് 2 ദിവസം കൂടി സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിലൂടെ സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താം. സംസ്ഥാനത്ത് 17.53 ലക്ഷം കുഞ്ഞുങ്ങൾക്ക് പൾസ് പോളിയോ തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ. ഇന്ന് ബൂത്തുകളിൽ എത്താൻ കഴിയാത്ത കുരുന്നുകൾക്ക് ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും നാളെയും മറ്റന്നാളും വീടുകളിലെത്തി മരുന്ന് നൽകും. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. 11 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇംഗ്ലണ്ട് ടെസ്റ്റ് ക്യാപ്റ്റൻ ബെൻ സ്റ്റോക്സ് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ട്രെൻഡ് ബ്രിഡ്ജിൽ ന്യൂസിലൻഡിനെതിരായ 3rd ടെസ്റ്റ് കരിയറിലെ അവസാന മത്സരമായിരിക്കുമെന്നും താരം. ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക കാനഡയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ ഓസ്ട്രേലിയയ്ക്ക് 171 റൺ വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക്.

രഞ്ജിനി. ശ്രോതാക്കളുടെ പ്രിയ ഗാനങ്ങളുമായി രഞ്ജിനി. ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ 9400224440. അച്ചുവിൻ്റെ അമ്മ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്ര പാടിയ ഗാനമാണ് ഇന്നാദ്യം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഇളയരാജ.

ഇനി കേൾക്കാം രതീഷ് പേരാമ്പ്രയുടെ ഇഷ്ടഗാനം, ചിത്രം മനസ്സിൽ ഒരു മഞ്ഞുത്തുള്ളി. ഈ ഗാനം പാടിയത് ജയചന്ദ്രൻ, ഗാനരചന രാജേന്ദ്രൻ MD, സംഗീതം രവി ബോംബെ.

കോവൂരിൽ നിന്നും സുധാകരൻ എം ബി ആവശ്യപ്പെട്ട ഗാനം ഇനി കേൾക്കാം. ചിത്രം ഉമ്മാച്ചു. പാടിയത് ജാനകി. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം കെ രാഘവൻ.

രഞ്ജിനി. രഞ്ജിനിയിൽ ഇനി കേൾക്കാം കാട്ടിലെ പീടികയിൽ നിന്നും ദീപ ആവശ്യപ്പെട്ട ഗാനം. ചിത്രം അനിയത്തിപ്രാവ്, പാടിയത് ചിത്ര. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

സ്വപ്ന, ലാനി, രമേശ്, കമല എന്നിവർക്കു വേണ്ടി ന്യൂമാഹിയിൽ നിന്നും പവിത്രൻ ആവശ്യപ്പെടുന്ന ഗാനമാണ് അടുത്തത്. ചിത്രം നഖക്ഷതങ്ങൾ. പാടിയത് യേശുദാസ്. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് രവി ബോംബെയുടെ സംഗീതം.

രഞ്ജിനിയിലെ അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്കമാലിയിൽ നിന്നും ശ്രീദേവിയാണ്. ചിത്രം തച്ചോളി വർഗീസ് ജേഖവർ. പാടിയത് ചിത്ര. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം ശരത്.

പെരിങ്ങാടി മാഹിൽ എന്നുള്ള ശ്രീവിദ്യയുടെ ഇഷ്ടഗാനമാണ് ഇനി. ചിത്രം മുത്തോടുമുത്ത്, പാടിയത് യേശുദാസ്, ഗാനരചന ചുനക്കര രാമൻകുട്ടി, സംഗീതം ശ്യാം.

രഞ്ജിനി. എസ് എൻ പുരത്തു നിന്നും അനില ചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനമാണ് അടുത്തത്. ചിത്രം ശ്യാമ, പാടിയത് ചിത്ര. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രഘുകുമാറിന്റെ സംഗീതം.

പൂന്താനത്ത് നിന്നും ചന്ദ്രൻ ആവശ്യപ്പെട്ട ഗാനം ഇനി കേൾക്കാം. ചിത്രം തച്ചോളി ഓതേനൻ, പാടിയത് എസ് ജാനകി, ഗാനരചന പി ഭാസ്കരൻ, സംഗീതം എം എസ് ബാബുരാജ്.

കേരളവർമ്മ പഴശ്ശിരാജ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനമാണ് അടുത്തത്. ഗാനരചന ഒ എൻ വി, സംഗീതം ഇളയരാജ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു കോതോടു നിന്നും ബിജു എ പി.

നീലക്കടമ്പ എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം. ഗാനശില്പികൾ കെ ജയകുമാർ, രവീന്ദ്രൻ. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നു ഫോർട്ട് കൊച്ചിയിൽ നിന്നും ജയശങ്കർ, സലിത എന്നിവർ.

അവസാനമായി മഴയത്ത് മുൻപേ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ്. ഗാനരചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ. ഈ ഗാനം കേൾക്കാനായി കാത്തിരിക്കുന്നു സുമജ കൽപ്പത്തൂർ.

രഞ്ജിനി. ആകാശവാണി 103.6 റിയൽ FM. ഇനി FM ഗോൾഡ് പരിപാടികൾ കേൾക്കാം.

0: किसी के
1: क्या करना है देखे?
0: अरे हो रहे ना किसी के।

0: क्या सोच रही हो?
1: मैं?
0: हाँ हाँ
1: कुछ भी तो नहीं।
0: बोलो ना कुछ तो।